ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 28, കൊല്ലവർഷം 1202, കന്നി 3 തീയതി, 2026 സെപ്റ്റംബർ 19 ശനിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റ്.

0: സുഭാഷിതം.
1: പാദരക്ഷകളില്ലാത്ത സഞ്ചാരത്തെക്കുറിച്ചാണ് ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് അക്ഷരാർത്ഥത്തിലെടുക്കേണ്ട ഒരു കാര്യമായിട്ട് ആരും കരുതുന്നില്ല. അവരും ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവും. അവരുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്നൊക്കെ അവരുടെ കാലത്തെ മനുഷ്യർ പറയുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതല്ല അതിൻ്റെ സൂചന. എന്തായിരിക്കും അത്തരമൊരു വാക്കിൻ്റെ പോലുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാവുന്നതാണ്. ഒന്ന്, മെല്ലെ നടക്കുക, വോക്ക് സ്ലോലി. ജീവിതം ഇത്രയും തിടുക്കമോ തിരക്കോ അർഹിക്കുന്നില്ല. നമ്മുടെ അമിതവേഗങ്ങൾക്കിടയിൽ ആറുവരിപ്പാത കുറുകെ കടക്കാൻ പറ്റാത്ത വയോധീര കണക്ക് നമ്മുടെ പരിസരം പമ്മിയും പരുങ്ങിയും നിൽക്കുകയാണ്. അവർക്ക് ചോദിക്കാൻ പോലും ധൈര്യമില്ല. എൻ്റെ ഒരു സ്നേഹിതൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അമ്മയ്ക്ക് കുഴമ്പ് വാങ്ങിയിട്ട് കുറച്ചധികം കാലമായെന്ന് പെട്ടെന്നൊരു ദിവസം അയാൾ ഓർക്കുകയാണ്. അയാൾ അമ്മയോട് ചോദിച്ചു, അമ്മ കുഴമ്പൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല മോനെ, രണ്ടോ മൂന്നോ മാസമായിട്ട് അത് തീർന്നിരിക്കുകയാണ്. അമ്മ ഇതുമാത്രം ഭ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക ഞാൻ. അതിനിടയിൽ അമ്മയ്ക്കിതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചാൽ എന്താണ്? അപ്പം അമ്മ പറഞ്ഞു, നിൻ്റെ ഓട്ടം കാണുമ്പോൾ ചോദിക്കാൻ തോന്നിയില്ല. നമ്മുടെ അമിതവേഗത്തിൻ്റെ ശരീരഭാഷയിൽ കുറുകെ കടക്കാൻ പറ്റാതെ മനുഷ്യരിപ്പോഴും നിപ്പുണ്ട്. ബുദ്ധ ബോധവൃക്ഷ ചുവട്ടിലിരുന്നു കൊണ്ട് എന്തോ ഒരു മന്ത്രം ഉരുവിട്ടുണ്ട്. പാലിഭാഷയാണ്, അതൊരു മൃതഭാഷയായതുകൊണ്ട് ആ പദങ്ങൾക്ക് മീതെ ഒത്തിരി തർക്കമുണ്ട്. എന്നാലും പൊതുവെ കരുതപ്പെടുന്നത് ബുദ്ധ ഒരൊറ്റ വാക്ക് മാത്രമായിരുന്നു ഉരുവിട്ടുകൊണ്ടിരുന്നത്, മെല്ലെ മെല്ലെ മെല്ലെ. എന്തും ഈ മെല്ലെയാകാൻ പഠിപ്പിക്കുക. ഒരു ശ്വാസമെടുക്കുമ്പോൾ പോലും പതുക്കെ ശ്വസിക്കാനാണ് പറയുന്നത്. ഒരു പാത്രം ജലം കുടിക്കുമ്പോൾ മെല്ലെ കുടിക്കാനാണ് പറയുന്നത്. എല്ലാത്തിൻ്റെയും ഒരു നിയമമായിട്ടാണ് അത് ബുദ്ധിസ്റ്റിൽ മാറുന്നത്, ഇങ്ങനെ പതുക്കെ. രണ്ട്, വോക്ക് ജെന്റ്ലി. ഇത്രയും സമ്മർദ്ദങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരാചാര്യനെക്കുറിച്ച് പറയുന്നത് അയാൾ നടന്നു പോകുമ്പോൾ പുല്ലറിയുന്നില്ല, ഇങ്ങനെ അയാൾ നടന്നു പോയെന്ന്. കുളിച്ചു കയറുമ്പോൾ പുഴ അറിയുന്നില്ല, ഇങ്ങനെ അയാൾ കുളിച്ചു കയറിയെന്ന്. എന്നിട്ടും തൻ്റെ കാലത്തെ ഈ മനുഷ്യൻ മനോഹരമാക്കി. ആകാശത്തിലൂടെ പറന്നു പോകുന്ന കിളികൾ താഴെ തടാകത്തെ സ്പർശിക്കാതെ തടാകത്തിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നത് പോലെ കിളികൾ തടാകത്തിൽ ഒരു ചുറ്റോളം പോലും ഉണ്ടാക്കുന്നില്ല, എന്നിട്ടും എത്ര ഭംഗിയുള്ള ക്യാൻവാസായിട്ട് ആ തടാകം മാറുന്നു. മൂന്നാമത്, വോക്ക് റെവറൻലി. റെസ്പെക്ട്. റീസ്പെക്ട് എന്ന വാക്കാണ്

0: പിരിച്ചെഴുതേണ്ടത്, രണ്ടാം വട്ടം കാണുക എന്നുള്ളതാണ്. എന്തിനേയും ആരെയും രണ്ടാം വട്ടം അഭിമുഖിക്കുമ്പോൾ കണ്ണു നിറയാനും കൈകൂപ്പാനുമുള്ള കാരണങ്ങളുണ്ട്. കബീറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നെയ്ത്തുകാരനാ. സന്ധ്യയിൽ അയാളുടെ നെയ്ത്തുശാലയിലേക്കുള്ള വഴി സജീവമാകുന്നു. പാവപ്പെട്ട മനുഷ്യർ ഇയാളുടെ അടുക്കലേക്ക് വരുമ്പോൾ അയാളവരെ സ്വാഗതം ചെയ്യുന്നത് ഭഗവാനെ സ്വാഗതം ചെയ്ത കണക്കാണ്. രാമ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? രാമ, ആ വസ്ത്രത്തിന് ഇഴയടുപ്പം കൂടുതലാണ്. രാമ, ഇതിനെ അലക്കുമ്പോൾ ശ്രദ്ധിച്ചലക്കണം. അയാൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. മടങ്ങിപ്പോകുമ്പോൾ തെരുവിൻ്റെ അങ്ങേയറ്റം വരെ ഇയാൾ അവർക്ക് കൂട്ടുപോകും. തിരിഞ്ഞു നോക്കാൻ ഈ മനുഷ്യർക്ക് പേടിയാണ്. അപ്പോഴും ഈ മനുഷ്യൻ അവരെ നോക്കി കൈകൂപ്പി നിൽക്കുന്ന കാണാം. പുള്ളി പാവപ്പെട്ട മനുഷ്യരെ പരസ്പരം പറയും, പുലരു തൊട്ട് അന്തി വരെ നമ്മുടെ പാഠങ്ങളിൽ നമ്മൾ അടിമകളാണ്. പക്ഷെ കബീർ, അയാൾക്ക് മുമ്പിൽ നമ്മൾ ദൈവങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും നമ്മളുടെ മുമ്പിൽ കുറേ കൂടി വലിപ്പമുണ്ടാകാൻ പറ്റുന്ന ഒരു ശരീരഭാഷ ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. മെല്ലെ നടക്കുക, ഇത്രയും തിടുക്കുക ആവശ്യമില്ല. സൗമ്യമായി നടക്കുക, ഒന്നിനുമീതെയും ഒരു സമ്മർദ്ദമില്ലാതെ ജീവിക്കുക. ഓ ക്ലവർലി, മണ്ണിനോടും മനുഷ്യനോടും ആദരപൂർവ്വം കൈകൂപ്പികളുടെ സഞ്ചാരം ഇനിയും സാധ്യമാണെന്ന് ഈ പുലരി ഒരുപക്ഷെ നിങ്ങളോട് മന്ത്രിക്കുന്നുണ്ടാവും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഫാദർ ബോബി ജോസ് കട്ടിക്കാട്.
3: സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇരുപതാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിം വാഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടത്തും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിലെ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലാതല പട്ടയമേള ഇന്ന്. കോഴിക്കോട് ജൂബിലി ഹാളിൽ രാവിലെ 10 മന്ത്രി എ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ലെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. വികസനത്തിനും ജനക്ഷേമത്തിനുമാണ് ഗവൺമെന്റ് പ്രാധാന്യം നൽകേണ്ടതെന്നും അവർ കോഴിക്കോട് മുക്കത്ത് പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജിൽ 16-വയസ്സുകാരിക്ക് ചികിത്സാ പിഴവുണ്ടായെന്ന ആരോപണത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേസെടുത്തു. മാധ്യമ വാർത്തയെ തുടർന്ന് ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫാണ് സ്വമേധയാ കേസെടുത്തത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐചി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും.
4: ആകാശവാണി FM വാർത്തകൾ.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 2:40. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കളിത്തോണിയിൽ എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പോപ്ര, തുടർന്ന് മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ,

0: ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. എ യങ് മൈൻഡ് ആൻഡ് AI ക്യാൻവാസ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈഥൻ ജോൺ റിജിനുമായി അഭിമുഖം. 8:30 ഇതേ തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:40 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ. നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ഋതുരാജുമായ അഭിമുഖം. 9:00 സാഹിത്യ സുരഭി. രംഗൻ MS എഴുതിയ കഥ സുഭദ്രയുടെ നൊമ്പരം. സോണി വർഗീസ് വാരനാട്, സീന മാർട്ടിൻ എന്നിവരുടെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി നദ സ്വർണവില. തുടർന്ന് സംഗീതലഹരി. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi will distribute more than 51,000 appointment letters to newly recruited youth in various government departments and organizations at the 20th Rozgar Mela today through video conferencing. Mr. Modi will also address the gathering on this occasion. This Rozgar Mela will be held at 45 locations across the country. The newly appointment candidates will be joining various ministries and departments of the Government of India, including Department of Revenue, Ministry of Railways, Ministry of Home Affairs, Ministry of Health and Family Welfare, Department of Financial Services, Ministry of Defence, among others. Prime Minister Narendra Modi will inaugurate the International Conference on the Future of Environment and Climate Dynamics today in New Delhi. The two-day conference is being organized by the National Green Tribunal. It will bring together environmental experts, judges of the Supreme Court and High Court, and district court judges. Secretaries of various ministries and senior government officials will also participate in this event. Representatives from state judicial academics, state legal services authorities, state expert appraisal committees, state environment impact assessment authorities and state wetland authorities will attend the conference. It will also bring together eminent judges and judicial representatives from 17 countries. India and UAE have reaffirmed their commitment to continued cooperation and coordination in efforts to promote regional peace, security and stability. Prime Minister Narendra Modi received a telephone call from the President of the United Arab Emirates, Sheikh Mohammed bin Zayed Al Nahyan. The two leaders exchanged views on the developments in West Asia. They also discussed new measures to further deepen the India-UAE comprehensive strategic partnership, including in the areas of energy, defense, technology, investment and health. The UAE president conveyed warm greetings on the Prime Minister's birthday and congratulated him on India's successful BRICS presidency. India has expressed deep concern over the escalating security situation in the Red Sea region. Briefing media in New Delhi this afternoon, External Affairs Ministry spokesperson Randhir Jaiswal condemned the attacks on Saudi Arabia's sovereign territory, including attacks targeting civilians and economic assets. He said India had also issued a statement following the attempted attack on the holy city of Makkah.
4: Such attacks, I need not elaborate or reiterate, they vitiate the regional security, they impact or undermine regional peace and security, and also threaten freedom of navigation through the Bab al-Mandeb. And obviously, for various reasons, this is totally unacceptable to us. We hope that there

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഇനി ഉണ്ണിമേനോൻ പാടിയ ഗാനം. വരികൾ എഴുതിയത് വൈശാഖ് ഉണ്ണി, സംഗീതം എം ജി അനിൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: സുജാത മോഹൻ പാടിയത്, ഗാനരചന ഹരിയേറ്റുമാനൂർ, സംഗീതം KM ഉദയൻ.

ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു. പ്രഭാതഗീതം വീണ്ടും നാളെ രാവിലെ 6:10. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 42 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗത്തിൽ 3 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകളുള്ളവർ ഇന്ന് രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

വിളിക്കേണ്ട ഫോൺ നമ്പർ 04-872-43-83-02, 04-872-43-83-02. കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, ഇടപ്പള്ളി സൗത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപ്പര്യമുള്ളവർ 93-83-47-11-69 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. നമ്പർ ആവർത്തിക്കാം: 93-83-47-11-69. മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-972-76-34-43. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ഈ വർഷം ഡിസംബർ 31-നകം കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.supplycopaddy.in. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻ തൈ 1 ന് 350 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിന് ശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-842-37-77-26. നമ്പർ ആവർത്തിക്കാം: 04-842-37-77-26. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശു വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 24-25 തീയതികളിൽ മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ തന്നെ വെച്ച് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ സൗജന്യ പരിശീലനം ഉണ്ടായിരിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 04-912-81-54-54 എന്ന ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരണം. 04-912-81-54-54. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം ഗ്രൂമിംഗ് ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നായ പരിശീലനകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94-47-23-78-68. PMRKY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ SMAM പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള 2ാം ലോട്ടറി നടപടികൾ ഈ മാസം 22 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-772-26-60-84, 04-772-26-60-84. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 രൂപ, കൊപ്ര ക്വിന്റലിന് 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,200 രൂപ, അൺഗാർബിൾഡ് 70,200 രൂപ, റബ്ബർ RSS 4 27,400, RSS 5
26,900 രൂപ.

0: നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: ആച്ചയ്ക്ക് വേദനയുണ്ട്,
2: കണ്ടോ? അയ്യോ അയ്യോ, ഒരുത്തന് ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
3: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
4: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
3: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രധാന പത്രവാർത്തകൾ. രാജ്യത്ത് ഇപ്പോൾ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ കാലമാണെന്ന് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുവാഭരണങ്ങൾക്ക് ആധുനിക സുരക്ഷ ഏർപ്പെടുത്തണമെന്നുള്ള ശുപാർശ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്കും സാരമായി പരിക്കേറ്റ് ഉപജീവന മാർഗം തടസ്സപ്പെടുന്നവർക്കും പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ലഹരിമരുന്ന് കേസുകളിൽ പ്രത്യേക അന്വേഷണ വിഭാഗത്തിന് ആഭ്യന്തരവകുപ്പ് രൂപം നൽകി. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐചി നഗോയയിൽ കൊടിയേറ്റം. ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ട് ഓർമ്മ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: കാവ്യധാരയിൽ ഇന്ന് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കളിത്തോണിയിൽ എന്ന കവിത.

0: അക്കളിത്തോണി കമഴ്ന്നു ഞങ്ങൾ അക്കടൽ മധ്യത്തിൽ തൃപ്തരായി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കളിത്തോണിയിൽ എന്ന കവിത. ആലപിച്ചത് സ്മിത രാജീവ്.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ശ്രോതാക്കളെ, നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.

ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 11:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര നാഷണൽ ആയുഷ് മിഷൻ കേരള, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. മൂന്ന് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണി പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അൽഷൈമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 52 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമികൾ, നിയമസേവന അതോറിറ്റികൾ, വിദഗ്ധ മൂല്യനിർണയ സമിതികൾ, പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റികൾ, തണ്ണീർത്തട അതോറിറ്റികൾ എന്നിവയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. ജുഡീഷ്യൽ സമീപനങ്ങൾ, ശാസ്ത്രീയ അറിവുകൾ, പരിസ്ഥിതി ഭരണരീതികൾ, സ്ഥാപനപരമായ അനുഭവങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് പ്രധാന വേദിയായി ഈ സമ്മേളനം മാറും. പരിസ്ഥിതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ, നയരൂപീകരണം നടപ്പാക്കൽ, നിയമപാലനം എന്നിവയിലെ പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും.
1: പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. 2 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് 4 ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറി. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവും പങ്കെടുത്തു. രാജ്യത്തെ സെമി കണ്ടക്ടർ മേഖലയുടെ വികസനവും സഹകരണവും ലക്ഷ്യമിട്ട് വൻകിട ആഗോള കമ്പനികളുടെ തലവന്മാരുമായി കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 സുപ്രധാന ചർച്ചകൾ നടന്നത്. IBM സെമി കണ്ടക്ടേഴ്സ് ജനറൽ മാനേജർ ഡോക്ടർ മുകേഷ് ഖരെയുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ചിപ്പ് ഡിസൈൻ മുൻഗണനകൾ, അഡ്വാൻസ്ഡ് നോഡുകളിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരങ്ങൾ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണ രംഗത്തെ IBMന്റെ ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിംഗ് വാംഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗ്ഗങ്ങൾ ഇരുവരും

0: ചർച്ച ചെയ്തു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തും. കൊല്ലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിലും രാവിലെ തിര ശുചീകരണം നടത്തും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 4.5 കിലോമീറ്ററിലധികം തീരത്തോട് ചേർന്ന് വാഹനമോടിച്ചു പോകാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞയെടുക്കൽ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കുന്നുണ്ട്.
0: കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട അടൂർ സ്വദേശി അഭിജിത്തിനെ ശാസ്താംകോട്ട പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സഹോദരൻ അന്വേഷിച്ചെത്തിയ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ജനനേന്ദ്രിയും ഇടിച്ചു തകർത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് SIT അന്വേഷിക്കുക. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ DGP മന്ത്രി നിർദ്ദേശം നൽകി. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 4.8 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹിമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന തെറ്റായ ധാരണ മാറിയെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ പല വ്യവസായികളും തയ്യാറാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ സംരംഭങ്ങളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് NIT സ്പിക് മാക്കെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷൻ സമന്വയം ആരംഭിച്ചു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഏഷ്യയുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്നു എന്ന സന്ദേശം ഉയർത്തിയാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയ നഗരങ്ങളിൽ ഇന്ന് തുടക്കമാവുന്നത്. ഇന്ത്യ അടക്കം 45 രാജ്യങ്ങളിൽ നിന്നായി 11,000-ത്തോളം കായിക താരങ്ങൾ ഈ കായിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 4 വരെ 43 കായിക ഇനങ്ങളിലെ നടക്കുന്ന ഗെയിംസിൽ 469 മെഡലുകൾ നിശ്ചയിക്കപ്പെടും. 3-ാം തവണയാണ് ജപ്പാൻ ഗെയിംസിനെ വരവേൽക്കുന്നത്. 1958 ടോക്കിയോയിലും 1994 ഹിരോഷിമയിലും ഏഷ്യൻ ഗെയിംസിന് വേദിയായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ 75 വർഷം ചരിത്രത്തിൽ ഏറ്റവും മികച്ച നേട്ടം കഴിഞ്ഞ തവണ ഹാങ്ഷുവിലാണ് ഇന്ത്യ നേടിയത്. 28 സ്വർണം ഉൾപ്പെടെ 107 മെഡലുകൾ എന്ന ആ കണക്കിനെ മറികടക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. നഗോയിൽ 267 പുരുഷന്മാരും 232 വനിതകളും ഉൾപ്പെടെ 499 കായിക താരങ്ങളാണ് 36 കായിക ഇനങ്ങളിലായി ഇന്ത്യക്കായി മത്സരിക്കുക.
0: കോഴിക്കോട് നടന്ന 46-ാമത് സംസ്ഥാന അന്തർ ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത 1 ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. രാജ്കോട്ടിൽ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവർ

0: ാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് 175 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 68ാമത് സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 2 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കാസർകോട്ട് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 20ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 15 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളുമായി ഇന്നത്തെ FM ഡയറി ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഡയറിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

ചിന്താശകലം. ഹിമാലയ സാനുക്കൾ എന്നെ ആകർഷിക്കുന്നത് പരിചിതമായ ഭൂവിഭാഗം എന്നതിലുപരി ഭാരതീയ സംസ്കാരവുമായി അവയ്ക്കുള്ള അഭേദ്യ ബന്ധം നിമിത്തമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ. ഹിമാലയ സാനുക്കൾ എന്നെ ആകർഷിക്കുന്നത് പരിചിതമായ ഭൂവിഭാഗം എന്നതിലുപരി ഭാരതീയ സംസ്കാരവുമായി അവയ്ക്കുള്ള അഭേദ്യ ബന്ധം നിമിത്തമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. FM ഡയറിയിലെ ഇന്നത്തെ ചോദ്യം: ആത്മീയതയിൽ ഊന്നിയ സഞ്ചാര സാഹിത്യ കൃതിയാണ് ഹിമഗിരി വിഹാരം, ആരാണ് എഴുതിയത്? ഒരിക്കൽ കൂടി, ആത്മീയതയിൽ ഊന്നിയ സഞ്ചാര സാഹിത്യ കൃതിയാണ് ഹിമഗിരി വിഹാരം, ആരാണ് എഴുതിയത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത്, 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് രാവിലെ 10 എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ അവതരിപ്പിക്കുന്ന ദേശീയ കാവ്യോത്സവം കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രൊഫസർ അപ്പുക്കുട്ടന്റെ രചനയിൽ RLB ഗോപി സംവിധാനം ചെയ്ത മുളന്തുരുത്തി ആമ്പല്ലൂർ കേരള കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന പുതിയ ആട്ടക്കഥ നചികേതസിന്റെ അവതരണം ആമ്പല്ലൂർ NSS കരയോഗം ഹാളിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മുതൽ. ദ ലിവിംഗ് ലെറ്റർ പ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ ആർട്ട് സെന്ററിലെ ഡി ഗാലറിയിൽ വൈകിട്ട് 4. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. KCB അറിയിപ്പ്: കലൂർ സെക്ഷൻ പരിധിയിൽ ഫ്രീഡം റോഡും പരിസര പ്രദേശങ്ങളിലും രാവിലെ 9 ഉച്ചയ്ക്ക് 2 വൈദ്യുതി മുടങ്ങും. KCB അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെന്ററുകളിൽ

ാണ് ക്ലാസ് നടക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് അക്കാഡമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 97 44 84 45 22. നമ്പർ ആവർത്തിക്കാം, 97 44 84 45 22. മറ്റൊരു നമ്പർ 73 56 75 19 60. 73 56 75 19 60. വെബ്സൈറ്റ് വിലാസം www.kma.ac.in. സമയം 7 മണി.

0: നമസ്കാരം. ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്പുകൾ പോലെയാണ് നമ്മുടെ സമയപരിമിതിയും നമ്മളിത് നടക്കുന്ന ഒരു സമയത്തിൻ്റെ പ്രാധാന്യമൊക്കെ സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതൊരു നമ്മുടെ ഒരു ലിങ്ക് പോലെ ആയിട്ടാണ് നമ്മളിത് കണക്കാക്കേണ്ടത് അല്ലേ ഡോക്ടർ? ഇത് കാരണം നമ്മളിത് ഒരു സമഗ്രമായിട്ടുള്ളൊരു അറിവ് പങ്കുവെക്കലല്ല, നമ്മളിതിൻ്റെ സൂചനകൾ നൽകി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ നിരീക്ഷിക്കുക, പഠിക്കുക, അത് സമൂഹത്തിന് പ്രയോജനപ്പെടുക, അതിലൂടെ അവനവനും പ്രയോജനപ്പെടുക. നമ്മളൊരു സങ്കുചിതമായ നമ്മുടെ ഒരു ജീവിതം, എൻ്റെ ശമ്പളം, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി എന്നുള്ളൊരു തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് സാമൂഹ്യ ദുരന്തങ്ങൾ പെരുകുന്നത് എന്ന് സാമൂഹ്യ നിരീക്ഷകരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ പൊതു സമൂഹത്തിൽ നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു കാഴ്ചപ്പാട് ന്യൂറോ സയൻസ്?
1: ഇപ്പം നമ്മൾ സാമൂഹ്യ ജീവിയാണ് മനുഷ്യരെന്ന് പറയുമ്പോൾ, അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ സൊസൈറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ തലച്ചോറിന് വികാസം അല്ലെങ്കിൽ ആ ഒരു വികാസം വരണത്. അപ്പോൾ ആ ഒരു വികാസം പ്രോപ്പറാകണമെങ്കിൽ നമുക്ക് ഈ ഒരു സോഷ്യൽ കണക്റ്റിവിറ്റി ആവശ്യമാണ്. നമ്മൾ പല പഠനങ്ങളും കാണിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിപ്രഷനും അതുപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ കാണിച്ചേക്കണവരുടെ തലച്ചോറിൽ നിന്ന് മനസ്സിലായിക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ തലച്ചോറിൽ സെറട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ വളരെയധികം കുറയും എന്നുള്ളതാണ്. അപ്പം ഈ സെറട്ടോണിൻ്റെ അളവ് കുറയണതനുസരിച്ചാണ് ഈ ഡിപ്രഷൻ്റെ തോതൊക്കെ കൂടണത്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, സെറട്ടോണിൻ്റെ അളവ് കൂട്ടാനായിട്ട് നമ്മൾ ന്യൂറോ സയൻസിൽ പറയുന്ന ടെക്നീക്ക് എന്ന് പറയുന്നത് കൂടുതൽ സെൽഫ്ലെസ് സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഒരു ആൾക്കാർക്ക് വേണ്ടി, നമ്മളൊരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്യുക, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ സെറട്ടോണിൻ്റെ അളവ് നമ്മുടെ ബ്രെയിനിൽ കൂടണതും. അതിനുവേണ്ടിയാണ് ഈ സ്കൂളിലും കോളേജിലൊക്കെ NSS അതുപോലെ തന്നെ പല പല സംഘടനകളും ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ തലച്ചോ, നമ്മൾ ഒരാൾക്ക് വേണ്ടി ഈ ഒരു സേവനം ചെയ്യുമ്പോഴത്തേക്കും അയാൾക്ക് കിട്ടണേലും കൂടുതൽ ബെനിഫിറ്റ് നമുക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനാണ് കിട്ടണേ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്.
0: അതായത് നമ്മളുടെ ഒരു സങ്കുചിതമായ മനസ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, അതാണ് നമ്മുടെ ഈ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സങ്കീർണതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റു, വീട്ടുകാർ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തന്നു അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിച്ചു, പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും മൊബൈലിലേക്ക് പോകുന്നു. നമ്മൾ സമൂഹത്തെക്കുറിച്ചും അയൽപക്കക്കാരെക്കുറിച്ചിട്ടും നമ്മുടെ കൂടെയുള്ളവരെക്കുറിച്ചിട്ടോ അങ്ങനെ ആരെക്കുറിച്ചിട്ടും കൺസേൺ അല്ലാതെ എൻ്റെ ജീവിതം, ഞാൻ എൻ്റെ അതിന് പറ്റിയെങ്കിലും പരമാവധി പറ്റുമെങ്കിലും ജിമ്മിൽ പോവുക, ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുക, അതുകൊണ്ട് ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ആധുനിക പഠനങ്ങളും വെളിപ്പെടുത്തുന്നത്. ഇത് തന്നെയാണ് നേരത്തെ സമഷ്ടി സങ്കല്പത്തിൽ ജീവിക്കണമെന്ന് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നത്. കാരണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ന്യൂറോ സയൻസും പറയുന്നത്, ഡോക്ടർ ഒന്നുകൂടി അത് ചുരുക്കിയൊന്ന് പറയാമോ?
1: അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ വരുന്ന കണക്ടിവിറ്റി, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ കോർട്ടിസോൾ റിലീസ് ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോണിൻ്റെയൊക്കെ അളവ് കുറക്കണമെങ്കിൽ നമ്മൾ കുറേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക, അതുകൂടാതെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക, ഡൈവേർഷൻ ഓഫ് തോട്ട് എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് കൂടുമ്പോഴത്തേക്കും പോയി മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ സ്ട്രെസ് ലെവൽ കൂടുകയാണ് ആക്ച്വലി. കാരണം അതിലെ കാര്യങ്ങൾ നമ്മളായിട്ട് കമ്പയർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ എപ്പോഴും ആ സ്ട്രെസ് ലെവൽ കൂടി വന്നതിനൊരു കാരണം. അതിന് പകരം ഒരു സൊസൈറ്റീനായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആ സ്ട്രെസ് ലെവലൊക്കെ വളരെയധികം കുറക്കാം. നമ്മൾ കുട്ടികളോടൊക്കെ പറയണമെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻവോൾവ് ആവുക, പഠിക്കുമ്പോഴും ഷെയർ ചെയ്ത് പഠിക്കുക, അതുകൂടാതെ ഒരാൾ

0: പഠിച്ചു കഴിഞ്ഞാൽ ആ ആശയം ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യുക, അപ്പോഴാണ് അവരുടെ ബ്രെയിനിൽ ആ കൂടുതൽ അത് ആശയം ഉറക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ആ ബ്രെയിൻ ഡെവലപ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്.
1: പ്രിയപ്പെട്ടവരെ, കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ബ്രെയിൻ പ്രദർശനം ഇന്നും നാളെയും മറ്റന്നാളും നേരിട്ട് കാണാം. അതുകൂടാതെ നടക്കുന്ന സിംബോസിയത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വിളിക്കുക 7012796027. ഡോക്ടർ രമ്യ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7012796027. കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രപാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ. നിർവഹണം അൻപ്. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയുടെ സേവനത്തിലെ വീഴ്ച. മെഡിക്കൽ ക്ലെയിം തുകയായ 24,555 രൂപയും മാനസിക ബുദ്ധിമുട്ടുകൾക്കും യാതനകൾക്കും നഷ്ടപരിഹാരമായി 10,000 രൂപയും കോടതി നടപടികളുടെ ചെലവിലേക്ക് 10,000 രൂപയും നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു. കോതമംഗലം കോഴിപ്പള്ളിയിലെ രാജു മാത്യുവിന്റെ പരാതിയിലാണ് കോടതി ഉത്തരവ്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പാനൽ ലബോറട്ടറിയായ പെരുമ്പാവൂരിലെ മെഡിക്കൽ മിഷൻ ലബോറട്ടറിയിൽ മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷമാണ് പരാതിക്കാരൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്നത്. പരാതിക്കാരൻ തനിക്കും ഭാര്യയ്ക്കും വേണ്ടി 3,00,000 രൂപയുടെ ഒരു ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ ഇൻഷുറൻസ് പോളിസി 2020 നവംബർ 17 എടുത്തു. പോളിസി 2023 നവംബർ മാസം വരെ പുതുക്കുകയും ചെയ്തു. ഈ സമയത്ത് ഒരാഴ്ചയായി ചുമയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2023 ഫെബ്രുവരി 16 പരാതിക്കാരൻ കോതമംഗലം മാർ ബസേലിയസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയെ സമീപിച്ചു. ന്യൂമോണിയ പോസ്റ്റ് ഇൻഫെക്റ്റീവ് ഫൈബ്രോസിസ് COPD, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, കടുത്ത പെരിഫറൽ ന്യൂറോപ്പതി എന്നിവ രോഗനിർണയം ചെയ്യുകയും ചികിത്സ നടത്തുകയും ചെയ്തു. 2023 ഫെബ്രുവരി 21 ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി. ചികിത്സാ ചെലവിനത്തിൽ 24,555 രൂപയാവുകയും ചെയ്തു. തുടർന്ന് പരാതിക്കാരൻ ഇൻഷുറൻസ് ക്ലെയിം സമർപ്പിച്ചു. എന്നാൽ രോഗി 3 വർഷമായി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിന് ചികിത്സയിലായിരുന്നുവെന്നും പോളിസി ആരംഭിക്കുന്ന സമയത്ത് ഇത് വെളിപ്പെടുത്തിയിരുന്നില്ല എന്ന കാരണവും ചൂണ്ടിക്കാട്ടി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിരസിച്ചു. അതിനാൽ പരാതിക്കാരൻ കടുത്ത ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇരയായി. ക്ലെയിം തുകയായ 24,555 രൂപ ലഭിക്കുന്നതിന് വേണ്ടി പരാതിക്കാരൻ എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. പോളിസി ആരംഭിക്കുന്നതിന് മുൻപ് പരാതിക്കാരൻ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയൊന്നും തേടിയിട്ടില്ലാത്തതിനാൽ ക്ലെയിം നിരസിച്ച കാരണം നിലനിൽക്കാത്തതാണെന്ന് പരാതിക്കാരൻ ആരോപിച്ചു. മാത്രമല്ല, ഇൻഷുറൻസ് കമ്പനിയുടെ പാനൽ ലബോറട്ടറിയിൽ കൃത്യമായ മെഡിക്കൽ പരിശോധന നടത്തി രേഖ ഹാജരാക്കിയ ശേഷമാണ് പരാതിക്കാരന് ഇൻഷുറൻസ് പോളിസി അനുവദിച്ചത്. കോടതിയിൽ നിന്നുമുള്ള നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ രേഖാമൂലമുള്ള മറുപടി സത്യവാങ്മൂലം കോടതിയിൽ ഫയൽ ചെയ്തു. പരാതിക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും 3,00,000 രൂപയുടെ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ ഇൻഷുറൻസ് പ്ലാൻ എടുത്തിട്ടുണ്ട് എന്നും ആ പോളിസി 2023 നവംബർ 20 വരെ പുതുക്കിയിട്ടുണ്ടെന്നും കോടതിയിൽ ഇൻഷുറൻസ് കമ്പനി സമ്മതിച്ചു. പരാതിക്കാരൻ അപേക്ഷയോടൊപ്പം സമർപ്പിച്ച ഡിസ്ചാർജ് സമ്മറിയിലെ പരാമർശം അനുസരിച്ച് അദ്ദേഹത്തിന് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് എന്നിവയുള്ള ആളാണെന്നും മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി ചെയ്തുവെന്നും വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ രോഗത്തിന് കൃത്യമായി എത്ര നാളത്തെ പഴക്കമുണ്ടെന്ന് ചികിത്സിച്ച ഡോക്ടറുടെ കത്തുകൂടി ക്ലെയിം ചെയ്യാൻ ആവശ്യമാണെന്ന് പരാതിക്കാരനെ അറിയിച്ചിരുന്നു. ഇതിന് മറുപടിയായി സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പരാതിക്കാരൻ പോളിസി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ 3 വർഷങ്ങളായി പ്രമേഹ രോഗിയും പൾമണറി ഡിസീസ് ഉള്ള ആളുമാണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോളിസി നിബന്ധനകൾ അനുസരിച്ച് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ചെയ്ത ആൾക്ക് ഉണ്ടാകുന്ന ചെലവുകൾ നൽകാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയില്ല എന്ന് അവർ കോടതിയിൽ പറഞ്ഞു. തുടർന്ന് പരാതിക്കാരൻ എക്സിബിറ്റ് A1 മുതൽ

0: 4 വരെയുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കി. ഇൻഷുറൻസ് കമ്പനിയും 5 രേഖകൾ ഹാജരാക്കി. ഉപഭോക്തൃ കോടതി വിഷയം വിശദമായി പരിശോധിക്കുകയും ക്ലെയിം നിരസിച്ചതിന്റെ കാരണം നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇൻഷുറൻസ് പോളിസി നൽകുന്നതിനു മുൻപ് എതിർകക്ഷി തങ്ങളുടെ അംഗീകൃത ലബോറട്ടറിയിൽ രോഗിയുടെ മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നു. പോളിസി ആരംഭിച്ച സമയത്ത് വെളിപ്പെടുത്താതിരുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിന് പരാതിക്കാരൻ 3 വർഷമായി ചികിത്സയിലായിരുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ക്ലെയിം നിരസിച്ചത് എന്ന് സമർത്ഥിക്കാൻ എതിർകക്ഷി എക്സിബിറ്റ് B4 ഹാജരാക്കി. പക്ഷേ പോളിസി നൽകുന്നതിനു മുൻപ് എതിർകക്ഷി തന്നെ പരാതിക്കാരനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനാൽ എതിർകക്ഷി ഹാജരാക്കിയ B4 രേഖ നിയമത്തിനു മുൻപിൽ നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കൂടാതെ ഈ പ്രസ്താവന സ്വാഭാവിക നീതിക്ക് വിരുദ്ധവുമാണ്. മുൻപുള്ള രോഗം അല്ലെങ്കിൽ ഇൻഷുറൻസ് നിരസിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പരമോന്നത കോടതികൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധികളുടെ പരമ്പരയ്ക്ക്, അതായത് കറ്റീന ഓഫ് ജഡ്ജ്മെന്റിന് വിരുദ്ധമാണെന്ന് കോടതി വിലയിരുത്തി. ഇതിന്റെ വെളിച്ചത്തിൽ പരാതിയിൽ ന്യായമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് മെഡിക്കൽ ക്ലെയിം തുകയായ 24,555 രൂപയും 10,000 രൂപ പരാതിക്കാരന്റെ യാതനകൾക്ക് നഷ്ടപരിഹാരമായും 10,000 രൂപ കോടതി ചെലവും എതിർകക്ഷി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി 45 ദിവസത്തിനുള്ളിൽ പരാതിക്കാരന് നൽകണമെന്ന് DBBനു പ്രസിഡന്റും ടി എൻ ശ്രീവിദ്യ, വി രാമചന്ദ്രൻ എന്നിവർ അടങ്ങിയതുമായ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. കലൂർ ഡെന്നിസ് തിരക്കഥ എഴുതി ജയരാജ് സംവിധാനം ചെയ്ത് 1995 പുറത്തിറങ്ങിയ ചിത്രമാണ് തുമ്പോളി കടപ്പുറം. മനോജ് കെ ജയൻ, പ്രിയ രാമൻ, വിജയരാഘവൻ, സിൽക്ക് സ്മിത തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഒ എൻ വിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് സലിൽ ചൌധരി, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ആരോഗ്യക്കുറിപ്പുകൾ.
4: ട്രോമ സർജറി എന്ന് പറയുന്നത് ഒരു താരതമ്യേന വളർന്നു വരുന്ന പുതിയൊരു സ്പെഷ്യാലിറ്റിയാണ് മെഡിക്കൽ സയൻസിലുള്ളത്. ട്രോമ സർജൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രോമയുടെ കോംപ്രിഹെൻസീവ് കെയർ, അതായത് ഒരു അപകടം പറ്റിയ പരിക്ക് പറ്റിയ രോഗിക്കുള്ള സമ്പൂർണ്ണ പരിചരണം. അത് അവർ അത്യാഹിത വിഭാഗത്തിൽ വരുമ്പം അവിടെ നിന്നുള്ള ചികിത്സ മുതൽ, പലപ്പോഴും വളരെ ഗുരുതരമായ അവസ്ഥയിലായിരിക്കും കാഷ്വാലിറ്റി ആളുകൾ എത്തിപ്പെടുന്നത്, അവിടെ നിന്ന് അവരെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് തൊട്ടിട്ട് അവർക്ക് വേണ്ട ICU, ഇന്റൻസീവ് കെയർ, ക്രിട്ടിക്കൽ കെയർ, ചിലർക്ക് അടിയന്തരമായ സർജറികൾ വേണ്ടിവരും. അത് ഒട്ടും സമയം കളയാതെ ഉടനെ തന്നെ ചെയ്യേണ്ട സർജറികൾ ഉണ്ടാവാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സർജറികൾ ഉണ്ടാവാം. സർജറികൾ ചെയ്യേണ്ടവർക്ക് സർജറി ചെയ്തു കൊടുക്കുക, അതിനുശേഷം അവരുടെ തീവ്രപരിചരണവും കഴിഞ്ഞ് അതിൻ്റെ ഒരു അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് രോഗിയെ പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാം, അപ്പോൾ അതിൽനിന്നൊക്കെ അവരെ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവസിപ്പിച്ച് നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു അപകടം പറ്റുന്ന സീൻ മുതൽ നോർമൽ ലൈഫിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതുവരെയുള്ള ഒരു സമ്പൂർണ്ണമായ പരിചരണമാണ് കോംപ്രിഹെൻസീവ് ട്രോമ കെയർ അല്ലെങ്കിൽ ട്രോമ സർജൻ്റെ ജോലി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള അത്യാഹിതങ്ങളായിട്ട് വരുന്ന എല്ലാവരെയും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ അവരെ ചികിത്സിച്ച് സ്റ്റെബിലൈസ് ചെയ്ത് കൺസേൺ സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റുന്നതാണ് എമർജൻസി മെഡിസിൻ്റെ ജോലി. അത്യാഹിത വിഭാഗത്തിലുള്ള ചികിത്സയും ട്രോമ സർജറിയുടെ ഭാഗമാണെങ്കിലും അത്യാഹിത വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ട്രോമ സർജറി. അവരുടെ സർജറി ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ചികിത്സ, ICUയിലുള്ള ചികിത്സ, വാർഡിലുള്ള ചികിത്സ, അത് കഴിഞ്ഞിട്ട് OP ബേസിലുള്ള അവരുടെ ഫോളോ അപ്പ്, റീഹാബിലിറ്റേഷൻ, ഇതെല്ലാം അടങ്ങുന്നതാണ് ട്രോമ സർജറി. പക്ഷേ ട്രോമ സർജറി ജനറൽ സർജറിക്ക് ശേഷമുള്ള ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷനാണ്. എമർജൻസി മെഡിസിൻകാർ എല്ലാ തരത്തിലുള്ള അത്യാഹിതങ്ങളും മാനേജ് ചെയ്യുമെങ്കിലും ട്രോമ സർജറിക്കാർ ട്രോമയുടെ പരിചരണത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ട്രോമ സർജറി ആൻഡ് ക്രിട്ടിക്കൽ കെയർ സീനിയർ റെസിഡന്റ് ഡോക്ടർ ആതിഷ് കെ.
5: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് ACകളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് AC സെയിൽ.
6: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ AC പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന AC വിൻഷീൽഡ് സൗജന്യം.
5: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
7: എറണാകുളം എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാവിലെ 11 കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിൽ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡേറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപ അടച്ച് ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 42 24 52. മൊബൈൽ നമ്പർ 94 46 92 68 36 94 46 92 68 36. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വെച്ച് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. SSLC, +2, ITI, ഡിപ്ലോമ ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യത

0: ഉള്ളവർക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 11 നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസ്, ഇവിടെ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുടെ 4 എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 8848 5386. 8848 5386.
1: ഈ സജിയെ കൊണ്ട് തോറ്റു കേട്ടോ.
2: ഇതെന്താ ചേച്ചി, ഇന്നൊരു പരാതിയോടെ ആണോ തുടക്കം?
1: ഒന്നോ, ബാക്കി ആർക്കാ? സജി ഇടപെടുന്ന എല്ലാം പരാതിയാവുമല്ലേ.
3: ഇതാണ് ചേച്ചി പറയുന്നത്, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റമെന്ന്.
2: അങ്ങനെ ഒന്നും അല്ല സജി, ആളുകൾ പറയുന്നതിലും എന്തെങ്കിലുമൊക്കെ കാണില്ലേ, തീ ഇല്ലാതെ പോവുകയുണ്ടാവോ?
3: ഇനി പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് കൂടി ചേച്ചി പറഞ്ഞാ മതി. എന്റെ ഭാഗം പറയാൻ ഇന്ന് ബാബു ചേട്ടനും ഇല്ലല്ലോ.
1: അല്ല, ഈ ബാബുനെന്ത് പറ്റി?
2: ആ, ബാബു എന്നെ വിളിച്ചിരുന്നു, സുഖമില്ല ബാബുവിന്, ഭയങ്കര ചുമയാന്ന്. അത് പോട്ടെ, ഇവിടെ ഇപ്പൊ അതല്ലല്ലോ കാര്യം. എന്താ സജി ഒപ്പിച്ചേ?
1: ആദ്യത്തെ പരാതി, നമ്മുടെ മഹിളാ സമാജത്തിന്റെ പ്രസിഡന്റിനെ പട്ടിന്ന് വിളിച്ചു.
2: ഏ, എന്ത്? നമ്മുടെ മഹിളാ സമാജം പ്രസിഡന്റിനെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിച്ചെന്നോ? ചോ, മോശം മോശം മോശം. പട്ടിക്ക് പകരം വല്ല ബിച്ചെന്ന് വിളിച്ചാലും അവർ ക്ഷമിച്ചേനെ.
1: നേരാ, കുറച്ച് പത്രാസ് കാണിച്ച് നടക്കുമെന്നല്ലാതെ അവര് വായിൽ കോലിട്ട് കുത്തിയാലും മിണ്ടാത്ത ആളാ. അങ്ങനെയുള്ള ഒരാളെയാ സജി വേണ്ടാധീനം പറഞ്ഞത്.
3: നിങ്ങൾ ഈ കാര്യം അറിയാതെ ഇങ്ങനെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ.
1: എന്തോന്നായി ഇനി ഇത്ര കാര്യം അറിയാൻ? നമ്മുടെ കോളനി വഴിയിലൂടെ രാവിലെ നടന്നതിനാ സജി ഇങ്ങനെ ചീത്ത പറഞ്ഞത്.
2: അവർ ഒന്നുമില്ലെങ്കിലും നമ്മുടെ അടുത്ത ഫ്ലാറ്റിലല്ലേ? അയൽപക്കാരോടൊക്കെ ഇങ്ങനെ പറയാമോ സജി?
3: സാറ് മുഴുവൻ കാര്യം അറിയാതെ ഇങ്ങനെ പറയരുത് കേട്ടോ. ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്.
1: എന്താ, ഇവിടെ മോർണിംഗ് വാക്ക് പാടില്ലേ?
3: ചേച്ചി, അത് മോർണിംഗ് വാക്ക് ഒന്നും അല്ല. നമ്മുടെ മഹിളാ സമാജ പ്രസിഡന്റിന് ഒരു പട്ടിയുണ്ട്, കണ്ടിട്ടില്ലേ?
2: ആ, കാറിന്റെ പിൻസീറ്റിലിരുത്തിയേ കൊണ്ടടക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഓമന പട്ടിയത്.
3: എന്നാലേ ഇതിനെ കൊണ്ടാ നമ്മുടെ വഴിയിൽ രാവിലെ എന്നും നടത്താം.
1: അല്ല, ഈ ഫ്ളാറ്റിൽ കഴിയുന്ന പട്ടിക്ക് അല്പം ശുദ്ധവായു ഒക്കെ കിട്ടണ്ടേ? അതിന് സജിക്കിപ്പോ എന്താ നഷ്ടം?
3: അല്ല, ഇനി അവരുടെ മോർണിംഗ് വാക്ക് ചേച്ചിയുടെ വീടിന് മുമ്പിലൂടെ ആക്കാൻ പറയാം, അപ്പൊ മനസ്സിലാകും എന്താ കുഴപ്പമെന്ന്.
2: അതെന്താ സജി ഇത്ര മനസ്സിലാക്കാൻ?
3: സാറെ, ഇത് മോർണിംഗ് വാക്കൊന്നും അല്ലെന്നേ. രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഗേറ്റിന്റെ മുമ്പില് പട്ടി അതിന്റെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതാ.
1: അല്ല, പട്ടിക്കറിയാവോ ഇത് വൃത്തിരാക്ഷസൻ സജി താമസിക്കുന്ന വീടാ, ഇവിടെ പ്രകൃതിയുടെ വിളിയൊന്നും പാടില്ല എന്നും മറ്റും.
2: അതെ അതെ അതെ, ആ മിണ്ടാപ്രാണി എന്ത് പിഴച്ചു?
3: ഇത് ഒരു ദിവസമല്ല സാറെ, എന്നും ഇത് തന്നെ പരിപാടി. ഫ്ളാറ്റിൽ താമസിക്കുന്നവർ ഇങ്ങനെ പട്ടിയും പൂച്ചയൊക്കെ വളർത്തുമ്പോൾ വേണ്ട ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം, അല്ലാതെ കണ്ട നാട്ടുകാരുടെ വീടിന് മുമ്പിലല്ല ഇതൊന്നും.
1: അത് ശരിയാ, ന്യായം. ഫ്ളാറ്റിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ടെന്ന് വെക്കുക നല്ലത്. അതിന് സജി അവരെ ഇങ്ങനെ ചീത്ത പറഞ്ഞത് എന്തിനാ?
2: ആ, അതും ഒരു സ്ത്രീയെ.
3: ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല.
1: അവര് ശരിക്കും കേട്ടെന്ന് പറഞ്ഞല്ലോ.
2: അല്ല സജി, നീ എന്താ പറഞ്ഞേ?
3: ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല.
1: പിന്നെന്താ, അവര് സ്വപ്നം കണ്ടതാ?
3: അതല്ല, ഞാൻ ആ പട്ടിയോട് ചോദിച്ചു. പട്ടി എന്നും ഇത് തന്നെ നിന്റെ പരിപാടി എന്റെ വീടിന്റെ മുമ്പിലെന്ന്. അതാണിപ്പൊ അവര് പൊക്കി പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്.
2: നിന്റെ ന്യായീകരണമൊക്കെ കൊള്ളാം, പക്ഷേ നമ്മളൊക്കെ മനുഷ്യരോടല്ലേ സംസാരിക്കാറ്. ഈ സജി മാത്രം എന്താ ഇങ്ങനെ കൂടെയുള്ള പട്ടിയോട് സംസാരിച്ചത്?
1: ആ, ഇതാ ഞാൻ പറഞ്ഞത്, സജിക്ക് ഒരു അടിയുടെ കുറവുണ്ട്. ഇതുകൊണ്ടും തീർന്നില്ല, അടുത്ത പരാതി കേൾക്കണ്ടേ?
2: ഏ, അതിനെന്താ?
1: റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിങ്ങിനെ ഞാൻ എനിക്ക് പകരം സജിയെ വിട്ടല്ലോ, നിങ്ങളൊക്കെ അറിഞ്ഞതല്ലേ.
3: അതിനെന്താ, ഞാൻ മീറ്റിംഗിൽ പങ്കെടുത്തല്ലോ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി. കുഴപ്പമുണ്ടായില്ല.
1: എന്നിട്ട് അവിടെ എന്താ ഒരു അഭിപ്രായം എഴുന്നള്ളിച്ചത്?
2: ഏ, അതും കുളമാക്കിയ സജിനി, നിന്നെ കൊണ്ട് ഒരു രക്ഷയും ഇല്ലല്ലോ.
3: എന്റെ അറിവിൽ ഞാൻ ഒന്നും കുളമാക്കിയിട്ടില്ല.
1: ആ, ഇത് തന്നെയാ സജിയുടെ കുഴപ്പം. സജി എപ്പോഴും പെർഫെക്റ്റ് എന്നാ വിചാരം. അവിടെ മീറ്റിംഗിന്റെ റിവ്യൂല് സജി എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു, എന്താന്നറിയോ?
2: എന്തു മണ്ടത്തരം എഴുന്നള്ളിച്ചത് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാൻ?
1: ഉച്ചയൂണിന് മീൻ കിട്ടിയില്ല, പച്ചക്കറിയേ കിട്ടിയുള്ളൂ.
2: അത് കൊള്ളാം. ഇത് പക്ഷ്യമേളയൊന്നും അല്ലായിരുന്നല്ലോ സജി, എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളുടെ മീറ്റിംഗ് ആയിരുന്നില്ലേ?
3: അത് പറഞ്ഞിട്ടോ, ഊണിനെ തൊട്ടുകൂട്ടാനെങ്കിലും പേരിനെങ്കിലും ഒരു മീൻ വേണ്ടേ? അതും നമ്മുടെ ഈ കൊച്ചിയില്.
2: അപ്പൊ മീറ്റിങ്ങോ തീരുമാനങ്ങളോ എല്ലാവരുടെയും ഒത്തുചേരലോ ഒന്നും അല്ല സജിക്ക് പ്രധാനം.
1: ഇതാണ് പറയുന്നത്, എപ്പോഴും കൊതുകിന് കൗതുകം ചോര തന്നെ. എന്റെ സജി, നീ ഒരു പരാതിക്കാരൻ അമ്മാവനായി മാറരുതേ.
3: എന്നെ കുറിച്ച പരാതി നിങ്ങൾക്കൊക്കെ, എന്നിട്ടും ആ പേരും എനിക്ക് തന്നെ.
1: ആ, പിന്നെ അല്ലാതെ.
4: ശബ്ദം നൽകി.

0: നൽകിയവർ എം വി ശശികുമാർ, പ്രീതി ജോസഫ്, വിനോദ് കുര്യാപ്പള്ളി, രചന എം വി ശശികുമാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. തിരിച്ചെത്താം അടുത്ത ഭാഗവുമായി 7:35. സമയം 7:24 മിനിറ്റും 45 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്കാർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്ഗാർ മേളയോടെ നിയമനക്കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യം. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. കൊച്ചി, കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർ എന്നിവരെ കൂടാതെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ലോക്സഭാംഗം സഞ്ജയ് ജയ്സ്വാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ വിശദീകരിച്ചു. സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന യോഗത്തിൽ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചതായി ജെപിസി ചെയർമാൻ സഞ്ജയ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽത്തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, എൻസിസി, എൻഎസ്എസ് വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ച്

0: ും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയ്ശങ്കർ ചർച്ച നടത്തി. പരസ്പര പ്രാധാന്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭൂട്ടാനിലെ നിരവധി വികസന പദ്ധതികളും ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യൽ വാങ്ചുക്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ എന്നിവരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യ ഉപഭോക്താക്കൾക്ക് പഞ്ചസാര ശേഖരണ പരിധി 15 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. എന്നാൽ നിലവിലുള്ള 15 ദിവസത്തെ പരിധിക്കപ്പുറം കൈവശം വയ്ക്കുന്ന പഞ്ചസാര, അഡ്വാൻസ് ഓതറൈസേഷൻ പദ്ധതി, താരിഫ് റേറ്റ് കോട്ട എന്നിവ വഴി ഇറക്കുമതി ചെയ്തതിൽ നിന്ന് മാത്രം സമാഹരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായിട്ടാണ് ഇളവ് അനുവദിച്ചത്. പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ശേഖരണ പരിധി 15 ദിവസം എന്നത് മാറ്റമില്ലാതെ തുടരും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതി 8.2% വർദ്ധിച്ച് $221.4 ബില്യൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക സർവേ. ആകെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതിയുടെ ഭൂരിഭാഗവും BPO സേവനങ്ങൾ അടങ്ങുന്ന IT അധിഷ്ഠിത മേഖലയിൽ നിന്നാണ്. കയറ്റുമതിയുടെ 54.1% അമേരിക്കയിലേക്കാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026 പ്രകാരം 40 രാജ്യങ്ങളെ അപേക്ഷിച്ച് ബിസിനസ് അന്തരീക്ഷത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനം നേടി. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സാമൂഹ്യ മാധ്യമത്തിലാണ് ഈ വിവരം പങ്കുവച്ചത്. ആഗോളതലത്തിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യയിലെ ബിസിനസ് അന്തരീക്ഷം, സുസ്ഥിരത, വളർച്ച, വ്യവസായ സൌഹൃദ അന്തരീക്ഷം എന്നിവയിൽ മികച്ച മാനദണ്ഡമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നീതി ആയോഗിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. നയരൂപീകരണ സമിതിയായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ രൂപീകരണം സഹകരണാത്മക ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുമെന്ന് നീതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്ത് പറഞ്ഞു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: Such attacks, I need not elaborate or reiterate, they vitiate the regional security, they impact or undermine regional peace and security, and also threaten freedom of navigation through the Bab el-Mandeb. And obviously, for various reasons, this is totally unacceptable to us. We hope that there is early restoration of peace and stability in the region.
0: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർപാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. വ്യാജ വാർത്തകൾ നൽകുന്നു എന്ന ആരോപണത്തെ തുടർന്ന് CNN, MS Now, പൊളിറ്റിക്കോ എന്നീ മാധ്യമ സ്ഥാപനങ്ങളെ നിരോധിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഇത്തരം വിലക്കുകൾ തുടർന്നേക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ന്യൂയോർക്ക് ടൈംസ്, വാൾസ്ട്രീറ്റ് ജേർണൽ, BBC തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ട്രംപ് സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ 15 പോലീസുകാർ ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു. 100+ പേർക്ക് പരിക്കേറ്റു. പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. തെരച്ചിലിൽ 6 ഭീകരരെ വധിച്ചതായി പാകിസ്ഥാൻ പോലീസ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മേധാവിയായി അമേരിക്കൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ലൂക്ക് ലിൻബർഗിനെ ഐക്യരാഷ്ട്രസഭ നിയമിച്ചു. സംഘടനാ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെ

0: ഇങ്ങനെയുള്ള പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് നിയമനം. സംഭാവനകളെ ആശ്രയിച്ചാണ് റോമാസ്ഥാനമായുള്ള ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇരുപതാമത് റോസ്കാർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ചെയ്യൻ ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 7:35 മിനിറ്റും 16 സെക്കൻഡും.

0: സമകാലികം.
1: സ്ത്രീകളുടെ പ്രസവാനന്തര മാനസിക ആരോഗ്യം വളരെ പ്രധാനമാണെന്ന് പല അതിദാരുണ സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞിനെ കൊല്ലാൻ വരെ മടിയില്ലാത്ത അമ്മമാർ സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും അവരുടെ മാത്രം കുറ്റം കൊണ്ടല്ല, ഗർഭകാലത്തും പ്രസവത്തിന് ശേഷവും അവരിൽ ഉറങ്ങിക്കിടന്ന പ്രസവാനന്തര വിഷാദം അഥവാ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന നിശബ്ദ കൊലയാളിയെ ചുറ്റുമുള്ളവർ തിരിച്ചറിയാതെ പോയതുകൊണ്ടും കൂടിയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതും പ്രസവത്തിലൂടെ അവർക്കുണ്ടായ മാറ്റങ്ങളും എല്ലാ സ്ത്രീകളും ഉൾക്കൊള്ളുന്നത് ഒരുപോലെയല്ല. ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു, പ്രസവാനന്തരം അമ്മ മനസ്സിനും വേണം കരുതൽ. പ്രസവാനന്തര വിഷാദത്തിൽ എന്താണ് സ്ത്രീകൾക്ക് സംഭവിക്കുന്നത്? ആ അവസ്ഥയിലൂടെ കടന്നുപോയ ആളെന്ന നിലയിൽ അനുഭവം വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കോണ്ടന്റ് ക്രിയേറ്ററുമായ വസുന്ധര.
2: ഓക്കെ, ആദ്യം തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗർഭകാലത്ത് നമ്മളോട് എല്ലാരും ഭക്ഷണം കഴിക്കി കഴിക്കി കഴിക്കി എന്ന് പറഞ്ഞ് നമ്മളോട് സ്നേഹത്തിൽ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മളെ. പക്ഷെ വൺസ് പ്രസവം കഴിഞ്ഞ് ആ ദിവസം തൊട്ട് ആൾക്കാർ നമ്മളെ ബോഡി ഷെയിം ചെയ്യാൻ തുടങ്ങും. ഈവൻ സ്വന്തം ബന്ധുക്കൾ അമ്മമാരടക്കം, ഓ ഇനി തടി കുറക്കണ്ടോ, ഇനി ഭക്ഷണം, ഇനി ഈ ഭക്ഷണം ഇങ്ങനെ കഴിക്കണേ, അപ്പൊ ആര് പാല് കൊടുക്കും, ഇവര് പാല് കൊടുക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത്, ബിക്കോസ് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ആ ഫീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം അവരങ്ങോട്ട് മറക്കും. ഇപ്പൊ കുട്ടി വേറെ ഈ അമ്മ വേറെ, ചില ഭർത്താക്കന്മാരും ഉണ്ട് ബോഡി ഷെയിം ചെയ്യുന്നവര്, അതും ഒരു റീസൺ ആണ്. പിന്നെ ഈ കുട്ടി വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഉറക്കം എന്ന് പറഞ്ഞ സാധനം തീരെ ഉണ്ടാവില്ല. രാത്രിയൊക്കെ നമ്മൾ കുട്ടി കരയുമ്പോ ഫീഡ് ചെയ്യണം. അപ്പൊ പലർക്കും ഈ പെണ്ണുങ്ങളടക്കം ന്യൂ അമ്മമാരെ കുറ്റപ്പെടുത്തും, ഓ പിന്നെ ഞങ്ങളൊക്കെ പ്രസവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നുമില്ലാത്ത എന്ത് പ്രോബ്ലം എനിക്കുള്ളത്, അങ്ങനെ പറഞ്ഞു തുടങ്ങും. ഫസ്റ്റ് ബേബിക്ക് ഞാൻ തിരിച്ചറിയില്ലായിരുന്നു, സെക്കൻഡ് ബേബി വന്നപ്പോ എനിക്ക് ഫ്ലോ മനസ്സിലായി അതിന്റെ. അപ്പൊ ഞാൻ നന്നായിട്ട് തിരിച്ചറിയും. ഭർത്താക്കന്മാർക്ക് അറിഞ്ഞുകൂടെ ഒന്നാമത്, ചിലര് മനസ്സിലാക്കും ചിലര് മനസ്സിലാകത്തില്ല. അവരും പറയും ഫീഡ് ചെയ്യുന്നത് ഇത്ര വലിയ കാര്യമാണോ, നിനക്ക് എങ്ങനെ ക്ഷീണം വരാനാണ് കുറച്ച് പാലുകൾക്ക് കൊടുക്കുന്നതിന്, അത് ഇത്ര വലിയ ടയറിങ് ആയിട്ടുള്ള ജോബല്ലോ എന്നൊക്കെ പലരും എന്നോട് വരെ ചോദിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് ഇവൻ നമ്മുടെ അമ്മമാരായാലും ബന്ധുക്കളായാലും ചോദിക്കും. ഞാൻ പ്രസവിച്ച് ആദ്യത്തെ ബേബിക്ക് പ്രസവിച്ച് കിടക്കുമ്പോ എന്റെ അമ്മ രാവിലെ വന്നിട്ട് 7 മണിക്ക് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ആ മതി മതി ഉറങ്ങിയത് മതി, ഇനിയിപ്പോ വന്ന് കുളിക്കി കുളിച്ച് റെഡി ആവണം, ബിക്കോസ് രാവിലെ തന്നെ പുതിയ അമ്മമാര് കുളിച്ച് ഇങ്ങനെ ഇരുന്നാല് ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നെ നോക്കാൻ വന്ന ലേഡി എന്നെ പറഞ്ഞു, ഇല്ല രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല, കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അത്രയും ചിന്തിക്കുക, മീൻസ് അതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുട്ടി എന്തായാലും രാത്രി കരയും, അമ്മമാർക്ക് കറക്റ്റ് ആയിട്ട് ഉറക്കം ഉണ്ടാവില്ല, അപ്പൊ കുട്ടി ഉറങ്ങണ നേരത്തെ അമ്മമാരും ഉറങ്ങുന്നത്. പക്ഷെ എന്നാലും പല വീടുകളിലും കാരണവന്മാര് സമ്മതിക്കില്ല കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പൊ ഇങ്ങനെ കുറെ റീസൺസ് ഉണ്ട്. അപ്പൊ നമ്മള് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ കെയർ ചെയ്യണ മാതിരി നമ്മളെ കെയർ ചെയ്യാത്ത മാതിരി നമുക്ക് തോന്നും. അങ്ങനെ പല റീസൺസും കൊണ്ട് നമുക്ക് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥ, വിഷാദ രോഗം അത് വരാം. നമുക്ക് പല ചിന്തകളായിരിക്കും. അപ്പൊ ഈ ഡിപ്രഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻവിറ്റേഷൻ ചോദിച്ചിട്ടല്ല വരുന്നത്, നമ്മൾ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആവും, നമ്മളെല്ലാണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്താ ചെയ്യണേന്ന്, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാം. അല്ലാണ്ട് അയ്യോ എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ എല്ലാവരോടും പറഞ്ഞു നടക്കാനൊന്നും ഒന്നും പറ്റില്ല, എനിക്കിപ്പോ ആ ഒരു ഫേസിൽ നിന്ന് ഞാൻ കടന്നു വന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ചിലർ വിചാരിക്കുന്ന പ്രസവം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഈ ഡിപ്രഷൻ ഉണ്ടാവാൻ.

0: അപ്പോ നമുക്കൊരു ഈസി വേ ആണെന്ന് കുട്ടികൾ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളതാ. എനിക്കും ഞാൻ എന്റെ രണ്ടാമത്തെ പോലെ ജനിച്ചപ്പോ എനിക്ക് ഇതേമാതിരി എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് എല്ലാരോടുള്ള ദേഷ്യം ഞാൻ എന്റെ കുഞ്ഞിനോട്, ജനിച്ച കുഞ്ഞിനോടല്ല മൂത്ത മോളോടാണ് എനിക്ക് കലി വന്നത്. ബിക്കോസ് അവളൊരു കുസൃതി കാട്ടുപോയി. ഓൾറെഡി ഞാൻ ഇത്ര ബോഡി പെയിനിലാണ്, പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ ടയറിങ് ആയിട്ടുള്ള ഈ ബ്രസ്റ്റ് ഫീഡിങ്ങും ഈ ഉറക്കമില്ലായ്മയും എല്ലാം കൂടി. അപ്പൊ അവളും കൂടി എന്തെങ്കിലും കുറുമ്പോ ചെയ്യുമ്പോ നമ്മള്, ഞാൻ രണ്ട് അടിയൊക്കെ കൊടുത്തു, രണ്ട് പ്രാവശ്യം ഞാൻ അവളെ അടിച്ചോളും. അപ്പോഴേക്കും അവള് കരഞ്ഞു കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. ഫീഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ദേഷ്യം വരില്ല, ഞാൻ അങ്ങ് കടിച്ചു നിൽക്കും. ഞാനപ്പോ പറയും എന്റെ മോളോട്, എന്റെ അടുത്തേക്ക് വരല്ലേ ഫീഡ് ചെയ്തോണ്ടിരിക്കുമ്പോ. ബിക്കോസ് ബ്രസ്റ്റില് ആ സമയത്തൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. ആരും എന്റെ അടുത്തേക്ക് വരല്ലേ വരല്ലേ വരല്ലേ എന്ന് പറയും. അതും ഒരു ടൈപ്പ് ഡിപ്രഷനാണ്, ക്ലിനിക്കൽ ഡിപ്രഷൻ ആണെന്നില്ല എപ്പോഴും എല്ലാവർക്കും. സ്റ്റാർട്ടിങ് ഫേസ് അങ്ങനെ ആവാം, പല തരത്തിൽ വരാം ഈ ഒരു സംഭവം. നമുക്ക് ആർക്കും അറിയാൻ പാടില്ല എങ്ങനെയാണ് ഇത് വരിക എന്നൊന്നും. കുറച്ചു പേർക്ക് ഇല്ല എന്ന് കരുതിയിട്ട് കുറച്ചു പേർക്ക് ഉണ്ടാവണം എന്നില്ല, ഇല്ലാണ്ടിരിക്കണം എന്നില്ല. അത് നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. നമ്മുടെ മാനസിക നില, നമ്മുടെ കടന്നു വന്ന ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ കുറെ കാര്യങ്ങളായിരിക്കാം. എല്ലാം തോട്ട് പ്രോസസ്സാണ്, അതൊരു പ്രോസസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതിപ്പോ എത്ര പേരോട് പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാവത്തില്ല, എസ്പെഷ്യലി ആണുങ്ങൾക്ക് മനസ്സിലാവത്തേയില്ല. ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലൊരു ന്യൂസ് ഉണ്ടാകില്ലേ, ഒരു കുട്ടീനെ അമ്മ കൊന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവളുടെ ഭാഗം കേൾക്കാൻ ആരും ഉണ്ടാവില്ല. മീൻസ് എല്ലാ ലേഡീസിനും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയാണ് ഒരു പെണ്ണ് കടന്നു പോകുന്നത്. ഉറങ്ങണോരെ നമുക്ക് വിളിച്ചുണർത്താം, പക്ഷെ ഉറക്കം നടിക്കണോരെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റില്ല. അതുമാതിരിയാണ് നമ്മുടെ നാട്ടിലെ പല അമ്മമാരുടെയും കാര്യം. അവര് മനസ്സിലാക്കില്ല, അവർക്ക് ആ കുട്ടീനെ മാത്രം മതി. നമ്മളേതാണ്ട് നമുക്ക് അപ്പൊ ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മളേതാണ്ട് മെഷീൻസ് ആണ്, ജസ്റ്റ് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാവുന്ന മെഷീൻസ് എന്നായിരുന്നവരെയാണ് നമുക്ക് ചിന്ത ഉണ്ടാവണേ. അതേമാതിരി അവര് ബിഹേവ് ചെയ്യുകയും ചെയ്യും നമ്മുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനിങ്ങനെ ഡിപ്രഷനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോ പറഞ്ഞായിരുന്നു, ചിലര് ചോദിച്ചായിരുന്നു നിനക്ക് എങ്ങനെ അറിയാം നീ ഡിപ്രസ്ഡ് ആയിരുന്നെന്ന്, നിനക്ക് അതൊക്കെ നല്ല അടി കിട്ടാത്തതിന്റെ കുറവാണ്. ആരടിക്കണം ആരെയടിക്കേണ്ടത്? ചിലര് പറഞ്ഞു പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്തായാലും ഒരു കൗൺസിലിംഗ് വേണമെന്ന്. ശരിക്കും പറഞ്ഞാണെങ്കിൽ പ്രസവം അല്ല, പ്രഗ്നൻസി തൊട്ട് പ്രസവം കഴിയുന്നവരെ പ്രഗ്നൻസിയുടെ ഒരു കൗൺസിലിംഗ് ഫാമിലി മെമ്പേഴ്സിനും കൊടുക്കണം, പെൺകുട്ടികൾക്കും കൊടുക്കണം. അതേപോലെ തന്നെ ഒരു കൗൺസിലിംഗ് ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മമാർക്കല്ല കൊടുക്കേണ്ടത്, വീട്ടുകാർക്കാണ് കൊടുക്കേണ്ടത്. അമ്മായമ്മ, അമ്മ, ഇനി വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് അവർക്കൊക്കെ ഇൻക്ലൂഡിംഗ് ഹസ്ബൻഡിന് അടക്കം ഒരു കൗൺസിലിംഗ് കൊടുക്കണം ഗൈനക്കോളജിസ്റ്റ്. ഞാൻ അതായത് സജസ്റ്റ് ചെയ്യുള്ളൂ, ബിക്കോസ് കുട്ടി നന്നായി ഇരുന്നുണ്ടെങ്കിൽ അവർക്ക് അച്ഛന്റെ ജീൻ, പക്ഷെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പ അമ്മയ്ക്ക്. ജനിച്ച് വീഴുന്ന ആ സമയം തൊട്ട് അമ്മമാർക്കുള്ള കുറ്റം തുടങ്ങുകയാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് ആ വീട്ടുകാർക്ക് കൊടുക്കുന്നത്, അല്ലാണ്ട് അമ്മമാർക്കല്ല. അമ്മമാരും ഹാൻഡിൽ ചെയ്യണം ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ പെണ്ണിനെ നന്നായി നോക്കണം. ഹസ്ബൻഡിന്റെ ഒരു ചെറിയ എന്താ മുഖം കറുപ്പിക്കല് പോലും നമുക്ക് ആ സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടാക്കും. നിങ്ങൾക്കൊരു ചെറിയ കാര്യമായിരിക്കാം, ബാക്കിയുള്ളവർക്ക് കാണുമ്പോ അയ്യേ ഇതിനാണ് അവൾക്ക് ഇത്രയും ഫീൽ ആവണേന്ന്. പക്ഷെ ഭാര്യമാർക്ക് അന്നേ സമയത്ത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, ഭയങ്കരമായിട്ട് മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവ ചെറുതായിട്ട് പോലും നെഗ്ലക്ട് ചെയ്യാണ്ട് നോക്കണം.
1: പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഡോക്ടറുടെ സഹായം തേടേണ്ടത് എപ്പോൾ? വിശദമാക്കുന്നു കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സ്മിത പ്രതീഷ്.
2: പ്രസവാന്തര വിഷാദം അഥവാ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നത് പ്രസവത്തിന് ശേഷം ചില അമ്മമാരിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നമുക്ക് മെയിൻലി അതിന്റെ മൈൽഡർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയും. അത് പ്രസവശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന നേരിയതായ മൂഡ് മാറ്റങ്ങൾ, അതുപോലെ കരച്ചിൽ അല്ലെങ്കിൽ ആശങ്ക എന്നിവയാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസിൽ കണ്ടുവരുന്നത്. ഇത് യൂഷ്വലി രണ്ടാഴ്ചക്കുള്ളിൽ തനിയെ മാറണ ഒരു സംഭവമാണ്. പക്ഷേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതിലും കുറച്ചും കൂടി കാഠിന്യം കൂടിയ ഒരു രോഗാവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അത് യൂഷ്വലി രണ്ടാഴ്ചക്ക് കൂടുതൽ നീണ്ടു നിൽക്കുന്ന അവസ്ഥേനെയാണ് ഈ വിഷാദം അല്ലെങ്കിൽ മൂഡും സ്വിങ്സ്, അതുപോലെ ആശങ്ക അല്ലെങ്കിൽ കരച്ചിൽ, ചെറിയ കാര്യത്തിന് വരെ വിഷമം വരിക, അങ്ങനത്തെ കാര്യങ്ങൾ രണ്ടാഴ്ചക്ക് കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. മെയിൻലി പ്രധാന ലക്ഷണങ്ങൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ നമ്മൾ കണ്ടുവരുന്നത് വിട്ടുമാറാത്ത സങ്കടം, അതുപോലെ തന്നെ നിരാശ, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ കഠിനമായ ക്ഷീണം, ഊർജം ഇല്ലായ്മ, അതുപോലെ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ചില ആളുകളിൽ കൂടുതൽ ഉറക്കം കൂടുക, കുറെ നേരം കടന്നുറങ്ങണം, അതുപോലെ കുഞ്ഞിനോടുള്ള താല്പര്യക്കുറവ്, കുഞ്ഞിനെ എനിക്ക് ശരിക്കും നോക്കാൻ കഴിയണ്ടോ, അതെയോ, കുഞ്ഞിനോടുള്ള ഒരു ബോണ്ടിങ് കുറഞ്ഞു വരിക, അതുപോലെ സ്വയം ഉപദ്രവിക്കാനോ അതുപോലെ കുഞ്ഞിനെ ഉപദ്രവിക്കാനോ ഉള്ള പ്രവണതകൾ. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ രണ്ടാഴ്ചത്തേക്ക് കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം

0: യും നേടേണ്ടതാണ്. അതുപോലെ കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും വലിയൊരു പങ്കുണ്ട് ഈ പുതുതായ അമ്മമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുടുംബത്തിൽ മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാനസികമായി അവരെ പിന്തുണയ്ക്കാം. അവരൊറ്റയ്ക്കല്ല അവരുടെ കാര്യങ്ങൾക്ക്, ഇപ്പൊ കുഞ്ഞിനെ നോക്കാനായാലും ഉള്ള കാര്യങ്ങളിൽ ബാക്കിയുള്ള കുടുംബാംഗങ്ങളും ഹെൽപ്പ് ചെയ്യുക. അതുപോലെ പങ്കാളിക്കും ഹെൽപ്പ് ചെയ്യാം. അതുപോലെ അച്ഛനായാലും അമ്മയായാലും തുല്യമായി കുഞ്ഞിന്റെ കാര്യം നോക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അമ്മമാർക്കുള്ള വിശ്രമം, അവർക്ക് ഒരു കുഞ്ഞുറങ്ങുമ്പോൾ ഉറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതുപോലെ അവർക്ക് പൂർണ്ണമായും വിശ്രമിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടുവരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതുപോലെ സമൂഹത്തിന്റെ പങ്ക്, മെയിൻലി നമ്മൾ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക. എല്ലാ അമ്മമാരും വ്യത്യസ്തമാണ്, അതുകൊണ്ട് അവര് കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്ന രീതികളും വ്യത്യാസമായിരിക്കും. അപ്പോൾ അനാവശ്യമായ ഉപദേശങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒഴിവാക്കുക. അതുപോലെ നമുക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായിരിക്കുന്ന നല്ല കാര്യങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഇതുപോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് ഉള്ള ലക്ഷണങ്ങൾ അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ലക്ഷണങ്ങൾ അമ്മമാരിൽ കാണുകയാണെങ്കിൽ, അത് എത്രയും പെട്ടെന്ന് അവരോട് അടുത്തുള്ളവരെ അറിയിക്കാനോ അല്ലെങ്കിൽ അവരെ അതിനു വേണ്ടി സഹായിക്കാനോ ശ്രമിക്കുക. അതുപോലെ ഇതിനെക്കുറിച്ച് ഉള്ള ബോധവൽക്കരണം മറ്റുള്ളവരിലും പകർന്നു കൊടുക്കുക. അതാണ് നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
1: പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കുടുംബവും സമൂഹവും കൈകാര്യം ചെയ്യേണ്ട രീതി വ്യക്തമാക്കുന്നു കേരള സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ ചൈൽഡ് ഫാമിലി ആൻഡ് അഡോളസൻസ് കൗൺസിലർ CBA.
2: പ്രസവം എന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതോടൊപ്പം അമ്മയും പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആ കുഞ്ഞിന്റെ പ്രായമാണ് അവളിലെ അമ്മയ്ക്കും. എന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യത്തിനും പരിചരണത്തിനും നൽകുന്ന പ്രാധാന്യം നമ്മൾ അമ്മയുടെ മാനസിക ആരോഗ്യത്തിന് നൽകാറില്ല എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. പ്രസവശേഷം ചില സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാനസിക ആരോഗ്യ പ്രശ്നമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം എന്നുള്ളത്. സാധാരണ പ്രസവശേഷമുള്ള ക്ഷീണമോ മൂഡ് ചേഞ്ചോ മാത്രമല്ല ഇത്. തുടർച്ചയായ വിഷമം, അമിതമായ ഉത്കണ്ഠ, കരച്ചിൽ, താല്പര്യക്കുറവ്, കുഞ്ഞിനെ പരിചരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു അമ്മയുടെ ദൗർബല്യമല്ല എന്നുള്ളതാണ്. ഹോർമോൺ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഉറക്കക്കുറവ് വരുന്നുണ്ട്, പ്രസവത്തിലെ സങ്കീർണതകൾ, കുഞ്ഞിനെ പരിചരിക്കുന്നതിനുള്ള സമ്മർദ്ദം, ദാമ്പത്യ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, സാമൂഹികമായ പിന്തുണയുടെ കുറവ്, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഇതിന് കാരണമായേക്കാം. പലപ്പോഴും കൗൺസിലിംഗിൽ നമ്മൾ കാണാറുള്ളത് പല സ്ത്രീകൾക്കും തങ്ങൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കുഞ്ഞ് ജനിച്ചാൽ അമ്മ സന്തോഷവതിയായിരിക്കണം. എല്ലാ അമ്മമാരും പലതരം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇത്തരം ജനറൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ധാരാളമായി കേൾക്കാറുണ്ട്. അപ്പൊ ഇതൊരു സാമൂഹികമായ ധാരണയാണ്. ഈ ധാരണകൾ കാരണം തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പല പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. മാനസികാരോഗ്യത്തെ കുറിച്ച് അറിവില്ലായ്മ കൂടി ഉണ്ടെങ്കിൽ ഇതെങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. ഇപ്പം ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാം. ഇപ്പോ ഭർത്താവിന്റെ അല്ലെങ്കിൽ പങ്കാളിയുടെ പിന്തുണ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് നീ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം നിനക്ക് എന്താണ് ബുദ്ധിമുട്ട്, നിന്നെ എന്തൊക്കെ രീതിയിൽ നമ്മൾക്ക് ഒരുമിച്ച് ഇതിനെ നേരിടാം എന്നുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു പിന്തുണ പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക, ഒപ്പം തന്നെ വീട്ടുകാര്യങ്ങളിലും കുഞ്ഞിനെ പരിചരിക്കുന്നതിലും ഈ പെൺകുട്ടിയുടെ വിശ്രമത്തിനും സമയം കണ്ടെത്താനുള്ള അവസരം നൽകുക എന്നുള്ളത് പങ്കാളിയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഇതില് കുടുംബത്തിനും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. അമ്മയുടെ വിഷമങ്ങളെ നമ്മൾ ചെറുതായി കേൾക്കുകയല്ല, മറിച്ച് ആവശ്യമെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെയോ മാനസിക ആരോഗ്യ വിദഗ്ധരെയോ സമീപിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. ചികിത്സ തേടുന്നതിനെ ദൗർബല്യമായല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ട് എങ്കിൽ, പ്രത്യേകിച്ചും ബൈപോളാർ ഡിസോർഡേഴ്സ് പോലുള്ള പ്രശ്നങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ ചികിത്സയിൽ അതുകൂടി മാനസിക ആരോഗ്യ വിദഗ്ധരോട് തുറന്നു പറയണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു കുടുംബചരിത്രവും സ്ത്രീയുടെ മുൻകാല മൂഡ് എപ്പിസോഡ്സ് ഒക്കെ വിലയിരുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പുതുതലമുറയിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കൂടുതലാണെന്ന് എനിക്ക് നേരിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം മാനസികാരോഗ്യത്തെ കുറിച്ച് ഇന്ന് കൂടുതൽ തുറന്ന ചർച്ചകൾ

0: നടക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ധാരാളം അവബോധ അവയർനെസ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഒരു പുതുതലമുറയുടെ മാത്രം പ്രശ്നമായി കാണരുത്, മറിച്ച് അമ്മയ്ക്ക് കൊടുക്കേണ്ട പിന്തുണയുടെയും പരിചരണത്തിന്റെയും വിഷയമായി വേണം നമ്മൾ ഇതിനെ കണക്കാക്കാനായിട്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതൊരു കുടുംബത്തിന്റെ സന്തോഷമാണ്. ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ അമ്മയുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയുടെ മാനസികാരോഗ്യം നന്നായിരുന്നാൽ മാത്രമേ ആ കുഞ്ഞിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വളർച്ച പൂർണ്ണമാകുകയുള്ളൂ എന്നുള്ളതാണ്. അമ്മയുടെ മനസ്സിനെ മറന്നുപോകാൻ പാടില്ല. എല്ലാ സന്തോഷങ്ങളുടെ നടുവിലും അമ്മയുടെ സന്തോഷം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഒരു കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ച നല്ല രീതിയിലാകണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സിന് കരുതൽ നൽകണം, അമ്മയെ കേൾക്കണം, അമ്മയെ മനസ്സിലാക്കണം, പിന്തുണയ്ക്കണം. ഇതാണ് ഏറ്റവും വലിയ പരിചരണം എന്ന് പറയുന്നത്. അമ്മയുടെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യമാണ്. അതുകൊണ്ട് അമ്മ മനസ്സിനും ഒരു കരുതൽ ഉണ്ടാകണം.
1: ഗർഭകാലം ഉത്കണ്ഠകളുടെയും അസ്വസ്ഥതകളുടെയും കാലമാണ്. പലതരം മാനസിക ശാരീരിക സംഘർഷങ്ങളിലൂടെയാകും സ്ത്രീ ഓരോ നിമിഷവും മുന്നോട്ടു പോകുന്നത്. അവിടെ കൂടെയുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കാനാകാതെ വന്നാൽ ഭാവിയിൽ പല ദുരന്തങ്ങൾക്കും വഴിവെച്ചേക്കാം. പ്രസവത്തിന് മുമ്പ് കൊടുക്കുന്ന കരുതൽ പ്രസവശേഷം മുഴുവനായി കുഞ്ഞിലേക്ക് മാറാതെ അമ്മയ്ക്ക് കൂടി നൽകുക. ആവശ്യമെങ്കിൽ രോഗത്തെ രോഗമായി തന്നെ കണ്ട് ചികിത്സിക്കുക. മരുന്നുകൾ കൊടുക്കേണ്ടപ്പോൾ അവ നൽകുക. പ്രസവാനന്തരം അമ്മ മനസ്സിനും വേണം കരുതൽ.
2: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം.
3: സമകാലികം.
4: കറണ്ട് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
5: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
6: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അന്ന് രാത്രി നല്ല നിലാവുണ്ടായിരുന്നു. ആ നിലാവിൽ തക്ഷൻ കുന്നിന്റെ ഇടവഴികളിലൂടെ നടക്കുവാൻ രാമറിന് കൗതുകം തോന്നി. മുമ്പ് പലപ്പോഴും അങ്ങനെ നടന്നിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് അതുപോലെ നടക്കുവാൻ സാധിക്കുകയില്ല. നിരോധനാജ്ഞ നിലവിലുണ്ട്. പോലീസുകാർ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണിൽപ്പെടാതെ വേണം നടക്കുവാൻ. ചിലപ്പോൾ എവിടെയെങ്കിലും ചേക്കുവിനെ കണ്ടുമുട്ടും എന്നൊരു തോന്നലും മനസ്സിലുണ്ടായി. അപ്പോൾ പറയണം പോലീസിന് കീഴടങ്ങുവാൻ. അതല്ലാതെ അയാൾക്ക് മറ്റു മാർഗമൊന്നുമില്ല. കീഴടങ്ങിയാൽ ഈ പ്രദേശത്തെ പ്രശ്നങ്ങളും തീർന്നേക്കും. മൈനർ റോഡൊത്താണ് രാമർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. രാത്രിയിലൂടെയുള്ള നടത്തം കല്യാണിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവളത് തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ടും രാമർ ഇറങ്ങുകയായിരുന്നു. കുഴപ്പമുണ്ടാക്കുന്നവരെ വഴിയിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടാതിരിക്കില്ല. അവരെ പിന്തിരിപ്പിക്കുവാൻ കഴിയുമെങ്കിലോ? അങ്ങനെ നടന്ന് പുഴവക്കത്തെത്തിയപ്പോൾ പുഴയിലേക്ക് നോക്കി മൈനർ പറഞ്ഞു, ഇന്ന് കിഴക്കോട്ടേക്കുള്ള വലിവ് കൂടുതലാണ്. അമർത്തി മൂളി. എന്നിട്ട് ഒന്നും മിണ്ടരുതെന്ന് ആംഗ്യവും കാട്ടി. അപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള പൊന്തക്കാട്ടിൽ നിന്നും എന്തോ അനക്കം കേട്ടത്. കുറുക്കനായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. മൈനർ ഒരു കല്ലെടുത്ത് പൊന്തക്കാട്ടിലേക്ക് എറിഞ്ഞപ്പോൾ അതിനുള്ളിൽ നിന്ന് ആരെല്ലാമോ പുറത്തു ചാടി. നാലു ഭാഗത്തേക്കും ചിതറി ഓടി. മൈനറും അവർക്ക് പിന്നാലെ പാഞ്ഞു. അതിലൊരാളെ പിടിച്ചു നിർത്തി. അത് അമ്പുവായിരുന്നു.
2: എന്തിനാ അമ്പു ഇനി ഇതിനൊരുമ്പെട്ടത്?
1: രാമർ പതുക്കെ ചോദിച്ചു. തൊട്ടടുത്തുള്ള ഒരു വീട് ലക്ഷ്യമാക്കിയാണ് അവർ ഇറങ്ങിയതെന്ന് രാമറിന് തോന്നിയിരുന്നു.
2: ഇമ്മളെ ഒരാളെ വെട്ടിക്കൊന്ന നോക്കി നിൽക്കണോ? ഓനെ ഒരു ഒളിപ്പിച്ചു വെച്ചിരിക്കുക,
1: അമ്പു പറഞ്ഞു.
2: ഇമ്മളെ ആള് മറ്റോരുടെ ആള് എന്നൊന്നും ഇതിൽ കാണരുത് അമ്പു. ഒരാള് പോയി, അതിന് ഇമ്മക്കെല്ലാവർക്കും വിഷമമുണ്ട്. അതിന് പകരം ഒരാളെ കൊന്നാൽ ഇമ്മളെ വിഷമം മാറുമോ? പോയോരു തിരിച്ചു വരുമോ? അതുകൊണ്ട് ഇനി എന്റെ ചങ്ങായിമാരെ വിളിച്ച് പുരക്ക് പോയിക്കോ. നാളെ എല്ലാവർക്കും തമ്മാമിൽ കാണേണ്ടവരല്ലേ.
1: രാമർ സംസാരിച്ചിട്ടും അതിന് പ്രതികരണമായി അമ്പു ഒന്നും മിണ്ടിയില്ല. അമ്പുവിന്റെ മുഖത്തേക്ക് തറപ്പിച്ചൊന്ന് നോക്കിയതിനു ശേഷം അയാളെ അയാളുടെ വഴിക്ക് വിട്ടുകൊണ്ട് രാമർ കൊവ്വപ്പുറത്തേക്ക് നടന്നു. അമ്പു ഇന്നൊരതിക്രമത്തിന് മുതിരില്ല എന്ന് രാമറിന് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ നൈവരാണി വഴി വീട്ടിലെത്തിയപ്പോൾ രാത്രി വളരെ വൈകിയിരുന്നു. കല്യാണി അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം അന്നാണ് രാമർ സ്വസ്ഥതയോടെ ഉറങ്ങാൻ കിടന്നത്.

0: എന്നിട്ടും ഉറക്കം വന്നില്ല. ചേക്കുവിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലപ്പോഴും പൊളഞ്ഞു കളിക്കുകയായിരുന്നു. ചേക്കു ഇപ്പോൾ എന്തു ചെയ്യുകയാവും? തെല്ലിട കഴിഞ്ഞപ്പോൾ കല്യാണി ചോദിച്ചു, നിങ്ങളെന്താ ഉറങ്ങാത്തത്? നീ എന്താ ഉറങ്ങാത്തത്? രാമർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഉറങ്ങാതെ എനിക്കെങ്ങനെയാ ഉറക്കം വരിക? കല്യാണിയുടെ ആർദ്രത പുരണ്ട സ്വരം. രാമർ അന്നേരം വാത്സല്യത്തോടെ തന്റെ വലതു കൈ അവളുടെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു. അന്നേരം എന്തുകൊണ്ടോ കല്യാണിയെ ആദ്യം കണ്ട ഉച്ചനേരത്തിലേക്ക് മനസ്സ് വഴുതി വീണു. അപ്പോൾ വലതു കൈയിൽ നിന്നും ദേഹത്താകെ സ്നേഹത്തിന്റെ ഒരു തരംഗം പടരുന്നതായി രാമർ അറിഞ്ഞു. ഉറക്കം പതുക്കെ കണ്ണുകളിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ആരോ രാമറെ രാമറെ എന്ന് വിളിക്കുന്നതായി തോന്നിയത്. വളരെ അടുത്തുനിന്നാണത്. ആരാണെന്ന് വ്യക്തമല്ല. മയക്കത്തിന്റെ അർദ്ധബോധത്തിൽ രാമർ ആ വിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ രാമർ ഉണർവിലേക്ക് തിരിച്ചെത്തി. വിളി അപ്പോഴും തുടരുന്നു. രാമറെ, രാമറെ, അമർത്തിപ്പിടിച്ച ശബ്ദം. പെട്ടെന്ന് രാമർ ശബ്ദം തിരിച്ചറിഞ്ഞു. അത് ചേക്കുവാണ്, കോലായിൽ നിന്നാണ് വിളിക്കുന്നത്. രാമർ എഴുന്നേറ്റ് വാതിൽ തുറന്നു. പിന്നിൽ കല്യാണിയും ഉണ്ടായിരുന്നു. ചേക്കുവെ കണ്ടപ്പോൾ രാമറിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എന്താ എന്റെ ചേക്കുത്, നിനക്കെത്താ പറ്റിയത്? അത് നിന്നോട് പറയാനാ ഞാൻ പിടികൊടുക്കാതെ നടന്നത്. നിന്നോട് പറയാതെ പോയാൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവൂല. എനിക്കൊരു തെറ്റു പറ്റിയതാ. എന്റെ കഥകേടെന്നല്ലാതെ എന്താ പറയുക? എന്റെ എടുത്തുചാട്ട ഇതിനൊക്കെ കാരണം. അന്ന് കൊടുവാളും വാങ്ങി വരുന്ന വഴി ആരോ എന്നോട് വന്ന് പറഞ്ഞു ചെണ്ടൻനമ്പ്യാരുടെ ആൾക്കാർ എന്റെ വീട് കത്തിക്കാൻ പോയിട്ടുണ്ടെന്ന്. ഓടി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്പ്യാർ കോടതിയിലോട്ട് പോകുന്നത് കണ്ടത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല രാമറെ. എല്ലാം എന്റെ തെറ്റാ. നീ എന്നോട് പൊറുക്കണം. അയാൾ ഒരു കുട്ടിയെപ്പോലെ തേങ്ങിത്തേങ്ങി കരഞ്ഞു. ചേക്കു ഇത്രയും ദിവസം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് രാമറിന് ഉറപ്പായിരുന്നു. അയാൾ ചേക്കുവിന്റെ തോളിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി അകത്ത് കാര്യയിരുന്ന് കുറച്ചെന്തെങ്കിലും കഴിക്കി. എന്നാൽ ചേക്കു അതിനൊന്നും നിന്നില്ല. പോവുമ്പോൾ പറഞ്ഞു, ഞാൻ പോലീസിന് പിടികൊടുക്കാൻ പോവുകയാ. കോടതി എന്നെ തൂക്കിക്കൊല്ലു, അതുറപ്പാ. അതായിരിക്കും എന്റെ വിധി. ചേക്കു വിറയ്ക്കുന്ന കാലുകളോടെയാണ് മുറ്റത്തേക്കിറങ്ങിയത്. അപ്പോഴേക്കും നിലാവസ്തമിച്ചിരുന്നു. ചേക്കു ഇരുളിൽ മറഞ്ഞു. ചേക്കു അപ്രത്യക്ഷനായപ്പോൾ കല്യാണി പൊട്ടിപ്പൊട്ടി കരഞ്ഞു. എനിക്കൊരു കൂടപ്പറപ്പിനെ പോലെയായിരുന്നു ചേക്കു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: നോവൽ പാരായണം വീണ്ടും കേൾക്കാം രാത്രി 8:45.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. സംരംഭത്തിന്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477235370, 0477235370.
5: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
6: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
5: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: എന്ത് പഠിക്കണം, എന്താകണം?
8: കരിയർ ഗൈഡൻസ്.
7: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
9: ഹലോ, തൃശ്ശൂർ ജില്ലയിലെ കൊടകരയാണ് വിളിക്കുന്നത്. എന്റെ പേര് ഷിജി എന്നാണ്. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. എന്റെ മകള് MSc ഒപ്റ്റോമെട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ജോലി സാധ്യതയുണ്ടോ അതിന്? അത് പാലക്കാട് പഠിക്കുകയാണ്.
10: BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞ MSc പഠിക്കുക.
9: MSc

0: ബി എസ് സി ഓപ്റ്റോമെട്രിക്കുകാർക്ക് തന്നെ ഏകദേശം 48-50% ജോബ് പ്രോസ്പെക്ട്സ് ഉണ്ട്. വെച്ചുകഴിഞ്ഞാൽ ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു കോഴ്സ് പാസ്സായാൽ 50-60% ആൾക്കാർക്കും ജോലി കിട്ടുന്നുണ്ട്. മകള് ഇപ്പൊ എം എസ് സി ഓപ്റ്റോമെട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആയതിനാൽ ജോലി ഷുവറായിട്ടും കിട്ടും ഒന്നാമത്തത്. രണ്ടാമത്തത്, എം എസ് സി ഓപ്റ്റോമെട്രി പഠിച്ചുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചുകഴിഞ്ഞാൽ, ഈ ഓപ്റ്റോമെട്രി കോഴ്സ് നടത്തുന്ന മെഡിക്കൽ കോളേജുകളിലും പാരാമെഡിക്കൽ കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കാൻ പോവാം. അപ്പൊ അമ്മ അത് വിഷമിക്കുകയേ വേണ്ട. സാധാരണ ഒരു നല്ലൊരു 60-70% ആൾക്കാരും ബി എസ് സി ഓപ്റ്റോമെട്രി കഴിഞ്ഞാൽ നേരിട്ട് ജോലിക്കാൻ പോവാറ്. എം എസ് സി പോണ ആൾക്കാർ കുറവാണ്, എം എസ് സി പഠിപ്പിക്കുന്ന കോളേജുകളും കുറവാണ്.
1: തീർച്ചയായിട്ടും
0: കിട്ടും. അതാ പറഞ്ഞ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എം എസ് സി ഓപ്റ്റോമെട്രി കോഴ്സ് കുറവാണ്, പഠിച്ച് പാസ്സാകുന്ന ആൾക്കാർ കുറവാണ്. അതേസമയം ഓപ്റ്റോമെട്രി കോഴ്സ് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എം എസ് സി ഓപ്റ്റോമെട്രി പറഞ്ഞ ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് കോഴ്സ് ആയ സ്ഥിതിക്ക് ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും ടോപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റലും ജോലി കിട്ടും. ധൈര്യമായിട്ടിരുന്നോളൂ കേട്ടോ.
2: സമയം 8 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇരുപതാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. 2 ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനവുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായികരംഗത്ത് സജീവമാകുന്നത് ഇന്നത്തെ തലമുറ നേരിടുന്ന ലഹരി ഉൾപ്പെടെ വിവിധ സാമൂഹിക ജീർണതകളിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്താൻ ഉപകരിക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. കായികമിത്രം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ ശുചീകരണം തുടങ്ങി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്ത് നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 10 പരാതികൾ തീർപ്പാക്കി. ആകെ 65 പരാതികളാണ് ലഭിച്ചത്. രാജ്കോട്ടിൽ അണ്ടർ 19 ക്രിക്കറ്റ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തു.
3: ആകാശവാണി FM വാർത്തകൾ.

സമയം 8 മണി കഴിഞ്ഞ് 3:25. 102.3 MHz എഫ് എം ബാൻഡിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.

0: ആ കേണൽ സാറേ, അല്ല ഇതെന്താ ഈ പഴഞ്ചൻ സ്കൂട്ടറില്?
1: പഴഞ്ചൻ സ്കൂട്ടറോ? ഹൗ ഡേ യു. എടോ, ദിസ് ഈസ് എ വിന്റേജ് പീസ്. വെൻ ഐ വാസ് ഇൻ ദ സർവീസ് പുത്തൻ പുതുതായി മിലിറ്ററി കോട്ടയിൽ വാങ്ങിയതാ. ഞാനിപ്പോഴും പൊന്നുപോലെയാ ഇത് കൊണ്ടു നടക്കുന്നത്.
0: ആ അപ്പൊ പഴയതല്ലേ? അത് തന്നെയല്ല ഞാനും പറഞ്ഞത്.
1: അല്ല, പഴയത് പഴഞ്ചൻ എന്നുള്ളതിന് ഉപയോഗിക്കാൻ പറ്റില്ലാതെ കേടായിപ്പോയി എന്നൊരു ഫീലുണ്ട്. ചില സാധനങ്ങൾ പഴകുംതോറും മൂല്യം വർദ്ധിക്കും. അതിനാണ് ഇംഗ്ലീഷിൽ വിൻറ്റേജ്, ആൻറ്റിക് എന്നിങ്ങനെയുള്ള പദങ്ങളുള്ളത്.
0: ഓ അങ്ങനെ. അല്ല അപ്പോ സാറി വിൻറ്റേജ് സ്കൂട്ടർ

0: ആയിട്ട് കറങ്ങാനിറങ്ങിയതാ?
1: ഓ, അത് ഞാൻ മറന്നു. ഞാൻ ഇവിടെ ട്രഷറിയിലൊന്ന് വന്നതാ, ചില പേപ്പേഴ്സ് ശരിയാക്കണം. യു പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ സ്കൂട്ടർ, ഓക്കെ?
0: അത് ഞാൻ ഏറ്റു.
2: എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ.
0: ഹോ, സാറ് പോട്ട് ഇപ്പോഴാണോ വരുന്നത്?
1: ആ, ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഓ മൈ ഗോഡ്, വാട്ട് ഹാപ്പൻ ടു മൈ ഫ്രണ്ട് ടയർ? അതാരോ അടിച്ചോണ്ട് പോയല്ലോ, താനത് കണ്ടില്ലേ?
0: അല്ല അയ്യാ, സാർ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. സാറ് ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് പിന്നെ വന്ന് നോക്കിയാൽ മതി എന്ന് വിചാരിച്ചു.
1: എടോ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് കെയർ ഓഫ് സംതിങ് ഓർ സംവൺ, സംരക്ഷിക്കുക, നോക്കി നടത്തുക എന്നൊക്കെയാണ്. ലൈക്ക് എ മദർ ലുക്കിംഗ് ആഫ്റ്റർ എ ബേബി. അല്ലാതെ പോയിട്ട് വന്നിട്ട് പിന്നെ നോക്കാനല്ല. എന്റെ ദൈവമേ, ഇവനെയാണല്ലോ ഞാൻ എന്റെ സ്കൂട്ടർ ഏൽപ്പിച്ചത്.
3: English matters.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കാറുണ്ടല്ലേ. ഒരു ക്യാമറയും ഇല്ലാതെ ഒരു ലൊക്കേഷനിലും പോകാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ തന്നെ നിർമ്മിക്കാൻ പറ്റും. ഇവിടെ AI ഭാവനയുടെ ചിറകിലേറി കേരളത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളും പിന്നെ AI പ്ലാറ്റ്ഫോമിൽ തന്നെ നല്ലൊരു മ്യൂസിക്കും കോർത്തിണക്കി ഒരു മനോഹരമായ മ്യൂസിക് വീഡിയോ നിർമ്മിച്ചിരിക്കുകയാണ് ഇഥൻ ജോൺ റിജിൻ. ഒരു വിദേശി കേരളം ചുറ്റിക്കാണുന്ന ഒരു ഭാവനയിലാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മളോട് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് യുവവാണിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഈഥനാണ്. നമുക്ക് യുവവാണിയിലേക്ക് ഈഥനെ സ്വാഗതം ചെയ്യാം.
1: താങ്ക് യു
0: ഈഥൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പം എക്സാംസ് കഴിഞ്ഞേ ഉള്ളൂ, അപ്പം അതിൻ്റെ ഒരു ചെറിയ ബ്രേക്കിലാണ്.
0: നമ്മളിപ്പോൾ AI വെച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടാക്കും. നമ്മൾ തന്നെ ഇത് എവിടെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒക്കെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു തനതായ ഭംഗിയൊക്കെ ഒരു വീഡിയോയിലൂടെ നിർമ്മിക്കണം എന്നുള്ളൊരു ആശയം, അത് ഏതെങ്ങനെ അങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് വന്നു?
1: എൻ്റെ 8th ഗ്രേഡിൻ്റെ വെക്കേഷനിൽ ഞങ്ങൾ ചുമ്മാ ഫോൺ നോക്കിയിരുന്നപ്പോൾ എൻ്റെ പാരൻസ് പറഞ്ഞു ഫോൺ നോക്കിയിരിക്കാണ്ട് എന്തെങ്കിലും AI വെച്ചിട്ട് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ നോക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്ലാറ്റിൽ തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ സാധനവും ചെയ്ത് നോക്കി. എനിക്ക് മ്യൂസിക്കിനോടായിരുന്നു ഒരു താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ മ്യൂസിക്കും AI എങ്ങനെ കമ്പൈൻ ചെയ്യാൻ നോക്കി. അപ്പോൾ AI അങ്ങോട്ട് കുറേ ട്രാക്കപ്പ് ഉണ്ടാക്കി, ചുമ്മാ വെറുതെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കുടുംബവും മൂന്നാലോട്ടൊരു ട്രിപ്പ് പോയി. ട്രിപ്പ് പോയപ്പോൾ അവിടെ ഞങ്ങൾ കുറേ ഫോറിനേഴ്സിനെ കണ്ടു. അപ്പം ഫോറിനേഴ്സ് വഴി കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യനെ ഫോറിനേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ കാണിക്കാവുന്ന ഒരു പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ അപ്പോൾ സ്പാർക്കായി. എന്നിട്ട് കുറേ ഡിസ്കഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫുൾ സ്റ്റോറി റെഡിയായി. അപ്പം അങ്ങനെയാണ് ഈ മ്യൂസിക് വീഡിയോയിലോട്ട് വന്നത്.
0: അപ്പോൾ മൂന്നാറിൽ ടൂർ പോയപ്പോൾ ഉണ്ടായൊരു സ്പാർക്കാണ് ഈ ഒരു വീഡിയോ നിർമ്മിക്കണം എന്നൊരു ആശയം മനസ്സിൽ വന്നത്.
1: അതെ,
0: അത് ശരി. അപ്പോൾ അവർ നമ്മുടെ കേരളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന കണ്ടപ്പോഴായിരിക്കണം ഇങ്ങനൊരു മനസ്സിലൊരു ഐഡിയ വന്നതല്ലേ?
1: അതെ.
0: അപ്പോൾ അത് അന്ന് തന്നെ വീട്ടിൽ വന്ന് പിന്നെ അതിൻ്റെ പണികൾ തുടങ്ങിയോ?
1: ആ, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അപ്പയായിട്ട് കുറേ ഡിസ്കസ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് പണി തുടങ്ങിയത് ഞാൻ.
0: അപ്പോൾ അതിനു മുൻപ് ഇതുപോലെ AI വെച്ചിട്ട് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
1: ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു, വീഡിയോസ് ഒന്നും അങ്ങനെ
0: ഉണ്ടാക്കാറില്ല. വീഡിയോ ഒക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ സാധാരണ നമ്മൾ ഒരു ആദ്യം തന്നെ ഒരു മ്യൂസിക് ഉണ്ടാക്കുന്നു, മ്യൂസിക്കിന് അനുയോജ്യമായ വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്യാണ് പതിവ്. അപ്പോൾ ഏതൻ ഇത് ഉണ്ടാക്കിയെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യം വിഷ്വൽസ് ഉണ്ടാക്കിയോ അതിന് ശേഷമാണോ വീഡിയോ ഉണ്ടാക്കിയത്?
1: ആദ്യം ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ ഒരു സ്റ്റോറി ഉണ്ടാക്കി, എന്തായിരിക്കും സ്റ്റോറി ലൈൻ ഉണ്ടാക്കി. ആ സ്റ്റോറി ലൈൻ ഞാൻ ഒരു സ്ക്രിപ്റ്റ് പോലെ കൺവേർട്ട് ചെയ്തു. സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു എല്ലാ ഷോർട്സിനും ഓരോ പ്രോംപ്റ്റ് കൊടുത്തിട്ട് സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തു. എല്ലാ ഷോർട്സിനുള്ള സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്റ്റോറി ബോർഡിൽ നിന്ന് പിന്നെ ഫെർദറായിട്ട് ഷോർട്സ് ഉണ്ടാക്കി. അപ്പം കുറേ എറേഴ്സും ട്രയൽസും കഴിഞ്ഞിട്ടാണ് ഷോർട്സൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. ചില ഷോർട്സ് ഇപ്പോഴും പെർഫെക്റ്റ് അല്ല, അത് വീഡിയോ കാണുമ്പം മനസ്സിലാവും.
0: അപ്പോൾ ഈ AI

0: നിർമ്മിക്കാൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്?
1: എൻ്റെ ഓഡിയോ നിർമ്മിക്കാൻ ഞാൻ ഗൂഗിളിൻ്റെ തന്നെ ലിറിയ 3 എന്ന് പറഞ്ഞ ഒരു AI മോഡൽ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീഡിയോ ആൻഡ് ഇമേജ് ജനറേഷന് ഹിക്സ്ഫീൽഡ് AI എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, HIGGSFIELD.
0: അതിലാണ് വീഡിയോ നിർമ്മിച്ചത്?
1: അതിലാണ് ഇമേജും വീഡിയോ നിർമ്മിച്ചത്. അതിൻ്റെ അകത്ത് മിക്ക AI മോഡൽസും ഉണ്ട്, ഇമേജ് ഉണ്ടാക്കാനും വീഡിയോ ഉണ്ടാക്കാനും, പിന്നെ ഓഡിയോ ഓഡൻസ് എല്ലാതുണ്ട്.
0: അപ്പോൾ നമ്മളിത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പുറത്ത് ChatGPT-യോടോ അല്ലെങ്കിൽ ജെമിനൈയോടോ ഒക്കെ ചോദിച്ചാണോ പ്രോംപ്റ്റ് ഉണ്ടാക്കിയത്, അതോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയോ?
1: ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ചില ഷോർട്സൊക്കെ ഷോർട്സിൻ്റെ സ്റ്റോറിയും ഇത് മാത്രമായിട്ട് ക്ലോഡിന് കൊടുത്തു. ക്ലോഡിന് കൊടുത്തിട്ട് അത് പ്രോംപ്റ്റ് ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ക്ലോഡ് തന്ന പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഷോർട്സ് ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അത് ചിലത് എൻ്റെ വിചാരിച്ച രീതിയിൽ നടന്നില്ല. അപ്പോൾ ആ ക്ലോഡിൻ്റെ പ്രോംപ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ട് അത് എൻ്റെ രീതിയിൽ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടാണ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്തത്.
0: ഇമ്പ്രൂവൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്ലോഡ് തന്ന പ്രോംപ്റ്റ് എടുത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുത്തു, അപ്പോൾ അതനുസരിച്ചൊരു വീഡിയോ ഉണ്ടാക്കി വന്നു. എന്നിട്ട് അതിനെ കുറച്ചും കൂടിയും ഭംഗിയാക്കാനായിട്ട് ഏതൻ തന്നെ കുറച്ചും കൂടിയും പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ മനസ്സിലുള്ളൊരു ഇമാജിനേഷൻ വന്നു. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ഉടനീളം തന്നെ ഇതുപോലെ പ്രോംപ്റ്റ് കൊടുത്ത് കൊടുത്ത് പല പല ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്.
1: എല്ലാം 5 സെക്കൻഡ് ക്ലിപ്സ് ആയിരുന്നു.
0: 5 സെക്കൻഡ് ക്ലിപ്പുകൾ ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് ഈ ഒരു വലിയ വീഡിയോ ആക്കിയത്. അത് ശരി. അപ്പോൾ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നമ്മളൊരു ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ ഒക്കെ ഉള്ള ഒരു AI വീഡിയോ കാണുമ്പോൾ അതിൽ ആ വീഡിയോ ഉടനീളം അതിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സിൻ്റെ മുഖം അത് ഉടനീളം മാറാത്ത രീതിയിൽ അത് ചെയ്യണമല്ലോ, ഒരു ക്യാരക്ടർ കൺസിസ്റ്റൻസി വേണം. അപ്പോൾ അതെങ്ങനെ, അതിന് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോംപ്റ്റുകൾ യൂസ് ചെയ്തോ?
1: ക്യാരക്ടർ കൺസിസ്റ്റൻസി ആയിരുന്നു എൻ്റെ ഇത് ഉണ്ടാക്കുമ്പം ഓൾമോസ്റ്റ് മോസ്റ്റ് ഹാർഡസ്റ്റ്. അപ്പോൾ അതിന് ഞാൻ ക്യാരക്ടറിൻ്റെ ഇമേജിൻ്റെ റെഫറൻസ് അപ്ലോഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവരുടെ ക്യാരക്ടറിൻ്റെ ഇമേജ് പല ആംഗിൾസിൽ നിന്നുള്ളത് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് ആ ഇമേജ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെയാണ് ക്യാരക്ടർ കൺസിസ്റ്റൻസി കിട്ടിയത്. ചില ഷോർട്സിൽ ഇപ്പോഴും ക്യാരക്ടർ കൺസിസ്റ്റൻസി ഇല്ല, ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ പോയെന്നുള്ളൂ.
0: ഇതിൽ ഇതൻ ചെയ്ത ഒരു വീഡിയോയിൽ കേരളത്തിൻ്റെ തനതായ ഭംഗിയൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്.
1: അതെ
0: അല്ലേ? ഇപ്പോൾ കുട്ടനാടും ആലപ്പുഴ ജില്ലയൊക്കെ ഒരുപാട് ഭംഗിയായിട്ട് അതിൽ ഞാൻ കണ്ടു. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു തനതായ ശൈലി, ആളുകളുടെ മുഖവും എല്ലാം അത്ര ഭംഗിയായിട്ട് അതിന് സ്പെഷ്യൽ പ്രോംപ്റ്റുകൾ കൊടുത്തോ അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്തോ?
1: ആ ചിലതിനൊക്കെ ഞാൻ റെഫറൻസും യൂസ് ചെയ്തായിരുന്നു. ചില ആലപ്പുഴയുടെ ഷോർട്സും മാതിരപ്പള്ളിയുടെ പിന്നെ എയർപോർട്ടിലുള്ള ഷോർട്സ് എല്ലാം ഞാൻ ചില റെഫറൻസ് കൊടുത്തിട്ട്, പക്ഷെ അതിൻ്റെ തന്നെ കറക്റ്റ് കോപ്പി പേസ്റ്റ് അല്ല, റെഫറൻസ് കൊടുത്തിട്ട് അതിനെ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടാണ് ഇത്രയും ഭംഗിയായിട്ടുള്ള ഷോർട്സ് കിട്ടിയത്.
0: ശരിക്കും ഇത് കേരളത്തിൽ ടൂർ വന്ന ഒരു വിദേശി കാണുന്നത് മാത്രമാണോ അതോ ഇനിയും വീഡിയോസ് ഇറങ്ങാനുണ്ടോ?
1: ഈ സ്റ്റോറി എന്ന് പറയുന്നത് 7 ഫോറിനേഴ്സ് പുറത്തൊരു മ്യൂസിക് സയൻസ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിന്ന് ഇന്ത്യയിലോട്ട് വരികയാണ്. അവരൊരു പ്രോഗ്രാമായിട്ട്, ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് അവരെ ഒരുമിച്ച് ഇന്ത്യയിലോട്ട് വന്നിട്ട് പല ഭാഗത്തോട്ടും തന്നെ പോകും. എന്നിട്ട് അവരുടെ എക്സ്പീരിയൻസും കഥകളെല്ലാം അവരെ മ്യൂസിക് ആൽബമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്റ്റോറി, ഐഡിയൽ സ്റ്റോറിയിലെ. അപ്പം ഇപ്പം ചെയ്തത് ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കേരളത്തിലോട്ട് വന്ന് അവൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസും ട്രാവലും മ്യൂസിക് വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഈ ഡെറക്കിൻ്റെയും ബാക്കിയുള്ളവരുടെയും പല വീഡിയോസ് ഉണ്ടാക്കും.
0: അപ്പോൾ ഈ ഡെറക് എന്ന ആള് കേരളം ചുറ്റി കാണുന്ന വീഡിയോ ആണ് ഇപ്പം നമ്മൾ കണ്ടത്.
1: ആ കേരളത്തിലെ ചില ഭാഗങ്ങൾ
0: അപ്പോൾ കേരളത്തിന് വീഡിയോ ഇനിയും ഇറങ്ങാനുണ്ടോ? ഇനി വരാം അല്ലേ? അപ്പൊ ഈ ഭാരത ദർശനത്തിന് നടക്കുന്ന ബാക്കിയുള്ള ഫോറിനേഴ്സ് ഇല്ലേ, അവരൊക്കെ ഇപ്പൊ എവിടെ വരെ എത്തി?
1: അവരെ പറ്റി ഇപ്പം പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഡയറക്റ്റിന്റെ ആണ് ഇപ്പം നോക്കുന്നത്. അപ്പൊ ഇവന്റെ ഒരു 2-3 വീഡിയോ കഴിയുമ്പോഴത്തേക്ക് അവരുടെയും കൂടെ പാരലൽ ആയിട്ട്
0: ചെയ്തു തുടങ്ങും. ഇപ്പോ ഡയറക്ക് കേരളം ഒന്ന് ചുറ്റി കാണട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി ഇതെന്റെ സ്കൂൾ വിശേഷങ്ങൾ ഒന്ന് കേൾക്കാം.
1: ഞാൻ കാക്കനാട് രാജഗിരി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ അവിടുത്തെ 9th grader. എൻ്റെ അനിയനും അവിടെ തന്നെ 8th grade പഠിക്കുന്നുണ്ട്. കാക്കനാട് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് വീട്.
0: സമ്മർ വെക്കേഷന് വീട്ടിലിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്.
1: എൻ്റെ 8th grade സമ്മർ വെക്കേഷനിൽ
0: ആ സമയത്താണ് ഇത് ചെയ്തത്. അപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി. ഇപ്പോൾ
1: സ്കൂളിൽ തുടങ്ങി.
0: അപ്പോൾ ഇത് കൂട്ടുകാരെയൊക്കെ കാണിച്ചോ?
1: കുട്ടികളെല്ലാം കണ്ടു,
0: ടീച്ചേഴ്സും കണ്ടു.
1: ടീച്ചേഴ്സ് ചിലവരൊക്കെ കണ്ടു.
0: എന്ത് പറഞ്ഞു? എന്നിട്ട്
1: അത്യാവശ്യം നല്ലതാ പറഞ്ഞത്.
0: അതെ.

0: അത് ശരി.
1: അത്യാവശ്യം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു എല്ലാവരുടെ കയ്യിൽ
0: നിന്നും.
1: ഇനി വീഡിയോയുടെ വിഷ്വൽസിനുള്ള പ്രശ്നമല്ലാണ്ട് വേറെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്നും വന്നിട്ടില്ല. വീഡിയോയിൽ ചില ക്യാരക്ടർ കൺസിസ്റ്റൻസി ഇല്ല, ആ ഭാഗം മാത്രം, ചില ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്, ആ ഭാഗം അല്ലാണ്ട് പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു മെജോറിറ്റി.
0: അപ്പോൾ ഇതിൻ്റെ മ്യൂസിക്, ഇതിൻ്റെ ഒപ്പം അത് ശരിക്കും മ്യൂസിക്കായിട്ട് ഉണ്ടാക്കി വന്നപ്പോൾ ഇതിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഇമാജിനേഷനിൽ വന്ന ആ മ്യൂസിക് തന്നെയാണോ AI തന്നത്?
1: ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു സ്റ്റോറി ആദ്യം ഉണ്ടാക്കിയത്, സ്റ്റോറി ലൈൻ ഡയറക്റ്റിൻ്റെ ആദ്യത്തെ വീഡിയോ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ആ സ്റ്റോറി ലൈൻ തന്നെ AIക്ക് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ലിറിക്സ് തരാൻ പറഞ്ഞു. അപ്പം അത് തന്നെ ലിറിക്സും പിന്നെ എൻ്റെ മനസ്സിനുണ്ടായിരുന്ന ലിറിക്സ് എല്ലാം ഒരുമിച്ചിട്ടാണ് ഫൈനലൈസ് ആയ ലിറിക്സ് ഉണ്ടാക്കിയത്. ലിറിക്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ലിറിക്സ് കൊടുത്തിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ കേരളത്തിൻ്റെ തീമും വെസ്റ്റേൺ മ്യൂസിക്കും കേരളത്തിലെ മ്യൂസിക് ചെണ്ട അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തൊരു ഓഡിയോ ആക്കാനായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അത് ഞാൻ അതിൻ്റെ അകത്ത് AIയുടെ അടുത്ത് പറഞ്ഞിട്ട് ലിറിക്സും കൊടുത്തു. അപ്പം അങ്ങനെ പല ട്രാക്സും കിട്ടി, ചിലതൊന്നും ഒട്ടും കൊള്ളില്ലായിരുന്നു, ചിലത് ഓക്കെ ആയിരുന്നു. അപ്പം ഈ നല്ലതായിരുന്ന രണ്ട് മൂന്ന് ട്രാക്കെല്ലാം ഒരുമിച്ചിട്ടാണ് ഫൈനൽ ട്രാക്ക് കിട്ടിയത്.
0: ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരു മ്യൂസിക് വേണം എന്നാണോ ശരിക്കും ഇതൻ ചോദിച്ചത്?
1: വെസ്റ്റേൺ സ്റ്റൈലല്ല, എൻ്റെ മെയിൻ എയിം വെസ്റ്റേൺ മ്യൂസിക്കും കേരളത്തിലെ മ്യൂസിക്കും എലമെൻസും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട്.
0: അങ്ങനെയാണ് ചോദിച്ചത്.
1: അതെ അതെ.
0: ഇപ്പോൾ ഈ ക്യാരക്ടർ കൺസിസ്റ്റൻസിയുടെ ഒരു കാര്യം പലരും പറഞ്ഞു, കുറച്ചുകൂടി ഭംഗിയാക്കായിരുന്നു അല്ലെങ്കിൽ ഭംഗിയാക്കണം എന്നുള്ള ഒരു കമൻസ് ഒക്കെ പറഞ്ഞു. ഈ ഒരു ഒരു പെർഫെക്ഷനിലേക്ക് വരാനായിട്ട് ഈ AI വീഡിയോ കൂടുതൽ പെർഫെക്ഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മുടെ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു AI പ്ലാറ്റ്ഫോം ഇനിയും വരാനുണ്ടോ? ഇനിയും അവൈലബിലിറ്റി കുറവാണോ ശരിക്കും?
1: ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള AI ടൂൾസ് ഭയങ്കരമായിട്ടുണ്ട്, ചിലതൊക്കെ നല്ല എക്സ്ട്രീം നല്ലതാണ്. പക്ഷെ അതിന് നമുക്ക് വേണ്ട രീതിക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റും റെഫറൻസ് ഇമേജും കൊടുത്താൽ നമുക്ക് വേണ്ട രീതിയിൽ കിട്ടുള്ളൂ. ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒരു മെയിൻ തിങ് ആണ് AIയുടെ വീഡിയോയും ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒരു മെയിൻ തിങ് ആണ്.
0: അതായത് നന്നായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാവുന്ന ആൾക്ക് നല്ല വീഡിയോസും നല്ല മ്യൂസിക്കും ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഫ്രീ വേർഷൻസ് തരും പല പ്ലാറ്റ്ഫോംസും അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വലിയ വീഡിയോ നിർമ്മിക്കുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ ഒക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടി പണ ചിലവുള്ള AI പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമോ?
1: ഞാനപ്പം ഹിക്സ്ഫീൽഡിൻ്റെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ് എടുത്തത്. മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ ഇത്ര രൂപ കൊടുത്താൽ ഇത്രയും ക്രെഡിറ്റ്സ് കിട്ടും. അപ്പോൾ ഓരോ ഇമേജസ് അല്ലെങ്കിൽ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ക്രെഡിറ്റ്സ്
0: പോകും. ടോക്കൺ എന്നല്ലേ പറയാ?
1: ടോക്കൺ ടോക്കൺ. ഹിക്സ്ഫീൽഡിൻ്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ആണ് ഞാൻ എടുത്തത്. അപ്പൊ അതില് ചില ഇമേജിന്റെ മോഡൽസും വീഡിയോയുടെ മോഡൽസും എനിക്ക് അൺലിമിറ്റഡ് ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ആദ്യം കുറെ ട്രൈ ചെയ്ത് നോക്കി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്രെഡിറ്റ്സ് യൂസ് ചെയ്യാൻ നോക്കി, യൂസ് ചെയ്തിട്ടുണ്ടാക്കാൻ നോക്കിയത്. അപ്പൊ നമ്മള് കംപ്ലീറ്റ്ലി ക്രെഡിറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് കൂടുതൽ ചിലവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളുടെ പെർഫെക്ഷൻ കിട്ടില്ല. ക്വാളിറ്റി കൂടിയ AI മോഡൽസിന് കൂടുതൽ ക്രെഡിറ്റ്സ് പോകും. അപ്പം ഞാൻ ആദ്യം ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞതിലാണ് ട്രൈ ചെയ്ത് നോക്കിയത്, കാരണം ഞാനിത് ഇതിൽ പുതിയതായതുകൊണ്ട് എന്തായാലും തെറ്റ് പറ്റൂ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ മോഡലാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത്.
0: എന്നിട്ട്
1: അതിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ക്വാളിറ്റി കൂടിയതിലോട്ട് വന്നത്.
0: ഓക്കെ. അപ്പോൾ ഇത് ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് വീഡിയോസ് ഉണ്ടാക്കും, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കണം അവസാനം, ഒരു എഡിറ്റിംഗ് പണിയുണ്ട്. അപ്പോൾ അതിന് വേറെ പ്ലാറ്റ്ഫോം ആണോ ചെയ്യാനായിട്ട്? അതോ ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ ചെയ്യാം?
1: AI ഉപയോഗിച്ചില്ല, ഞാൻ തന്നെ മാനുവലി തന്നെ ചെയ്യുന്നതാണ്. അപ്പം ഈ എല്ലാ ക്ലിപ്സും റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂള് തുറക്കാതായി. അപ്പൊ അതിന് ഇതെല്ലാം ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് വെക്കാനുള്ള ബാൻഡ്വിഡ്ത്ത് എനിക്ക് ഉണ്ടാവണമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഫ്രീലാൻസറിനെ വെച്ചായിരുന്നു, പുള്ളിക്കാരനെ എഡിറ്റ് ചെയ്തത്.
0: അവസാനത്തെ എഡിറ്റിംഗ് മാത്രം?
1: ആ, എഡിറ്റിംഗ് മാത്രം.
0: അപ്പോൾ ഇത് ഒരു വീഡിയോ ആക്കിയതിന് ശേഷം ഇതിന്റെ ഒരു ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ഒരു 4K, അതിനുവേണ്ടി ഒരു AI അപ്സ്കെയിലിംഗ് അങ്ങനത്തെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നോ ഒരു ഹൈ ഡെഫിനിഷൻ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്?
1: വീഡിയോ ഉണ്ടാക്കിയ സമയത്ത് തന്നെ 2K 4K ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അപ്സ്കെയിൽ, ഫർദർ അപ്സ്കെയിലിംഗിന്റെ
0: ആവശ്യം ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയായിരുന്നു ക്ലിപ്പുകളെല്ലാം.
1: ക്ലിപ്പെല്ലാം ആഡ് ചെയ്താൽ മതിയായിരുന്നു.
0: അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഇതിന് ഒരുപാട് സപ്പോർട്ടാണ് ചെയ്യാനായിട്ട് അല്ലേ? ചുമ്മാ വീട്ടിലിരുന്ന് ഗെയിം കളിക്കാതെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫ്യൂച്ചറിന് പ്രാധാന്യമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു പഠിക്കാൻ പറയും.
1: അച്ഛന്റെ പേര് റിജിൻ ജോൺ, അപ്പൊക്കൊരു സ്റ്റാർട്ടപ്പ് ആണ്, സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പ്. അമ്മ, അമ്മയുടെ പേര് ദീപ മേരി ജെയിംസ്. അമ്മ ഒരു NBFC CFO ആയിട്ട് വർക്ക് ചെയ്യാണ്.
0: അപ്പൊ അവര് ഒരുപാട് എൻകറേജ് ചെയ്യും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ AI വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ.
1: ഇത് എന്റെ ആദ്യത്തെ

0: എക്സ്പെരിമെൻ്റ് അല്ല, 8th grade ഞാൻ വേറൊരു എക്സ്പെരിമെൻറ്റും കൂടി ചെയ്തായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞിട്ട് മണ്ണിനൊരു പ്രത്യേകമാണ് അല്ലേ, അപ്പം അതിനെ പറയുന്നതാണ് പെട്രിക്കോർ. അപ്പോൾ പെട്രിക്കോർ മണം എസെൻഷ്യൽ ഓയിൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ഇൻഹീലർ പോലത്തെ ഫോമാറ്റിലാക്കിയിട്ട് അതിന് ഒത്തിരി ഹെൽത്ത് യൂസ്ഫുൾ ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊരു ഇൻഹീലർ ഫോമാറ്റ് ആക്കിയിട്ട് വി ക്യാൻ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തായിരുന്നു. ഞാനപ്പോൾ ആദ്യം ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിനാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ അവരെല്ലാവരും മിക്കവരും പോസിറ്റീവ് റിവ്യൂ, ഇത് നല്ലതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ചിലർ അത് വീട്ടിൽ കൊണ്ടുപോയി. ഒരു ദിവസം എന്നെ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് വിളിച്ചു. ഒരു ഫ്രണ്ടിൻ്റെ പേരൻ്റ് അത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പ്രിൻസിപ്പളിന് അയച്ചു കൊടുത്തു. അതിനെ എൻ്റെ പ്രിൻസിപ്പിൾ പൊക്കി റൂമിൽ ചെന്ന് വന്നിട്ട് ഞാനിത് പറഞ്ഞു കൊടുത്തു ഇതെന്താ സാധനം എന്ന്. അപ്പം സാർ പറഞ്ഞു ഇത് സ്കൂളിലൊന്നും വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടു.
1: ശരിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്?
0: ഓൺലൈനിൽ നിന്ന് എസെൻഷ്യൽ ഓയിൽസ് എല്ലാം ഓർഡർ ചെയ്തിട്ട് ഞാൻ പല ഫോമിലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കി. അപ്പം അത് കുറേ വർക്കായി അല്ല, ചിലത് നല്ല മണമുള്ള വർക്കായി, നല്ല മണമുള്ള ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം കുറേ എക്സ്പെരിമെൻ്റ് ചെയ്തു.
1: അപ്പോൾ വീട്ടിലൊരു പരീക്ഷണശാല ഉണ്ടായിരുന്നു
0: ആ കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് എന്നെ പ്രിൻസിപ്പളൊക്കെ പൊക്കി കഴിഞ്ഞിട്ട് മിക്കവരും അറിഞ്ഞു എന്നെ പ്രിൻസിപ്പൾ പൊക്കിയെന്ന്. പക്ഷെ ഇവരൊക്കെ മിക്കവർക്കും എന്തിനാന്ന് അറിയില്ല, അറിയില്ലെന്ന് ശരിക്കുള്ള കഥ. അപ്പൊ അതിലെനിക്കൊരു ചെറിയ ചീത്തപ്പേര് പോലെ ഉണ്ടായി.
1: സത്യം ആരും അറിഞ്ഞില്ല എന്നാണോ?
0: ആരും അറിഞ്ഞില്ല എന്നല്ല, എന്റെ ഫ്രണ്ട്സ് കൊറേ ഒക്കെ അറിഞ്ഞു, ഇനി അറിയാത്ത കൊറേ പേരുണ്ട്.
1: അതിനുശേഷമാണ് ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ AI-യിലേക്ക് വന്നത് അല്ലേ?
0: ആ പ്രിൻസിപ്പൾ ഓക്കേ ശേഷം ഞാൻ കുറച്ചേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്തായിരുന്നു.
1: ഇപ്പൊ ഈ വീഡിയോ പ്രിൻസിപ്പളൊക്കെ കണ്ടോ?
0: ആ കാണിച്ചു
1: കാണിച്ചു.
0: നല്ലതാന്നൊക്കെ പറഞ്ഞു.
1: നല്ലതാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ ഒരു AI വീഡിയോ നിർമ്മാണത്തിലേക്കൊക്കെ വന്നത് അല്ലേ?
0: അതെ.
1: അപ്പൊ വലിയ താമസം ഇല്ലാതെ തന്നെ ബാക്കി ഫോറിനേഴ്സിന്റെ വീഡിയോസും വരാൻ ചാൻസ് ഉണ്ട്.
0: ആ ചാൻസ് ഉണ്ട് മിക്കവാറും.
1: അപ്പൊ ഈ സ്കൂളിലെ തിരക്കുകളൊക്കെ വന്നു കഴിയുമ്പോൾ വീഡിയോ നിർമ്മിക്കാനുള്ള ഒരു സമയം കിട്ടുമോ?
0: അപ്പൊ അത് ബാലൻസ് ചെയ്യുന്നതാണ് എനിക്കിപ്പം ഇച്ചിരി പാടായിട്ട് പറ്റുന്നത്. സ്കൂളും ഈ ഇങ്ങനെ ഇത് ഇതൊക്കെ ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നത് ഇച്ചിരി പാടാണ്. പക്ഷെ ഞാൻ രണ്ടും പാരലായിട്ട് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നും ഇല്ല.
1: അപ്പൊ കളിക്കാൻ പോകുന്നത് കുറച്ച് കുറയ്ക്കേണ്ടി വരും.
0: ആ ഞാനിത് എന്റെ സമ്മർ വെക്കേഷനിൽ ഒരു മാസം മൊത്തം ഇരുന്നിട്ടാണ് ചെയ്തത്. ടിവി ഒന്നും കണ്ടില്ല
1: കണ്ടില്ല. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ബാക്കി ഭാരത പര്യടനം നടത്തുന്നവരെ കുറിച്ചുള്ള വീഡിയോസും എത്രയും പെട്ടെന്ന് തന്നെ ഇറക്ക്, ഞങ്ങളത് വെയിറ്റിംഗ് ആണ്.
0: ഓക്കെ.
1: അപ്പോൾ AI ഉപയോഗിച്ച് ഒരുപാട് മ്യൂസിക് വീഡിയോസ് ചെയ്യുക എന്നതിലുപരി കേരളത്തിൻ്റെ തനതായ ഭംഗിയും അതിൻ്റെ ഒരു സംസ്കാരവും ഇത്ര മനോഹരമായിട്ട് AI വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏതൻ ചെയ്തതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇനിയും AI ഉപയോഗിച്ച് ഒരുപാട് ഇതുപോലെ വളരെ ആസ്വാദ്യകരമായ ഭംഗിയുള്ള വീഡിയോസ് നിർമ്മിക്കാൻ ഇനിയും ഏതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു. ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നതിന് ആകാശവാണി താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എ യങ് മൈൻഡ് ആൻഡ് AI ക്യാൻവാസ്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സംഗീതവും വീഡിയോയും നിർമ്മിക്കുന്ന ഈതൻ ജോൺ റിജിനുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

എറണാകുളം കെൽട്രോൺ കലൂർ നോളജ് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സ്ഡ് റിയാലിറ്റി എന്നീ മേഖലകളിലെ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. ഡിപ്ലോമ 6 മാസം, പോസ്റ്റ് ഡിപ്ലോമ 1 വർഷം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ 1 വർഷം എന്നിവയാണ് കോഴ്സുകൾ. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, MES കൾച്ചറൽ കോംപ്ലക്സ്, കലൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 80 75 24 66 74, 80 75 24 66 74. മറ്റൊരു നംബർ 04842 97 14 00 04842

9 7 14 00. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകുന്ന ധനസഹായം, പരമ്പരാഗത കരകൗശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ധനസഹായം, ബാർബർ ഷോപ്പ് നവീകരണ ധനസഹായം എന്നിവയ്ക്ക് നാളെ വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കവിയാത്ത 60 വയസ്സ് വരെയുള്ളവരെയാണ് പരിഗണിക്കുന്നത്. പോർട്ടൽ www.bwin.kerala.gov.in www.bwin.kerala.gov.in. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 98 31 30, 04842 98 31 30. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കേക്ക് മേക്കിംഗ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04812 30 33 07, 04812 30 33 07. ഇമെയിൽ വിലാസം RSETIKTM@SBI.co.in RSETIKTM@SBI.co.in.

ഇന്ന് ഇന്നിലയത്തിൽ നിന്ന് രാവിലെ 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ, നടുവേദന ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ഋതുരാജുമായ അഭിമുഖം, 9 സാഹിത്യ സുരഭി, രംഗൻ MS എഴുതിയ കഥ, സുഭദ്രയുടെ നൊമ്പരം, സോണി വർഗീസ് വാരനാട്, സീനാ മാർട്ടിൻ എന്നിവരുടെ കവിതകൾ, 9:30 FM മോർണിംഗ് സെലക്ഷൻ ചലച്ചിത്ര ഗാനങ്ങൾ, 11 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1 ഫോൺ ഔട്ട് ഗാനോത്സവം, 2 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, വൈകിട്ട് 5 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, രാത്രി 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, രാത്രി 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, അൽഷൈമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് മഹിത മലയാളം, രാത്രി 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും എൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ആത്മീയതയിൽ ഊന്നിയ സഞ്ചാര സാഹിത്യ കൃതിയാണ് ഹിമഗിരി വിഹാരം, ആരാണ് എഴുതിയത്? ഉത്തരം, തപോവന സ്വാമികൾ. ആത്മീയതയിൽ ഊന്നിയ സഞ്ചാര സാഹിത്യ കൃതിയായ ഹിമഗിരി വിഹാരം എഴുതിയത് തപോവന സ്വാമികൾ. ചിന്താശകലം. ഹിമാലയ സാനുക്കൾ എന്നെ ആകർഷിക്കുന്നത് പരിചിതമായ ഭൂവിഭാഗം എന്നതിലുപരി ഭാരതീയ സംസ്കാരവുമായി അവയ്ക്കുള്ള അഭേദ്യ ബന്ധം നിമിത്തമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറിയുടെ പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:50

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം MG ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. സമയം 8 മണി കഴിഞ്ഞ് 40:38.
1: തപസ്യ ഹോമിയോപ്പതി
2: FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇന്ന് ഈ പരിപാടിയിൽ നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഋതുരാജുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് നടുവേദന, ശരീരവേദന എന്നിവയെക്കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി പരിഹാരത്തെക്കുറിച്ചുമാണ്. ഇന്നത്തെ കാലത്ത് നടുവേദനയും ശരീരവേദനയും വളരെയധികം പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. ഇത്തരം വേദനകളുടെ കാരണം സാധാരണ എന്തെല്ലാമാകാം?
4: ഇന്നത്തെ കാലത്ത് ആളുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വേദന എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദനകൾ പൊതുവെ പല സ്ഥലത്തും ലോക്കലൈസ്ഡ് ആയിട്ടാവാം, അല്ലെങ്കിൽ മൊത്തത്തിൽ വ്യാപിച്ച പോലെയാവാം. അപ്പോൾ ലോക്കലൈസ്ഡ് ആവുമ്പോൾ ആ ഭാഗങ്ങളിൽ മാത്രം, ഉദാഹരണത്തിന് എളിവേദന അല്ലെങ്കിൽ നടുവേദന അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ, അത് ആ ഭാഗത്തോട് മാത്രം. മൊത്തത്തിലുള്ള വേദന അത് ജനറലൈസ്ഡ് പെയിൻ എന്ന് പറയും. അപ്പോൾ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ആ ഭാഗങ്ങളിൽ മാത്രമാവാം, അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് ശരീരം മൊത്തം വ്യാപിച്ച് കിടക്കുന്നതാവാം. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ഥലത്താണോ വന്നിരിക്കണത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നട്ടലിലുള്ള വേദന അല്ലെങ്കിൽ ലോ ബാക്ക് പെയിൻ എന്ന് വയ്ക്കുകയാണെങ്കിൽ, ഇവർക്ക് വെയിറ്റ് കൂടുതലുള്ള ഒരാളാണ്, വണ്ണം കൂടുതലുള്ള ആളാണെങ്കിൽ ലോ ബാക്ക് പെയിൻ വരാം. അല്ലെങ്കിൽ പെട്ടെന്ന് ശരീരം ഉളുക്കുന്ന ഒരു പ്രകൃതം, സ്പ്രെയിൻ പെട്ടെന്ന് വരുന്ന ഒരു പ്രകൃതമാണെങ്കിലും ബാക്ക് പെയിൻ വരാം. നമ്മൾ കാരണങ്ങളാണോ, കാരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണോ ഈ വേദന ഉണ്ടാക്കുന്നത് കൂടി അറിയണം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ശരീരം വേദന മൊത്തത്തിൽ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വാദം, അതായത് സന്ധിവാദമാവാം അല്ലെങ്കിൽ ആമവാദമാവാം, ഈ രണ്ട് കാരണങ്ങളും കൊണ്ടും പെയിൻസ് വരാം. അപ്പോൾ യൂഷ്വലി നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റസ് അല്ലെങ്കിൽ ഫൈബ്രോമയാളജിയ എന്ന് പറയുന്ന രോഗാവസ്ഥകൾ കൊണ്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലത്തെ ജനറലൈസ്ഡ് പെയിൻ ഉണ്ടാവാം. ഇനി രണ്ടാമത്തത് ലോക്കലൈസ്ഡ് പെയിൻ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഭാഗങ്ങളിൽ മാത്രം ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഷോൾഡർ പെയിൻ വെച്ച് കഴിഞ്ഞാൽ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസും കൊണ്ട് ഉണ്ടാവുന്ന ഒരു വേദന ഷോൾഡറിലേക്ക് വ്യാപിക്കുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ഷോൾഡർ പെയിൻ വരാം. രണ്ടാമത് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, അതായത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നനക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സാധനം എടുക്കാൻ അല്ലെങ്കിൽ തൂക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഷോൾഡർ. ഇനി മൂന്നാമതായിട്ട് പറയുമ്പോൾ മുട്ടുവേദനയാവാം. അപ്പോൾ മുട്ടുവേദന കൂടുതലും വരുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മൾ പറയും തേയ്മാനം എന്ന് പറയും സാധാരണ ഭാഷയിൽ. അപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ രണ്ട് എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ കുറവായിരിക്കും യൂഷ്വലി. അപ്പോൾ ഒരു ആ ജോയിൻറ്റ് സ്പേസ് റിഡക്ഷൻ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന ആ കാലിലുണ്ടാവുന്ന വേദന അല്ലെങ്കിൽ നീ പെയിൻ എന്ന് കോമൺ ആയിട്ട് പറയാം. ഇനി ഹിപ്പ് പെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ എളിവേദന. യൂഷ്വലി ഹിപ്പ് പെയിൻ മാത്രമായിട്ട് ഉണ്ടാവണമെന്നില്ല, ഈ പെയിൻ എളിയിന്ന് കാലിലേക്ക് വ്യാപിച്ച് അല്ലെങ്കിൽ വിരലുകളിലേക്ക് വ്യാപിച്ച് അത് കൂടുതൽ ഒരു മിന്നൽ പോലത്തെ വേദനയാവാം, അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള ഒരു വേദനയാവാം, കിടക്കാൻ പറ്റത്തില്ല, രാത്രിയാവുമ്പോൾ ആയിരിക്കും. ഇതിനെ കൂടുതൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ സയാട്ടിക അല്ലെങ്കിൽ സയാട്ടിക് നെർവിലോട് അനുബന്ധിച്ചുള്ള വേദന ആയതുകൊണ്ട് അതിനെ സയാട്ടിക എന്ന് പറയാം. അപ്പോൾ ഏതൊരു തരത്തിലുള്ള ഭാഗത്താണോ ഇത് അഫക്റ്റ് ചെയ്യണേ, അതിന് റിസൾട്ടിംഗ് ആയിട്ട് കുറച്ച് സിംറ്റംസ് വേറെ രൂപപ്പെടും, അതിനോടനുബന്ധിച്ചാണ് പെയിൻസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുക. ഇപ്പോൾ പല വിധത്തിലുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ

0: എക്സൈറ്റിംഗ് ഫാക്ടേഴ്സോ ഇത് ഉണ്ടാക്കാം. അതിലേറ്റവും പ്രധാനമാണ് നമ്മളുടെ പോസ്റ്റർ. നമ്മുടെ കിടക്കുന്ന രീതിയാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ രീതിയാവാം, ചില രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേദനകൾ രൂപപ്പെടാം. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്ന ആളാണെങ്കിൽ, ഇപ്പം ഇന്നത്തെ കാലത്ത് ഐ ടി സെക്ടറിലുള്ള ജോലിയുള്ളവർ വളരെ കൂടുതലാണ്, അപ്പോൾ ഒരേ ഇരിപ്പായിരിക്കും. അപ്പോൾ അവർക്ക് വരാവുന്ന ഏറ്റവും വലിയ കോമൺ ആയിട്ടുള്ള അസുഖങ്ങളിലൊന്നാണ് സ്പോണ്ടലൈറ്റിസ്, അല്ലെങ്കിൽ സെർവിക്കൽ ഏരിയയിൽ വരാം, അതായത് കഴുത്തിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നട്ടലിൻ്റെ ഭാഗത്ത്, അതിന് ലംബാർ സ്പോണ്ടലൈറ്റിസ് എന്ന് പറയും. ഇപ്പം ഈ രണ്ട് ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അസുഖം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ടുള്ള വേദന വരാം, രാത്രി കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു സിംപ്റ്റം പ്രത്യേകിച്ച് കഴുത്തിൽ വരുവാണെങ്കിൽ, ഇവർക്ക് വേദന മാത്രമല്ല ഒരു പരിധി കൂടുതൽ, ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ നോക്കാൻ പറ്റില്ല, മൂവ്മെൻ്റിൽ നോക്കുമ്പോൾ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ യൂഷ്വലി നമ്മളെല്ലാവരും വിചാരിക്കും ട്രാവലിംഗ് സിക്നെസ് എന്ന് പറഞ്ഞിട്ട് ഇത് ആ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അതുകൊണ്ടല്ല, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ കണ്ണും അതിനോട് തന്നെ കഴുത്തും കൂടി വന്നാൽ മാത്രമേ നമുക്ക് ആ സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർവിക്കൽ സ്പോണ്ടലൈറ്റിസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംപ്റ്റംസ് ഒന്ന് തലകറക്കം, അത് വേദന, ഈ പറഞ്ഞ പോലത്തെ തലയ്ക്ക് ഒരു ഭാരമോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ഭാരമോ, അതുകൂടാതെ കഴുത്തിൽ നിന്ന് കയ്യിലേക്കോ വിരലിലേക്കോ വരുന്ന ചെറിയ വേദനകൾ. ഇതേപോലെ തന്നെയാണ് അടുത്തത് ലംബാർ സ്പോണ്ടലൈറ്റിസ്. ലംബാർ സ്പോണ്ടലൈറ്റിസ് നേരത്തെ സൂചിപ്പിച്ചു പോലെ വണ്ണ കൂടുതൽ ലംബാർ സ്പോണ്ടലൈറ്റിസിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. രണ്ടാമത് ഈ പോസ്റ്റ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ അമ്മമാർ, നമ്മൾ പണ്ട് പറയും കുറച്ച് കാലം നമ്മൾ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ, പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു 9 മാസമോ 10 മാസത്തെ ഒരു ഇത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു റിലാക്സേഷനും കൂടി വേണം. പക്ഷെ ആ ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ, അല്ലെങ്കിൽ ജീവിത സാഹചര്യം ഭയങ്കര സ്പീഡായതുകൊണ്ട് ആ റെസ്റ്റ് ഒന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് മസിൽസ് വീക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ബാലൻസ് തെറ്റുമ്പോൾ, നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റ് കിട്ടാതെ വരുമ്പോൾ നാച്ചുറലി പെയിൻസോ അല്ലെങ്കിൽ വീക്ക്നെസ്സോ രൂപപ്പെടാം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് കാലം മുഴുവൻ തന്നെ നട്ടലിൽ വേദന വരാം.
1: അത് ചിലപ്പോൾ ഒരു മസ്കുലർ പെയിൻ അതല്ലെങ്കിൽ പേശി വേദനയുമായി ബന്ധപ്പെട്ടായിരിക്കുമോ?
0: പേശി വേദനയാവാം, അല്ലെങ്കിൽ ഒരു ഡിസ്ക് പ്രൊലാപ്സ് പോലത്തെ ഒരു സാഹചര്യവും വരാം.
1: അപ്പോൾ ഈ തെറ്റായ ഇരിപ്പ്, കിടപ്പ്, അതല്ലെങ്കിൽ ഈ പോസ്റ്റർ കറക്ഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ.
0: അതെ,
1: അതേപോലെ പലപ്പോഴും ഉറക്കവും പുതിയ ജനറേഷന്, കാരണം ഐ ടി സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതല്ലെങ്കിൽ ഒരുപാട് സമയം മൊബൈൽ നോക്കിയിരിക്കുക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാപ്പിലോ ടി വിയിലൊക്കെ നോക്കിയിരിക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്കും ഈ വേദനകൾ കൂടുതലാകാൻ സാധ്യതയില്ലേ?
0: ഇപ്പൊ ചോദിച്ച കാര്യം വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ അസുഖങ്ങൾ, ഇപ്പൊ ലംബാർ സ്പോണ്ടലൈറ്റിസ് ആവട്ടെ, സർവിക്കൽ സ്പോണ്ടലൈറ്റിസ്, ഇതൊക്കെ നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഈ എല്ലാ ഇൻവെസ്റ്റിഗേഷനും നോർമലായിട്ട് പെയിൻസ് മാത്രം ഇരിക്കുന്ന ഒരു അസുഖമുണ്ട്, ഫൈബ്രോമയാൾജി എന്ന് പറയും. അതായത് നീർക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സാറ് പറഞ്ഞു ഉറക്കം കുറവാണ് ഇതൊരു കാരണമല്ലേ എന്ന്. ഡെഫിനറ്റ്ലി ഫൈബ്രോമയാൾജിയെ നോക്കുമ്പോൾ ഉറക്കക്കുറവ്, അമിതമായിട്ടുള്ള ക്ഷീണം, ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഈ മൂന്നും കൂടി ഫോം ചെയ്യുന്ന ഒരു ട്രയാഡാണ് ഫൈബ്രോമയാൾജിയ.
1: അതോടൊപ്പം സ്ട്രെസ്സും
0: സ്ട്രെസ്സും വരാം. അപ്പോൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് 30-35 വയസ്സിൽ വരുന്ന ഒരു ഇതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ രാവിലെ ഇട്ട ഉടുപ്പ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കുമ്പോൾ നീര് കെട്ടിയ പോലത്തെ അവസ്ഥ, നമ്മൾ കയ്യിൽ മോതിരം ഇട്ടുണ്ടാവുമല്ലോ, ഈ മോതിരം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അയക്കാൻ പ്രയാസമായിരിക്കും, എന്താ പറഞ്ഞാൽ സ്വെല്ലിംഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ എല്ലാ ടെസ്റ്റും നോക്കുമ്പോൾ അതിൽ വേലെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ ചെറുതായിട്ടൊരു ESR വേണമെങ്കിൽ ഫ്ലക്ച്വേഷൻ കാണും, അല്ലാതെ ഒരു പ്രത്യേകിച്ചില്ല. പക്ഷെ ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് വരാം, ക്ഷീണം, ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ ഇങ്ങനെ ചൂട് പോലത്തെ എന്തെങ്കിലും വെക്കുമ്പോൾ ഒരു റിലാക്സേഷൻ വരും, കുറച്ച് കഴിയുമ്പോൾ ഇത് ആ ചൂടിൽ നിൽക്കില്ല, അപ്പോൾ പെയിൻ കില്ലേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷേ ഇത് പോവോ പെയിൻസ് കൂടാനുള്ള ചാൻസും കൂടുതലാണ്. അതാണ് മുമ്പേ പറഞ്ഞത്, ഈ ലോക്കലൈസ്ഡ് ആയിട്ടും ഉണ്ട്, ജനറലൈസ്ഡ് ആയിട്ടും ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫൈബ്രോമയോളജി പോലത്തെ അസുഖങ്ങൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്.
1: ഈ ഫൈബ്രോമയോളജിയെ കൂടുതലും പെൺകുട്ടികളിലാണ് കാണാറ് എന്ന് പറയാറുണ്ടല്ലോ. അത്
0: ഫൈബ്രോമയോളജിയെ പെൺകുട്ടികൾക്കാണ് എന്നുള്ള ഒരു റിസർച്ച് ആയിരുന്നു കുറച്ച് കാലം വരയ്ക്കും. പക്ഷേ ജനറലൈസ്ഡ് പെയിൻ ആയിട്ട് ഇപ്പോൾ മെയിൽസും വരുന്നുണ്ട്, പക്ഷേ ഫീമെയിൽസിനാണ് ഫൈബ്രോമയോളജി കൂടുതലായി കണ്ടുവരുന്നത്.
1: സാധാരണ ഇങ്ങനെ വേദന വരുമ്പോൾ എല്ലാവരും ഡോക്ടർ പറഞ്ഞ പോലെ വേദന സംഹാരികളിലേക്ക് പോകും, അത് മറ്റൊരു അസുഖത്തിന് വഴിവെച്ചേക്കാം. സാധാരണ ഹോമിയോപ്പതിയിൽ ഇതെങ്ങനെയാണ് ചെയ്യാറ്? നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ?
0: ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ, ഇതിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മൾ മുമ്പേ ഡിസൈഡ് ചെയ്തത്. ഒന്ന് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പെയിനും, ഒന്ന് ജനറലൈസ്ഡ് ആയിട്ടും. ഇപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഷോൾഡർ പെയിൻ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഷോൾഡറിൽ ഏത് തരത്തിലുള്ള വേദനയാണ്, ഇപ്പോൾ വേദന

0: എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് കഴക്കൽ അല്ലെങ്കിൽ മിന്നൽ പോലത്തെ അല്ലെങ്കിൽ വലിച്ചിൽ, ഈ പെയിൻസ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ തരം പോലെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഷോൾഡർ പെയിൻ ഉള്ള ഒരു മിന്നൽ പോലത്തെ ആയിരിക്കില്ല വേറൊരാൾക്ക്. ഹോമിയോപ്പതിയെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഈ പെയിൻസ് മരുന്ന് നിർണ്ണയിക്കാൻ വളരെ പ്രസക്തമായ ഒരു ഘടകമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പെയിൻസിനോടൊപ്പം നമ്മുടെ ഒരു മൂഡ്, അതായത് നമ്മുടെ ഒരു മാനസിക തലം ഏത് തരത്തിലാണ് എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ കൂടിയാണ് ഔഷധം നിർണ്ണയിക്കണം. അതായത് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ രീതിയിലാണ് ഔഷധം നിർണ്ണയിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പം ചില ആൾക്കാർക്ക് ചില അസുഖങ്ങൾ തുടങ്ങുക ചില ഭാഗത്തു നിന്നായിരിക്കും, എന്നിട്ട് അത് ചിലപ്പോൾ മേപ്പോട്ടായിരിക്കും, ചിലപ്പോൾ കീപ്പോട്ടായിരിക്കും. ഇപ്പം ചിലപ്പോൾ അവർക്ക് ഈ പെയിൻസ് തുടങ്ങിയിരിക്കുന്നത് ചെറുവിരലിൽ നിന്നായിരിക്കും, ചെറുവിരലിൽ നിന്ന് തുടങ്ങി മേലേക്കായിരിക്കാം താഴേക്കായിരിക്കാം. അപ്പോൾ ഈ ഇങ്ങനത്തെ പല ഘടകങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് മാത്രമാണ് ഹോമിയോപ്പതിയിൽ ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്ന് നിർണ്ണയിക്കണം. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞ്, ഇപ്പോൾ ഫൈബ്രോമയാൾജിയ പോലത്തെ അസുഖങ്ങളോ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള പെയിൻസ് ഉള്ള അസുഖങ്ങളാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഭയങ്കര ഡൗൺ ആയിരിക്കാം, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പെയിൻ, അല്ലെങ്കിൽ അവർക്കൊന്നും സന്തോഷം കണ്ടെത്താൻ. അപ്പോൾ ശരിക്കും നമ്മൾ അവിടെ ഒരു ടിപ്പിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരെ എങ്ങനെ ഈ ഒരു രോഗം അവരെ മാനസിക തലത്തിൽ ബാധിച്ചിട്ടുണ്ട്, ശാരീരികമായി എങ്ങനെയാണ് ബാധിക്കുന്നത്, ഏത് സമയത്താണത് കൂടുതൽ പ്രശ്നം കൂടുന്നത്, ഇപ്പോൾ രാവിലെയാണോ രാത്രിയാണോ, ചിലവർക്ക് ചില സമയത്തിന് ശേഷമായിരിക്കും, ചിലവർക്ക് ചില സാഹചര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് തണുപ്പടിക്കുമ്പോഴായിരിക്കും കൂടുതൽ വേദന, ചില ആൾക്കാർക്ക് കുളിച്ചതിന് ശേഷമായിരിക്കും. സ്ത്രീകളിൽ പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ മെൻസസ് ഇതിനോട് ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഇതാണ്. മെൻസസിന് മുമ്പേ ആയിരിക്കും ഈ പറഞ്ഞ പോലത്തെ അവർക്ക് മൂഡ് സ്വിങ്സോ പെയിൻസോ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോമിയോപ്പതിയിൽ ഔഷധം നിർണ്ണയിക്കുന്നത്.
1: ഡോക്ടർ, ഇപ്പോൾ ഈ ഹോമിയോപ്പതി ഔഷധ നിർണ്ണയത്തെ കുറിച്ച് പറഞ്ഞു. പലപ്പോഴും ഇത്തരം വേദനകൾ വരുമ്പോൾ ഇപ്പോൾ ഡിസ്കിന്റെ പ്രശ്നമാണ്, അതായത് തേയ്മാനമാണ്, പലപ്പോഴും സർജറിയാണ് പറയാറുള്ളത്. അത്തരം ഒരു കണ്ടീഷനിലിരിക്കുന്ന ഒരു രോഗിക്ക് ഹോമിയോപ്പതി മരുന്നിലൂടെ നമുക്ക് ആ വേദന മാറ്റിയെടുക്കാൻ കഴിയുമോ?
0: ഇപ്പോൾ IVDP പോലത്തെ രോഗാവസ്ഥയാന്ന് വെക്കാം, ഇന്റർവെർട്ടിബുലർ ഡിസ്ക് പ്രോലാപ്സ്, അത്രമാത്രം പ്രോലാപ്സ് ആണ്, ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല എന്നൊരു രീതിയാണെങ്കിൽ ഹോമിയോപ്പതി മാത്രമല്ല, നമുക്ക് അവിടെ ഒരു സർജിക്കൽ അഡ്വൈസ് ആണ് വേണമെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് പെയിൻസ് മാനേജ് ചെയ്യാനും ഈ പറഞ്ഞ പോലത്തെ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 70+ ഏജ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെക്കുക, അവിടെ ഒരു സർജറി പോസിബിൾ അല്ലാത്ത സാഹചര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മരുന്നുകൾ കൊണ്ട് അവർക്ക് ഒരു ലൈഫ് ക്വാളിറ്റി ഫുള്ളായിട്ടല്ലെങ്കിലും നമുക്ക് അവരെ പെയിൻസൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: പലപ്പോഴും ഈ വേദന വൈറ്റമിൻ ഡിയുടെ കുറവ് അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്.
0: അതെ,
1: ഇതും നമുക്ക് ഹോമിയോപ്പതി മരുന്നുകളിലൂടെ പരിഹരിക്കാൻ കഴിയുമോ?
0: നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ എപ്പോഴും രോഗിയെ ചികിത്സിക്കേണ്ടത്. അതായത് ഫസ്റ്റ് ചികിത്സിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഇവർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇപ്പോൾ മിനറൽസോ വൈറ്റമിൻസിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ അത് ആദ്യം സപ്ലിമെൻറ്റേഷൻ രൂപേണ തന്നെ വേണം. ഹോമിയോപ്പതിയിൽ പല മരുന്നുകളും ഇത് സപ്ലിമെൻ്റ് ചെയ്യാൻ തരത്തിലുള്ള കൽപ്പുള്ള മരുന്നുകളാണ്. അപ്പോൾ ആ മരുന്നിൻ്റെ ഒരു ഹെൽപ്പ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എഫക്റ്റീവായിട്ട് ആ ഒരു ഡെഫിഷ്യൻസി മാറ്റാൻ പറ്റും. പിന്നെ ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നാണ് ആവശ്യമെങ്കിൽ ആ രീതിയിൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പെയിൻ കുറയാനും എന്തുകൊണ്ടാണ് അത് വന്നത് ആ ഒരു അവസ്ഥ മാറ്റാനും സഹായിക്കും.
1: വേദനയായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ എത്രയും പെട്ടെന്ന് വേദന കുറയുക എന്നതായിരിക്കും അവരുടെ ആവശ്യം.
0: അതെ,
1: ഹോമിയോപ്പതിയിൽ നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കുറയുമോ എന്നൊരു സംശയം വരാം, അതല്ലെങ്കിൽ ഒന്ന് കൂടിയിട്ടാണോ കുറയുക, ഇത്തരം സംശയങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
0: ജനറൽ ആയിട്ടുള്ള ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഹോമിയോ കഴിച്ചാൽ എല്ലാം കൂടി പുറത്തു വരും, അല്ലെങ്കിൽ പെയിൻസ് കൂടിയിട്ടായിരിക്കും കുറയാം. ഇതിൽ രണ്ട് തരമാണ്. നമ്മൾ ആദ്യം ആ അക്യൂട്ട് മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം. അതായത് നമുക്ക് ആ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് എങ്ങനെ പെയിൻസ് നിന്ന് മുക്തമാക്കാം. അപ്പം അതുകൊണ്ട് അപ്പോൾ പ്രസന്റ് ചെയ്യണ സിംപ്റ്റംസ് എന്തൊക്കെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം മരുന്ന് നിർണ്ണയിച്ച് അതിനോടനുബന്ധിച്ച് പെട്ടെന്നുള്ള റിലീഫ് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് അവരുടെ ഒരു ഇതും കൊണ്ടുണ്ടാവുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ്, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആ റിലാപ്സ് വരാനുള്ള ടെൻഡൻസി കുറയ്ക്കാൻ പറ്റും.
1: ഈ വേദന വന്നാൽ ഉടൻ തന്നെ പെയിൻ കില്ലർ കഴിക്കുന്നതാണ് ശീലം. അപ്പോൾ അത്തരം ശീലം ഒരിക്കലും നമുക്ക് ഉപദേശിക്കാൻ കഴിയില്ല, ആശാസ്യമല്ല അല്ലേ?
0: പലവരും പല രീതിയിലുള്ള ഈ പെയിൻ കില്ലേഴ്സ് ആവാം, ഈ പറഞ്ഞ ചെറിയ ചെറിയ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക, ബിക്കോസ് അതിൽ നിന്നൊരു റിലീഫ് കിട്ടാത്തത് കൊണ്ടായിരിക്കും. ചില ആൾക്കാരുണ്ട് എപ്പോഴും തലവേദനയായിരിക്കും, അപ്പോൾ ഇവർ എല്ലാ ദിവസവും ഇവർക്ക് പെയിൻ കില്ലർ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വേറെ രീതിയിലുള്ളൊരു ആൾട്ടർനേറ്റീവ് വേ എന്താണെന്ന് നോക്കുമ്പോൾ ആയിരിക്കും ഹോമിയോപ്പതി ആയിരിക്കാം അങ്ങനത്തെ ഒരു ചോയ്സ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ക്വാളിറ്റി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും മാറ്റേണ്ടത്. ലൈഫ് ക്വാളിറ്റിയും ലൈഫ് സ്റ്റൈലും മാറ്റുമ്പോൾ പല രീതിയിലുള്ള

0: നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ പോലത്തെ ചികിത്സാ രീതിയിൽ നമുക്ക് മരുന്നുകൾ അവൈലബിൾ ആണ്. അതിനോടനുബന്ധിച്ച് അതിന് രോഗമുക്തിയും നേടാൻ പറ്റും.
1: ലൈഫ് സ്റ്റൈലിന്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഈ വേദന ഉള്ളവർക്ക് വ്യായാമം എങ്ങനെ ഉപദേശിക്കാൻ കഴിയും? കാരണം അവർക്ക് കുനിയാൻ തന്നെ വേദനയായിരിക്കാം. അവരോട് എങ്ങനെയാണ് വ്യായാമം ചെയ്യാനും അവരുടെ ജീവിതശൈലി മാറ്റാനും പറയാൻ കഴിയുക?
0: ഇപ്പോ ഏത് ഭാഗത്താണോ വേദന, ആ ഭാഗം നമ്മൾ കൂടുതൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കൂടുകയുള്ളൂ. അപ്പൊ നമ്മൾ മരുന്ന് കൊടുത്ത് അതിന്റെ ഇമ്പ്രൂവ്മെന്റ് എങ്ങനെയാണോ നോക്കിയിട്ടാണ് അതിനോടുള്ള എക്സസൈസ് അവരോട് പറയുക. ഇപ്പൊ ജനറലൈസ്ഡ് ബോഡി പെയിനുള്ള ഫൈബ്രോമയാൽജിയ രോഗിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദന അനക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല, ഇനീഷ്യലി മൂവ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ശരീരത്തിൽ ആ ചൂട് അല്ലെങ്കിൽ ഒരു വാംത്ത് കിട്ടുമ്പോൾ അവർക്ക് വേദന അത്രയും ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് ഫ്രോസൺ ഷോൾഡറോ അല്ലെങ്കിൽ സ്പോണ്ടലൈറ്റിസ് പോലത്തെ ഒരു അവസ്ഥയാണെങ്കിൽ മൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ബോഡി തന്നെ സ്റ്റിഫ്നെസ് അവിടെ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് വേദനയുടെ അല്ലെങ്കിൽ ആ പറഞ്ഞ ഇൻഫ്ലമേഷൻ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സസൈസ് ഒക്കെ അഡ്വൈസ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ. ഇപ്പം ഇന്നിപ്പോൾ കുനിഞ്ഞ് നിവരുക എന്ന് പറയും അല്ലെങ്കിൽ കൈ പൊക്കുക എന്ന് പറയും, ആദ്യം രണ്ട് പ്രാവശ്യം ചെയ്യും, ഒരു വേദന കുറഞ്ഞുമ്പോൾ 5 times അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൂട്ടുക.
1: ഇപ്പോൾ സാധാരണ പറയാറുണ്ട് പ്രായമായാൽ ചില വേദനകളൊക്കെ ഉണ്ടാകും എന്ന് കരുതി നമുക്കത് വേദനയെ ചികിത്സിക്കാതിരിക്കേണ്ട കാര്യമുണ്ട്, പ്രത്യേകിച്ച് നടുവേദനയൊക്കെ, കാരണം അത് മറ്റെന്തെങ്കിലും അസുഖമാകാനും സാധ്യതയില്ല.
0: അത് നമുക്ക് ഏതൊരു വേദന വരുമ്പോഴും, വേദന എന്ന് പറയണതോ ഏതൊരു ലക്ഷണം ശരീരം വിടുമ്പോഴും, അത് ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെതാവാം. നമ്മൾ എല്ലാ വേദനകളും, ഇപ്പോൾ നമ്മളൊന്ന് ഉളുക്കി 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഏതൊരാളും കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി കൊണ്ടുപോവുക, എന്നിട്ടാണല്ലോ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക അത് പൊട്ടലുണ്ടോ എന്നൊക്കെ അറിയാൻ. നമ്മൾ ഏതൊരു വേദന വരുമ്പോഴും ഈ ഭാഗത്താണെന്ന് പറയുമ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ വളരെ അത്യാവശ്യമായിരിക്കും. ആദ്യം തന്നെ വലിയ വലിയ ടെസ്റ്റ് ചെയ്യാമെന്നല്ല, നമ്മൾ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും, അതിനോടനുബന്ധിച്ച് വല്ലാതെ നീർക്കെട്ട് അങ്ങനത്തെ പോലത്തെ അവസ്ഥയുണ്ടെങ്കിൽ അതിനോട് വേറെ എന്തെങ്കിലും അനുബന്ധ ലക്ഷണമുണ്ടോ എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പം ചെറിയ വേദനയായാലും വലിയ വേദനയായാലും ഇതൊരു സിംപ്റ്റം തന്നെയാണല്ലോ, അപ്പം ആ സിംപ്റ്റത്തിന് നമ്മൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു വില കൽപ്പിക്കേണ്ടതാണെന്നാണ് പറയുന്നത്.
1: ഇത്തരം വേദനകളെ ഒഴിവാക്കാൻ നമുക്കൊരു പറ്റിയ ഒരു ജീവിതശൈലി അങ്ങനെ പറയാൻ കഴിയും?
0: പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതശൈലി തന്നെ നിർണ്ണയിക്കണേ. ഇപ്പോൾ ഒരു IT സെക്ടറിൽ വർക്ക് ചെയ്യണ ഒരാളെ എപ്പോഴും എണീറ്റ് നിൽക്കണം അല്ലെങ്കിൽ ഇത്ര സമയം ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല, ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ അങ്ങനെ. ഇപ്പോൾ നമ്മളൊരു വെയിറ്റ് എടുക്കണ ഒരാളാണെന്ന് വിചാരിക്കും, നിങ്ങൾ വെയിറ്റ് എടുക്കരുത് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഒരു ഐഡിയൽ രീതിയിൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴാണോ അത് ഇംബാലൻസ്ഡ് ആവണേ, എപ്പോഴെങ്കിലും ഒരു മരവിപ്പോ പെയിൻസോ വരാൻ തുടങ്ങിയോ അത് നമ്മൾ ശ്രദ്ധിക്കണം, അതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രിക്കോഷൻ നമ്മൾ കരുതണം.
1: ഒരിക്കൽ വേദന വന്നു, ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു, നമ്മുടെ വേദന മാറി, പിന്നീട് വേദന വരികയാണെങ്കിൽ അതേ മരുന്ന് നമുക്ക് സ്വയം കഴിക്കാൻ പറ്റുമോ?
0: അങ്ങനെ പറ്റില്ല. ഏതൊരവസ്ഥയാണ് ആ രോഗിക്ക് അപ്പം ഉണ്ടാവണ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അടിസ്ഥാനത്തിൽ മാത്രമേ ഔഷധം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ പെയിൻ കില്ലർ പോലെ ഹോമിയോ മരുന്ന് എടുക്കാൻ അത് അഡ്വൈസബിൾ അല്ല.
1: ഒരു ഡോക്ടർ നിർദ്ദേശിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടർന്ന് കഴിക്കേണ്ട കാര്യമില്ല.
0: അതെ, നമ്മൾ പണ്ട് എന്നോ വേദന വന്നു അന്നുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ശാരീരികാവസ്ഥയോ ആയിരിക്കില്ല എന്ന്, അപ്പം അതും കൂടി കണക്കാക്കിയിട്ട് വേണം ഔഷധം ആ ഒരു രോഗിക്ക് ആ സമയത്ത് നിർണ്ണയിക്കാൻ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഔഷധം മാറാനുള്ള ചാൻസും ഉണ്ട്, അപ്പം അതുകൊണ്ട് അതേ ഔഷധം തന്നെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവണമെന്നില്ല.
1: ഏകദേശം എത്ര നാൾ ഈ വേദനകൾക്കൊക്കെ ഈ മരുന്ന് കഴിക്കേണ്ടി വരും ശരിക്കും?
0: ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അത് ഈ ലോക്കലൈസ്ഡ് ആണെങ്കിലും ജനറലൈസ്ഡ് ആണെങ്കിലും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ജനറലൈസ്ഡ് ആണ്, ഇപ്പോൾ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആവാം, ഫൈബ്രോമയാൽജിയ, ഇത് ചിലപ്പോൾ കുറച്ച് കാലം കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കൈ പൊക്കാത്ത ഒരാൾ നമ്മുടെ അടുത്ത് ഒരുപാട് കാലം അവർക്ക് വേദന കുറഞ്ഞില്ലെങ്കിൽ നിൽക്കണമെന്നില്ല, അടുത്ത ഓപ്ഷനാണ്, ബിക്കോസ് വർക്കിന് പോകേണ്ടി വരും, വീട്ടിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ക്വിക്കായിട്ടുള്ള റിലീഫ് തന്നെ വേണ്ടി വരും. ഇപ്പോൾ ഫ്രോസൺ ഷോൾഡറൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ 1-2 മാസത്തിൽ തന്നെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഷോൾഡറിൽ പ്രതീക്ഷിക്കാം.
1: ഇന്ന് FM Health Line വന്ന് ശാരീരിക വേദനകളെക്കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി പരിഹാര മാർഗങ്ങളെയും കുറിച്ച് ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: നടുവേദന, ശരീരവേദന എന്നിവയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഋതുരാജുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: തപസ്യ ഹോമിയോപ്പതി FM Health Line.

0: ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ.
1: തപസ്യ ഹോമിയോപ്പതി
0: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ. തപസ്യ ഹോമിയോപ്പതി, പി ജെ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
1: തപസ്യ ഹോമിയോപ്പതി,
0: കളമശ്ശേരി, മറ്റൂർ, കാലടി.
1: ഫോൺ 7902922111. 7902922211.
0: തപസ്യ ഹോമിയോപ്പതി.
2: സമയം 9 മണി കഴിഞ്ഞ് 50 സെക്കൻഡ്.
3: സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിൽ ഇന്ന് രംഗൻ MS കഥ, സോണി വർഗീസ് വാരനാടിന്റെയും സീന മാർട്ടിന്റെയും കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം സോണി വർഗീസ് വാരനാട് കവിതകൾ ചൊല്ലുന്നു.
5: പുറപ്പാടിന്റെ വഴി. മഴ നനഞ്ഞ് കുഞ്ഞുങ്ങൾ വരി നിന്നു. തലയിൽ മഴക്കല്ലുകൾ വീഴാതിരിക്കാൻ പാത്രക്കുടകൾ നിവർത്തിയിരുന്നെങ്കിലും കുടകളുടെ ചോർച്ചകളിലൂടെ വർഷമണികളുടെ കാഠിന്യം അവരുടെ കുഞ്ഞു ശിരസ്സുകളെ തല്ലി നോവിച്ചുകൊണ്ടിരുന്നു. ഇലകളെയും പൂക്കളെയും വിറപ്പിച്ച് മടുത്തപ്പോൾ കുസൃതിക്കാരൻ സവാരിക്കാറ്റ് ചൂളം വിളിച്ച് കുട്ടികളെ തോണ്ടി വിളിച്ചു. ഇലകളെയും പൂക്കളെയും വിറപ്പിച്ച് മടുത്തപ്പോൾ കുസൃതിക്കാരൻ സവാരിക്കാറ്റ് ചൂളം വിളിച്ച് കുട്ടികളെ തോണ്ടി വിളിച്ചു. പിന്നെ തുളവീണ നിക്കറിലൂടെയും പിഞ്ചിയ ഉടുപ്പുകളിലൂടെയും തിരക്കിട്ട് ചങ്ങലകൾ വലിച്ചു പാഞ്ഞു. ചങ്ങലകളുടെ ഇഴമുറിയാത്ത വലിച്ചിലിൽ അവരുടെ തുടകൾ വലിഞ്ഞു. വയറുകൾ കൊളുത്തിപ്പിടിച്ചു. നെഞ്ചു പിടച്ചു. താടികൾ പ്രകമ്പനം കൊണ്ടു. കാറ്റിന് ഹരം കൂടി വന്നു. മഴയ്ക്ക് ഭ്രാന്തും. പക്ഷേ ഒരാളും വരി തെറ്റിച്ചില്ല. പിറകോട്ട് തെല്ലിട ചലിച്ചില്ല. കാരണം മഴയുടെ തണുപ്പിനെ വില്ലുന്ന അഗ്നിക്കാവടി അവരുടെ വയറുകളിൽ ആളുന്നുണ്ടായിരുന്നു. കാറ്റിൻ്റെ നേരമ്പോക്കിനെ വില്ലുന്ന അതിജീവനത്തിൻ്റെ ഗൗരവം അവരുടെ തലച്ചോറിൽ തെളിഞ്ഞു നിന്നിരുന്നു. അവരുടെ കണ്ണുകൾ ആ വരിയിൽ മാത്രമായിരുന്നു. കാരണം ആ വരി അവർക്കൊരു വഴിയായിരുന്നു. അന്നമെന്ന ദൈവത്തിലേക്കുള്ള ഏക വഴി. ഒരു പേമാരിക്കും ഒരു പേക്കാറ്റിനും ചിതറിക്കാനാവാത്ത ആ വരി അവരുടെ പുറപ്പാടിൻ്റെ വഴിയായിരുന്നു. ജീവിതത്തിൻ്റെ ചെങ്കടൽ മുറിച്ച് വറുതിയുടെ മരുഭൂമി കടന്ന് ജീവൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ഏക വഴി. പകൽ മായുമ്പോൾ കത്തിയമർന്ന അക്ഷരങ്ങൾ ചോദിച്ചു. വെളിച്ചമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് കെടുത്തി നിങ്ങൾ? കല്ലിനും മണ്ണിനുമിടയിൽ ശ്വാസം മുട്ടി നിലച്ച നാവുകൾ ചോദിച്ചു. നാളത്തെ ശബ്ദമായിരുന്നില്ലേ ഞങ്ങൾ, എന്തിന് മൗനമുദ്രിതമാക്കി നിങ്ങൾ? കരിഞ്ഞു പാറിയ പൂമ്പാറ്റ ചിറകുകൾ ചോദിച്ചു. വസന്തമായിരുന്നില്ലേ ഇവിടെങ്ങും? എന്തിന് അമ്ലമഴ പെയ്യിച്ചു നിങ്ങൾ? ചളുങ്ങിയ ചോറ്റുപാത്രത്തിൻ്റെ വക്കിലെ ചാരമണിഞ്ഞ വറ്റുകൾ ചോദിച്ചു.

ഉണങ്ങിയ കുടലിൽ ഉണർവിറ്റുകയായിരുന്നില്ലേ ഞങ്ങൾ? എന്തിന് കരിപൂശി സ്നാനം ചെയ്തു നിങ്ങൾ? ചളുങ്ങിയ ചോറ്റുപാത്രത്തിൻ്റെ വക്കിലെ ചാരമണിഞ്ഞ വറ്റുകൾ ചോദിച്ചു, ഉണങ്ങിയ കുടലിൽ ഉണർവിറ്റുകയായിരുന്നില്ലേ ഞങ്ങൾ? എന്തിന് കരിപൂശി സ്നാനം ചെയ്തു നിങ്ങൾ? പൊള്ളുന്ന ഇരുളാഴങ്ങളിൽ നിന്ന് മിന്നാമിന്നി കണ്ണുകൾ ചോദിച്ചു, ഇത്തിരി കുഞ്ഞൻ വിളക്കുകളായിരുന്നില്ലേ ഞങ്ങൾ? എന്തിന് ചൂഴ് നിറഞ്ഞു നിർദ്ദയം നിങ്ങൾ? പൊള്ളുന്ന ഇരുളാഴങ്ങളിൽ നിന്ന് മിന്നാമിന്നി കണ്ണുകൾ ചോദിച്ചു, ഇത്തിരി കുഞ്ഞൻ വിളക്കുകളായിരുന്നില്ലേ ഞങ്ങൾ? എന്തിന് ചൂഴ് നിറഞ്ഞു നിർദ്ദയം നിങ്ങൾ? നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കില്ല ഇതുപോലൊരു പൂന്തോട്ടം. പാറിച്ചിരിക്കുന്ന പൂമ്പാറ്റകൾ, ഇരുട്ടിൽ തിളങ്ങുന്ന കുഞ്ഞു മിന്നാമിന്നി കണ്ണുകൾ, മറവിയുടെ മർമ്മരം തീണ്ടാത്ത അക്ഷരച്ചാലുകൾ. നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കില്ല ഇതുപോലൊരു പൂന്തോട്ടം. പാറിച്ചിരിക്കുന്ന പൂമ്പാറ്റകൾ, ഇരുട്ടിൽ തിളങ്ങുന്ന കുഞ്ഞു മിന്നാമിന്നി കണ്ണുകൾ, മറവിയുടെ മർമ്മരം തീണ്ടാത്ത അക്ഷരച്ചാലുകൾ. നിങ്ങൾക്കുണ്ടാവും അലിവിൻ ആർദ്രത പുൽകാത്ത ആഗ്നേയ ബാണങ്ങൾ, ഉറയൂരിയ ശോണാഭമായ ഉടവാളിൻ വെറി, വിഴുങ്ങിയിട്ടും വിഴുങ്ങിയിട്ടും ആർത്തി തീരാത്ത സാഗരഗർജനം. നിങ്ങൾക്കുണ്ടാവും അലിവിൻ ആർദ്രത പുൽകാത്ത ആഗ്നേയ ബാണങ്ങൾ, ഉറയൂരിയ ശോണാഭമായ ഉടവാളിൻ വെറി, വിഴുങ്ങിയിട്ടും വിഴുങ്ങിയിട്ടും ആർത്തി തീരാത്ത സാഗരഗർജനം. പകൽ മായുമ്പോഴും നിലാവ് അസ്തമിക്കുമ്പോഴും ഒരു നാൾ രേഖപ്പെടുത്തപ്പെടും. പകൽ മായുമ്പോഴും നിലാവ് അസ്തമിക്കുമ്പോഴും ഒരു നാൾ രേഖപ്പെടുത്തപ്പെടും. മണ്ണടിയാത്ത ഒരേ ഒരു പൂവിൻ നെറുകയിൽ, വറ്റിപ്പോകാത്ത ഒരേ ഒരു ജലബിന്ദുവിൻ മാറിടത്തിൽ, ഞങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരമില്ലാതെ പോയ നിങ്ങളുടെ മൗനത്തിൻ്റെ മൗഢ്യവും, ഞങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരമില്ലാതെ പോയ നിങ്ങളുടെ മൗനത്തിൻ്റെ മൗഢ്യവും. ആർക്കൊപ്പം? ഒപ്പം എന്നതിന് ഒപ്പം ഓടുക എന്നർത്ഥമില്ലെങ്കിലും ഒപ്പമാവുക എന്നർത്ഥമുണ്ട്. ഒപ്പമെന്നതിന് ഒപ്പം ഓടുക എന്നർത്ഥമില്ലെങ്കിലും ഒപ്പമാവുക എന്നർത്ഥമുണ്ട്. തുറന്നു പറഞ്ഞവളെ അഗ്നിക്കാവടിയിലേക്ക് തള്ളിയിടുമ്പോൾ അരുതെന്ന് പറയാനുള്ള ആർജവമെന്നർത്ഥമുണ്ട്. നീ താണ്ടേണ്ട മുൾവഴികളിൽ എവിടെയെങ്കിലുമൊക്കെ പൂക്കൾ വിരിയും എന്ന് ഹൃദയം തൊട്ട് പറയുക എന്നർത്ഥമുണ്ട്. പരിഹാസത്തിൻ്റെയും മുറുമുറുക്കലിൻ്റെയും തീവെട്ടിപ്പാത്തികളിൽ ആർദ്രമായ ഒരു കണികയായി ഇറ്റുക എന്നർത്ഥമുണ്ട്. ഒറ്റപ്പെടലിൻ്റെ മൗനത്തിൻ്റെ പേരറിയാത്തുരുത്തുകളിലേക്ക് ചിറക് വിരിച്ചെത്തുന്ന കാറ്റാവുക എന്നർത്ഥമുണ്ട്. നിറയെ ഓട്ടകൾ വീണ ജാലകങ്ങൾ പോലെ, മേൽക്കൂര കത്തിപ്പോയ പുൽമാടം പോലെ, വെയിലും കുളിരും സ്വൈര്യസഞ്ചാരം നടത്തുന്ന ആ സ്വകാര്യതകളിലേക്ക് ഊഷ്മളമായൊരു പുതപ്പാവുക എന്നർത്ഥമുണ്ട്. വിഭ്രാന്തിയുടെ പിടയ്ക്കുന്ന രാത്രികളിൽ പടികടന്നെത്തുന്ന സ്വാസ്ഥ്യത്തിൻ്റെ നിലാവാകുക എന്നർത്ഥമുണ്ട്. നിലവിട്ട വിലാപകയങ്ങളിൽ പിടിവെട്ടകപ്പെടുമ്പോൾ കയ്യെത്തും ദൂരത്ത് ഒരു നേർത്ത ചരടാവുക എന്നർത്ഥമുണ്ട്. ഇതിൽ ഒരർത്ഥത്തിലും ഉൾക്കൊള്ളിക്കാനാകാതെ വാക്കിൻ്റെ പേമാരി പെയ്യിച്ച് തിരശീലയ്ക്ക് പിന്നിൽ നിശബ്ദമായി ചിരിച്ച് മുറിവുകളിൽ അദൃശ്യമായ അമ്ലസൂചികളെറിഞ്ഞ് വേട്ടക്കാരൻ്റെ കാടകങ്ങളിൽ പുതിയ ഇരമണം തിരഞ്ഞ് ചുട്ട മാംസത്തിൻ്റെയും വറുത്ത മാംസത്തിൻ്റെയും രുചിഭേദങ്ങളെക്കുറിച്ച് തർക്കിച്ചിരിക്കുമ്പോൾ ഇതിൽ ഒരർത്ഥത്തിലും ഉൾക്കൊള്ളിക്കാനാകാതെ വാക്കിൻ്റെ പേമാരി പെയ്യിച്ച് തിരശീലയ്ക്ക് പിന്നിൽ നിശബ്ദമായി ചിരിച്ച് മുറിവുകളിൽ അദൃശ്യമായ അമ്ലസൂചികളെറിഞ്ഞ് വേട്ടക്കാരൻ്റെ കാടകങ്ങളിൽ പുതിയ ഇരമണം തിരഞ്ഞ് ചുട്ട മാംസത്തിൻ്റെയും വറുത്ത മാംസത്തിൻ്റെയും രുചിഭേദങ്ങളെക്കുറിച്ച് തർക്കിച്ചിരിക്കുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ, ഒരുമിച്ച് അത്താഴം കഴിച്ചിറങ്ങിയവരുടെ മുഖം മറയ്ക്കാതെ പറയുക, നിങ്ങൾ ആർക്കൊപ്പം? ഒരുമിച്ച് അത്താഴം കഴിച്ചിറങ്ങിയവരുടെ മുഖം മറയ്ക്കാതെ പറയുക, നിങ്ങൾ ആർക്കൊപ്പം?

0: സോണി വർഗീസ് വാരനാട് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി രംഗൻ എം എസിന്റെ കഥ സുഭദ്രയുടെ നൊമ്പരം.
1: അനന്തപത്മനാഭന്റെ നാട്ടിൽ തന്നെ ഒരു ഉദ്യോഗം. അതായിരുന്നു അനന്തുവിന്റെ മോഹം. ഇന്ദ്രജാലം കൊണ്ട് വലുതാകുന്ന പെൺകുട്ടിയെപ്പോലെ അവന്റെ സ്വപ്നങ്ങളിൽ ആ മോഹം കടന്നു വന്നിരുന്നു. ടെസ്റ്റുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നുപോയപ്പോൾ മനസ്സിൽ ആകുലതയായിരുന്നു. അവസാനം പാരൽ കോളേജിലെ വാദ്യാരു പണിയിൽ ജീവിതം തളച്ചിടാതെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നായി. കിട്ടാതിരുന്നപ്പോൾ പ്രതിഫലിച്ച നിരാശ കിട്ടുന്നിടത്തേക്ക് പോകുവാനുള്ള വ്യഗ്രതയായി. ഉറക്കത്തിൽ തെളിഞ്ഞ കനവുകൾ കൃക്കുകളായിരുന്നു എന്ന യാഥാർത്ഥ്യം അവൻ അറിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ മറുതല വരെ അപേക്ഷകൾ നീണ്ടു. നറുക്കു വീണതോ കൈലാസേശ്വര സന്നിധി. സാംസ്കാരിക തനിമ തുളുമ്പുന്ന പൂരങ്ങളുടെ നാടായ തൃശൂർ. മറ്റിടങ്ങളിലെല്ലാം ദേവീദേവന്മാർക്കായി ആണിലൊരിക്കൽ നടത്തുന്ന ഉത്സവങ്ങൾ, വേലകൾ, പൊങ്കാലകൾ എല്ലാം തൃശൂരിൽ പൂരം. അതുകൊണ്ടാണ് പൂരങ്ങളുടെ നാടായതും. നിയമന ഉത്തരവും കയ്യിലെന്തി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ലക്ഷ്യത്തിലേക്ക് ഇനിയുള്ള വഴിയെക്കുറിച്ച് ദിശാബോധം നഷ്ടപ്പെട്ടതുപോലെ നേരെ നടന്നു. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും കടന്ന് മുന്നോട്ട് നടന്നപ്പോൾ മനസ്സിനും കാലുകൾക്കും അവ്യക്തതയുടെ പിരിമുറുക്കം. ആരോടെങ്കിലും ചോദിക്കണം. മുന്നിൽ കണ്ട നീല ഷർട്ടും തലയിൽ ചുവന്ന തോർത്തും കെട്ടിയ ഹെഡ്ലോഡ് വർക്കറോട് ചോദിച്ചു, "അണ്ണാ, ടൗൺ ഹാളിലേക്ക് പോകുന്നത് ഇതിലെ തന്നെ? ഇവിടുന്ന് ബസ്സിലാ കയറിയ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ അല്ലേ? വേണ്ട, ഓട്ടോയിലോ കയറിയ അതിൻ്റെ മുന്നിൽ ഇറങ്ങാം." ഓട്ടോയിൽ പൂരപ്പറമ്പിനെ ഏറെക്കുറെ വലം വെച്ച് ടൗൺ ഹാളിൻ്റെ മുന്നിൽ ഓട്ടോ നിന്നു. പോരുന്ന വഴിക്ക് തൻ്റെ താവളത്തെ കുറിക്കുന്ന നാമസൂചികയൊന്നും കണ്ടില്ല. ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ വിരൽ ചൂണ്ടി പറഞ്ഞു, "അതന്നെ." ടൗൺ ഹാളിന് തൊട്ടു മുന്നിലുള്ള കോമ്പൗണ്ട് നിറയെ സർക്കാർ ഓഫീസുകളുടേതായിരുന്നു. അതിലൊന്ന് തനിക്കും കയറി ചെല്ലേണ്ടതായിരുന്നു. മേലുദ്യോഗസ്ഥൻ്റെ മുന്നിൽ നിയമന ഉത്തരവും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും കാണിച്ചപ്പോൾ ജോലിയെ പ്രവേശിച്ചുകൊള്ളാൻ അനുമതി നൽകി. പഠിച്ചതും പഠിപ്പിച്ചതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ജോലി. മെല്ലെ പൊരുത്തപ്പെടുകയായിരുന്നു. വൈകുന്നേരങ്ങളിൽ പാറമേക്കാവ് ഭഗവതിയെ വണങ്ങി വടക്കുംനാഥനെ വലം വെച്ച് എം ജി റോഡിലൂടെ പടിഞ്ഞാറേ കോട്ടയിലേക്ക് നടക്കുമ്പോൾ കയ്യിലെ നിലക്കടലയുടെ എണ്ണം കുറഞ്ഞു വരും. ക്രമേണ ഈ ലാവണവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. വൈകുന്നേരങ്ങളിൽ നടത്തം ഒരു ശീലമായി. ചില നേരങ്ങളിൽ പൂരപ്പറമ്പിലെ ചീട്ടുകളിക്കാരുടെയിലേക്ക് ഒന്നെത്തി നോക്കാനും മടിക്കാറില്ല. തോറ്റവരുടെ കാതിൽ കുണുക്ക് കയറ്റിയിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. തോൽക്കാതിരിക്കുവാനും തോറ്റവർക്ക് കുണുക്കി ഇറക്കി വയ്ക്കുവാനുമുള്ള ശ്രദ്ധയോടെയുള്ള കളി. ചില നേരങ്ങളിൽ ശ്വാസം ഒതുക്കി നിന്നാവും കാണുക. പതിവ് പോലെ പൂരപ്പറമ്പ് ചുറ്റി നടുവിലാലിൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നിടത്ത് പടർന്നു പന്തലിച്ച മരച്ചുവട്ടിൽ കെട്ടിയിട്ടുള്ള സിമൻ്റ് തറയിൽ 50 കഴിഞ്ഞ മകനെ മടിയിൽ കിടത്തി ഒരു താരാട്ടുപാട്ടിൻ്റെ താളം പോലെ ശുഷ്കിച്ചുണങ്ങിയ വിരലുകൾ കൊണ്ട് അവൻ്റെ തലയിൽ തെരുപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന രമ്മ. മൃദുത്വം നഷ്ടപ്പെട്ട വിരലുകൾ മൃദുവായി മുടിയിഴകളെ തഴയിക്കൊണ്ടിരുന്നപ്പോൾ ഏതോ സ്വച്ഛന്ത സുന്ദരമായ സുഖത്തിൻ്റെ സുഷുപ്തിയിൽ മയങ്ങിക്കിടക്കുന്നത് പോലെ, കാറ്റിൻ്റെ സുഗന്ധം പോലെ, ഏതോ പാടിപ്പതിഞ്ഞ താരാട്ടുപാട്ടിൻ്റെ പല്ലവി മടിയിൽ മയങ്ങുന്ന മകന് മാത്രമായി മൂളിയോ എന്നറിയില്ല. നിലക്കടല കുറച്ചുകൊണ്ടുവരുന്ന അനന്തുവിനെ കണ്ടപ്പോൾ വിണ്ടുണങ്ങിയ നെൽപ്പാടം പോലെ കാലം തലങ്ങം വിലങ്ങം കോറിയിട്ട മുഖത്തെ ചുളിവുകൾ, ഉണങ്ങിത്തുടങ്ങിയ തൊലിപൊതിഞ്ഞ വിറകുകൊള്ളി പോലുള്ള കൈ അവൻ്റെ നേരെ ദൈന്യതയോടെ നീണ്ടു. കയ്യിലിരിക്കുന്ന നിലക്കടലപ്പൊതി അവർക്ക് നൽകി അനന്തു നടന്നു നീങ്ങി. അറിയാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലെവിടെയോ ഒരു തേങ്ങൽ. തൻ്റെ കുട്ടിക്കാലത്ത് വീട്ടുമുറ്റത്ത് വന്നു നിന്ന ഒരമ്മയുടെയും മകൻ്റെയും മുഖം തിരിച്ചു വന്ന് പോക്കറ്റിൽ നിന്നും ഒന്ന് രണ്ട് നാണയത്തൊട്ടുകൾ കൂടി അവർക്ക് നൽകി. അതിൽ പിന്നെ ഒരു പൊതി നിലക്കടല കൂടി വാങ്ങുന്നത് ഒരു പതിവായി. വഴിതെറ്റിയ വിശ്വനാഥൻ്റെ ബുദ്ധിക്ക് സാക്ഷാൽ കാശി വിശ്വനാഥൻ നേർവഴി കാണിക്കുമെന്ന പ്രതീക്ഷയാവും അവരെ വടക്കുംനാഥ സന്നിധിയിലെത്തിച്ചത്. ആ വ്യഥ മകൻ്റെ മുടിയിഴകളെ തഴുകുന്ന അമ്മയുടെ നെഞ്ചിൻകൂട്ടിലെ നിശ്വാസത്തിൽ നിന്നും വ്യക്തമായി കേൾക്കാവുന്നതുപോലെ. ആ അനുഭവം പ്രക്ഷുബ്ധമായൊരു കടലിൻ്റെ ഇരമ്പലായി അനന്തുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. കാലം തളർത്തിയ ശരീരം, എണ്ണമയം എന്നോ നഷ്ടപ്പെട്ട വെള്ളപൂശിയ തലമുടി, സ്വന്തം നിഴലിനെ പോലും മകൻ്റെ കാവലേൽപ്പിക്കാൻ ആ അമ്മ തയ്യാറായിരുന്നില്ല. ഉറക്കത്തിൻ്റെ ഇടനാഴിയിൽ പോലും മകൻ്റെ നിശ്വാസത്തിൻ്റെ താളം കേട്ടുണരാൻ ആ അമ്മ

സ്വന്തം കാതുകളെ മാത്രം ഉറങ്ങാൻ അനുവദിച്ചില്ല. വിശ്വനാഥൻ്റെ മനസ്സും അവൻ്റെ ദുർവിധിയും അവനോട് കരുണ കാണിച്ചില്ല. എങ്കിലും ഗുരുനാൾ അവൻ്റെ രോഗം മാറുമെന്ന് ആ അമ്മ വിശ്വസിച്ചു. അതുകൊണ്ടാവാം മകൻ്റെ നിഴലായി 3 പതിറ്റാണ്ടോളം അവന് പിൻപേ നാടെങ്ങും അലഞ്ഞതും. മണ്ണാർക്കാട് ചുറ്റിവരുന്ന മൺതരികൾ നിറഞ്ഞ വേനൽക്കാറ്റും കോരിച്ചൊരിയുന്ന മഴയും ജീവിത ആവേഗത്തിൻ്റെ വിഹ്വലത പേറുന്ന പഥികരും പൂരങ്ങളും വിശ്വനാഥൻ്റെ വിവശതകളെ നോക്കുകുത്തിയാക്കി തലങ്ങും വിലങ്ങും അരങ്ങ് തകർത്ത് ആടി കടന്നുപോയിട്ടും ആ അമ്മയുടെ മനക്കോട്ടയിലെവിടെയോ പ്രതീക്ഷയുടെ കനൽത്തരി നിറമങ്ങാതെ കിടന്നിരുന്നതുപോലെ. ഈ അവസ്ഥാന്തരത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനന്തുവിൻ്റെ മനസ്സ് മടിച്ചു നിന്നു. 1.5 നൂറ്റാണ്ടോളം പുത്തൻ നാമ്പുകൾ തളിർത്തുകയും പൊഴിക്കുകയും ചെയ്തുകൊണ്ട് പൂരപ്പറമ്പിലെ പകലുകളും പാതിരാവുകളും ദീനതയാർന്ന കാഴ്ചയുടെ നിസ്സഹായ സാക്ഷികളായി കടന്നുപോയി. മാതൃസ്നേഹം കർമ്മബന്ധങ്ങളുടെ തടവറയാണ്. ആ അറിവ് നശിക്കാനാവാത്ത ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നില്ല. എല്ലാം തകർത്ത് ദിശാബോധം നഷ്ടപ്പെട്ട മനസ്സുപോലെ സ്വതന്ത്രയാകാൻ അത് നമ്മെ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പാതി വഴിയിലെവിടെയെങ്കിലും വച്ച് മനസ്സ് വഴിപിരിഞ്ഞ മകനെ ഉപേക്ഷിച്ചിട്ട് സ്വതന്ത്രയാകാൻ ഈ അമ്മയ്ക്ക് ആകുമായിരുന്നില്ലേ? മാതൃസ്നേഹം കർമ്മബന്ധങ്ങളുടെ തടവറയാണ്. ആ അറിവ് നശിക്കാനാവാത്ത ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നില്ല. എല്ലാം തകർത്ത് ദിശാബോധം നഷ്ടപ്പെട്ട മനസ്സുപോലെ സ്വതന്ത്രയാകാൻ അത് നമ്മെ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പാതി വഴിയിലെവിടെയെങ്കിലും വച്ച് മനസ്സ് വഴിപിരിഞ്ഞ മകനെ ഉപേക്ഷിച്ചിട്ട് സ്വതന്ത്രയാകാൻ ഈ അമ്മക്ക് ആകുമായിരുന്നില്ലേ? സർവസംഘ പരിത്യാഗിയായ ആ അമ്മയ്ക്ക് തൻ്റെ മകനോടുള്ള സ്നേഹം വിധിക്കുനേരെയുള്ള സ്വയം പീഡനത്തിൻ്റെ ആത്മസുഖമായിരുന്നില്ല. ചുവന്നു തുടുത്ത ചെറിപ്പഴം പോലെയായിരുന്നു. ജീവിത സൗഭാഗ്യത്തിൻ്റെ ചുടുചുംബനം പോലെയായിരുന്നു. കുടുംബബന്ധം അനന്തുവിൻ്റെ മനസ്സിനെയും ശരീരത്തെയും ചരടിൽ കോർത്ത് വലിക്കുന്നുണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, ഭാര്യ, മക്കൾ, പുനർജനിയുടെ മന്ത്രണം. ഇവിടെ എല്ലാം പുനർജനിക്കുന്നു. പിതാവ് പുത്രനിലൂടെ, ഇന്ന് നാളെയിലൂടെ, മരം അതിൻ്റെ ചുവട്ടിലുറങ്ങുന്ന ബീജാങ്കുരത്തിലൂടെ. 2 ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ പോയാൽ 2 വയസ്സുള്ള മകൾ ഉണരുന്നതിന് മുൻപേ തിരിച്ചുപോരും. അവൾ ഉണർന്നാൽ പിന്നെ പോരാൻ കഴിയില്ല. ഉടുത്തൊരുങ്ങിയ തൻ്റെ കഴുത്തിൽ തൂങ്ങി ഇരു കവിളികളിലും തുരുതുരേ ഉമ്മ വെച്ചിട്ട് ദൈന്യതയോടെ വേണ്ട പപ്പ എന്ന് പറയും. പിന്നെ പോരാൻ കഴിയില്ല. പലപ്പോഴും തൻ്റെ യാത്ര ഒരു ദിവസം കൂടി മാറ്റിവെപ്പിച്ചിട്ടുണ്ട്. ജീവിത ചെലവുകൾ അനന്തുവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അണ്ണനെ ട്രാൻസ്ഫർ മേടിച്ച് ഇങ്ങ് വരരുതോ? എല്ലാ പ്രാവശ്യവും വീട്ടിൽ വരുമ്പോൾ ഭാര്യ ചോദിക്കുന്ന ഒരേ ചോദ്യമാണിത്. ഇല്ല, തനിക്ക് തിരിച്ചു പോവാനാവില്ല. സർക്കാർ ജോലി ഒരു സ്വപ്നമായിരുന്നു. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് അനന്തപത്മനാഭൻ്റെ ഒരു ചക്രം കൈപ്പറ്റുന്നത് ഒരു യോഗവും ഭാഗ്യവുമാണ്. ഒരുപാട് ടെസ്റ്റുകൾ എഴുതിയതും അതിനു വേണ്ടി തന്നെയാണ്. 3 വർഷത്തെ സാംസ്കാരിക നഗരിയിലെ ജീവിതത്തിൻ്റെ അവസാനം അനന്തുവിന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. വൈകുന്നേരത്തെ തീവണ്ടിക്കായി പൂരപ്പറമ്പിലൂടെ നടന്നാണ് പോയത്. പോകുമ്പോൾ പതിവ് കപ്പലണ്ടിപ്പൊതി മറന്നില്ല. കൂടെ 50 രൂപയും അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ മുജ്ജന്മത്തിലെ ആത്മബന്ധമെന്നവണ്ണം മനസ്സിലെവിടെയോ ഒരു തേങ്ങൽ. സായന്ത്രനത്തിലെ പോക്കുവയിൽ വടക്കുംനാഥൻ്റെ ഗോപുരമുകളിൽ കാവി പൂശുന്നു. അത് വിശ്വനാഥൻ്റെ മനസ്സാണെന്ന് തോന്നിച്ചു. അതിനു മുന്നിൽ നിസ്സംഗനും നിസ്സഹായനുമായി നിൽക്കുന്ന സാക്ഷാൽ വിശ്വനാഥനും ഞാനും. തൻ്റെ ജന്മബന്ധത്തിൻ്റെ ചരട് മുറിഞ്ഞിട്ടില്ലെന്ന് അനന്തു തിരിച്ചറിഞ്ഞു. ഒരുപുടി നിശ്വാസങ്ങൾ അവിടെ ഇട്ടിട്ട് അനന്തു നടന്നു റെയിൽവേ സ്റ്റേഷൻ വരെ. ട്രെയിനിൻ്റെ തേങ്ങലുകളിൽ വീടും വിശ്വനാഥൻ്റെ വഴിവിട്ട മനസ്സും മാറി മാറി കടന്നു വന്നു. ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചം പോലെ ഓഫീസും വീടും മക്കളും തൻ്റെ മനസ്സിലെ പൂരപ്പറമ്പിലെ ആകുലതകളെ വെയിലിറക്കം പോലെ മെല്ലെ ഒഴുക്കിക്കളയുകയായിരുന്നു. എന്നാലും അപൂർവം ചില ഏകാന്തതകളിൽ മകൻ്റെ മുടിയഴകളിൽ പരതി നടക്കുന്ന ഉണങ്ങി ചുരുണ്ട തൊലി തൂങ്ങിയ നേർത്ത കൈകളും ആ മുഖവും അനുവാദമില്ലാതെ കടന്നു വന്നിരുന്നു. ഒരു ദിവസം ലൈറ്റണക്കാതെ തൻ്റെ നെഞ്ചിൽ കൈവച്ച് തന്നോട് ചേർന്ന് കിടക്കുമ്പോൾ തൻ്റെ നിശ്വാസത്തിൻ്റെ പൊരുൾ അറിഞ്ഞിട്ടെന്ന വണ്ണം വീണ ചോദിച്ചു, എന്തിനണ്ണ? എന്താണെന്നറിയില്ല വീണ. വിശ്വനാഥനും അമ്മയും അവർക്കെന്തോ സംഭവിച്ചതുപോലെ. മൗനം ഇടവേളയാക്കി വീണ ലൈറ്റണച്ചപ്പോൾ എപ്പോഴോ ഉറങ്ങി. തനിക്ക് സ്ഥലം മാറ്റത്തോടുകൂടി പ്രൊമോഷനാണെന്നറിഞ്ഞപ്പോൾ തൃശൂർ ചോദിച്ചു വാങ്ങുകയായിരുന്നു. പുതിയ പദവിയിൽ

0: ജോയിൻ ചെയ്തു. ഫയലുകളിൽ മിഴികൾ തുറന്നിരുന്നെങ്കിലും ആത്മാവിൽ തൊട്ടു വിളിച്ചതുപോലെ വിശ്വനാഥൻ. വൈകിട്ട് ഓഫീസ് വിട്ടിറങ്ങി. ദ്രോണർ ചമച്ച പത്മവ്യൂഹത്തിലേക്ക് കയറുകൊണ്ട് വലിഞ്ഞു മുറുക്കി അഭിമന്യുവിനെ ആവാഹിച്ചു കൊണ്ടുവന്നത് ആവേശമായിരുന്നു. എന്നാൽ എനിക്കതില്ല. ഞാൻ തന്നെ അറിയാതെ എൻ്റെ കാലുകളെ പൂരപ്പറമ്പിലേക്ക് ആനയിക്കുകയായിരുന്നു. ഒരു ആത്മബന്ധം പോലെ മനസ്സ് ശബ്ദവേഗത്തിൽ ചരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും പാദങ്ങൾ കൊച്ചിനെ പോലെ ഇഴകയാണോ എന്ന് സംശയിച്ചു. പതിവ് നിലക്കടലപ്പൊതി വാങ്ങി അനന്തു നടന്നു. ആൽത്തറ നോക്കി. നിറയെ ആളുകൾ അവനെ ആകുലപ്പെടുത്തി. ആളുകളെ വകഞ്ഞു മാറ്റി അനന്തു അകത്തേക്ക് എത്തി നോക്കി. എന്നോ വറ്റി വരണ്ട കണ്ണുനീർച്ചാലുകളിൽ നിന്നും ഒരിറ്റു കണ്ണുനീറിറ്റിച്ചു വീഴ്ത്താനാകാതെ തൻ്റെ ശോഷിച്ച കൈകൾ നിലത്തൂന്നി ചേതനയറ്റ മകനെ നോക്കി ആ സുഭദ്ര ഇരുന്നു. ആത്മാവിൽ നിന്നും പൊട്ടിവിരിഞ്ഞ കണ്ണുനീർത്തുള്ളി നിലക്കടപ്പൊതിയിൽ ഇറ്റുവീണതറിയാതെ അനന്തു.
1: സുഭദ്രയുടെ നൊമ്പരം രംഗൻ MS കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സീന മാർട്ടിൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
2: പ്രണിത താരാട്ട്. ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന ഒരു പൂനിലാ പെണ്ണ്. ഇരുണ്ട രാത്രികളെ പ്രകാശിതമാക്കാൻ ഭയന്ന ഒരു പൂനിലാ പെണ്ണ്. നാണിച്ച് തലകുനിച്ച് മേഘപാളികളിൽ ഒളിച്ചു. കാതടപ്പിക്കുന്ന DJ ഗാനങ്ങളിൽ പകച്ച് നാമജപ മണിനാദങ്ങൾ. കൂക്കിവിളികളും തെമ്മാടി വൈബുകളും ഉലച്ച അക്ഷരവൃക്ഷങ്ങൾ ശാന്തിയുടെ നീരുറവകൾക്കായി ദാഹിക്കുന്നു. ഇത്തിരി പുകയുടെ സുഖത്തിൽ അന്ധത വരിച്ച കൗമാരശലഭങ്ങൾ. പളുങ്കുപാത്രങ്ങൾ എറിഞ്ഞുടച്ച് സ്നേഹമതിലുകൾ തകർത്ത് കത്തിമുനകൾ കൊണ്ട് അവർ ആകാശം തീർത്തു. ഒരു കുഞ്ഞു ജീവൻ പിടഞ്ഞമരുമ്പോൾ ഉല്ലാസ നൃത്തം ചവിട്ടി കരിന്തേളുകൾ. ചൂണ്ടുവിരലുകൾ മുറിച്ചെറിയപ്പെട്ട് വായ മൂടപ്പെട്ട് ആചാര്യശ്രേഷ്ഠർ. ഇടനെഞ്ചിൽ നിന്ന് രുധിരം പെയ്തിറങ്ങുമ്പോഴും വ്രണിത താരാട്ടിന്റെ ഈരടികൾ. ശുഷ്കം. പച്ചപ്പും കിളികളും പൂക്കളും ശലഭവും ഇത്തിരി സ്ക്രീനിനുള്ളിൽ ഒതുക്കി വച്ചു നമ്മൾ. പച്ചപ്പും കിളികളും പൂക്കളും ശലഭവും ഇത്തിരി സ്ക്രീനിനുള്ളിൽ ഒതുക്കി വച്ചു നമ്മൾ. വിരലിൽ വിരിയുന്ന വിസ്മയ ലോകത്തവർ ചിരിക്കാൻ മറക്കുന്നു കരയാൻ മറക്കുന്നു. അമ്മതൻ സ്നേഹത്തിൻ്റെ മധുരം നുകരാതെ യന്ത്രത്തിൻ കൈകളാലെ താരാട്ടും തലോടലും. അമ്മതൻ സ്നേഹത്തിൻ്റെ മധുരം നുകരാതെ യന്ത്രത്തിൻ കൈകളാലെ താരാട്ടും തലോടലും. ഊഞ്ഞാലും കളിവീടും പുഴതൻ കുളിർമയും സ്ക്രീനിനായി വഴിമാറി സ്വാർത്ഥത പെരുകുന്നു. മണ്ണിലെ കളിയില്ല അണ്ണാറ കണ്ണാനില്ല ട്യൂഷനും ക്ലാസുകളും പഠനാഭാരങ്ങളും. മണ്ണിലെ കളിയില്ല അണ്ണാറ കണ്ണാനില്ല ട്യൂഷനും ക്ലാസുകളും പഠനാഭാരങ്ങളും. കുട്ടിത്തം നഷ്ടമായ കുഞ്ഞിളം മനസ്സുകൾ ക്രൂരത ശീലമാക്കി ശുഷ്കിച്ചു മുന്നേറുന്നു. കുട്ടിത്തം നഷ്ടമായ കുഞ്ഞിളം മനസ്സുകൾ ക്രൂരത ശീലമാക്കി ശുഷ്കിച്ചു മുന്നേറുന്നു. തായതൻ കണ്ണീർ വീണു നനഞ്ഞാ മണ്ണിൽ പിന്നെ കൂണുപോൽ മുളയ്ക്കുന്നു കാരുണ്യ സദനങ്ങൾ. തായതൻ കണ്ണീർ വീണു നനഞ്ഞാ മണ്ണിൽ പിന്നെ കൂണുപോൽ മുളയ്ക്കുന്നു കാരുണ്യ സദനങ്ങൾ. പെയ്തു നിറയുന്ന കനൽത്തുള്ളികൾ. വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അടുക്കള ചുവരുകൾക്കുള്ളിലെ കട്ടിപ്പുകയുടെ ഗദ്ഗദങ്ങളിൽ നിന്ന്, വിഴുപ്പ് കുടിച്ച് കുടിച്ച് വിറങ്ങലിച്ചു നിൽക്കുന്ന അലക്കുകല്ലിൻ്റെ ആർത്തനാദത്തിൽ നിന്ന്, വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. തീന്മേശയിൽ നിറയുന്ന ചൂട് വിഭവം.

പാവങ്ങളുടെ കുറ്റം പറച്ചിലുകളിൽ നിന്ന്, തേച്ച് തേച്ച് മിനുക്കുന്ന എച്ചിൽ പാത്രങ്ങളുടെ തീരാവേദനകളിൽ നിന്ന്, കത്തിയമരുന്ന ചുള്ളിക്കമ്പുകളുടെ ആത്മനൊമ്പരങ്ങളിൽ നിന്ന്, തിളച്ചു തൂവുന്ന കഞ്ഞിയുടെ ഇത്തിരി നീറ്റിലിൽ നിന്ന്, വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. കത്തി പിടിച്ച് പുകയുന്ന സാമ്പാർ കഷ്ണങ്ങളുടെ നൊമ്പരക്കടലിൽ നിന്ന്, തലയിണപ്പടിയിലെ കണ്ണീർ നനവിൽ നിന്ന്, വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. പതുക്കെ തലപൊക്കി അവ മേലോട്ട് കുതിക്കുന്നു. ആകാശത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറം കിനാവിൻ്റെ വിസ്മയ ലോകത്തേക്ക്, വിണ്ണിൻ്റെ മേലാപ്പിൽ നിന്നവ കനൽത്തുള്ളിയായി പെയ്തു നിറയുന്നു. കെട്ടകാലത്തിൻ്റെ വിഷദളങ്ങളെ ചുട്ടരിക്കാൻ വിണ്ണിൻ്റെ മേലാപ്പിൽ നിന്നവ കനൽത്തുള്ളിയായി പെയ്തു നിറയുന്നു. കെട്ടകാലത്തിൻ്റെ വിഷദളങ്ങളെ ചുട്ടരിക്കാൻ വേദനയുടെ പെണ്ണാഴങ്ങളിൽ നിന്ന് ചില വിത്തുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. മാറുന്ന മലയാളി.

താളി തൊടികളും മനസ്സിൻ്റെ കോണുകളും. ആഹ്ലാദം തിരതല്ലും ആഘോഷവേളകൾ ലഹരിയിൽ മുങ്ങിക്കുളിച്ചു നിൽപ്പൂ. തിന്നു കുടിച്ചു രസിച്ചു തിമിർക്കുന്നു നാടിൻ്റെ സ്വപ്നങ്ങൾ പുതുനാമ്പുകൾ. നന്മയും സ്നേഹവും കരുതലിൻ നാളവും കാറ്റിൽ പറത്തുന്നു പുതുയുഗങ്ങൾ. നന്മയും സ്നേഹവും കരുതലിൻ താളവും കാറ്റിൽ പറത്തുന്നു പുതുയുഗങ്ങൾ. കൈത്തിരി നാളമായി കൂടെ കരുതിടാം പിന്നിട്ട വഴികൾ തൻ പുണ്യതീർത്ഥം. ചേർത്തു പിടിക്ക നാം മലയാള നാടിൻ്റെ സുന്ദരമാകുന്ന പൈതൃകത്തെ. ചേർത്തു

0: നഷ്ടസൗഭാഗ്യത്തിൻ മണിമുത്തുകൾ തിരികെ കൊരുത്തിടാം പൊട്ടിച്ചിതറിയ നഷ്ടസൗഭാഗ്യത്തിൻ മണിമുത്തുകൾ നഷ്ടസൗഭാഗ്യത്തിൻ മണിമുത്തുകൾ.
1: സീന മാർട്ടിൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:30 മിനിറ്റും 15 സെക്കൻഡും.

ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സന്ധ്യാമ്പരത്തിൽ തെളിയുന്ന ചുവപ്പ് മുതൽ പേനത്തുമ്പിൽ വിരിയുന്ന ഈരടികൾ വരെ കുങ്കുമത്തിന് എന്നും സംഗീതത്തിൻ്റെ ഈണമാണ്. കുങ്കുമശോഭ വരികളിലും ഈണങ്ങളിലും പടർന്ന കുറച്ച് ഗാനങ്ങളാണ് ഇന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. ആദ്യം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം ക്ഷമിക്കണം ആദ്യം ശ്രേയ ഘോഷാൽ പാടിയത് ചിത്രം ഞാനും നീയും ഞാനും. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം വിനു തോമസ്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: എം ജി ശ്രീകുമാരും ചിത്രയും പാടിയ ചിത്രം പൂത്തുമ്പിയും പൂവാലന്മാരും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രാജാമണി.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: രസതന്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കുങ്കുമം പ്രമേയമായ ഗാനങ്ങളുമായി എഫ് എം മോണി സെലക്ഷൻസ് തുടരുന്നു. ഇനി യേശുദാസും ചിത്രയും സംഘവും പാടിയത് ചിത്രം വിസ്മയം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ജോൺസൺ.

0: കുങ്കുമം പ്രമേയമായ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇതുവരെ നിങ്ങൾ കേട്ടത്. ഈ ഗാനത്തോടെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ കൈമാറും. തുടർന്ന് പ്രധാനമന്ത്രി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സസ് ഇൻ ഇന്ത്യയുടെ പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026 ആഗോളതലത്തിൽ 40-ലേറെ വിപണികളിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് സാമൂഹിക മാധ്യമത്തിൽ വിവരം പങ്കുവച്ചത്. കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൗത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്വാസംമുട്ടലിന് ചികിത്സ തേടിയെത്തിയ 16-കാരിക്ക് എക്സ്റേ മാറി നൽകി ചികിത്സ നടത്തിയ സംഭവത്തിൽ ജീവനക്കാർക്ക് തെറ്റുപറ്റിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ആശുപത്രി സൂപ്രണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ എക്സ്റേ മാറി നൽകിയതാണെന്ന് തെളിഞ്ഞത്. തിരുവനന്തപുരം കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി NCESSലെ സയന്റിസ്റ്റ് ഡോക്ടർ രജി ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ കടൽത്തീര ശുചീകരണ പരിപാടി ടോണി ചെമ്മനി MLA ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐചി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ തോറും നയിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇനി 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ.
2: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള അധ്യാപകനായ ഷീജു കെയാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: സാറിന്റെ സ്വദേശം എവിടെയാണ്?
2: എന്റെ സ്വദേശം

0: തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ട കോവളത്തിനടുത്ത്.
1: പഠിച്ചതൊക്കെയോ?
0: പഠിച്ചത് ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിൽ 7-ാം ക്ലാസ് വരെ. പിന്നീട് അവിടെ തന്നെ ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെ പോയി. പിന്നെ ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജ് BEd വന്നിട്ട് തൈക്കാട് BEd കോളേജ്.
1: സാറിന് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണോ മലയാളം തന്നെ എടുത്തത്?
0: അതെ അതെ, ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ്. എന്നെ ഹൈസ്കൂളിലും ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഇൻസ്പിറേഷൻ ആണ്. അവര് പഠിപ്പിക്കുന്ന രീതി, അവരെന്നോട് കാണിച്ച സഹകരണം എല്ലാം അതിലുണ്ട്. അതായത് UP സ്കൂള് തൊട്ട് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി, ഇതാണ് മലയാളത്തിലേക്ക് ഇൻട്രസ്റ്റ് വരാനൊരു കാരണം.
1: അതിൽ തന്നെ സാറ് ഏറ്റവും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ അങ്ങനെ ഏതെങ്കിലും അധ്യാപകരുടെ അല്ലെങ്കിൽ കവിത ചൊല്ലിയതൊക്കെ ഓർമ്മയുണ്ടോ?
0: ഞാന് കവിതാ മത്സരങ്ങളിലൊക്കെ കവിത ചൊല്ലിയിട്ടുണ്ട്. പിന്നെ എന്നെ മലയാളം പഠിപ്പിച്ച ഒത്തിരി ടീച്ചേഴ്സിന് എനിക്ക് ഇഷ്ടമാണ്. മലയാളത്തിന്റെ രസം ആദ്യമായിട്ട് തന്നത് UPയിലെ ബ്ലൈൻഡ് സ്കൂളിൽ ഒരു വിജി ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുഞ്ഞമ്മ ടീച്ചർ. ടീച്ചർ മാക്സും മലയാളമാണ്. മലയാളത്തിന്റെ ആ ഒരു പഠിപ്പീരിന്റെ ഒരു രസം ടീച്ചറിൽ നിന്നാണ് തുടങ്ങി കിട്ടിയത്. പിന്നെ ഹൈസ്കൂളിൽ വന്നപ്പോ അവിടുത്തെ ടീച്ചേഴ്സ് അഞ്ജന ടീച്ചർ, ശ്രീകുമാരി ടീച്ചർ, ശശികല ടീച്ചർ, IV ടീച്ചർ, ഈ അഞ്ജന ടീച്ചർ എന്നെ ഹയർ സെക്കൻഡറിയിലും പഠിപ്പിച്ചു, പിന്നീട് ഒരു ജയ ടീച്ചർ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു രീതിയൊക്കെയാണ് എന്നെ മലയാളത്തിലേക്ക്
1: അടുപ്പിച്ചത്.
0: അപ്പോഴേ ഹയർ സെക്കൻഡറി ആയപ്പോഴേ തീരുമാനിച്ചു, ഒന്നേ മ്യൂസിക് പ്രൊഫഷൻ അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ മലയാളം, മറ്റൊരു സബ്ജക്റ്റും വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് +2 ഫുള്ള് മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതി.
1: എങ്ങനെയാണ് ബ്രെയിലി തന്നെ ഉള്ള പുസ്തകങ്ങളാണോ പഠിച്ചിരുന്നത്?
0: ഞാൻ ബ്രെയിലിവിയിലാണ്. ശരിക്കും ഒരു കാഴ്ചയില്ലാത്ത ഒരാള്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം അതായത് 7-ാം ക്ലാസ് വരെ നമ്മൾ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ ആയിരിക്കണം. കാരണം നമ്മുടെ എഴുത്ത് ലിവി എന്ന് പറയുന്നത് ബ്രെയിലാണ്. നമ്മളിപ്പോ കമ്പ്യൂട്ടറോ മറ്റെന്ത് പഠിച്ചാലും നമ്മുടെ എഴുത്ത് വായന എന്ന് പറഞ്ഞാൽ ബ്രെയിൽ, അത് നിർബന്ധമാണ്. എങ്കിലേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇനി എത്ര കാലം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വ വികസനം അവിടെ കിട്ടും. അതും ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചു. എന്റെ BEd വരെ ഞാൻ ഹോസ്റ്റൽ ജീവിതമായിരുന്നു പലയിടത്താണെങ്കിലും.
1: ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമല്ലോ, അതിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെയാ ഓർത്തിരിക്കുമല്ലോ പലപ്പോഴും. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ?
0: എനിക്ക് മലയാളം ഇഷ്ടമാണ്. മുൻപൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഈ ഓഡിയോ ആക്കിയത് നമുക്ക് കിട്ടുള്ളൂ. എല്ലാം ബ്രെയിലിൽ ആക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ കുറെ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. അത് കൂടുതലും ഇപ്പോഴത്തെ ന്യൂജൻ എഴുത്തുകാരെ ഞാൻ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും മനസ്സിൽ ആ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത് മല്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ബെഞ്ചിൽ റാമിന്റെയും മല്ലി എന്ന ആ ക്യാരക്ടറിന്റെയും പേരെഴുതിയിരിക്കുന്നുണ്ട്. ഇതിലെങ്കിലും നിന്നോടൊപ്പം ഞാനൊന്നുണ്ടായിക്കോട്ടെ റാം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നമുക്കറിയാം അതൊരു ട്രാൻസ്ജെൻഡർ ആണ് ആ ക്യാരക്ടർ, ആ മല്ലി എന്ന് പറയുന്നത്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതാണെന്നൊരു ന്യൂജൻ എഴുത്തുകാരൻ പറയുമ്പോൾ നമ്മളിന്ന് എല്ലാവരും എന്തിനോ വേണ്ടി ഓടുകയാണ്. അപ്പൊ അപ്പോഴും നമ്മുടെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരാൾ മെനക്കെടുന്നുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ തലമുറയും പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം.
1: വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ ആ പുസ്തകത്തിൽ?
0: അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
1: സാറ് പറഞ്ഞു പുസ്തകങ്ങൾ പോലെ തന്നെ ഏറ്റവും പാഷനുള്ള ഒരു കാര്യം മ്യൂസിക്. അത് പാട്ട് സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ടോ സാറ്?
0: ആ ഞാൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ കുറവാണ്, എങ്കിലും കിട്ടിയാ ചെയ്യാറുണ്ട്.
1: എങ്ങനെയുള്ള പാട്ടുകളാ പാടുക?
0: ഞാൻ ഫാസ്റ്റ് സോങ്സ് ആണ് കൂടുതലും എന്റെ ശബ്ദത്തിന് ചേരുന്നത്.
1: അപ്പൊ എനിക്ക് നമുക്കൊരു ഫാസ്റ്റ് പാട്ട് തന്നെ കേട്ടാലോ?
0: മച്ചം പേര് മധുര

0: അടിപൊളിയായിട്ട് പാടി. ഓർക്കസ്ട്ര ഒന്നും വേണ്ട, നല്ല ഡാൻസ് ചെയ്യാൻ തോന്നുന്ന പാട്ട് തന്നെയാണ്. വേറെ പാട്ടുകൾ
1: പാടാറുണ്ട്, ഇപ്പൊ ഉള്ള പാട്ട് അത്ര ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ പാടാറുണ്ട്. ഒരുപാട് ഗായകർ ഇഷ്ടമാണെങ്കിലും ശങ്കർ സാറിനെ നല്ല ഇഷ്ടമാണ്. സാറിന്റെ ഒരു പാട്ടിലാണ് ഞാൻ ശരിക്കും ഗാനമേള രംഗത്ത് ഒരുവിധമെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ ശ്രദ്ധിച്ചു എന്ന് പറയാം.
0: എങ്കിൽ ആ പാട്ടൊന്ന് പാടുവോ?
1: ആൾത്തോട്ട ഭൂപതി നാനടാ, അന്ത അമർത്തോട്ട ഭൂപതിയും നാനടാ, ഒരു പാട്ട് നാ പാട പോരം കേളിടാ, அந்த பாட்டி சொல்லும் சங்கதியே கேளுடா. சிவமுத்தமெல்லாம் ஒரு குத்தாரமா, விவமூடி வச்ச வரும

0: അടിപൊളിയാ. പിന്നെ പാട്ട് പാടുന്നതല്ലാതെ സംഗീതം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ?
1: അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെയൊക്കെ ട്രൂപ്പിൽ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ ചില അമ്പലങ്ങളിൽ അവര് പ്രോഗ്രാമിന് തരും. അപ്പൊ ഞാനും ഞങ്ങളുടെ ടീം മാനേജർ ഒരു ജെയിംസ് ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിയും കൂടെ കേട്ട് പെട്ടെന്നൊരു സംഗീതം ചെയ്ത് പാടും. അത് പാടിക്കഴിയുമ്പോൾ മറന്നും
0: പോകും.
1: അതിലെ രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തൊരു അമ്പലത്തിലൊരു പാട്ട് എഴുതി തന്നു. പുള്ളിക്ക് സമയം ഉണ്ടെങ്കിൽ പുള്ളി ചെയ്യും. ഇപ്പൊ പുള്ളിയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പുള്ളി തന്നെയാണ് ഓടി നടക്കാറുള്ളത്. പുള്ളി ഒരു പർഷ്യൽ ബ്ലൈൻഡ് ആണ്. അപ്പൊ ഈ പുള്ളിനോട് പറഞ്ഞ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് ഇച്ചിരി ടൈം കുറവാണ്.

0: ചെയ്യാവോന്ന് ചോദിച്ചു. ഒരു വിധത്തിൽ പാട്ട് സംഗീതം ചെയ്തു. പാട്ട് ആദ്യത്തെ ദിവസം ഓർക്കസ്ട്രേഷനൊക്കെ പറഞ്ഞു കൊടുത്ത്, ഫസ്റ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് പാട്ട് പാടി. എന്തോ ഒരു വലിയൊരു വെയിറ്റ് ഇറക്കി വെച്ച സന്തോഷത്തിൽ ഞാൻ സ്റ്റേജിലിറങ്ങിയിരുന്നു. പിന്നെ മൊത്തം ഞാൻ കൂളായിരുന്നു. അപ്പൊ ഇച്ചിരി പഴയ പാട്ടുകൾ കൂടുതൽ ആ സ്റ്റേജിൽ ആവശ്യപ്പെട്ടിട്ട് രണ്ടു മൂന്ന് പാട്ടുകൾ അടുപ്പിച്ച് പഴയതും ഇച്ചിരി മെലഡീസൊക്കെ എൻ്റെ ജെയിംസ് ഏട്ടൻ്റെ ഒക്കെ കൂഴുമായിരുന്നു. ഞാൻ ഇച്ചിരി ആശ്വാസമായിട്ട് ശകലം ഒന്നിരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടഞ്ഞു വന്നപ്പോൾ ജെയിംസ് ഏട്ടൻ ഒന്ന് തന്നെ എന്നും തട്ടിയിട്ട് പറഞ്ഞു, അതെ ആ ആദ്യം പാടിയ അവിടെ ട്യൂൺ ചെയ്ത് പാടിയ പാട്ടില്ലേ, അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടി ഒന്ന് പാടണം.
1: അയ്യോ,
0: ഞാൻ നോക്കിയപ്പോ സകലമാന ട്യൂണും എന്റെ ഒന്ന് പോയി, വരി മാത്രം എനിക്കറിയാം. പിന്നെ ഞാൻ അന്നേരം എന്റെ മനസ്സുകൊണ്ട് ചെയ്ത ആദ്യം പാടിയ ആ ഭാഗം എനിക്കറിയായിരുന്നു. ആ രാഗത്തിൽ പിടിച്ചും കൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പാടി പാട്ട് തീർത്തു. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കിയവർക്കാകുമ്പോ ആ പാട്ട് രണ്ട് രീതിയിൽ
1: പാടാം,
0: ഇങ്ങനെയും പാടാം എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ആൾക്കാരാണെ പറ അയാൾ രണ്ട് രീതി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എന്നാ ഈ ഡയലോഗ് ഒന്നും വിലപ്പോവില്ല.
1: പല ടീച്ചേഴ്സും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നതില് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ സാർ ക്ലാസ്സിൽ പോകുമ്പോ കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ എന്താ ചെയ്യാറ്?
0: കുട്ടികൾക്ക് പാട്ടുപാടി കൊടുക്കാറുണ്ട്. ഒന്ന് ടൈം നമുക്ക് കിട്ടാറില്ല, പ്രത്യേകിച്ച് മലയാളമാണ്. ഞാൻ തുടങ്ങുന്ന ആ സമയത്ത് ചെന്നിട്ട് ഒരു ധർമ്മിഷ്ഠനായ രാധയൻ എന്ന് പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന്റെ ഒരു ഭാഗം പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് അത് മഹാഭാരതത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് രാവണന്റെ കഥയും കൂടെ കേൾക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ സമയം കിട്ടാറില്ല. അതുപോലത്തെ ചില ചില സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരാറുണ്ട്. ക്ലാസ് പൂർണ്ണമായും നിശബ്ദമായിരുന്നാലാണ് ആ കുട്ടികൾ ശ്രദ്ധിക്കുന്നതെന്ന്. ഒരിക്കലും ഇല്ല, അതിൻ്റെ ഇടയിൽ അവർ പല പരിപാടികളും കാണിക്കും. അവർ തമ്മിൽ സംസാരിക്കുന്നതിന് പകരം നമ്മളോട് സംവദിക്കുന്നുണ്ടോ, നമ്മളൊരു വാക്ക് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിലും അതിന്റെ ഉത്തരം പറയാൻ അവർ ശ്രമിക്കുന്നുണ്ടോ, എങ്കിലും അവർക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. കുട്ടികൾ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങളാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന ക്ലാസ്സിലെ കുട്ടികൾ വരും. നമ്മൾ ആദ്യം അവരോട് ചോദിക്കും പഠിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടെന്ന് പറയും. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നുമല്ല, അത് അവർക്കങ്ങനെ
1: രസത്തിന്
0: രസം. അവര് നമ്മളെന്ത് ചോദിച്ചാലും അവരും അത് പറയാൻ ശ്രമിക്കും. കഥകളുടെ തുടർക്കഥയൊക്കെ എഴുതാൻ പറയുമ്പോൾ ഓരോരുത്തർ എഴുതിക്കൊണ്ടിരുന്നുണ്ട് കഴിഞ്ഞാൽ ആ എഴുതിയ ആള് തന്നെ ഈ ഐഡിയ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോവും. പക്ഷെ അവര് മനസ്സ് വെച്ച് ചെയ്യണം.
1: അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ?
0: കുട്ടികൾ ചെയ്യുന്നുണ്ട്, ചില കുട്ടികൾ അത് ശ്രമിക്കുന്നുമില്ല. അത് പാരന്റ്സ് ശ്രദ്ധിക്കാത്തതിന്റെ ഒറ്റ കാരണമാണെന്നേ ഞാൻ പറയത്തുള്ളൂ.
1: സാർ ഒരുപാട് വഴികളിലൂടെ കടന്ന് പോയ ശേഷമാണ് ഈ ഒരു ജോലി മലയാള അധ്യാപകൻ.
0: ഞാൻ 2006-2007 ബി എഡ് കഴിഞ്ഞ ആളാണ്. പിന്നെ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊന്നും യാതൊരു ടച്ചും ഇല്ലാതെ ഇരുന്ന ആളാണ്. 2023 നവംബർ 18 വരെ ലോട്ടറിയുടെ പരിപാടിയായിരുന്നു. 19 ജോലി കിട്ടിയ സ്കൂളിലേക്ക് യാത്ര ഞായറാഴ്ച, 20 പോയി 5 ക്ലാസ് എടുത്തു.
1: ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അധ്യാപകനായിട്ട് പ്രവേശിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ജോലികൾ ചെയ്തു, പാട്ടുപാടി, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ജോലി നേടണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതിനുള്ള മോട്ടിവേഷൻ ആരായിരുന്നു?
0: അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ മ്യൂസിക് തന്നെയായിരുന്നു. മ്യൂസിക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ ഒരു മലയാള അധ്യാപകൻ, ഈ ഒരു ലെവലിലാണ് ഞാൻ ഏതാണ്ട് എൻ്റെ ഹയർ സെക്കൻഡറി ഉണ്ട് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ ഒറ്റ വിഷയം പോലും ഞാൻ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയില്ല
1: ഹയർ സെക്കൻഡറി.
0: കാരണം എന്ന് പറഞ്ഞാൽ അന്ന് മലയാളം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഗൈഡൊക്കെ തപ്പിപ്പിടിക്കാനും പല കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ്സിലെ നോട്ട്സൊക്കെ മേടിച്ച് എന്നെ പ്ലസ് ടുവിന് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഞങ്ങളെ ഹയർ സെക്കൻഡറിക്ക് സ്റ്റഡി ലീവിന് വിട്ടപ്പോൾ പോലും അവർ ഓരോരുത്തരും ഫ്രീ ആവുന്നതനുസരിച്ച് വന്നിരുന്ന് എനിക്ക് നോട്ട് പറഞ്ഞു തന്നു. അങ്ങനെ അതെല്ലാം എഴുതിയെടുത്ത് എല്ലാ വിഷയവും നമ്മുടെ ഹൈസ്കൂൾ പോലെയൊക്കെ തന്നെ ഫുൾ മലയാളത്തിൽ പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ. പിന്നെ എന്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു ജോലി വേണം. കാരണം ഇന്നത്തെ കാലത്ത് അല്ലാതെ നമുക്ക് ഇങ്ങനെ പോയിട്ട് കാര്യം ഇല്ലാന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നപ്പോ അങ്ങോട്ട് പോവാൻ ശ്രമിച്ചു. എന്റെ അമ്മയ്ക്ക് ഞാൻ നല്ലൊരു ഹൈറ്റ്സിലെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ റിയാലിറ്റി ഷോസ് ഒക്കെ വരുമ്പോ എന്നോട് തപ്പുറം നീ അതിന് കൊടുക്കും. ഞാൻ പറയാം, അമ്മ അവിടെ നല്ല മ്യൂസിക് പഠിച്ചവർക്ക് പറ്റും, നമ്മളെപ്പോലെ സ്റ്റേജിലും ഒന്ന് കസർത്ത് കാണിക്കുന്നവർക്ക് ഒന്നും വരില്ല, അപ്പൊ നിനക്ക് പറ്റും എന്ന് പറയാം. പക്ഷേ ചിലതിനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അപ്പോഴും അമ്മയോട് പറയും ജോലിക്കാണെങ്കിൽ പറയും, എപ്പോഴാ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സുഹൃത്തുക്കള്, എന്റെ ടീച്ചേഴ്സ്, എന്റെ സഹോദരങ്ങൾ, എന്റെ അമ്മ, എന്റെ വൈഫ്, ഇവരെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ
1: സപ്പോർട്ട്
0: ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനൊക്കെ ഞാൻ പഠിച്ച ബ്ലൈൻഡ് സ്കൂളാണ് അതിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ കുഞ്ഞിലെ എന്റെ അപ്പൂപ്പൻ ചുമ്മാ ഓരോ കൊച്ചു കൊച്ചു പാട്ടുകൾ പാടുമായിരുന്നു, എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. അതിലാണ് ഈ പാട്ടിന്റെ പരിപാടിയൊക്കെ തുടങ്ങി.
1: വളരെ രസകരമായ ഒരു അധ്യായമായിരുന്നു നേർവഴിയുടേത്. സാർ സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു, പാട്ടിനെ പറ്റി പറഞ്ഞു. സാർ പറഞ്ഞില്ലേ നല്ല അടിപൊളി പാട്ട് പാടിയിട്ട് ആണ് സ്റ്റേജ് കയ്യിലെടുക്കുന്നതെന്ന്. അതുപോലെ ഒരു പാട്ടുകൂടെ കേട്ട് ആ പാട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു.
0: ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിച്ചതുമായ ആൾക്കാരിൽ പ്രധാനിയായ ഒരാളായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. പക്ഷേ പുള്ളിയുടെ ഓർക്കസ്ട്രേഷനിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ പുള്ളിയെ നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരിക്കൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ അടുത്തോട് നടന്നു പോയപ്പോൾ പുള്ളിക്കാരൻ അവിടെ പ്രോഗ്രാം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ ലൈവായിട്ട് മണിച്ചേട്ടൻ പാടുന്നു എന്ന്
1: കേട്ടത്.
0: ആറ്റുകാല ഒരിക്കലൊരു പ്രോഗ്രാം ആയപ്പോൾ ഞങ്ങൾ മിനി സ്റ്റേജിൽ ഗാനങ്ങൾ നടത്തുമ്പോൾ കണ്ണിമാങ്ങ പ്രായത്തിൽ അവിടെ പാടുന്ന ബോക്സിൽ കേൾക്കുക, ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള
1: ലൈവ്.
0: പിന്നെ നമ്മൾ മൊത്തം കാസറ്റും ഓഡിയോയും ചാനലും അങ്ങനെയാണ്. പുള്ളിയുടെ പാട്ടിന്റെ കുറച്ച് പാട്ടുകൾ ചേർത്ത് ഇങ്ങനെ

നാത്തൂന്റെ മൂത്ത മുള്ളടിയെ നീ അടി കുഞ്ഞാഞ്ഞയ്യ പന്താരോ, നാത്തൂന്റെ മൂത്ത മുള്ളടിയെ നീ അടി കുഞ്ഞാഞ്ഞയ്യ പന്താര. കൈകൊട്ടു വെണ്ണേ കൈകൊട്ടു വെണ്ണേ, കൊഞ്ചും വെള്ളയിട്ട് കൈകൊട്ട്. ഈ കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ കൂട്ട.

0: വളരെ രസകരമായ ഒരു എപ്പിസോഡ്. ഒരു ആഘോഷ തിമിർപ്പിൽ കുറെ പാട്ടൊക്കെ കേട്ട് രസിച്ച് അടിപൊളിയായിട്ടാണ് ഇത്രയും നേരം കടന്നുപോയത്. സാറിന് ഇതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൻ ജിഹൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി.
2: നേർവഴി.
3: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 14 മിനിറ്റും 15 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അഖിൽ സച്ദേവ സംഗീതം നൽകി പാടിയത്. ചിത്രം കബീർ സിംഗ്. കൂടെ പാടിയത് തുൾസി കുമാർ. ഗാനരചന കുമാർ.

0: ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 കഴിഞ്ഞ് 25 23 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, സേവന വാർത്തകൾ. ചുറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള സംഗീതോത്സവം, നൃത്തോത്സവം എന്നിവയ്ക്കുള്ള അപേക്ഷാ ഫോമുകൾ ദേവസ്വം ബുക്ക് സ്റ്റോൾ വഴി നാളെ വരെ വിതരണം ചെയ്യുന്നതാണ്. ഈ മാസം 25 പൂരിപ്പിച്ച് തിരികെ നൽകണം.

0: ും കൊച്ചി ഓൺ ആണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 രാവിലെ 11 മണിക്ക് തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 കുട്ടികൾ വീതം അടങ്ങുന്ന 2 ടീമുകൾക്ക് 1 സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി ലഭിക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04862 22 23 44, 04862 22 23 44. ഇടുക്കി ജില്ലയിൽ ഏലപ്പാറ ഗവൺമെന്റ് ITIയിൽ പ്ലംബർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. ITI പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർ SSLC, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 19. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 99 46 01 07 69. 99 46 01 07 69.
3: കറണ്ട് ലാഭിക്കാം, കിഡിലിൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ ACകൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
4: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
2: കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം www.ssc.gov.in. www.ssc.gov.in.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സംസ്ഥാനത്തെ OBC വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ PG, PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അവസാന തീയതി 15. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04922 22 23 35, 04922 22 23 35.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: നീതിന്യായ രംഗത്ത് പിന്നാക്ക വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 4 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 98 31 30, 04842 98 31 30. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
10: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി.

0: തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: റിയൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 130 രൂപ കൂടി 14,285 രൂപ നിരക്കിലും പവന് 1,040 രൂപ കൂടി 114,280 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റിയൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ ഇതേ സമയത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
0: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 32:07. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ സംഗീതലഹരി. ഇന്ന് സംഗീതലഹരിയിൽ ആപ്ക എന്ന ആൽബത്തിൽ അഭിജിത് സാവന്ത് പാടിയ ഗാനങ്ങൾ.

0: അഭിജിത് സാവന്ത് പാടിയ ഗാനങ്ങളാണ് സംഗീതലഹരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സംഗീതലഹരി സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. നാട്ടുവിശേഷം. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രൊഫസർ അപ്പുക്കുട്ടന്റെ രചനയിൽ ആർ എൽ വി ഗോപി സംവിധാനം ചെയ്ത് മുളന്തുരുത്തി ആമ്പല്ലൂർ കേരള കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന പുതിയ ആട്ടക്കഥ നചികേതസിന്റെ അവതരണം ആമ്പല്ലൂർ NSS കരയോഗം ഹാളിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മുതൽ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400 പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
4: 8,500 വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
3: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ദ ലിവിംഗ് ലെറ്റർ പ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് സെന്ററിലെ ഡി ഗാലറിയിൽ വൈകിട്ട് 4 നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
7: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയയുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് രണ്ട് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചത്. സിഎംആർഎൽ എക്സാലോജി കേസിൽ ഇഡി നൽകിയ കത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അത് ലഭിച്ച ശേഷം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വീട്ടിൽ അനധികൃതമായി മദ്യം സൂക്ഷിച്ച കേസിൽ റിമാൻഡിലായ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് എക്സൈസ് സമർപ്പിച്ച അപേക്ഷ ബത്തേരി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു.

0: ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അതീവ സുരക്ഷയിൽ ആരംഭിച്ചു. ഫലം ഇന്ന് പ്രഖ്യാപിക്കും. പാലക്കാട് അട്ടപ്പാടിയിൽ 1500 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചു. എക്സൈസ് ഫോറസ്റ്റ് സംയുക്ത പരിശോധനയിൽ അച്ചൻവെട്ടിമലയിലെ 6 തോട്ടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. കോഴിക്കോട് നഗരപാത വികസന പദ്ധതിയുടെ ഭാഗമായി ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് നാളെ രാത്രി 10 മുതൽ ചെറുവണ്ണൂർ റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 26 രാത്രി വരെയാണ് നിയന്ത്രണം.
1: ആകാശവാണി FM വാർത്തകൾ.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 2:43. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മെർസൽ എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകി. എ ആർ റഹ്മാൻ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന വിവേക്.

ന മുത്തുകുമാറിന്റെ വരികൾക്ക് ജി വി പ്രകാശ് കുമാർ ഈണം നൽകി. സോനു നിഗം, സൈന്ധവി എന്നിവർ പാടിയ ഗാനം. ചിത്രം മദ്രാസപട്ടണം.

ഹരിചരൺ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം പുരിയാത പുതിർ. ഗാനരചനാ സംഗീതം CS സാം. അടുത്ത ഗാനം വെണ്ണി.

ചിത്രം പസംഗ. നരേഷ് അയ്യർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന താമരൈ, സംഗീതം ജെയിംസ് വസന്തൻ.

0: me.
1: നമുത്തുകുമാർ ജി വി പ്രകാശ് കുമാർ കൂട്ടുകെട്ടിലെ ഒരു ഗാനം ചിത്രം താണ്ഡവം. പാടിയത് ഹരിചരൺ, വന്ദന ശ്രീനിവാസൻ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വികസ്വര രാജ്യങ്ങൾക്ക് മേൽ കാർബൺ പുറന്തള്ളലിന്റെ ഉത്തരവാദിത്തം അന്യായമായി കെട്ടിവയ്ക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച ഭാവി പരിസ്ഥിതിയും കാലാവസ്ഥാ ഗതിവേഗങ്ങളും എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാന യുവജന കമ്മീഷൻ കോഴിക്കോട് ജില്ലാതല അദാലത്ത് ബുധനാഴ്ച. കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 11 അദാലത്ത് ആരംഭിക്കും. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1040 രൂപ കൂടി 1,13,240 രൂപയായി. ഗ്രാമിന് 14,285 രൂപ. ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കർ ഇന്ത്യൻ പതാക വഹിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 2:39. പ്രിയ ശ്രോതാക്കളിപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. നാഷണൽ ആയുഷ് മിഷൻ കേരള. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണി പൂക്കൾ. വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 എറണാകുളം പാലാരിവട്ടത്ത് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭക വകുപ്പ് സഹമന്ത്രി ജയന്ത് ചൌധരി പങ്കെടുത്ത റോസ്ഗാർ മേളയുടെ റിപ്പോർട്ട്. 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം.
3: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
4: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
3: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി. വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 രാജഗിരി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. അൽഷൈമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും. കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യോത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9, ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, ഡൽഹി റിലേ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി.

0: പരിപാടികൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: കറണ്ട് ലാഭിക്കാം, കിഡിലിൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8,500 വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
6: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
7: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
8: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്രപാടിയത് ഗാനരചന P. ഭാസ്കരൻ, സംഗീതം KP ഉദയഭാനു.

ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സേവന വാർത്തകൾ. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ബാർബർ ഷോപ്പ് നവീകരണത്തിന് ധനസഹായം പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484 29 83 1 3 0.

0: നമ്പർ ആവർത്തിക്കാം, 0484-298-3130.
1: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
2: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: അസാപ് കേരളയുടെ നേതൃത്വത്തിൽ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷൻ കോഴ്സിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും പ്രവേശനത്തിനും അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94-95-99-96-82. നമ്പർ ആവർത്തിക്കാം, 94-95-99-96-82.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: നെടുംകണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഈ മാസം 24 വ്യാഴാഴ്ച രാവിലെ 10 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04-868-23-26-50. നമ്പർ ആവർത്തിക്കാം, 04-868-23-26-50. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:26. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

പ്രാദേശിക വാർത്തകൾ ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്കാർ മേളയുടെ ലക്ഷ്യം. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചി കല്ലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും

0: ജയന്ത് ചൌധരിയും പങ്കെടുക്കുന്നുണ്ട്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സൂര്യൻ, ഒരു ലോകം, ഒരു ഗ്രിഡ് എന്ന കാഴ്ചപ്പാട് മുതൽ അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം, ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സഖ്യം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഇന്ത്യ പുരാതന പാരിസ്ഥിതിക മൂല്യങ്ങളെ ആധുനിക കാഴ്ചപ്പാടിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ജലവൈദ്യുതിയുടെ ഉൽപാദനശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: भारत ने असाधारण प्रगति की है. हमारा बड़ा फोकस रिन्यूएबल एनर्जी पर रहा है और इसने पर्यावरण सुरक्षा में बड़ी भूमिका निभाई है. भारत G20 में इकलौता ऐसा देश है जिसने पेरिस में COP21 समिट में जो भी कमिटमेंट्स किए थे उन सारे कमिटमेंट्स को സമയ സെ പെഹലേ പൂരാ കർക്കേ ദിഖായാ ഹേ.
0: എൻജിടിയുടെ മൊബൈൽ ആപ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തും ശുചീകരണ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം കോവളം കടൽ തീരത്ത് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. NCESSലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ റജീഷ് ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടി മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആന്റ് ടെക്നോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ടോണി ചെമ്മണി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ ശുചീകരണ യജ്ഞം അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ AP അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കൃഷിനാശത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് കൃഷിമന്ത്രി TC സിദ്ദിഖ്. ഹൈദരാബാദിൽ നടന്ന ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമാണ്. ഓണാട്ടുകര വികസന ഏജൻസിയുടെ വിത്തിന്റെ GI പദവി നഷ്ടമാകുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം ഒഴിവാക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിൽ തെരുവുനായ്ക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ മൈക്രോ ചിപ്പിംഗ് സംവിധാനം ആരംഭിച്ചു. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തെരുവുനായ്ക്കളുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനും പ്രതിരോധ കുത്തിവയ്പ്, വന്ധീകരണം, ശസ്ത്രക്രിയ എന്നിവ നൽകിയിട്ടുണ്ടോ എന്നും കണ്ടെത്തുന്നതിനും മൈക്രോ ചിപ്പിംഗ് സംവിധാനത്തിലൂടെ സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ടാറ്റ പവർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡാണ് പദ്ധതിക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ തെരുവുനായ പരിപാലനം ശാസ്ത്രീയവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സംവിധാനത്തിലേക്ക് മാറും. കാസർഗോഡ് നഗരസഭയിൽ തെരുവുനായ്ക്കളിൽ പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ 3,000-ലേറെ തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു.

0: ുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനാവിഷ്കരിച്ച ഈ പദ്ധതി കൈറ്റ് മുഖേനയാണ് നടപ്പിലാക്കുന്നത്. എല്ലാ സർക്കാർ ഇതര സ്കൂളുകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകൾ ഉപയോഗിക്കുന്ന സമ്പൂർണ, സമ്പൂർണ പ്ലസ്, സഹിതം, സമഗ്ര തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകം ലോഗിൻ ചെയ്യുന്ന സംവിധാനത്തിന് പകരമായി സിംഗിൾ സൈൻ ഓൺ വഴി ഈ ഏകീകൃത ഡാഷ്ബോർഡിൽ പ്രവേശിക്കാനാകും. സമഗ്ര ക്യാൻവാസ് എന്ന പേരിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ അധ്യാപകർക്ക് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും പുതുതായി സജ്ജമാക്കിയിട്ടുണ്ട്.
0: 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജേന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 വരെ നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ തലമുറകൾ ഇതുവരെയും വിമുക്തമായിട്ടില്ലെന്ന് ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. തിരുവനന്തപുരത്ത് നടന്ന ബി എസ് ഹരിശങ്കർ സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ദൃഷ്ടി പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
1: നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളിൽ ആയുർവേദത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് നേത്രത്തിനാണ്. സർവേന്ദ്രിയാണാം നയനം പ്രധാനം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആയുർവേദത്തെ 8 സ്പെഷ്യാലിറ്റികളായി വിഭജിച്ചതിൽ നേത്രം ശാലാക്യതന്ത്രം എന്ന വിഭാഗത്തിൽ വരുന്നു. ആയുർവേദത്തിൽ നേത്ര സംരക്ഷണത്തിനായി നാം ശീലിക്കേണ്ട ദിനചര്യകളെപ്പറ്റി വരെ പ്രതിപാദിക്കുന്നുണ്ട്. ഉദാഹരണം, ശിരസ്, ചെവി, കാൽപാദം മുതലായ സ്ഥലങ്ങളിൽ നിത്യം എണ്ണ തേക്കുന്നത് നേത്രാരോഗ്യത്തിന് അഭികാമ്യമായി പറയുന്നു. അതുപോലെ നേത്രരോഗങ്ങളെപ്പറ്റിയും അവയ്ക്കുള്ള ചികിത്സയെപ്പറ്റിയും, അതായത് കൺപീലി മുതൽ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വരെയുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ട്. കണ്ണിൽ അധികം ചൂടേൽക്കുക, ഉറക്കക്കുറവ്, എരിവ്, പുളി ഇവ അടങ്ങിയ ആഹാരം അധികം ഉപയോഗിക്കുക,

സ്ട്രെസ് ഇവയൊക്കെ നേത്രരോഗങ്ങൾക്ക് കാരണമാകാം. സാധാരണയായി കൺപോളയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, കൺകുരു, കൺപീലി പൊഴിയുക മുതലായവയൊക്കെ ആയുർവേദത്തിൽ ധാര മുതലായ ചെറിയ ചെറിയ ചികിത്സകൾ തുടങ്ങി അനുശസ്ത്രകർമ്മങ്ങൾ വരെ ചെയ്ത് ചികിത്സിക്കുന്നതാണ്. കണ്ണിൻ്റെ ചൂട്, ഇൻഫെക്ഷൻ ഇവ മൂലമുണ്ടാകുന്ന ചെങ്കണ്ണിന് ധാര

രക്തമോക്ഷണം തുടങ്ങിയ ചികിത്സകൾ ഫലപ്രദമായി കണ്ടുവരുന്നു. എന്നാൽ എല്ലാ കണ്ണിന്റെ ചുവപ്പും ചെങ്കണ്ണ് എന്ന് വിചാരിക്കരുത്. കാരണം അത് ചിലപ്പോൾ കണ്ണിന്റെ മർദ്ദം കൂടിയ ഗ്ലോക്കോമ എന്ന അവസ്ഥയാകാം, അല്ലെങ്കിൽ നേത്രപടലത്തിലെ ഇൻഫെക്ഷൻ ആകാം. അതിനാൽ സ്വയം ചികിത്സിക്കാതെ ഒരു നേത്രവിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. ഗ്ലോക്കോമ എന്ന രോഗം കണ്ണിന്റെ പ്രഷർ വർദ്ധിച്ച് കണ്ണിന്റെ ഞരമ്പിനെ നശിപ്പിക്കുന്ന അവസ്ഥയാണ്. പാരമ്പര്യമായി കണ്ണിന്റെ പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉള്ളിലേക്കുള്ള അനുയോജ്യമായ മരുന്നുകൾ വഴിയും നസ്യം പിണ്ടി അതായത് ഗോളരൂപത്തിൽ കണ്ണിന്റെ മുകളിൽ മരുന്ന് നിർത്തുന്ന ചികിത്സ, രക്തമോക്ഷണം തുടങ്ങിയ ചികിത്സകൾ വഴി കണ്ണിന്റെ ഞരമ്പിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികളിൽ കാണുന്ന മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം മുതലായ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ടുള്ള കാഴ്ച വൈകല്യത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഈ രോഗങ്ങൾക്ക് സ്നേഹപാനം, നസ്യം, അഞ്ജനം അതായത് കണ്ണിൽ മരുന്നെഴുന്ന ചികിത്സ, കണ്ണിൽ എണ്ണ നിർത്തുന്ന തർപ്പണം മുതലായ ചികിത്സകൾ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. കുട്ടികളിൽ എത്രയും നേരത്തെ തന്നെ കാഴ്ച വൈകല്യത്തെ കണ്ടെത്തി എത്രയും വേഗം ചികിത്സ തുടങ്ങേണ്ടത് വളരെ നല്ലതായിരിക്കും. കാഴ്ച വൈകല്യത്തിന് കണ്ണട വയ്ക്കുക എന്നത് ഒരു ഉപാധി മാത്രമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ കിടത്തി ചികിത്സകൾ വഴി കണ്ണടയുടെ പവർ കുറയ്ക്കാനും ചില കുട്ടികൾക്ക് കണ്ണട മാറ്റാനും ചിലർക്ക് കാഴ്ച സ്റ്റെബിലൈസ് ചെയ്തു തന്നെ മുന്നോട്ടു പോകാനും സാധിക്കും. നേത്രവ്യായാമങ്ങൾ ഇതിനൊപ്പം ശീലിക്കുന്നതും കുട്ടികളിലെ കാഴ്ച മെച്ചപ്പെടുത്തുന്നതാണ്. ഉദാഹരണത്തിന് കൺപോള ഇടയ്ക്കിടയ്ക്ക് ചിമ്മുക, കണ്ണിന്റെ ഗോളം ക്ലോക്ക് വൈസ് ദിശയിലും ആന്റി ക്ലോക്ക് വൈസ് ദിശയിലും പലതവണ ചലിപ്പിക്കുക, 20 മിനിറ്റ് അടുത്തുള്ള വസ്തുക്കളെ തുടർച്ചയായി നോക്കിയാൽ ഒരു 20 സെക്കൻഡ് 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കുക തുടങ്ങിയ വ്യായാമങ്ങൾ നിത്യം ശീലിക്കുന്നത് നേത്രാരോഗ്യത്തിന് നല്ലതാണ്. അധികമായി TV, മൊബൈൽ ഇവയുടെ ഉപയോഗം, ഉറക്കക്കുറവ്, കണ്ണിൽ പൊടിയടിക്കുക മൂലം ഡ്രൈ ഐ എന്ന അവസ്ഥ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നു. ശീതളമായ HT കഷായം, ത്രിഫല കഷായം ഇവ വെച്ചുള്ള കഷായ ധാരകൾ ചെയ്യുക, നേത്ര പിജു ചെയ്യുക, നസ്യം ഇവയൊക്കെ ഡ്രൈ ഐ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പ്രായാധിക്യം മൂലമുള്ള തിമിരത്തിനും അതായത് സെനൈൽ കാറ്ററാക്റ്റ് തുടക്കനാളുകളിൽ ശ്രദ്ധിച്ചാൽ സ്നേഹപാനം, നസ്യം, അഞ്ജനം മുതലായ ചികിത്സയിലൂടെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. തിമിര ശസ്ത്രക്രിയ ആദ്യമായി വൈദ്യശാസ്ത്രത്തിന് സംഭാവന നൽകിയത് തന്നെ ഫാദർ ഓഫ് സർജറി എന്ന് പറയപ്പെടുന്ന ആയുർവേദത്തിലെ നമ്മുടെ ശുശ്രൂതാചാര്യനാണ്. ജനറ്റിക് ഫാക്ടേഴ്സും നേത്രരോഗങ്ങൾക്ക് കാരണമാകാം. ബന്ധുജനങ്ങൾ തമ്മിലുള്ള കൺസാജിനസ് മാരേജ്, RP എന്നറിയപ്പെടുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ മുതലായ അന്ധതയുണ്ടാക്കുന്ന ഭീകരമായ നേത്രരോഗങ്ങൾക്ക് വരെ കാരണമാകുന്നു. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ രോഗികൾക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ്, കാഴ്ച ഒരു കുഴലിൽ കൂടി കാണുന്ന ട്യൂബുലാർ വിഷൻ എന്ന അവസ്ഥ ഇവയൊക്കെ ഉണ്ടാകുന്നു. ജീവിതശൈലീ രോഗങ്ങളായ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ മുതലായവ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്നതാണ്. 45 വയസ്സാകുമ്പോൾ തന്നെ ഈ റിസ്ക് ഗ്രൂപ്പിൽ ഉള്ളവർ നേത്ര സംരക്ഷണം ശ്രദ്ധിക്കേണ്ടതാണ്. 10 വർഷത്തിലധികം പ്രമേഹമുള്ളവർക്ക് പ്രമേഹം കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നേത്ര സ്പെഷ്യാലിറ്റിയുള്ള ആയുർവേദ ജില്ലാ ആശുപത്രികളിൽ ലഭ്യമാകുന്ന നൂതന പരിശോധനാ സംവിധാനങ്ങൾ വഴി ഇവയെ നേരത്തെ തന്നെ കണ്ടെത്താനും പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെയുള്ള ഫലപ്രദമായ ചികിത്സകൾ വഴി ഇവയെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി നേത്ര ആരോഗ്യത്തിന് ശീലിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അധികം തിളക്കമുള്ള വസ്തുക്കളെ അതായത് സൂര്യൻ, വെൽഡിംഗ് ഫ്ലെയിം മുതലായവ നേരിട്ട് നോക്കാതിരിക്കുക. ശരിയായ വെളിച്ചത്തിൽ വായിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുക. പഠനമുറികൾക്ക് ഇളം നീല, ഇളം പച്ച തുടങ്ങിയ നിറങ്ങൾ അനിവാര്യമാണ്. സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കേണ്ടി വരുമ്പോൾ സൺഗ്ലാസുകൾ കണ്ണിന്റെ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ, മൊബൈൽ മുതലായവയുടെ തുടർച്ചയായ ഉപയോഗം ഒഴിവാക്കുക. കണ്ണിന്റെ ആരോഗ്യത്തിനായി നേത്രധാരകൾ ശീലിക്കാം. ആഹാരത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. വൈറ്റമിൻ A, D, E, K, അയൺ, സിങ്ക്, മാംഗനീസ്, പൊട്ടാസ്യം, സോഡിയം, കോപ്പർ ഇവ അടങ്ങിയ ആഹാരങ്ങൾ ശീലിക്കുക. നാഷണൽ ആയുഷ് മിഷന്റെ ദൃഷ്ടി പ്രൊജക്ട് കേരളത്തിൽ 10 യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നു. ആയുർവേദത്തിലൂടെ സമഗ്രമായ നേത്ര സംരക്ഷണമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി വഴി ജനങ്ങളെ നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ സാധ്യതകളെപ്പറ്റി ബോധവൽക്കരണം നൽകുകയും മെഡിക്കൽ ക്യാമ്പുകൾ വഴി സേവനം അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ സൗജന്യ മരുന്നുകൾ ഉൾപ്പെടെ നൽകിയുള്ള

0: ഒ പി ചികിത്സയും കിടത്തി ചികിത്സയും ലഭ്യമാക്കുന്നു. 2017 ആരംഭിച്ച നാഷണൽ ആയുഷ് മിഷന്റെ ദൃഷ്ടി പദ്ധതി വളരെ വിജയകരമായി നടന്നുവരുന്നു. നിങ്ങളുടെ നേത്രാരോഗ്യത്തിനായി ആയുർവേദ ശാസ്ത്രത്തെ യഥാരീതിയിൽ പ്രയോജനപ്പെടുത്തുക.
1: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ദൃഷ്ടി പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്നും മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയും. വാർത്തകൾ വിശദമായി. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർബൺ ബഹിർഗമനത്തിന്റെ പേരിൽ വികസ്വര രാജ്യങ്ങളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ജബ്കി ഐതിഹാസിക് സച്ചായി യേ ഹേ ആജ് ബി പ്രതി വ്യക്തി കാർബൺ എമിഷൻ മേ ഭാരത് കാ യോഗദാൻ ഗ്ലോബൽ ആവറേജ് കേ ആധേ സേ ഭി കം ഹേ. വികസിത ദേശോ മേ ഭാരത് കി തുലന മേ 6 ഗുണാ ജ്യാദാ പ്രതി വ്യക്തി കാർബൺ എമിഷൻ ഹോ റഹാ ഹേ.
0: 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി വിതരണം ചെയ്യുന്നു.

0: ചടങ്ങ് പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്ഗർ മേളയോടെ നിയമന കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ ജോലി നേടിയവരെ അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്നും സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0 ഭാഗമായി ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ പരിശീലനത്തിന് അടുത്ത മാസം തുടക്കമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് കീഴിൽ ആദ്യഘട്ടത്തിൽ 34,000 യുവാക്കൾക്ക് പരിശീലനം നൽകും. അടുത്ത വർഷം ഡിസംബർ 31 3,57,000 യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ കടൽ തീരങ്ങളിലും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടന്ന കടൽതീര ശുചീകരണ പരിപാടിക്ക് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛതാ സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്സ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാക ഉയർത്തും. നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത.

0: കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ റഷ്യൻ ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും റഷ്യയുടെ പ്രതിരോധ, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെയുമാണ് നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യയ്ക്ക് യുദ്ധം തുടരാനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. പട്ടയവിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിനുള്ളിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ AP അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. നാടുകടത്തും മുൻപ് അവർക്ക് പീഡനമോ മറ്റ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളോ നേരിടുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും UN വിദഗ്ധർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് ഓസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയെത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: ഹലോ, ഗിരിജയാണോ? ഗിരിജ പണിക്കർ.
1: അതെ,
0: ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണേ. ഞങ്ങളുടെ ഫോൺ എന്തുണ്ട്?
1: സുഖായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പഴയ പോലെ മഴയൊന്നുമില്ലോ, പോ വേനൽക്കാലം തന്നെയല്ലേ. ഇത്തവണ വർഷം ഉണ്ടായില്ലോ എന്ന് തന്നെ വേണം പറയാൻ.
0: അതെ അതെ, മഴയൊക്കെ എവിടെ പോയാവോ?
1: ആ അതെ, ഇത്തവണ മറ്റേ കർക്കിടക മാസത്തിലെങ്കിലും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തവണ അതൊന്നും ഉണ്ടായില്ലോ. നല്ല ചൂടാണ്.
0: മഴ വരുത്താൻ എന്ത് ചെയ്യും?
1: മഴ വരുത്താൻ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ? ചൂട് സഹിക്കാനാണ് നമുക്കിപ്പോ ഒന്നും നിവർത്തിയില്ലല്ലോ.
0: അയ്യോ,
1: ഭയങ്കര ക്ഷീണാണ് നമുക്കത് വരണം.
0: അപ്പോൾ അവിടെ എന്തുണ്ട് വിശേഷം? വേറെ
1: ഇവിടെ ഞാൻ ഹസ്ബൻഡും തനിച്ചാണ്, പിന്നെ മകളുടെ കുട്ടിയുണ്ട്. അവിടെ ഇവിടെ ഈ അർഷാണിയില് ജോലിക്ക് കൊടുത്തത്. അപ്പം രാവിലെ 8:30 പോകും, വൈകിട്ട് 7 തിരിച്ചു വരുമ്പോ. മോള് കുവൈറ്റിലാണ്, മോള് ഭർത്താവും. മോൻ ഇവിടെ ഗുജറാത്തിലാണ് ജോലി ചെയ്യണം. മോന്റെ വൈഫും അവിടെ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അവർക്കൊരു കുട്ടിയുണ്ട്, കൊല്ലത്ത് ഡിഗ്രി കഴിഞ്ഞിപ്പോ അഹമ്മദാബാദിൽ തന്നെയാണ്, PG പഠിക്കാൻ പോയി.
0: ഓ ശരി,
1: കഴിയണു.
0: വേറെന്തൊക്കെയാണ് റേഡിയോ കേൾക്കലല്ലാതെ ഹോബീസ്?
1: ഹോബി എന്താ, എനിക്കിപ്പോ കാലും മുട്ടിലുണ്ടും വേദനയുണ്ട്, അത് നടക്കാനൊക്കെ വിഷമമുണ്ട്. മറ്റേ തൊട്ടടുത്ത് കാർത്യായനി ദേവിയുടെ അമ്പലം തൊട്ടടുത്താണേ, അപ്പൊ അങ്ങനെ അധികം അമ്പലത്തിൽ പോക്കൊന്നുമില്ല. സ്വസ്ഥം ഗ്രഹഭരണൊക്കെ ആയിട്ട് എന്ത് വെച്ചാൽ റെസ്റ്റ് ഇല്ല നമുക്കിവിടെ.
0: ഡോക്ടറെ കണ്ടില്ലേ?
1: ഡോക്ടറെ കണ്ടു. അപ്പം മുട്ടിനെ ഇത്തിരി തേയ്മാനം ഉണ്ടെന്നാ പറയണത്.

0: ഓപ്പറേഷൻ ഒന്നും ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു.
1: അപ്പൊ റെസ്റ്റ് തന്നെയാണ് വേണ്ടത് അല്ലേ?
0: അപ്പൊ അതുപോലെ പുറത്തുനിന്ന് ഞാൻ അധികം പോവാറില്ല. പിന്നെ ആകാശവാണിയൊക്കെ ഞാൻ മുഴുവൻ കേൾക്കൂട്ടോ. റേഡിയോ അടുത്ത് സ്ഥിരമുണ്ട്, എപ്പോഴും ഞാൻ കേട്ടോണ്ടിരിക്കണതാണ്. എല്ലാ പരിപാടിയും നല്ല പരിപാടികളാണ്. പഴയ കാലങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാനിങ്ങനെ ആരോഗ്യവേദി, നിയമവേദി അതൊക്കെ ഒട്ടും വിട്ടുകളയാതെ കേൾക്കാറുണ്ട്.
1: സന്തോഷം,
0: പഴയ കാലങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്.
1: അപ്പൊ സ്മൃതിരാഗം മുടങ്ങാതെ കേൾക്കും അല്ലേ?
0: ഓ, പഴയ ഗാനങ്ങളുടെ ഒരു ശേഖരം തന്നെ എന്റെ കയ്യിലുണ്ട്. ഞാൻ വലിയൊരു പുസ്തകം, എന്റെ ഒരു 750 ഗാനങ്ങളോളം കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്.
1: എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ?
0: അങ്ങനെ ഒരു പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഫ്രണ്ട് തന്നാണ്. അതില് എല്ലാം വിശദമായിട്ടുള്ള ഗാനങ്ങളാണ് ഒക്കെ ഓരോന്നും. ഓരോന്ന് ആര് ഗാനമാണ്, ആര് എന്ത്, അതൊക്കെ എല്ലാ വിശദ വിവരങ്ങളും ഉണ്ടാവും. ഉള്ളതാ
1: പാടുമോ?
0: പാടൂന്ന് വെച്ചാ അത്ര ഒന്നുമില്ല,
1: ഞാൻ പാടുന്നില്ല.
0: എന്നാലും ചെറുതായിട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്.
1: അപ്പൊ രണ്ടുപേരും വിളിക്ക്.
0: കൊടുങ്കാറ്റീനി ഇളം കാറ്റാവൂ ഈ പുഷ്പ നീ.

0: ആ കൊള്ളാട്ടോ, നന്നായി പാടി.
1: ഗാനങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ സാഹചര്യം ഒന്നും
0: പണ്ടുണ്ടായില്ലോ. ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോ.
1: ഞാൻ ജയചന്ദ്രൻ പാട്ട് എഴുതിയിട്ടില്ലായിരുന്നോ?
0: ആ ഉണ്ട് കേട്ടോ, ഉണ്ട്, കല്ലോലിനി.
1: ആ അത് തന്നെ, കല്ലോലിനി, അത് വെച്ച മതി.
0: ഇഷ്ടപ്പെട്ട ഗായകൻ ജയചന്ദ്രനാണോ?
1: ജയചന്ദ്രൻ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എന്നിട്ട് യേശുദാസിന് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. ജാനകി, അതിലൊക്കെ പാട്ടിലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും.
0: അപ്പൊ ഈ പാട്ട് ഞാൻ വെച്ചു തരാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ വെച്ചോട്ടെ എന്നാ.
1: ഓക്കെ ഓക്കെ, ഗാനത്തിന്റെ പേര് പറഞ്ഞില്ല കേട്ടോ.
0: ലൗലി.
1: ആ ലൗലി മാഡാണോ? ശരി, എപ്പോഴും ഞങ്ങളുടെ ശബ്ദമാണല്ലോ. ഓക്കെ
0: ഓക്കെ, ഇപ്പൊ വെച്ചോട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: ഹലോ,
1: ആ
0: ഇത് നളിനാക്ഷൻ ചേട്ടനാണോ?
1: അതെ.
0: ചേട്ടാ, ഞാൻ വിളിക്കുന്നത് ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്, കൊച്ചി FM-ൽ നിന്നാണ് കേട്ടോ. ചേട്ടനെ വിളിക്കണം എന്ന് പറഞ്ഞ് സോമൻ പട്ടിമറ്റം ഒരു മെസ്സേജ് ഇട്ടു. അപ്പോ ഇപ്പൊ എവിടെയാ? പുറത്താണോ?
1: ഞാന് വൈറ്റ്ല ഹബ്ബിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ബസ്സിൽ കയറിയിരിക്കും.
0: ആ ശരി, താമസിക്കുന്നത് എവിടാ? ആളെ അറിയുമല്ലോ അല്ലേ? സോമൻ.
1: സോമൻ അറിയുന്ന എന്റെ ഒരു സുഹൃത്താണ്.
0: ചേട്ടൻ ഇപ്പോഴും തയ്ക്കുന്നില്ലേ?
1: സമയമുള്ളപ്പോ.
0: വീടിനടുത്താണോ തുന്നുന്നത്? എങ്ങനെ വീട്ടിലിരുന്നോ?
1: വീടിനടുത്ത് ഷോപ്പുണ്ട്.
0: ആ ശരി. അപ്പൊ സംഘടനയുടെ ആളാണെന്നൊക്കെ പറഞ്ഞതിലേ, ഇങ്ങനെ 17,000 പേരുടെ നേതാവാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതെ അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഇപ്പോ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ,
0: മക്കളൊക്കെയോ? അപ്പോ ചേട്ടാ, ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയോ, അത് ഞാൻ വെച്ചു തരാം. ശരി, പഴയത് വേണോ പുതിയത് വേണോ? ഓക്കെ ഓക്കെ, ശരി, നല്ലൊരു പാട്ട് വെച്ചു തരാട്ടോ. അപ്പൊ നമ്മുടെ സോമനെ തിരക്കിന്ന് പറയൂ. ഓക്കെ, ബൈ. ശരി.

0: ഹലോ,
1: ഹലോ, ഇത് പ്രദീപാണോ?
0: പ്രതിമാണല്ലോ.
1: ആ പ്രദീപ്, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്.
0: ആ പറയൂ.
1: ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് കേട്ടോ.
0: അയ്യോ,
1: ആയിക്കോട്ടെ. അതെ, ഈ മെസ്സേജ് അയച്ചതേ. ആ മെസ്സേജ് അയച്ചത് ആരാന്ന് ചോദിക്ക.
0: അയ്യോ മാഡം, എനിക്കറിയില്ലട്ടോ.
1: ഈ ആളുടെ പേര്
0: പറഞ്ഞോ.
1: തങ്കമ്മ ശിവരാമൻ.
0: അയ്യോ ചേച്ചി, അറിയോ അറിയോ.
1: പാലക്കുഴ
0: അറിയോ?
1: ആരാത്?
0: അത് എന്താ പറയാ, ആ ചേച്ചി ബ്ലൈൻഡ് ആണ്, ഞാനും ബ്ലൈൻഡ് ആണ്. ആ ചേച്ചിയുടെ ഭർത്താവ് ശിവരാമൻ ചേട്ടൻ, അതും ബ്ലൈൻഡ് ആണ്. ആ ചേട്ടനില്ല, ആ ചേട്ടൻ മരിച്ചിട്ട് ഇപ്പൊ 2 കൊല്ലം ആകാൻ പോന്നു. ആ ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ ചേച്ചിനെ അറിയ, ഇവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട്. കൊല്ലത്താറിന് അവിടുന്ന് പോകുന്നു, അവിടെ ആരും ഇല്ലാത്ത കാരണം എറണാകുളത്തുണ്ട്.
1: പ്രദീപിന്റെ സ്വന്തം സ്ഥലം ഇവിടെ തന്നെയാണോ?
0: ആ എന്റെ ഇവിടെ ഇവിടെ ആണ്, ഈ എളമുക്കരയിലാണ്.
1: ആരാ വീട്ടിലുള്ളത്?
0: എന്റെ മോനുണ്ട്, അവൻ ജോലിക്ക് പോയി. അമ്മ പോയിട്ട് 2 കൊല്ലം ആകാൻ പോണു.

0: ലാവിനി മാഡം അല്ല ഇത്?
1: അതെ,
0: നല്ല ഓർമ്മ. അന്തം പെട്ടു പോയത് ആരെ ഇങ്ങനെ അയച്ചേന്ന് പറഞ്ഞപ്പോഴാണ്, മാഡം പറഞ്ഞപ്പോഴാണ് എൽഡോസ് അത് അങ്കമാലി.
1: ശരി,
0: അവനടക്കം വല്ലപ്പറക്ക് വിളിക്കും.
1: അപ്പോ വേറെന്താണ് അവിടെ വിശേഷം? എന്താ ചെയ്യുന്നത് പ്രദീപ്? എന്താ ചെയ്യുന്നേ?
0: ഞാൻ ലോട്ടറി അറിഞ്ഞു, ഇപ്പൊ പോണില്ല. അന്ന് അമ്മക്ക് തിരുവില്ലാത്ത കാരണം ഓർമ്മക്കുറവ്, അങ്ങനെ ഞാൻ അമ്മക്ക് വേണ്ടി ഇവിടെ രാവിലെ ഇന്ന്.
1: ശരി,
0: പോയി. അത് തിരുവല്ലാതായപ്പോ അനിയന്റെ വീട്ടിൽ കൊണ്ടാക്കി, അവിടെ വെച്ചാണ് വരിച്ചത്. ഇവിടെ കൊണ്ടുവന്ന് എല്ലാം ചെയ്തു.
1: പ്രദീപ് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ?
0: ആ കഴിച്ചവരം നമ്മുടെ ആറു പേരും പോയി. അവിടെയാണ് എന്റെ ബ്ലൈൻഡിന്റെ തുടക്കം.
1: എന്താ പറ്റിയത്?
0: എന്താന്നറിയില്ല, ചെറുതായിട്ട് അക്ഷരങ്ങൾ കാണില്ല, ബോർഡിന്റെ അക്ഷരങ്ങൾ കാണില്ല, അടുത്ത് പോയി കാണുക. അങ്ങനെ ആയി എനിക്കൊരു അമ്മനോട് പറഞ്ഞു, അച്ഛനോടും പറഞ്ഞു, മണ്ടം കാണിച്ചു. ഈ രോഗം എന്താന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ബ്ലൈൻഡ് സ്കൂളിൽ ആദ്യം ടീമാട് ഉണ്ടെന്ന് അറിയില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ അവിടെ പോയി പഠിക്കാനെ.
1: ശരിയാ.
0: ആ പഠിത്തം നിർത്തി അങ്ങനെ അങ്ങനെ സ്കൂളിൽ പഠിക്കാക്കൊക്കെ പോകുവായിരുന്നു.
1: ഞാൻ
0: പോകാത്ത ജോലിയൊന്നും ഇല്ല, പിന്നെ ബുദ്ധിമുട്ടായി. ഇപ്പൊ ഒട്ടും കാണില്ല. പിന്നെ ഞങ്ങളുടെ സഹകരണുണ്ട്, അതിനകത്തൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പോയി പങ്കെടുക്കും. അതിലപ്പെട്ടവരാണ് തങ്കമ്മത്തേക്ക്. ശൈലമാർ കുറെ ഉണ്ട്, എനിക്ക് എന്നെ ചില ആൾക്കാരെ വിളിക്കണുണ്ട്.
1: അപ്പം റേഡിയോ എപ്പോഴും കേൾക്കുവോ?
0: ഓ, റേഡിയോ സത്യം പറഞ്ഞ മൂന്നെണ്ണം കംപ്ലൈന്റ് ആയി. കഴിഞ്ഞ ദിവസം റേഡിയോ കൊണ്ടുവന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ട് ബാറ്ററിയുടെ റേഡിയോ ആണത്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത് കൊടുത്തു വിട്ട്, മൂന്ന് ബാറ്ററിയുടെ റേഡിയോ ഇറങ്ങണം, കറണ്ടിലും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ട് ആ റേഡിയോ കൊണ്ട് പോയിട്ടുണ്ട്. അത് എന്ന് വരുമെന്ന് എനിക്കറിയില്ല.
1: താമസിയാതെ പുതിയ റേഡിയോ കിട്ടുമായിരിക്കും അല്ലേ?
0: കിട്ടും കിട്ടും കിട്ടും, ഈ ആഴ്ചയിൽ കിട്ടും.
1: അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയോ, അത് ഞാൻ വെച്ചു തരാം.
0: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഓമന എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. പള്ളിയിൽ മണ്ണന ഈ നാട് നല്ല നാട്, പിന്നെ വന്നൊരു ഈ വീട് നല്ല വീട്, അങ്ങനെ ഒരു പാട്ടുണ്ട്. മാധുരി പാടിയതാ ഈ നാട് നല്ല നാട്. അത്
1: കഴിഞ്ഞാട്ടാണ് അങ്ങനെയല്ലേ?
0: അങ്ങനെയാണ് അതിന്റെ തുടക്കം. മാധുരി ആണ് പാടിയത്, നല്ല പാട്ടാണ്, എനിക്ക് ഇഷ്ടമാണ് ആ പാട്ട്.
1: ചേരാട്ടോ,
0: പടത്തിന്റെ പേരാണ് മോമന. ഓക്കെ
1: ഓക്കെ, വച്ചേരാം.
0: കേക്കുന്ന എല്ലാവർക്കും വേണ്ടി
1: ആയിക്കോട്ടെ.
0: തങ്കമ്മ ചേച്ചിക്ക് പ്രത്യേക തങ്കമ്മ ചേച്ചിക്ക് കേട്ടോ. ഓക്കെ
1: ശരി.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ.
3: ഹലോ,
2: ആ കേൾക്കാമോ ശില്പ? ശില്പ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്, ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. അമ്മ പറഞ്ഞോ. അപ്പൊ ശൈല അയച്ച മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ, എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് 19-ാം തീയതി, അവളെ ഒന്ന് വിളിക്കണം, അവൾ PSC പഠിക്കുകയാണ്.
3: എന്റെ 19-ാം തീയതിയാണ് പറഞ്ഞ അമ്മ. അമ്മ എപ്പോഴും കേൾക്കുന്ന ആളാണ്. ഞാൻ വരുമ്പോ ഇടക്കിടക്ക് കേൾക്കും, കാരണം എന്റെ റേഡിയോ ഒന്നും അങ്ങനെ ഇല്ല. അപ്പൊ അമ്മയുടെ വരെ വരുമ്പോ അങ്ങനെ കേൾക്കാറുണ്ട്. രാവിലെ ഇവിടെ അമ്മയുടെ വരെ വന്നിട്ടാ പോവാറേ ക്ലാസ്സിൽ പോവാൻ. അപ്പൊ അമ്മ ഇവിടെ എപ്പോഴും റെഗുലർ ആയിട്ട് വെക്കുന്ന ആളാണ്.
2: അപ്പൊ ശില്പ എവിടെ താമസിക്കുന്നെ?
3: ഞാൻ മാവുംചോടാണ്.
2: അതെവിടെയാ?
3: മാവുംചോട് മാഞ്ഞാലി.
2: ശരി. അവിടെ ആരുണ്ട്?
3: അവിടെ അമ്മ, ഹസ്ബൻഡ്, രണ്ട് കുട്ടികള്.
2: ശരി. കുഞ്ഞുങ്ങൾ എന്ത് പ്രായമായി?
3: ഒരാൾക്ക് ഇപ്പോ 9 വയസ്സ്, ഒരാൾക്ക് 5.5 വയസ്സോളായി.
2: കുട്ടികള് വന്നോ സ്കൂളിൽ നിന്ന്?
3: വന്നു.
2: അതിന്റെ ഒരു മേളാണ് കേൾക്കണത് അല്ലേ?
3: അതന്നെ.
2: ശരി. അപ്പോ അമ്മ വടക്കേക്കരയാണോ?
3: അമ്മ വരക്കേക്കറിയാം. അങ്ങനെ പറഞ്ഞാലും ഇപ്പൊ ഞങ്ങളുടെ ഈ ഒരു
2: ഏരിയ അറിയുള്ളൂ അല്ലേ?
3: പട്ടണം പറയണം.
2: ഓക്കെ. അപ്പം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വേഗം പറഞ്ഞോളൂ.
3: തുടരുന്നു ഫിലിമില ഒരു പാട്ടില്ലേ, കൺമണിപ്പൂവേ കണ്ണാടി.
2: തുടരും സിനിമ അല്ലേ?
3: തുടരും ഫിലിമില. അത് മതി,
2: അത് വെച്ചുതരാം.
3: ഓക്കെ ഓക്കെ.
2: അപ്പൊ എന്തായാലും 19-ാം തീയതി ബർത്ത്ഡേ ആണ്, എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടോ?
3: ആഘോഷങ്ങളൊന്നും ഇല്ല.
2: അമ്മ വരൂ?
3: അമ്മ ഇല്ലില്ല, ബർത്ത്ഡേ മുമ്പൊക്കെ ആഘോഷിക്കാറുണ്ട്, ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ കുട്ടികളുടെയൊക്കെ ആഘോഷിക്കും.
2: അതെന്താ, അത് കുട്ടികളുടെ മാത്രല്ല നമ്മുടെയും ആഘോഷിക്കണ്ടേ, അതൊരു സന്തോഷല്ലേ?
3: അത് ശരിയാണ്.
2: അപ്പൊ പാട്ട് വിളിച്ചുതരാം.
3: എനിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടല്ല, എല്ലാവർക്കും, കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട്.
2: ഓക്കെ. പക്ഷെ ഇത് അമ്മയുടെ പിറന്നാൾ സമ്മാനമാണ് കേട്ടോ.
3: ഓക്കെ.
2: അപ്പൊ എന്തായാലും അമ്മ അന്വേഷിച്ചെന്ന് പറയൂ, പാട്ട് ഞാൻ വെച്ചുതരാം.
3: ഓക്കെ മാഡം, താങ്ക് യു.
2: ഓക്കെ ഓക്കെ, ബൈ.
3: ഓക്കെ ബൈ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, ഇത് ഉഷയാണോ?
3: അതെ അതെ.
2: ആ, അപ്പൊ ഉഷയച്ചിയെ വിളിക്കണെന്ന് പറഞ്ഞ് ശ്യാമൾ ഒരു കത്തെഴുതി. ഇപ്പൊ മനസ്സിലായോ? ശ്യാമള ഒരു കത്തെഴുതി. ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് കേട്ടോ.
3: ആകാശവാണിയിൽ നിന്ന്? ഓ, സോറി സോറി മാഡം, ഞാനേ പിന്നെ കൊച്ചിന് ചായ കൊടുക്കണ തിരക്കില്ലേ, എനിക്ക് എന്താന്ന് മനസ്സിലായില്ല പെട്ടെന്ന്.
2: ആ, കുഴപ്പമില്ല. ഉഷയച്ചി നല്ലൊരു തയ്യൽക്കാരിയാണ്. ഉഷേച്ചിയുടെ ഭർത്താവിന്റെ പേര് മുരുകൻ, മകന്റെ
3: പേര്. എന്നോട് എപ്പോഴും പറയും ഇങ്ങനെ ഞങ്ങളുടെ കുടുംബ കാര്യം, കത്തെഴുതിയ കാര്യം ഒക്കെ എന്നോട് പറയും. ഞാൻ പോയി കേൾക്കാറുണ്ട്. എന്റെ റേഡിയോ ഇപ്പൊ മോശമായിരിക്കാണ്,
2: അത്
3: നന്നാക്കാൻ കൊടുത്തേക്കണേന. അപ്പൊ ശ്യാമള വിളിക്കും, റേഡിയോയുടെ പരിപാടി വരുമ്പോ എന്നെ വിളിക്കാറുണ്ട്, പിന്നെ ഇതെല്ലാം എന്നെ കേൾപ്പിക്കാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായി, ഞാനിങ്ങനെ കത്തെഴുതിട്ടുണ്ട്, ചിലപ്പോ ആകാശവാണിന്ന് വിളിക്കും എന്ന് പറഞ്ഞു. സ്കൂൾ വിട്ട് വന്നിട്ട് ചായ
2: കൊടുക്കാൻ
3: അതിന്റെ തിരക്കിലായിരുന്നു, എനിക്ക് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല.
2: കുഴപ്പമില്ല. അമ്പാടിയാണോ?
3: അമ്പാടി.
2: അമ്പാടിയുടെ പേരെന്താണ്? ആദവ്.
3: ആദവ്. ആദവ്.
2: ഓക്കെ.
3: ആദവ് എന്നാണ്. പിന്നെ മോനുണ്ട്, മോന്റെ പേര് മുകേഷ്, ഭർത്താവിന്റെ പേര് മുരുകൻ, മരുമക്കളെ അശ്വതി.
2: കിളികളൊക്കെ ഉള്ള സ്ഥലമാണോ?
3: ആ,
2: അവിടെ കുയില് കൂവണ കേൾക്കാലോ. അപ്പൊ ഉഷേച്ചി നല്ലൊരു തയ്യക്കാരിയാന്ന് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലിരുന്നാണോ തുന്നുന്നത്?
3: തയ്ക്കും, ചുരിദാറും അനുലോസൊക്കെ തയ്ക്കും. ചെറിയ വേദനയൊക്കെയാണ്, സുഖം തോന്നുമ്പോഴൊക്കെ ഞാൻ തയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ.
2: ശ്യാമള അടുത്തുള്ള
3: ആളാണ്.
2: ശ്യാമള അടുത്തുള്ള ആളാണ് അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോളൂ.
3: പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട്, എനിക്കൊരു പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. തുമ്പു കിട്ടി ചുരുമുടിയിൽ
2: വെച്ചേരണോ? ഓക്കെ ബൈ.

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400 പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഹലോ, ശിവപ്രസാദ് ആണോ?
3: അതെ,
2: ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്, ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. അപ്പോ ശിവപ്രസാദ് നന്നായി പാടും എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ഇവിടെ വന്നു. അയച്ചത് പ്രജിത്താണ്, എളന്തിക്കരയെന്ന്. പറഞ്ഞിരുന്നോ?
3: ഇല്ല.
2: ശിവപ്രസാദ് ഒരു വെൽഡർ ആണെന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങള് കുഞ്ഞിലേ ഉള്ള കൂട്ടുകാരാണ്, ഇന്നും നല്ല ഫ്രണ്ട്സ് ആണ്. പിന്നെ അവൻ നല്ലൊരു സിംഗറാണ്. പാട്ട് പഠിക്കാൻ പോയിട്ടില്ല, ദൈവം അവനെ അനുഗ്രഹിച്ച് നൽകിയൊരു കഴിവാണ്, നന്നായി പാടും എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നേ. ഇപ്പൊ ജോലിയിലാണോ? സ്വന്തം ആയിട്ട് ചെയ്യുന്നതാണോ അതോ വേറെ എവിടെയെങ്കിലും ജോലിക്ക് നിക്കണതാണോ?
3: ജോലിക്ക് നിക്കണതാ.
2: ആരാ വീട്ടിലുള്ളത്?
3: വീട്ടില് ഞാൻ, വൈഫ്, രണ്ട് മക്കള്.
2: കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണു?
3: ഒരാള് പ്ലസ് ടു, ഒരാള് എട്ടില്.
2: ഇതിൽ എഴുതിയിരിക്കണോ ഫേവറേറ്റ് സോങ് ഉള്ളടക്ക സിനിമയിലെ പാതിരാമഴ ഏതോ ആണെന്ന്? അപ്പം ആ പാതിരാമഴ ഒന്ന് പാടുവോ രണ്ടുപേരി? തിരക്കിലാണല്ലേ. അപ്പോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോ, അത് ഞാൻ
3: ചേരാം.
2: ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അതാ വെക്കോട്ടോ. നമ്മുടെ പ്രജിത്തിനെ അന്വേഷിച്ചു.

0: ഹലോ,
1: ആ ഹലോ,
0: വിനു ആണോ?
1: അതെ,
0: വിനു വിൽസൺ അല്ലേ?
1: അതെ.
0: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്.
1: ആ പറയൂ.
0: താങ്കളെ വിളിക്കണമെന്ന് പറഞ്ഞ വിജീഷ് ഒരു മെസ്സേജ് അയച്ചു. താങ്കളുടെ കസിൻ ആണല്ലോ. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ കസിൻ വിനു വിൽസന് വേണ്ടി ഒരു പാട്ട് വെച്ചു കൊടുക്കാമോ, ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വയലിനിസ്റ്റ് ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ബൈ പ്രൊഫഷൻ വയലിനിസ്റ്റ് ആണോ?
1: അല്ല, എന്റെ ശരിക്കും പ്രൊഫഷൻ ഞാൻ ഡ്രൈവറാണ്. തൊഴിലാണ്, പിന്നെ പരിപാടികൾക്കൊക്കെ പോണുണ്ട്.
0: ആ ശരി. അപ്പോ എവിടുന്നാ വയലിൻ പഠിച്ചത്?
1: വയലിൻ പഠിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മാഷുണ്ട്, ഒരു സ്കന്ദൻ എന്ന് പറഞ്ഞ മാഷ്, നമ്മുടെ കൂട്ടുകാരന്റെ ചേട്ടനാണ്. അപ്പൊ ആളുടെ അടുത്ത് പോയിരുന്നു കുറച്ച് കൊറോണ സമയത്ത്,
0: കുറച്ച് പഠിച്ചു
1: അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പഠിച്ച്, പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇട്ട് തുടങ്ങി, അങ്ങനെ
0: പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡ്രൈവിംഗിലാണോ?
1: ഇല്ല, ഡ്രൈവിംഗ് കഴിഞ്ഞു. ഞാനിപ്പോ അങ്കമാലിയിലൊക്കെ പോയി ഓട്ടം കഴിഞ്ഞു വന്നുള്ളൂ. വീട്ടിലെത്തി.
0: വീട്ടിലെത്തിയോ?
1: ആ, വീട്ടിലെത്തി.
0: ഒരു ബിറ്റ് എനിക്ക് വായിച്ച് കേൾപ്പിച്ചോ.
1: അയ്യോ, വീട്ടിലെത്തിയ വീട്ടിലെത്തില്ല. ഞങ്ങളിപ്പോ വീടിനടുത്ത് ഒരു എളന്തിക്കര എന്ന സ്ഥലമുണ്ട്. എന്റെ വീടിനടുത്ത് തന്നെയാണ് എളന്തിക്കര.
0: അപ്പൊ സ്വന്തം സ്ഥലം എവിടെയാണ്?
1: എളന്തിക്കര, പുത്തൻവേലിക്കര എളന്തിക്കര എന്ന് പറയും.
0: ആ ശരി, ഓക്കെ.
1: നോർത്ത് പരൂരടുത്ത്
0: അറിയാം. അപ്പൊ അവിടെയാണ്
1: കേട്ടിട്ടുണ്ട് ആകാശവാണി. ഞാൻ ഇപ്പം എപ്പോഴും മറ്റേ റേഡിയോ ഒക്കെ കേട്ടിരിക്കും. വണ്ടി ഓടിക്കും ഫുൾ ടൈം. വണ്ടിയില് സ്റ്റീരിയോസിൽ ഞാൻ ഫുൾ ഉപയോഗിക്കണേ.
0: ഇപ്പൊ കൊച്ചി ആകാശവാണി വെക്കാറുണ്ട് അല്ലേ?
1: ഇന്നല്ലാണ്ട് 102 അല്ലേ?
0: 102.3.
1: ആ, അതന്നെ. ഞാൻ ഇത്ര നേരം അങ്കമാലിയില് പോയി വരുമ്പോഴും ഞാൻ ഫുൾ ടൈം പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഴയ പാട്ട് ഇങ്ങനെ
0: വെച്ചിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോ, അത് ഞാൻ വെച്ചു തരാം.
1: എല്ലാ ഇഷ്ടമാണ്. പക്ഷെ അതില് എന്താ പറയാ, എൻ പൂവേ എന്നൊക്കെ പറഞ്ഞ പാട്ട്. എൻ പൂവേ, എൻ പൂവേ.
0: വീട്ടിലാരുണ്ട്?
1: വീട്ടില് അച്ഛൻ,

0: അമ്മ വൈഫ് രണ്ട് കുട്ടികൾ, ഒരാള് അംഗൻവാടി, ഒരാള് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന, രണ്ട് പെൺകുട്ടികളാണ്.
1: ശരി. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ?
0: വൈഫ് വർക്ക് ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെയാണ്. പേര് ശ്രീജ.
1: ശ്രീജ. അപ്പൊ ശ്രീജ കുഞ്ഞുങ്ങള്?
0: ശിവാനി മൂത്തവള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത്, നിരഞ്ജന ഇപ്പോൾ അംഗൻവാടിയിലാണ് പഠിക്കുന്നത്.
1: ഓക്കെ. അപ്പൊ എല്ലാവരും തിരക്കിന്ന് പറയൂ, ഞാൻ പാട്ട് വെച്ചുതരാട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ, ബൈ
0: ബൈ ബൈ.
1: ആ.

0: ഹലോ, ഇത് സാവിത്രി ചേച്ചിയാണോ?
1: അതെ.
0: ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് ശ്യാമൾ ഒരു കത്ത് എഴുതി ചേച്ചിയെ വിളിക്കണം എന്ന് പറഞ്ഞുട്ടോ. എന്റെ വലിയച്ചിയാണ് അല്ലേ?
1: ഞാൻ
0: ലൗലിയാണ്.
1: ലൗലിയാണ്? അയ്യോ, എനിക്ക് ഞങ്ങള് കേൾക്കാറുണ്ട്, ഒത്തിരി പരിപാടി ഞങ്ങള് കേൾക്കാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്.
0: അത്താണിയിലെ താമസല്ലേ?
1: അത്താണി, അത്താണി. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് റേഡിയോ നിൽക്കിലേക്ക് കുറച്ച് വഴിയല്ലോ, ഇച്ചിരി വഴിയല്ലോ. ഞങ്ങള് പോകുമ്പോ കാണാം.
0: അപ്പോഴേ ഇതില് നമ്മുടെ ശ്യാമള എഴുതിയിരിക്കുന്നു. എന്താണ് ചേട്ടന്റെ പേര്? രാംദാസ് ആണോ? അതെ അതെ, രാംദാസ്. പിന്നെ വലിയച്ചിക്ക് കുറെ ചെടിയുണ്ട്, കൃഷിയുണ്ട്, മീനുകളൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതിലെ വളർത്തണ മീനെ?
1: അത് നമ്മള് വലിയ ബൗളില്ലേ, പ്ലാസ്റ്റിക്കിന്റെ വലിയ ബൗളില്ലേ, ആ വലിയ ബൗളില് നമ്മള് താമര വെക്കും, പിന്നെ ആമ്പല് വെക്കും. അപ്പൊ അങ്ങനെ വെക്കുമ്പോള് അതിന് കൊതുക് വരും. അപ്പൊ അതിന് ഞങ്ങള് ഈ ഗപ്പി എന്ന് പറഞ്ഞ പഴയ
0: കളറ്
1: അങ്ങനത്തെ സാധനത്തിനെ കൊണ്ടിടും. അങ്ങനെ കൊറേ ഉണ്ട് ഇവിടെ, കൊറേ ഉണ്ട്.
0: ധാരാളം മീനെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഫിലോപ്പി അങ്ങനത്തെ മീനൊക്കെ, അതാന്നാ ഞാൻ വിചാരിച്ചേ.
1: അങ്ങനത്തെ രണ്ടെണ്ണം വലുതുണ്ടായിരുന്നു. അത് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം 1 കിലോ മേളില് വരുമായിരുന്നു. അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറി ഉണ്ട്, അങ്ങനെയൊക്കെ പോണു. ജോലി റിട്ടയറായി. എസ്ഒഎസ് കേട്ടിട്ടുണ്ടോ മാഡം? ആലുവ, ആലുവ. ഞാൻ അവിടെയാ വർക്ക് ചെയ്തു.
0: ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വേഗം പറഞ്ഞോളൂ.
1: ഇഷ്ടപ്പെട്ടൊരു പാട്ട്, പുലക്കള്ളി എന്റെ കൊയ്ത്തരി വാഴ്ത്തിട്ടതൊരു പുലക്കളി.
0: കൊല്ലപ്പണിക്കെത്തി അല്ലേ?
1: ആ, കൊല്ലപ്പണിക്കെത്തി. ആ പാട്ട് അതാണ് നല്ല പാട്ടല്ലേ? അത്
0: പാടിക്കെ, പാടിക്കെ.
1: കൊതുമ്പു വെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി, എന്റെ കൊയ്ത്തരി വാഴ്ത്തിട്ടതൊരു കൊല്ലപ്പണിക്കെത്തി.
0: ആരാണ് അവിടെ ഇരുന്ന് പ്രോംപ്റ്റ് ചെയ്യുന്നത്? ആരാ പാടുന്നേ?
1: ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്.
0: ശരി,
1: അവള് ഒത്തിരി പറഞ്ഞു എന്റെ അടുത്ത്. വലിയ ഞാൻ കത്തയച്ചിട്ടുണ്ട്, വലിയ കേട്ടിരുന്നോളൂ എന്നൊക്കെ പറയാറുണ്ട്.
0: ബൈ ബൈ.

0: ആകാശവാണി FM വാർത്തകൾ.
1: സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ ഗവൺമെന്റ് വകുപ്പുകളിൽ 51,000-ലധികം നിയമനോത്തരവുകൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൈമാറി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ യുവാക്കളുടെ കഴിവും നൈപുണ്യവും ലോകമെമ്പാടുമുള്ളവരുടെ വിശ്വാസം ആർജിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ പങ്കാളിത്തങ്ങൾക്കും വിപണികൾക്കും വഴിയൊരുക്കുമെന്നും മോദി പറഞ്ഞു. മിന്നൽ പ്രളയം ദുരന്തം വിതച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പരമപ്രധാനമായി നടപ്പിലാക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഭരണഘടനാ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് പ്രതിസന്ധിയാകുന്ന കാലിത്തീറ്റയുടെ വില വർധന ഉൾപ്പെടെ കാര്യങ്ങളിൽ ക്രിയാത്മക പരിഹാരത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പ് ദക്ഷിണ മേഖലാ റീജിയണൽ സെമിനാർ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിൽ

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 3:41. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഹം ദിൽ ദേ ചുക്കേ സനം എന്ന ചിത്രത്തിൽ കുമാർ സാനു, കവിത കൃഷ്ണമൂർത്തിയും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന മെഹബൂബ്, സംഗീതം ഇസ്മയിൽ ദർബാർ. അടുത്ത ഗാനം യെസ് ബോസ് എന്ന ചിത്രത്തിൽ കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ജതിൻ ലളിത്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾക്ക് വിശാൽ ശേഖർ ഈണം നൽകി. ഗോപി സുന്ദർ, ചിന്മയി എന്നിവർ പാടിയ ഗാനം. ചിത്രം ചെന്നൈ എക്സ്പ്രസ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

രഹ്നാ ഹെ തേരെ ദിൽ മേ എന്ന ചിത്രത്തിൽ സോനു നിഗം, കവിത കൃഷ്ണമൂർത്തി എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന സമീർ, സംഗീതം ഹാരിസ് ജയരാജ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആനന്ദ് ബക്ഷി, ജതിൻ ലളിത് കൂട്ടുകെട്ടിലെ ഒരു ഗാനം, ചിത്രം മൊഹബത്തേൻ. പാടിയത് ഉദ്ധവ്, മനോഹർ ഷെട്ടി, ഇഷാൻ, പ്രീത്, ശ്വേത പണ്ഡിറ്റ്, സോനാലി.

മജ്റൂഹ് വരികളെഴുതി ആനന്ദ് മിലിന്ദ് ഈണം നൽകി. ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഖയാമത് സെ ഖയാമത് തക്.

അർജിത് സിംഗ്, അന്തരം മിത്ര എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ദിൽവാലെ. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ. സംഗീതം പ്രീതം.

ചിത്രം വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ. പാടിയത് മോഹിത് ചൗഹാൻ. ഇർഷാദ് കാമിൽ വരികളെഴുതി, പ്രീതം സംഗീതം നൽകിയത്.

കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 20-ാമത് റോസ്ഗാർ മേളയിൽ പുതുതായി നിയമിതരായ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 51,000-ലധികം നിയമന ഉത്തരവുകൾ ഓൺലൈനായി വിതരണം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് പ്രതിസന്ധിയാകുന്ന കാലിത്തീറ്റയുടെ വിലവർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രിയാത്മക പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കൊല്ലം പോർട്ട് വികസനത്തെ ഏറ്റവും പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി കൊല്ലത്തെ വികസിപ്പിക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2:10. പ്രിയ ശ്രോതാക്കളിപ്പോൾ ഗസലുകൾ കേൾക്കാം. നൂർജഹാൻ പാടിയത്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 40 സെക്കൻഡ്. ഇപ്പോൾ കൊച്ചി വേവ്സ് പാശ്ചാത്യ സംഗീത പരിപാടി.
1: This is All India Radio, broadcasting on 102.3. കൊച്ചി വേവ്സ്.
0: ഇന്ന് കൊച്ചി വേവ്സിൽ ബോബ് മാർലി പാടിയ ഗാനങ്ങൾ.

0: കൊച്ചി വേവ്സിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ബോബ് മാർലി പാടിയ ഗാനങ്ങൾ. കൊച്ചി വേവ്സ് സമാപിച്ചു.
1: You were listening to Kochi Waves.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇരുപതാമത് റോസ്ഗാർ മേളയിൽ പുതുതായി നിയമിതരായ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 51,000-ൽ നിയമന ഉത്തരവുകൾ ഓൺലൈനായി വിതരണം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 99th ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഈ മാസം 21-ന് വർക്കല ശിവഗിരിയിൽ നടക്കും. സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് പ്രതിസന്ധിയാകുന്ന കാലിത്തീറ്റയുടെ വിലവർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രിയാത്മക പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പിരപ്പൻകോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറി വിദ്യാർത്ഥികളെ പോലീസ് തല്ലിയെന്ന മാധ്യമ വാർത്തയിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേസെടുത്തു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 4 കഴിഞ്ഞ് 2:24. ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ പറയാം, 9446455888.

അപ്പോ നമുക്ക് മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് കരുമാലൂരിൽ നിന്നും അഖിലാണ്. നാൽമണിപ്പൂവേ, എന്റെ ഇഷ്ടഗാനമായ മരം കൊത്തിയേ എന്ന സോങ് വെച്ചു തരുമോ? അൻപേ ആരുയിരേ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ സോങ് വെച്ചു തരണം, ഞാൻ ഈ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് അഖിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ എന്തായാലും അഖിലിന്റെ ഇഷ്ടഗാനം കേൾക്കാം.

കൃഷ്ണപ്രിയയാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവെ, ഞാൻ തുറവൂരിൽ നിന്നും കൃഷ്ണപ്രിയ. എന്റെ അമ്മ പൊന്നമ്മയ്ക്ക് വേണ്ടി ധീര സിനിമയിലെ ധീര ധീര എന്ന പാട്ട് വെച്ചു തരാമോ എന്നാണ് കൃഷ്ണപ്രിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണപ്രിയയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ധീര എന്ന സിനിമയിലെ വിധു പ്രതാപ്, അഖില ആനന്ദ് എന്നിവർ പാടിയ ഈ ഗാനം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഓമന മോഹനൻ ആണ്, തുറവൂർ നിന്ന്. ആറ്റുനോറ്റുണ്ടായരുണ്ണി എന്ന സോങ് വെച്ചു തരുമോ? ശാന്തം എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓമന മോഹനന്റെ ഇഷ്ടഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മാഗി ജോർജാണ്, വൈപ്പിനിൽ നിന്നും. നാളെ വിവാഹിതരാകുന്ന ഹിമയ്ക്കും മനുവിനും നാളെ ബർത്ത്ഡേ ആയ ഫ്രണ്ട് മേരി സുനിക്കും ആശംസകളോടെ. ശാരികെ നിന്നെ കാണാൻ എന്ന രാക്കിളിപ്പാട്ട് എന്ന ഫിലിമിലെ പാട്ട് വെച്ചു തരണം എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ വിവാഹിതരാകുന്ന ഹിമയ്ക്കും മനുവിനും ആശംസകൾ നേരുന്നു. കൂടാതെ പിറന്നാൾ ആഘോഷിക്കുന്ന മേരി സുനിക്ക് ജന്മദിനാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിമയ്ക്കും മനുവിനും മേരി സുനിക്കും വേണ്ടിയിട്ട് മാഗി ജോർജ് ആവശ്യപ്പെട്ട രാക്ലിപ്പാട്ട് എന്ന സിനിമയിലെ ഈ ഗാനം കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: എളമക്കരയിൽ നിന്നും ആമിയാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, ധഡ്കൻ എന്ന സിനിമയിലെ അക്സർ ഇസ് ദുനിയാമേ എന്ന സോങ് വെച്ചു തരുമോ എന്നാണ് ആമി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ ആമിയുടെ ഇഷ്ടഗാനമാണ് ഇനി നാലുമണിപ്പൂക്കളിൽ.
1: हार गया मैं। ये कैसे हो सकता है कि कोई किसी से इतनी मोहब्बत करे और उसे सिवाय ठोकरे और दर्द के कुछ ना मिले। मैं कैसे मान लूं कि वो मुझसे नहीं किसी और से मोहब्बत करती है, और मैं क्यों अपने आप को धोखा देता रहा, क्यों मैं जान कर भी अनजान बना, क्यों मैं जीत के भी हार गया और वो हार कर भी जीत गया।

അടുത്ത മെസ്സേജ്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് അഖില. സ്ഥലം പുത്തൻവേലിക്കര. എന്റെ മോൾ ഗാർഗിക്കും അവളുടെ കൂട്ടുകാരൻ അയാനും വേണ്ടി ഒരു പാട്ട് വെച്ചു തരുമോ? അങ്കണവാടിയിലാണ് മോൾ പഠിക്കുന്നത്. ഈ പരിപാടി എപ്പോഴും കേൾക്കാറുണ്ട് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ പരിപാടി കേൾക്കണം. ഈ പരിപാടി മാത്രമല്ല, എല്ലാം കേൾക്കണം കേട്ടോ. അപ്പോൾ ഗാർഗിയും പിന്നെ ഗാർഗിയുടെ കൂട്ടുകാരൻ അയാനും ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗാർഗിക്കും കൂട്ടുകാരൻ അയാനും വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് വെച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പാട്ട് ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പാട്ട് കേൾക്കാം.

0: കറണ്ട് ലാഭിക്കാം, കിഡിലിൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
1: ഒപ്പം 5-year comprehensive warranty യും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.

ലവ് ബേഡ്സ് എന്ന സിനിമയിലെ ഗാനം ആവശ്യപ്പെട്ട് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നവ്യയാണ്, മഞ്ഞുമ്മൽ നിന്നും. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് മലർഗളെ എന്ന സോങ് വെച്ചു തരണം. എന്റെ ഇഷ്ട ഗാനമാണിത്. ഈ സോങ് എനിക്കും ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി വെച്ചു തരണം എന്നാണ് നവ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ നവ്യയ്ക്കും ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ലവ് ബേഡ്സ് എന്ന സിനിമയിൽ ഹരിഹരനും ചിത്രയും പാടിയ ഗാനം.

കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.

അടുത്ത മെസ്സേജ് വരാപ്പുഴയിൽ നിന്നും ലക്ഷ്മിയാണ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ കുട്ടികൾക്ക് വേണ്ടി സർവം മായ മൂവിയിലെ ഒരു സോങ് വെച്ചു തരുമോ? മകളുടെ പേര് അവന്തിക അവനിക്ക. അപ്പോ അവന്തികയ്ക്കും അവനികയ്ക്കും വേണ്ടിയിട്ട് അമ്മ ലക്ഷ്മി ആവശ്യപ്പെട്ട ഗാനമാണ്. ഈ ഗാനം പാടിയത് ശക്തിശ്രീ ഗോപാലൻ.

ഈ ഗാനത്തോടെ നാലുമണിപ്പൂക്കൾ സമാപിച്ചു. മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ 4 മണിക്ക്.

0: ഇപ്പോൾ സേവന വാർത്തകൾ. വിമുക്ത ഭടന്മാർ, വിധവകൾ, ആശ്രിതർ എന്നിവർക്കുള്ള പുനരധിവാസ പരിശീലനത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കലൂരിലുള്ള കെൽട്രോൺ കേന്ദ്രത്തിൽ വെച്ച് ഒന്നര മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ഹാർഡ്വെയർ ടെക്നീഷ്യൻ കോഴ്സ് നടത്തുന്നു. പ്രവേശനം സൗജന്യമാണ്. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242239. നമ്പർ ആവർത്തിക്കാം, 0484242239.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: എറണാകുളം കെൽട്രോൺ കലൂർ നോളജ് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി എന്നീ മേഖലകളിലെ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. ഡിപ്ലോമ 6 മാസം, പോസ്റ്റ് ഡിപ്ലോമ 1 വർഷം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ 1 വർഷം എന്നിവയാണ് കോഴ്സുകൾ. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 80 75 24 66 74. നമ്പർ ആവർത്തിക്കാം, 80 75 24 66 74. 80 75 24 66 74.
3: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
4: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
3: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. സംരംഭത്തിന്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477-22-53-87-0. നമ്പർ ആവർത്തിക്കാം, 0477-22-53-87-0.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471-27-37-238. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0471-27-37-238. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൌൺസിലർ നിയമനത്തിനായി സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗിൽ പരിചയസമ്പന്നരുമായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-242-2256. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-2256. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
7: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇരുപതാമത് റോസ്ഗാർ മേളയ്ക്ക് പുതുതായി നിയമിതരായ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 51,000+ നിയമന ഉത്തരവുകൾ ഓൺലൈനായി വിതരണം ചെയ്തു. 99th ശ്രീനാരായണഗുരു മഹാസമാധി ദിനാചരണം ഈ മാസം 21 വർക്കല ശിവഗിരിയിൽ നടക്കും. സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2026 ഓഗസ്റ്റ് 15 ആരംഭിച്ച കർഷക രജിസ്ട്രേഷൻ ഈ മാസം 30 അവസാനിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഇ മൊബിലിറ്റി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾക്ക് നൽകുന്ന 30,000 രൂപ സബ്സിഡിക്കായി ഈ മാസം 25 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം 18 മുതൽ 21 പാലക്കാട് മണ്ണാർക്കാട് നടക്കും. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ മിസുഹോ പാർക്ക് അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഗിരീഷസിന്റെ സംഗീതം.

കമ്മാര സംഭവം എന്ന ചിത്രത്തിൽ ഹരിചരൺ, ദിവ്യ എസ് മേനോൻ എന്നിവർ ആലപിച്ച ഗാനമാണ് അടുത്തത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം പകർന്നത് ഗോപി സുന്ദർ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗരന്റെ സംഗീതം, എം ജി ശ്രീകുമാർ, ചിത്ര, കല്യാണി മേനോൻ എന്നിവർ പാടിയത്. ചിത്രം മീശ മാധവൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:40 എറണാകുളം പാലാരിവട്ടത്ത് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭക വകുപ്പ് സഹമന്ത്രി ജയന്ത് ചൌധരി പങ്കെടുത്ത റോസ്ഗാർ മേളയുടെ റിപ്പോർട്ട് കേൾക്കാം. ഇന്ന് 6:40 ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി രചിച്ച് SP വെങ്കടേഷ് ഈണമിട്ട് MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം മാന്ത്രികം.

എം ജി ശ്രീകുമാറും സുജാതയും സംഘവും ആലപിച്ച ഗാനമാണ് അടുത്തത്. ഷിബു ചക്രവർത്തി രചിച്ച് ഔസേപ്പിച്ച് ഈണമിട്ടത്. ചിത്രം വന്ദനം.

ശ്രോതാക്കൾ കേട്ട ഗാനം ജോജി ജോർജും ബെനഡിക്ട് ഷൈനും ആലപിച്ചതാണ്. രചനാ സംഗീതം ഭാഗ്യരാജ്, ചിത്രം ജോസഫ്. ഹണി ബി എന്ന ചിത്രത്തിലെ ഗാനം ജോബ് കുര്യനും ലാലും ആലപിച്ചത്. ഗാനരചന കൈതപ്പുറം, സംഗീതം ദീപക് ദേവ്.

0: കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം എം ജി ശ്രീകുമാറും വിധു പ്രതാപും സംഘവും ആലപിച്ചത്. വരികൾ ഗിരീഷ് പുതഞ്ചേരി, സംഗീതം അലക്സ് പോൾ, ചിത്രം ചതിക്കാത്ത ചന്തു.

ഗായകർ എം ജി ശ്രീകുമാർ. ചിത്രം ഹിറ്റ്ലർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. എസ് പി വെങ്കടേഷിൻ്റെ ഈണം.

0: ശോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: MG ശ്രീകുമാർ പാടിയ ഒരു ഗാനം കൂടി. ഗാനരചന കൈതപ്രം, സംഗീതമേളയ രാജ, ചിത്രം കളിയൂഞ്ഞാൽ.

0: കോഫി റെഡി.
1: അയ്യോ, ഇതെന്താ? ഞാനല്ലേ ഇതൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞത്?
0: പറഞ്ഞത് നീ തന്നെ, പക്ഷെ ചെയ്തത് ഞാനാ. കുടിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:09 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 59:32. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീ സ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഞായറാഴ്ച രാത്രി 8 മണിക്ക്
3: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അൾഷൈമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം ഇന്ന് രാത്രി 8:05. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: സംരംഭക വകുപ്പ് സഹമന്ത്രി ജയന്ത് ചൌധരി പങ്കെടുത്ത റോസ്ഗാർ മേളയുടെ റിപ്പോർട്ട്. 6:50 കിസാൻ മണി തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. സമകാലികം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അൾഷേമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. സേവന വാർത്തകൾ ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, എസ് ഹരികുമാർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി ഡൽഹിറിലെ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അനിത കർത്ത. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ സ്വന്തം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻമോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം UPI ഇടപാടിന് ചാർജ്. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ. കൊല്ലംകുടിമുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ ശേഷം FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സ്മൃതിരാഗം.
7: കറണ്ട് ലാഭിക്കാം, കിഡിലിൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ AC കൾ സ്വന്തമാക്കാം. 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
8: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്,
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
10: എന്നും രാവിലെ 10:30
9: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: നാളെ രാവിലെ 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. ജീവിതശൈലി, രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി, ഉളിയന്നൂർ ആദ്യ ഭാഗം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ.
11: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
12: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.

0: മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോ ഓർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. 7:20 വിപണി വാരാന്താവലോകനം, 7:25 വാർത്തകൾ, 7:35 മുതൽ 9 വരെ FM ഈവനിംഗിൽ സമകാലികം UPI ഇടപാടിന് ചാർജ്, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണിയിൽ കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു ആദ്യഭാഗം, തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, സേവന വാർത്തകൾ, ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:50.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

സമയം 6:20. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം. ആകാശവാണിയുടെ വിപുലമായ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം. ഗായിക രേണു ചന്ദ്ര. ശോഭിൻ കണ്ണങ്കാട്ടിന്റെ വരികൾ ഈണമിട്ടത് സംഗീത വർമ്മ.

ശ്രോതാക്കൾ കേട്ട ലളിതഗാനം ആലപിച്ചത് രേണു ചന്ദ്ര. വരികൾ ശോഭിൻ കണ്ണങ്കാട്ട്, സംഗീതം സംഗീത വർമ്മ. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ

0: സേവന വാർത്തകൾ കേൾക്കാം. റേഷൻ കാർഡിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്താത്ത ഒറ്റപ്പാലം താലൂക്കിലെ കാർഡ് ഉടമകൾ 2 ദിവസത്തിനകം അത് രേഖപ്പെടുത്തണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയോ വിവരങ്ങൾ നൽകാം. മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എല്ലാ റേഷൻ കടകളിലും ലഭ്യമാണ്. ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ് യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 99 96 82, 94 95 99 98 2.
1: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
2: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ മാസം 29-ന് രാവിലെ 11 മണിക്ക് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഒരു സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന ടീമിന് പങ്കെടുക്കാം. വിഷയം ഗാന്ധിജിയും ഖാദിയും, സ്വാതന്ത്ര്യ സമരവും പൊതുവിജ്ഞാനവും. ചോദ്യങ്ങൾ മലയാളത്തിലാണ്. ഈ മാസം 25-ന് മുൻപ് രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 97 46 14 81 87, 97 46 14 81 87.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി ആൻഡ് കൺട്രോൾ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. പോർട്ടൽ ഇതാണ്: recruitment.hckerala.nic.in, recruitment.hckerala.nic.in.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വന്യജീവി വാരാഘോഷം 2026നോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വകുപ്പ് ഈ മാസം 24-25 തീയതികളിൽ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കൊമ്മാടി ഓഫീസിൽ പ്രകൃതിയെയും വന്യജീവികളെയും അടിസ്ഥാനമാക്കി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ്, ഉപന്യാസ രചന, ക്വിസ് പ്രസംഗം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം വനം വകുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആലപ്പുഴ കൊമ്മാടി ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477-2-24-60-34, 0477-2-24-60-34. ഇമെയിൽ ഐ ഡിയുണ്ട്: acfsf.alpy@gmail.com, acfsf.alpy@gmail.com. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29:42. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത്

0: പകർപ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
1: चालीस देशों के साथ फ्री ट्रेड एग्रीमेंट भी किए हैं. ये फ्री ट्रेड एग्रीमेंट्स FTA हमारे युवाओं के लिए संभावनाओं के नए द्वार बना रहे हैं. इस तरह के ट्रेड एग्रीमेंट से हमारे एंटरप्रेन्योर्स के लिए नई पार्टनरशिप्स के रास्ते खुलते हैं और हमारे युवाओं के लिए करियर में नई पॉसिबिलिटीज बनती है.
0: केंद्र निगुदी एक्साइज കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ സ്വച്ഛതാ ഹി സേവ കൈയോടു കൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: September 12 to 19 രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
0: സ്വച്ഛതാഹി സേവ 2026 ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. 1 പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക് ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
1: 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള 10 ഒക്ടോബർ കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം 1 ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഗെയിംസിലെ മത്സരങ്ങളിൽ വനിതാ ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വെങ്കല മെഡലിനായി ക്വിൻസി ഡിസൂസ നാളെ ജപ്പാൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്നതും കാരണമാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള 10 ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം 11 നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 40 മിനിറ്റും 12 സെക്കൻഡും.

0: ഇപ്പോൾ
1: എറണാകുളം പാലാരിവട്ടത്ത് നടന്ന 20-ാമത് റോസ്കാർ മേളയുടെ റേഡിയോ റിപ്പോർട്ട്. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് പുതുതായി നിയമിതരായ 51,000 ഉദ്യോഗാർത്ഥികളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ രാജ്യത്തെ 45 ഇടങ്ങളിൽ ഒരേ സമയം നടന്ന റോസ്കാർ മേളകളിലൂടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. വിർച്വൽ കോൺഫറൻസിംഗിലൂടെയാണ് അദ്ദേഹം എല്ലാ ചടങ്ങുകളിലും ഒരേ സമയം പങ്കെടുത്തത്. കേരളത്തിൽ കൊച്ചി പാലാരിവട്ടത്ത് വെച്ചായിരുന്നു റോസ്കാർ മേള. കേന്ദ്ര പരോക്ഷ കസ്റ്റംസ് നികുതി വകുപ്പായിരുന്നു മുഖ്യ സംഘാടകർ. മറ്റ് കേന്ദ്ര വകുപ്പുകളുടെ സഹകരണവും ഉണ്ടായിരുന്നു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭക വകുപ്പ് മന്ത്രിയായ ജയന്ത് ചൌധരിയായിരുന്നു മുഖ്യാതിഥി. ചടങ്ങിൽ പുതുതായി നിയമിതരായ 102 ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ 11:30 ദേശീയ ഗീതത്തോടെ തുടങ്ങിയ ചടങ്ങിൽ കേന്ദ്ര എക്സൈസ് നികുതി വകുപ്പ് കൊച്ചി കമ്മീഷണറേറ്റിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഹർബീന്ദർ കൌർ പ്രസാദ് സ്വാഗതമരുളി. പുത്തൻ പ്രതീക്ഷകളുമായി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവർ ആശംസകളേകി.
2: ഐ ഹോപ്പ് ദാറ്റ് യു വിൽ സെർവ് ദ നേഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടുവേർഡ്സ് നാഷണൽ ബിൽഡിംഗ് ആസ് യു ടേക്ക് യുവർ സ്റ്റെപ്സ് ഇൻ ടു ഗവൺമെന്റ് സർവീസ്. ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ഡു യുവർ ഡ്യൂട്ടി വിത്ത് അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റി ഇന്റഗ്രിറ്റി and follow the mantra of Nagrik Devo Bhava. Adopt a citizen-centric approach. Provide services, deliver services with care, fairness, promptness and transparency.
1: തുടർന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി പ്രസംഗിച്ചു. പുതിയ കാലത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പുതിയ കാല ചിന്തകൾ വേണമെന്നും അതിനായി പരിശ്രമിക്കുവാനും അദ്ദേഹം ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെട്ടു.
3: This is very important for what you are now about to start off in your life journey. You have legacy problems. We are not unaware of those issues. There are new dynamic policy challenges we are faced with. We have to try and ensure that a Leviathan, and I evoke the great elephant which is a popular symbol here in Kerala. It is almost a structure like a massive elephant that you now need to make very speedy and dynamic, very responsive. We cannot approach old problems, legacy problems, with old approaches. We need to think completely outside the box. While adherence to rules and protocols is very important, because you represent the framework that holds us together, that unifies our India, that creates an institutional credibility for the role that you are going to be taking on yourself. But at the same time, we have to be dramatically innovative if we are to ensure that India speeds along and realizes the dream of Viksit Bharat. 2047 is a year. It can very well happen before that if we work collectively towards that, realizing that goal.
1: 12:30 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി റോസ്കാർ മേളയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. തുടർന്ന് അദ്ദേഹം സന്ദേശം നൽകി.
4: രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുമ്പോഴാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ഇന്ത്യയുടെ 7.8% വളർച്ചാ നിരക്ക് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
5: जब देश की इकोनॉमी आगे बढ़ती है, जब इन्वेस्टमेंट बढ़ता है, नए उद्योग लगते हैं और नए सेक्टर्स का विस्तार होता है. आज भारत तेजी से ग्रो करने वाली बड़ी अर्थव्यवस्था है. इस फाइनेंशियल ईयर की पहली तिमाही में भारत की ग्रोथ रेट 7.8% रही है. इन्वेस्टमेंट में करीब 12% की बढ़ोतरी हुई है. रेटिंग एजेंसियां भारत की रेटिंग सुधार रही है और ये प्रगति ऐसे समय में हो

0: सूरज हमारा हो, समंदर भी हमारा हो, सूरज हमारा हो, समंदर भी हमारा हो, नाव हमारी हो, नाव हमारी हो, नाविक भी हमारा हो। लहरों पर विजय लिखे, लहरों पर विजय लिखे, वो हौसला हमारा हो। आज भारत का युवा इसी हौसले के साथ आगे बढ़ रहा है। अब आप सभी की भारत सरकार में रहते हुए ये जिम्मेदारी है कि देश के युवाओं की आकांक्षाओं को समझते हुए आप अपने काम को बखूबी निभाएं।
1: ഇതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഓഫർ ലെറ്റർ കൈമാറി. റോസ്കാർ മേളയിൽ വെച്ച് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിച്ച ഒരു ഉദ്യോഗാർത്ഥി ആകാശവാണിയോട്:
2: ഹായ്, എൻ്റെ പേര് ആംനസി. ഞാൻ ഇവിടെ ഇപ്പോൾ 20th റോസ്കാർ മേളയിൽ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വന്നേക്കുവാണ്. എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് എക്സാമിനറായിട്ടാണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇവിടെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരോടും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. കുറേ നാളായിട്ട് പ്രിപ്പറേഷൻസ് ആയിരുന്നു, പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റോസ്കാർ മേളയിൽ യൂണിയൻ മിനിസ്റ്ററിൻ്റെ വഴി നമുക്ക് നേരിട്ട് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ പി എമ്മിൻ്റെ സ്പീച്ച് എല്ലാം, പിന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അപ്പോയിൻമെൻ്റ് കിട്ടിയവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ ഇതൊരു നല്ലൊരു അവസരമായിട്ട് തോന്നി. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയാണ്.
1: ദേശീയ ഗാനത്തോടുകൂടി ചടങ്ങ് സമാപിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൊച്ചി പാലാരിവട്ടത്ത് വെച്ച് നടന്ന 20th റോസ്കാർ മേളയുടെ റേഡിയോ റിപ്പോർട്ട്.
3: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
4: കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ കൂടിയ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചി നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 മണി കഴിഞ്ഞ് 49:39 ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാറുണ്ട് അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത ആരുമുണ്ടാവില്ല. പക്ഷേ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രസക്തം. നിങ്ങൾ തിരമാലകളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉയർച്ചയും താഴ്ചയുമുണ്ട്. ഓരോ താഴ്ചയിൽ നിന്നും

0: പൂർവാധികം ശക്തമായി അതുയർന്നുവരുന്നു. അതുപോലെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടന്ന് പൂർവാധികം ശക്തരായി കൂടുതൽ കരുത്തോടെ നാം ജീവിതത്തെ അഭിമുഖീകരിക്കണം. ഈ ഒരു സത്യചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിച്ചാലോ. ഇന്നത്തെ പരിപാടിയിൽ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധന ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളി പോളാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക വൃത്തിയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കൃഷിയിടങ്ങളിൽ കീടബാധ എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കീടങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടാകുന്നതിനാൽ അവയെ നിയന്ത്രിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ തലമുറ കീടനാശിനികളും ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഇവയുടെ പ്രത്യേകതകളും ഉപയോഗരീതികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ പരിചയപ്പെടാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറിയിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളി പോൾ ചേരുന്നുണ്ട്. ഡോക്ടർ അമ്പിളി പോളുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ അമ്പിളി, നമ്മൾ ഈ ന്യൂ ജനറേഷൻ ഇപ്പം പൊതുവെ എല്ലാ കാര്യത്തിലും പറയാറുണ്ട്. ന്യൂ ജനറേഷൻ കിഡ്സ് വരെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേരാണ്. അപ്പോൾ ഈ കീടനാശിനികളുടെ ഈ ഒരു പുത്തൻ തലമുറ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സും ഉണ്ടല്ലേ?
4: അതെ, മറ്റു മേഖലകളെ പോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ തലമുറ കീടനാശിനികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇറക്കിയിട്ടുള്ള കീടനാശിനികളാണ് പുത്തൻ തലമുറ കീടനാശിനികൾ. അതിന് പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കുറേയേറെ സവിശേഷതകളും ഉണ്ട്, എന്നാൽ കുറച്ച് ദൂഷ്യവശങ്ങളും ഉണ്ട്.
3: ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്?
4: പ്രധാനമായിട്ടും നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ തന്നെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവയുടെ റെസിഡ്യുവൽ ടോക്സിസിറ്റി, അതായത് വിഷവീര്യത കുറച്ചൊന്ന് കുറയ്ക്കുക എന്നുള്ളതും, അതുപോലെ ഇത് ചെന്ന് കീടങ്ങളെ ആക്രമിക്കുന്ന സൈറ്റ്, അതായത് സ്ഥലം എവിടെയാണോ ആക്രമിക്കുന്നത് അത് കുറച്ച് വ്യത്യസ്തവുമാണ്. അത് വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സസ്തനികൾക്ക്, അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള മാമൽസിന് അത് വളരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആ സൈറ്റ് ഓഫ് ആക്ഷൻ വളരെ മാറ്റിയിട്ടുണ്ട്.
3: സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്
4: കീടങ്ങളുടെ എവിടെയാണ് ആക്ട് ചെയ്തത്. ഇപ്പൊ പഴയ തലമുറ കീടനാശിനികളായ ഓർഗാനോക്ലോറിൻ, ഓർഗാനോഫോസ്ഫേറ്റ് ഇവയെല്ലാം തന്നെ നാഡീവ്യൂഹത്തെയാണ്, അതായത് കീടങ്ങളുടെ നാഡീവ്യൂഹത്തെയാണ് അഫക്ട് ചെയ്തിരുന്നത്. മനുഷ്യനെ അതുപോലെ നാഡീവ്യൂഹത്തെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു പഴയ തലമുറക്കാർ. എന്നാൽ പുത്തൻ തലമുറയാണെങ്കിൽ മറ്റു പല ഭാഗങ്ങളെയുമാണ് ഈ നാഡീവ്യൂഹത്തെ പുറമേ മസിൽസ് അല്ലെങ്കിൽ അവയുടെ ക്യൂട്ടിക്കിൾ ഡെവലപ്മെന്റ്, അവയുടെ മോൾട്ടിങ് ഇതിനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. മമേലിയൽ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു മോൾട്ടിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലാത്ത
3: വിവിധ
4: ഘട്ടങ്ങളെയാണ് അത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള തരം പുത്തൻ തലമുറയും ഉണ്ട്. എന്നാൽ നാഡീവ്യൂഹത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായി ആക്ട് ചെയ്യുന്ന കീടനാശിനികളാണ് പുത്തൻ തലമുറകൾ. അപ്പോ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മാമൽസിന്, പ്രത്യേകിച്ച് മനുഷ്യന് അത് കമ്പാരിറ്റീവ്ലി താരതമ്യേന സേഫാണ്.
3: വിഷം
4: തന്നെയാണ്, എന്നാൽ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് ഇത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡോസ്, നമ്മൾ സ്പ്രേ ചെയ്യുന്ന തോത്. ഇപ്പൊ തന്നെ പഴയ തലമുറയായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ പഴയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയായിരുന്നു ക്യുനാൽഫോസ് എന്ന്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അത് ഏകദേശം ഒരു 1.5 മുതൽ 2 മില്ലി ഒരു ലിറ്ററിലായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പൊ വന്ന പുത്തൻ തലമുറ കീടനാശിനികളുടെ ഡോസ് എന്ന് പറഞ്ഞാൽ അതിൽ 10-ൽ 1 മാത്രം.

0: അതായത് ഒരു എക്സാമ്പിൾ അതുപോലെ പറയുവാണെങ്കിൽ ഫ്ലൂ ബെൻഡിയാമൈഡ് എന്നൊരു കീടനാശിനിയുണ്ട്. ആ കീടനാശിനിയുടെ ഡോസ് എന്ന് പറഞ്ഞാൽ 1 മില്ലി 10 ലിറ്റർ വെള്ളത്തിലാണ്. അതാണ് ഏറ്റവും വലിയ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒത്തിരി കുറവാണ്. അപ്പോ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് പോകുന്ന കീടനാശിനികളുടെ അളവും അതുപോലെ കുറയുന്നുണ്ട്. പിന്നെ 3 എന്ന് പറഞ്ഞാൽ പഴയ തലമുറക്കാരെല്ലാം കുറച്ച് ബ്രോഡ് സ്പെക്ട്രം ആയിരുന്നു. അതായത് നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്ന അവിടെയുള്ള എല്ലാ ഓർഗാനിസത്തെയും കൊല്ലാനുള്ള കഴിവായിരുന്നു പഴയ തലമുറക്കെങ്കിൽ. പുത്തൻ തലമുറയുടെ പ്രത്യേകത വളരെ സെലക്റ്റീവ് ആണ്. നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ കൊല്ലാനുള്ള ഒരു കഴിവ് പുത്തൻ തലമുറയ്ക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ മിത്ര കീടങ്ങൾ, നമ്മുടെ നോൺ ടാർഗറ്റ് ആയിട്ടുള്ള മറ്റ് കീടങ്ങൾ, അവയെല്ലാം നമുക്ക് ഒന്ന് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതും പുത്തൻ തലമുറയുടെ മറ്റൊരു പ്രത്യേകതയാണ്.
1: ഇപ്പൊ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യത്തില്ല, റെഡ് കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പൊ ഈ പുത്തൻ തലമുറ ഏത് കാറ്റഗറിയിലാണ്
0: വരുന്നത്? അതാ സർ, ഇപ്പൊ വിഷവീര്യത അനുസരിച്ച് നമ്മൾ 4 ആയിട്ടാണ് നമ്മുടെ കീടനാശിനികളെ തരംതിരിക്കുന്നത്. അതായത് ചുവപ്പ്, മഞ്ഞ, നീല, പച്ച, ഈ 4 കാറ്റഗറിയിലാണ് നമ്മൾ വർഗീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഗീകരണം വെച്ചിരിക്കുന്നത് എത്രത്തോളം ഉപയോഗിക്കുന്ന മനുഷ്യനും മറ്റു മാമൽസിനും സുരക്ഷിതമാണെന്ന്. അപ്പൊ മമേലിയൻ ടോക്സിസിറ്റി അനുസരിച്ചാണ് ഈ വർഗീകരണം. ചുമപ്പെന്ന് പറഞ്ഞാൽ അത്യുഗ്ര വിഷമാണ് ആർക്ക്? മാമൽസിന്, അല്ലാതെ കീടങ്ങൾക്ക്, മനുഷ്യർക്ക്. അടുത്ത് മഞ്ഞ എന്ന് പറഞ്ഞാല് ഉഗ്രവിഷം, നീല എന്ന് പറഞ്ഞാൽ മിതവിഷം, പച്ച എന്ന് പറഞ്ഞാൽ നേരിയ വിഷം. എന്നാൽ നേരിയ വിഷമാണെങ്കിൽ അതൊരു വിഷമാണെന്നുള്ളത് ആരും മറക്കരുത്. പച്ച കീടനാശിനികളായാലും നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് അത് ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്കൊരു നിയമമുണ്ട്, ഇൻസെക്ടിസൈഡ് ആക്ട് 1968 വന്ന നിയമമാണ്. അതിനകത്ത് ഇത് നിഷ്കർഷിച്ചിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ വേണം കീടനാശിനികൾ പുറത്തിറക്കാൻ എന്നുള്ളത്. അതായത് ഒരു കർഷകൻ ഒരു മരുന്ന് അടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അയാൾ നോക്കേണ്ട ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു. ഇപ്പൊ ചുമപ്പാണ് അല്ലെങ്കിൽ മഞ്ഞയാണെങ്കിൽ അത്രയും ശ്രദ്ധ ആ കർഷകൻ ചെലുത്തണം. ഇത് വളരെ അത്യുഗ്ര വിഷമാണ് എനിക്ക് എന്നുള്ളൊരു ചിന്ത കർഷകന്റെ മനസ്സിൽ വരണം. പിന്നെ നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ കൂടുതലും തന്നെ നമ്മുടെ ആ നീല പച്ച കാറ്റഗറിയിലാണ് വരുന്നത്.
1: കൂടുതലും
0: ചുവപ്പും മഞ്ഞയും ഇല്ല. പിന്നെ ഇപ്പൊ നമുക്ക് സർവ്വസാധാരണമായി റെഡ് കാറ്റഗറിയിൽ വരുന്നത് എലിവിഷങ്ങളാണ്. മിക്ക എലിവിഷങ്ങളും റെഡ് കാറ്റഗറിയാണ്. എന്നാൽ വിളകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കീടനാശിനികളിൽ കൂടുതലും ഈ പുത്തൻ തലമുറ പ്രത്യേകിച്ചും ബ്ലൂ, ഗ്രീൻ രണ്ടിലും തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മമേലിയൻ ടോക്സിസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് പുത്തൻ തലമുറകൾക്ക്.
1: അപ്പൊ ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാന്ന് വിശ്വസിക്കാം. പക്ഷെ മാഡം പറഞ്ഞ ഇതിന്റെ ഉപയോഗത്തിന്റെ തോത് ഒത്തിരി കുറവാണ്.
0: അതെ. അപ്പൊ പുത്തൻ തലമുറയുടെ ഡോസ് നമ്മൾ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കി എടുക്കാനും അതിലൊരു വിശ്വാസ്യത അർപ്പിക്കാനും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇത്ര ഇട്ടാൽ എഫക്റ്റ് ആകുമോ? അതാ പല കർഷക സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്ര ഇട്ടാൽ എഫക്റ്റ് ആകുമോ? അപ്പൊ അവരെന്താ, ആക്ച്വലി അവർ ഫീൽഡില് സ്പ്രേ ചെയ്യുമ്പോൾ അവർ കുറച്ച് കൂടുതലിടും. പക്ഷേ വളരെയധികം കാലത്തെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിൽ കൂടെയാണ് ഈ ഡോസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞരായാലും കൃഷി ഓഫീസർമാരായാലും ശുപാർശ ചെയ്യുന്ന തോത് മതിയാകും ആ കീടനാശിനിക്ക്. അത് കൂടാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്.
1: ഈ പുത്തൻ തലമുറ കീടനാശിനികളുടെ ലഭ്യത എങ്ങനെയാണ്? ഇത് മാർക്കറ്റിൽ അല്ലെങ്കിൽ കർഷകർക്ക് ഇത് ലഭ്യമാണോ?
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ കീടനാശിനി കടകളൊക്കെ ഒന്ന് നോക്കിയാൽ സിറ്റിയിൽ കിട്ടുന്നതിന്റെ അത്രയും കിട്ടുന്നില്ല എന്നൊരു പരാതി കർഷകർ പറയാറുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആവശ്യകത അനുസരിച്ചാണ് എനിക്ക് തോന്നുന്ന കീടനാശിനി അവർ അവിടെ ലഭ്യമാക്കുന്നത്. ശരിക്കും നമ്മുടെ കേരളത്തിൽ സുലഭമാണ് ഇപ്പം പുത്തൻ തലമുറ കീടനാശിനികള്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല കൃഷി ശാസ്ത്രജ്ഞരായാലും എക്സ്റ്റൻഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും ശുപാർശ ചെയ്യുന്നത് ഇപ്പോ പുത്തൻ തലമുറ തന്നെയാണ്. പ്രത്യേകിച്ച് പച്ചക്കറികളിൽ, പച്ചക്കറികളിൽ റെഡും യെല്ലോ വിഭാഗത്തിലുള്ളത് കഴിവതും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഇടയ്ക്ക് ഗവൺമെന്റ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറി വളർത്തുന്ന കർഷകര് ഇപ്പൊ കൂടുതലായിട്ടും പുത്തൻ തലമുറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റിയും ഉണ്ടാകും.
1: അപ്പൊ നമ്മുടെ ഈ പഴയ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികള്, ക്ലോർപൈറിഫോസ് ഉണ്ട്, ക്വിനോൽഫോസ് ഉണ്ട്, ഇതൊക്കെ ആൾക്കാര് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആയിരുന്നു. ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഒരു ചർച്ചയുണ്ടായിരുന്നു ഇതൊക്കെ നിരോധിക്കാൻ പോകുവാണ് അല്ലെങ്കിൽ എളുപ്പം തന്നെ നിരോധിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതെത്രമാത്രം ശരിയാണ്?
0: കർഷകര്, പ്രത്യേകിച്ച് വാഴ കർഷകർ, കേരളത്തിലെ വാഴ കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി. അല്ല, സാറ് പറഞ്ഞ ക്യുനാൽഫോസ്, അത് മറ്റു പച്ചക്കറികളിലൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ച് വന്നൊരു കീടനാശിനിയാണ്. ഇവയെല്ലാം തന്നെ യെല്ലോ കാറ്റഗറി, മഞ്ഞ കാറ്റഗറിയിൽ, അതായത് ഉഗ്രവിഷത്തിൽ പെടുന്നതാണ്. അപ്പൊ അതിന്റെ റെസിഡ്യൂ ടോക്സിസിറ്റിയും അതിന്റെ ഡേറ്റയൊക്കെ വർഷങ്ങളായിട്ട് പഠിച്ചിട്ട് ഇതിനൊരു നിരോധനവും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നത് കേന്ദ്ര കീടനാശിനി ബോർഡാണ്, സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡെന്ന് നമ്മൾ പറയും. അവരാണ് ഇതിന്റെ നിരോധനവും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും നടത്തുന്നത്. ഒരു ഓർഡർ വന്നപ്പോ ഈ കീടനാശിനികളെല്ലാം തന്നെ ഒരു ബാൻഡ് ലിസ്റ്റിൽ

0: ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ബാൻഡില്ല, പക്ഷെ ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഡൈമെത്തോയേറ്റ് അല്ലെങ്കിൽ ക്യുനാൽഫോസ്, ക്യുനാൽഫോസ് പണ്ട് ഏലകൃഷിക്ക് ശുപാർശ ചെയ്തിരുന്നു കേന്ദ്ര കീടനാശിനി ബോർഡ്, പക്ഷെ ഇപ്പോ ആ ശുപാർശ എടുത്തു കളഞ്ഞു. ഇപ്പം ഏലകൃഷിക്ക് നമുക്ക് ക്യുനാൽഫോസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ സി ഐ ബി ആർ സി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താ, അതിന് കുറെ ദൂഷ്യവശങ്ങൾ ഉണ്ടെന്ന് കണ്ടതിന് തുടർന്നാണ് അങ്ങനെയുള്ള നിരോധനങ്ങളെല്ലാം വരുന്നത്. അപ്പം അതിനൊരു ചാൻസ് ഉണ്ട്, കുറച്ചു കാലത്തിനിടയിൽ ഈ അത്യുഗ്രവേഷത്തിലും ഉഗ്രവേഷത്തിലും പെട്ട കീടനാശിനികൾ നിരോധിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ ഈ പുത്തൻ തലമുറയ്ക്ക് ഭയങ്കരമായ പ്രസക്തി ഏറും എന്നുള്ളത് വളരെ വളരെ
1: ഞാൻ ചോദിക്കാൻ തന്നെ ഉദ്ദേശിച്ച ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ പുത്തൻ തലമുറ പെസ്റ്റിസൈഡിലോട്ട് മാറേണ്ടത് ഇരിക്കുന്നു. അപ്പൊ അവർക്കൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളെ കാർഷിക സർവകലാശാല അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസീസ് ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു?
0: തീർച്ചയായിട്ടും കൃഷിവകുപ്പും കേരള കാർഷിക സർവകലാശാലയായാലും നിരന്തരമായിട്ട് പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് പരിശീലന ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡോസ്, അത് ഞാൻ നേരത്തെ സാറിനോട്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ്, അതായത് വിള പരിപാലന മുറകൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്ന ബുക്കിലും ഇതിനെപ്പറ്റിയുള്ള ശുപാർശകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഡോസും കാര്യങ്ങളും, പിന്നെ പല പ്രസിദ്ധീകരണങ്ങളും കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പുത്തൻ തലമുറയെ കുറിച്ചും, അതിന്റെ ഡോസ്, ബാക്കി വിഷവീര്യത, വെയിറ്റിംഗ് പീരീഡ്, അത് എത്ര കാലം കാത്തിരിക്കണം എന്നുള്ളതുമെല്ലാം ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ വിട്ടുപോയ ഒരു കാര്യമാണ്. പഴയ തലമുറ കീടനാശിനികളുടെ കാത്തിരിപ്പ് കാലം, അതായത് മരുന്നടിച്ചിട്ട് വിളവെടുക്കുന്നതിനും ഇടയ്ക്കുള്ള സമയമാണ് നമ്മൾ കാത്തിരിപ്പ് കാലം എന്ന് പറയുന്നത്. അത് വളരെ കൂടുതലായിരുന്നു. കാരണം അതിന്റെ ടോക്സിസിറ്റി കുറയാൻ, അതിനകത്തുള്ള റെസിഡ്യുവൽ കണ്ടന്റ് കുറയാനായിട്ട്, കീടനാശിനിയുടെ അളവ് കുറയാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. എന്നാൽ പുത്തൻ തലമുറ കീടനാശിനികൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് കീടനാശിനികളെല്ലാം വിഘടിച്ച് നശിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നമ്മുടെ പുത്തൻ തലമുറകൾ കീടനാശിനികളുടെ എല്ലാം കാത്തിരിപ്പ് കാലം കുറവാണ് പഴയ തലമുറയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ.
1: അതൊരു അഡ്വാൻറ്റേജ് ആണ്.
0: മാഡം,
1: ഈ പെസ്റ്റിസൈഡ്സിനെ കുറിച്ച്, കീടനാശിനികൾ ഏത് വിളയ്ക്ക് ഏത് കീടത്തിന് വേണ്ടി എത്ര യൂസ് ചെയ്യണം, ഇതിന്റെയൊക്കെ ഒരു ആധികാരികമായ ഒരു ഇൻഫോർമേഷൻ, ഇന്നത്തെ യുഗം എന്ന് പറയുന്ന ഒരു IT യുഗമല്ലേ, ഓൺലൈനിൽ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ വിവരങ്ങൾ നമുക്ക് എവിടെയെങ്കിലും നിന്നും കിട്ടുമോ, അതിന്റെ ഒരു ആധികാരികമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ?
0: സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാർ ചോദിച്ചത്. ശരിക്കും ഇന്ന് സാർ പറഞ്ഞാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. ഏത് കർഷകന്റെ കയ്യിലും പുതിയ മൊബൈലും സിസ്റ്റവും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ കർഷകർക്കും അവൈലബിൾ ആയതുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ്, നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് കേന്ദ്ര കീടനാശിനി ബോർഡിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ് www.cibrc.nic.in എന്നാണ്. അതില്ലെങ്കിൽ സാർ ഗൂഗിളില് CIBRC, അതായത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിലോട്ട് പോകും. അവിടെ പോയിട്ട് മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്നൊരു ലിങ്ക് ഉണ്ട്. ഒന്നുകൂടെ പറയാം, മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി സർ. അതിനകത്ത് ഏത് കീടത്തിനെതിരെ എത്ര ഡോസിൽ അടിക്കണം, എത്ര വെയിറ്റിംഗ് പീരീഡ്, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ സർ കുമിൾനാശിനിയുടെ ഉണ്ട്, ഹെർബിസൈഡ്സ് കളനാശിനിയുടെ ഉണ്ട്, അതുപോലെ ജൈവ കീടനാശിനികളുടെ ഉണ്ട്, എല്ലാ വിവരണങ്ങളും. ഏറ്റവും പ്രധാനം, അതൊരു ലീഗൽ ഡോക്യുമെന്റ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആധികാരിക ഒരു ഗ്രന്ഥം തന്നെയാണ് അത്. ആ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു സമയത്തും കർഷകർക്ക് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ആൾക്കാർക്കും ഇത് വളരെ പ്രയോജനമാണ് സർ, ആ ഒരു ഡോക്യുമെന്റ്. പിന്നെ അവർ റെഗുലർ ആയിട്ട് അത് റിവൈസും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അതിനകത്ത് മാറ്റണമുണ്ടെങ്കിൽ അവർ മാറ്റുന്നുണ്ട്, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ പക്കയായിട്ട് അവരത് ചെയ്യുന്നുണ്ട് CIBRC.
1: അതിന്റെ അകത്ത് ഈ ബാൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിരോധിച്ച കീടനാശിനികൾ,
0: അതിന്റെ ലിസ്റ്റും അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് സർ, ബാൻഡ് ലിസ്റ്റ് റെസ്ട്രിക്റ്റഡ്, ചില കീടനാശിനികൾ റെസ്ട്രിക്റ്റഡ് ആണ്. എക്സാമ്പിൾ DDT നമുക്ക് തോന്നും ബാൻഡ് ആണ്, അല്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം മൊസ്കിറ്റോ കൺട്രോളിന്, കൊതുക് നിയന്ത്രണത്തിന് ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്, നമ്മുടെ വിളകളിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മോണോക്രോട്ടോഫോസ്, പച്ചക്കറികളിൽ ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ പ്ലാന്റേഷൻ ക്രോപ്പിലും മറ്റേതിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ ലിസ്റ്റും അതിനകത്തുണ്ട്.
1: മേഡം, നമ്മൾ പുത്തൻ തലമുറ പെസ്റ്റിസൈഡ്സ് കീടനാശിനികളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പഴയ പെസ്റ്റിസൈഡ്സ് ആവട്ടെ, ഇതിന്റെയൊക്കെ ഉപയോഗം ചെയ്യാൻ നേരം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ഈ പുത്തൻ തലമുറ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഴയ തലമുറ പോലെ തന്നെയാണ്. അപ്പൊ ഏത് കീടനാശിനി ഉപയോഗിച്ചാലും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും കർഷകർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കീടനാശിനികൾ മൂക്കിലൂടെയും വായിലൂടെയും മാത്രമേ നമ്മുടെ ശരീരത്തിൽ കടക്കുകയുള്ളൂ എന്ന്. അല്ല, തൊലിപ്പുറത്തൂടെ കടക്കാൻ പറ്റിയ കീടനാശിനികളും നാം ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കയ്യുറകൾ മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം, മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ കൈയും ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ സമയം നമ്മൾ കാണുമ്പോൾ ഉടുപ്പിടാതെ കർഷകര് കീടനാശിനി സ്പ്രേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊരിക്കലും പാടില്ല. തൊലിപ്പുറത്തൂടെ കയറും എന്നുള്ള ഒരു ഇത് അവരറിയുന്നില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങൾ ഒന്ന് ധരിക്കുക. പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഒരു സിഗരറ്റൊക്കെ ഉപയോഗിക്കുന്നവർ ഒരു സിഗരറ്റ് വലിക്കുക, ഈ ഒരു കാര്യങ്ങളൊന്നും ഇതിന്റെ ഇടയ്ക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുക ചെയ്യരുത്. പിന്നെ നമ്മൾ കാണാറുള്ളതാണ് ഈ നോസിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പ്രേയറിന്റെ നോസിൽ. അത് പലപ്പോഴും അടയുമ്പോൾ അതെടുത്ത് വായിൽ വെച്ച് ഇങ്ങനെ ഊതുന്നത് കാണാം, അതിനകത്തുള്ള മണ്ണ് പോകുന്നു, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്പ്രേയർ നല്ലവണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അത് ശരിക്കും വർക്കിംഗ് കണ്ടീഷൻ ആണോ, ഒരു സ്പ്രേ ഫ്ലൂയിഡ് ഒക്കെ നല്ലവണ്ണം സ്പ്രേ ആയിട്ട് തന്നെയാണോ പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെ അതിന് മുമ്പും പിമ്പും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. പിന്നെ വളരെ പ്രധാനം, മരുന്ന് ഉപയോഗിച്ച ശേഷം, അതായത് കീടനാശിനി സ്പ്രേ ചെയ്ത ശേഷം നല്ലവണ്ണം ശരീരം വൃത്തിയാക്കി കഴിയുമെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടോ വല്ലതും നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കീടനാശിനി പ്രയോഗം. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുക, അല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം കീടനാശിനി എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, അത് രാസ കീടനാശിനിയാണ്. വേണമെങ്കിൽ നമ്മൾ അവനെ ഒരു ജീവനാശിനി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ശരിക്കും പറയാറുണ്ട്, അശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവനാശിനിയാണ്, എന്നാൽ ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവ പോഷണിയാണ്. കാരണം കർഷകരുടെ ഫീൽഡിലെ കീടങ്ങളെ നശിപ്പിച്ച് കർഷകർക്ക് വിളവ് കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു ഉപാധി തന്നെയാണ് ശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗം.
1: പിന്നെ അതെങ്ങനെയാണെങ്കിലും അത് ആദ്യം സൂചിപ്പിച്ച മാതിരി അത് വിഷം
0: തന്നെയാണ്, അതെപ്പോഴും കർഷകരുടെ മനസ്സിലിരിക്കുക.
1: മേഡം, ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ പുത്തൻ തലമുറ കീടനാശിനികൾ, നമ്മൾ ഇതിന്റെ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്ത്, പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡും കാണുമല്ലോ.
0: തീർച്ചയായിട്ടും
1: അതിനെ കുറിച്ച് ഒന്നും പറയാമോ?
0: ഞാൻ ഇത്രയും നേരം പുത്തൻ തലമുറയെ പറ്റി പറഞ്ഞെങ്കിലും പഴയ തലമുറകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അമിതമായ വിലയാണ്. ശരിക്കും നമ്മുടെ പഴയ തലമുറ കീടനാശിനികൾ ഒരു 100 മില്ലിയൊക്കെ 100 രൂപയുടെ അടുത്തൊക്കെ വില ഉള്ളപ്പോ ഇത് 3000 മുതൽ 3500 വരെ വിലയാണ്. എല്ലാം പറയുന്നില്ല, മിക്ക പുത്തൻ തലമുറ കീടനാശിനികൾക്കും അത് കർഷകന് വഹിക്കുന്നതിനും കുറച്ച് കൂടുതലാണ്. പക്ഷേ അതിനകത്ത് ഒരു വേറൊരു സൈഡുണ്ട്, ഡോസ് വളരെ കുറവാണ്. അവിടെ 2 മില്ലി 1 ലിറ്റർ ഉപയോഗിക്കുന്നിടത്ത് ഇവിടെ 0.1 മില്ലിയൊക്കെ മതിയാവും 1 ലിറ്ററിൽ. എന്നാലും പലപ്പോഴും കർഷകർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡോസ് ഒന്ന് കൂടിയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ പുത്തൻ തലമുറ കീടനാശിനികൾ. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സുലഭം ആയിട്ട് കിട്ടുന്നത് കുറവാണ്. പക്ഷേ സിറ്റിയിലൊക്കെ ഇതിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. ഗ്രാമപ്രദേശങ്ങളിലോട്ട് പോകും തോറും പുത്തൻ തലമുറയുടെ ലഭ്യത കുറച്ച് കുറവായിട്ടാണ് കർഷകർ പറയാറ്. പിന്നെ മൂന്നെന്ന് പറഞ്ഞാൽ സാർ, നമ്മൾ പൊതുവെ കീടനാശിനികളുടെ ദൂഷ്യവശങ്ങൾ പറയുമ്പോൾ ഒരു 4-6 പറയാറുണ്ട് സാർ. റെസിസ്റ്റൻസ്, റിസർജൻസ്, റെസിഡ്യൂ, റിസ്ക് എന്ന് പറഞ്ഞൊരു 4-6. ഇതിൽ ആദ്യത്തേത് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധശേഷി ഉണ്ടാകും കീടങ്ങളിൽ. അതായത് ഒരേ കീടനാശിനികൾ തുടർച്ചയായി പ്രയോഗിച്ചാൽ കീടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിരോധശേഷിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പുത്തൻ തലമുറയ്ക്കും ഉണ്ട്. പല റിപ്പോർട്ടും നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പുത്തൻ തലമുറ കീടനാശിനികളും കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ഉണ്ടാവാം, റിസർജൻസ് ഉണ്ടാവാം. ഈ ഒരു 4 ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ദൂഷ്യ വശങ്ങൾ ഈ പുത്തൻ തലമുറയ്ക്കും ബാധകം തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരേ കീടനാശിനികൾ കണ്ടിന്യൂസ് പ്രയോഗിക്കരുത്, അത് പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ. രണ്ടാമത്തെ റിസർജൻസ് എന്ന് പറയുമ്പോൾ ഡോസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ഡോസ് വരണം, കുറവും ആയിപ്പോരുത് കൂടുതലും ആയിപ്പോരുത്, അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ റെസിഡ്യൂ, അവശിഷ്ട വിഷാംശം, അതും പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ പുത്തൻ തലമുറകളുടെ അവശിഷ്ട വിഷാംശം കുറച്ച് കുറവാണ്. എന്നാലും നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ അവശിഷ്ട വിഷാംശത്തിന്റെ പഠനങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെയും വിഷാംശം നമുക്ക് പച്ചക്കറികളിൽ നിന്നും മറ്റ് പഴവർഗ്ഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഴയ തലമുറകളോട് ഏകദേശം സെയിം തന്നെയാണ് പുത്തൻ തലമുറ എന്ന് പറയുന്നത്.
1: പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ച മാതിരി ഇതെല്ലാം ഒരു ഗ്രീൻ ലേബലിൽ വരുന്നത്,
0: ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ലേബൽ എന്നുള്ളത് കുറച്ച് സുരക്ഷിതമാണ്. പിന്നെ ഡോസ് കുറവാണ്, പിന്നെ മമേലിയൻ ടോക്സിസിറ്റി കുറവാണ്, പിന്നെ നോൺ ടാർജറ്റ് ആയിട്ട് അത് മിത്ര കീടങ്ങൾക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുത്തൻ തലമുറ കുറച്ച് നല്ലതാണ് എന്നുള്ളതാണ്.
1: പിന്നെ നമുക്ക് ഇനി അവോയ്ഡ് ചെയ്യാനും പറ്റത്തില്ല, ഇനി വരുന്ന സമയത്ത് ഇത് തന്നെയാണ്.
0: അപ്പൊ കർഷകർ അതൊന്ന് ഉപയോഗിച്ച് ശീലിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യങ്ങൾക്ക് കീടനാശിനി പ്രയോഗം എന്ന് പറയുന്ന അത്യാവശ്യത്തിന് മാത്രം അത് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുക.
1: ഡോക്ടർ അംലി പോൾ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. വളരെ നന്ദി.
0: നന്ദി സാർ.

0: പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളിപ്പോൾ. ഡോക്ടർ അമ്പിളിപ്പോളുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 70,300 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 5,800 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപ്പാദനം കൂടാൻ

0: ും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 പാക്കറ്റിൽ 5 ഗ്രാം വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1/2 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്നത്തെ പരിപാടിയുടെ സമയം കഴിയാറായല്ലോ. എങ്കിൽ നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കിയാലോ. ചോദ്യം ഇതായിരുന്നു, കാർഷിക മേഖലയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കേട്ടോളൂ, കളകൾ അഥവാ വീഡ്സിനെയാണ് ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് കാർഷിക മേഖലയിൽ പറയുന്നത്. കാരണം രോഗങ്ങളും കീടങ്ങളും മൂലമുള്ള നഷ്ടം നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രകടമാകും. എന്നാൽ കളകൾ മൂലമുള്ള നഷ്ടം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
4: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ജേർണി. ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ വിപണി കേൾക്കാം. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,300 രൂപ, ആലപ്പുഴ 25,400 രൂപ, കോട്ടയം 28,700 രൂപ, എറണാകുളം 25,800 രൂപ, കൊച്ചി റെഡി 25,400, ആലുവ 27,500, വടക്കൻ പറവൂർ 26,600 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,400, വടക്കൻ പറവൂർ 16,100 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 39,200 രൂപ, കട്ടപ്പന 38,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം 31,500 രൂപ. ആലുവ ക്വിന്റലിന് 6,000 രൂപ. തൊടുപുഴ

0: ആയിരത്തിന് 32,500 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ. ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ. കൊച്ചി പറവൂർ 5,100 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,200, കൊച്ചി അൺഗാർബിൾഡ് 70,200 രൂപ. ആലുവ 68,500. തൊടുപുഴ 69,000 രൂപ. കട്ടപ്പന 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,300, കട്ടപ്പന 3,200. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000 രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,200 രൂപ, മൂവാറ്റുപുഴ 22,500 രൂപ. കോതമംഗലം 26,600, തൊടുപുഴ 26,300 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500, തൊടുപുഴ 23,500 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 190,000 രൂപ, ആലുവ 185,000 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 5,800 രൂപ. അടയ്ക്ക 1,000 എറണാകുളം 4,600. നേന്ത്രക്കായ പച്ച ക്വിൻ്റലിന് എറണാകുളം 4,300, ആലുവ 4,000 രൂപ, തൊടുപുഴ 18,000 രൂപ. ശ്രോതാക്കൾ കേട്ടത് വിപണി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ശ്രോതാക്കളെ, നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. കാർഷിക ജീവനം കേൾക്കാൻ മറക്കരുത്. നാളെ വൈകിട്ട് 6:50.

നാളെ രാവിലെ 7:35 FM ഡയറിയുടെ ആദ്യ ഭാഗത്തിൽ സമകാലികം UPI ഇടപാടിന് ചാർജ്. സമകാലികം കേൾക്കാൻ മറക്കരുത്. നാളെ രാവിലെ FM ഡയറിയിൽ 7:35 FM ഈവനിംഗിൽ രാത്രി 7:35. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 കഴിഞ്ഞ് 44:48. അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300-ഓളം പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ച്

0: ബാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ വിശദമായി. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കനുസൃതമായി രാജ്യത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന പദ്ധതിയിലൂടെ ഏകദേശം 2 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ മോദി അറിയിച്ചു. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ വിപണികൾക്ക് വഴിയൊരുക്കുകയും യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: आज भारत तेजी से ग्रो करने वाली बड़ी अर्थव्यवस्था है. इस फाइनेंशियल ईयर की पहली तिमाही में भारत की ग्रोथ रेट 7.8% रही है. इन्वेस्टमेंट में करीब 12% की बढ़ोतरी हुई है. रेटिंग एजेंसियां भारत की रेटिंग सुधार रही है और ये प्रगति ऐसे समय में हो रही है जब दुनिया अनेक अनिश्चितताओं से गुजर रही है.
0: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. ഇതോടെ നിയമന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആയി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യവികസനത്തിന് സംഭാവന നൽകാൻ യുവജനങ്ങൾക്ക് അവസരം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പ് സംഘടിപ്പിച്ച റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണനിർവഹണത്തിന്റെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പൊതുസേവനത്തിൽ നൈപുണ്യം, പൊരുത്തപ്പെടാനുള്ള കഴിവ്, തുടർച്ചയായ പഠനം എന്നിവയുടെ പ്രാധാന്യം യുവ ഉദ്യോഗസ്ഥർ തിരിച്ചറിയണമെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. ചടങ്ങിൽ 183 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൊച്ചിയിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരി പരിപാടിയിൽ മുഖ്യാതിഥിയായി. യുവാക്കളുടെ വികസനത്തിലും അവർക്കുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ് റോസ്ഗാർ മേളയെന്ന് ശ്രീ ജയൻ ചൌധരി പറഞ്ഞു. 102 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഡൽഹി, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഝാർഖണ്ഡ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 14 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ജഡ്ജിമാരായും അഡീഷണൽ ജഡ്ജിമാരായും നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് നിയമനങ്ങൾ നടത്തിയതെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. നിവേദിത, അനിൽ ശർമ്മ, നിഷ സഹായ് സക്സേന എന്നിവരെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിച്ചു. 11 ടണ്ണോളം വരുന്ന പുതിയ ബാച്ച് ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ച് ഇന്ത്യ. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, ശുചിത്വ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച നേപ്പാളിന്റെ തിരിച്ചുവരവിനായി ഇന്ത്യ നൽകുന്ന സഹായ സഹകരണം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രളയത്തിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിനായി നേപ്പാൾ സർക്കാർ 7-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. 1,400-ലധികം ആളുകളുടെ മരണത്തിനും 6,000-ലധികം ആളുകളെ കാണാതാകുന്നതിനും ഇടയാക്കിയ പ്രളയത്തെക്കുറിച്ചാണ് അന്വേഷണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ വിവിധ തീരദേശങ്ങളിൽ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ കോവളം ഹവാബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ്ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. ശംഖുമുഖം ബീച്ചിലെ ശുചീകരണ പ്രവർത്തനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ വൈപ്പിൻ MLA ടോണി ചമ്മിണി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേയർ O സദാശിവൻ നേതൃത്വം നൽകി. കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലും പ്രചാരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണ ശ്രമങ്ങളിൽ പങ്കെടുത്തു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
3: കൈകോർക്കാം മാലിന്യരഹിത പുതുയുഗ കേരളത്തിനായി എന്നതാണ് ക്യാമ്പയിന്റെ ആപ്തവാക്യം. മാലിന്യക്കൂനകൾ കണ്ടെത്തി നീക്കം ചെയ്യുക, ശുചീകരിച്ച ഇടങ്ങളിൽ വീണ്ടും മാലിന്യം തള്ളാതിരിക്കാൻ സംരക്ഷണം ഒരുക്കുക, പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിനു പുറമെ സംസ്ഥാനത്തെ

0: ശുചീകരണ തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മാലിന്യത്തെ വിഭവമാക്കി മാറ്റി പുനരുപയോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നു.
1: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ മൂന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
2: സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങളുമായും സഹകരിച്ചുകൊണ്ട് വിവിധ പദ്ധതികളുടെ വേഗത്തിലുള്ള നടത്തിപ്പും പരാതി പരിഹാരവും ഉറപ്പാക്കുന്നതിനായി 2015 പ്രഗതി പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. ഈ സംവിധാനത്തിലൂടെ 85 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ തടസ്സങ്ങൾ നീക്കി വേഗത്തിലാക്കാൻ സാധിച്ചുവെന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കമായി. 2 ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501 ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. ഔദ്യോഗിക വസ്ത്രം കൃത്യസമയത്ത് ലഭിക്കാത്തതിനെ തുടർന്ന് ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറിന് പകരമാണ് പവൻ സെഹ്റാവത്ത് പതാകയേന്തിയത്. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്നലെ ജപ്പാനെ 8 പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വനിതാ സിംഗിൾ സെമിഫൈനലിൽ ഇന്ത്യയുടെ ക്വിൻസി ഡിസൂസ ഇന്തോനേഷ്യയുടെ ഇമ സുമേയയോട് പരാജയപ്പെട്ടു. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ക്വിൻസി നാളെ ജപ്പാൻ താരത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഓരോ കായിക താരവും കഠിനാധ്വാനം ചെയ്തും അപാരമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് എത്തിയിരിക്കുന്നതെന്നും ഇന്ത്യയ്ക്ക് അവരിൽ അഭിമാനമുണ്ടെന്നും തന്റെ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഡാക് സേവാ ഗിഫ്റ്റ്സ് പദ്ധതിക്ക് കീഴിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡാക് സേവാ ഗിഫ്റ്റ്സ് എന്ന പേരിൽ സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലക്കി ഡ്രോയോ ആയ യാതൊരു പദ്ധതിയുമായും ഇന്ത്യ പോസ്റ്റിന്റെ ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്ഗർ മേളയിൽ 51,000 നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300 പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501 ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 24 സെക്കൻഡും.

0: എഫ്എം ഈവനിംഗ്.
1: എഫ്എം ഈവനിംഗിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. എഫ്എം ഈവനിംഗിൽ ആദ്യം
2: സമകാലികം.
3: സ്ത്രീകളുടെ പ്രസവാനന്തര മാനസിക ആരോഗ്യം വളരെ പ്രധാനമാണെന്ന് പല അതിദാരുണ സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞിനെ കൊല്ലാൻ വരെ മടിയില്ലാത്ത അമ്മമാർ സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും അവരുടെ മാത്രം കുറ്റം കൊണ്ടല്ല, ഗർഭകാലത്തും പ്രസവത്തിന് ശേഷവും അവരിൽ ഉറങ്ങിക്കിടന്ന പ്രസവാനന്തര വിഷാദം അഥവാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന നിശബ്ദ കൊലയാളിയെ ചുറ്റുമുള്ളവർ തിരിച്ചറിയാതെ പോയതുകൊണ്ടും കൂടിയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതും പ്രസവത്തിലൂടെ അവർക്കുണ്ടായ മാറ്റങ്ങളും എല്ലാ സ്ത്രീകളും ഉൾക്കൊള്ളുന്നത് ഒരുപോലെയല്ല. ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു, പ്രസവാനന്തരം അമ്മ മനസ്സിനും വേണം കരുതൽ. പ്രസവാനന്തര വിഷാദത്തിൽ എന്താണ് സ്ത്രീകൾക്ക് സംഭവിക്കുന്നത്? ആ അവസ്ഥയിലൂടെ കടന്നുപോയ ആളെന്ന നിലയിൽ അനുഭവം വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കോണ്ടന്റ് ക്രിയേറ്ററുമായ വസുന്ധര.
4: ഓക്കെ, ആദ്യം തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗർഭകാലത്ത് നമ്മളോട് എല്ലാരും ഭക്ഷണം കഴിക്കി കഴിക്കി കഴിക്കി എന്ന് പറഞ്ഞ് നമ്മളോട് സ്നേഹത്തിൽ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മളെ. പക്ഷെ വൺസ് പ്രസവം കഴിഞ്ഞ് ആ ദിവസം തൊട്ട് ആൾക്കാർ നമ്മളെ ബോഡി ഷെയിം ചെയ്യാൻ തുടങ്ങി. ഈവൻ സ്വന്തം ബന്ധുക്കൾ അമ്മമാരടക്കം, ഓ ഇനി തടി കുറക്കണ്ട, ഇനി ഭക്ഷണം, ഇനി ഈ ഭക്ഷണം ഇങ്ങനെ കഴിക്കണേ, അപ്പൊ ആര് പാല് കൊടുക്കും, ഇവര് പാല് കൊടുക്കും. ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത്, ബിക്കോസ് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ആ ഫീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം അവരങ്ങോട് മറക്കും. ഇപ്പൊ കുട്ടി വേറെ ചെയ്യും, അമ്മ വേറെ ചെയ്യും, ചില ഭർത്താക്കന്മാരും ഉണ്ട് ബോഡി ഷെയിം ചെയ്യുന്നവര്, അതും ഒരു റീസൺ ആണ്. പിന്നെ ഈ കുട്ടി വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഉറക്കം എന്ന് പറഞ്ഞ സാധനം തീരെ ഉണ്ടാവില്ല. രാത്രിയൊക്കെ നമ്മൾ കുട്ടി കരയുമ്പോ ഫീഡ് ചെയ്യണം. അപ്പൊ പലർക്കും ഈ പെണ്ണുങ്ങളടക്കം ന്യൂ അമ്മമാരെ കുറ്റപ്പെടുത്തും, ഓ പിന്നെ ഞങ്ങളൊക്കെ പ്രസവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നുമില്ലാത്ത എന്ത് പ്രോബ്ലമാണ് എനിക്കുള്ളത്, അങ്ങനെ പറഞ്ഞു തുടങ്ങും. ഫസ്റ്റ് ബേബിക്ക് ഞാൻ തിരിച്ചറിയില്ലായിരുന്നു, സെക്കൻഡ് ബേബി വന്നപ്പോ എനിക്ക് ഫ്ലോ മനസ്സിലായി അതിന്റെ, അപ്പൊ ഞാൻ നന്നായിട്ട് തിരിച്ചറിയും. ഭർത്താക്കന്മാർക്ക് അറിഞ്ഞുകൂടെ ഒന്നാമത്, ചിലര് മനസ്സിലാക്കും ചിലര് മനസ്സിലാകത്തില്ല, അവരും പറയും ഫീഡ് ചെയ്യുന്നത് ഇത്ര വലിയ കാര്യമാണോ, നിനക്ക് എങ്ങനെ ക്ഷീണം വരാനാണ് കുറച്ച് പാലുകൾക്ക് കൊടുക്കുന്നതിന്, അത് ഇത്ര വലിയ ടയറിങ് ആയിട്ടുള്ള ജോബ് അല്ലല്ലോ എന്നൊക്കെ പലരും എന്നോട് വരെ ചോദിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് ഇവൻ നമ്മുടെ അമ്മമാരായാലും ബന്ധുക്കളായാലും ചോദിക്കും, ഞാൻ പ്രസവിച്ച് ആദ്യത്തെ ബേബിക്ക് പ്രസവിച്ച് കിടക്കുമ്പോ എന്റെ അമ്മ രാവിലെ വന്നിട്ട് 7 മണിക്ക് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ആ മതി മതി ഉറങ്ങിയത് മതി, ഇനിയിപ്പോ വന്ന് കുളിക്കി കുളിച്ച് റെഡി ആവണം, ബിക്കോസ് രാവിലെ തന്നെ പുതിയ അമ്മമാര് കുളിച്ച് ഇങ്ങനെ ഇരുന്നാല് ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നെ നോക്കാൻ വന്ന ലേഡി എന്നെ പറഞ്ഞു, ഇല്ല രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല, കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അത്രയും ചിന്തിക്ക, മീൻസ് അതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുട്ടി എന്തായാലും രാത്രി കരയും, അമ്മമാർക്ക് കറക്റ്റ് ആയിട്ട് ഉറക്കം ഉണ്ടാവില്ല, അപ്പൊ കുട്ടി ഉറങ്ങണ നേരത്തെ അമ്മമാരും ഉറങ്ങുന്നത്. പക്ഷെ എന്നാലും പല വീടുകളിലും കാരണവന്മാര് സമ്മതിക്കില്ല കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പൊ ഇങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. അപ്പൊ നമ്മള് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ കെയർ ചെയ്യണ മാതിരി നമ്മളെ കെയർ ചെയ്യാത്ത മാതിരി നമുക്ക് തോന്നും. അങ്ങനെ പല റീസൺസും കൊണ്ട് നമുക്ക് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥ വിഷാദരോഗം അത് വരാം. നമുക്ക് പല ചിന്തകളായിരിക്കും. അപ്പൊ ഈ ഡിപ്രഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻവിറ്റേഷൻ ചോദിച്ചിട്ടല്ല വരുന്നേ, നമ്മള് ഫുള്ള് ബ്ലാക്ക് ഔട്ടോ, നമ്മളെല്ലാണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളെന്താ ചെയ്യണേന്ന്, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാം. അല്ലാണ്ട് അയ്യോ എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ എല്ലാവരോടും പറഞ്ഞു നടക്കാനൊന്നും ഒന്നും പറ്റില്ല, എനിക്കിപ്പോ ആ ഒരു ഫേസിൽ നിന്ന് ഞാൻ കടന്നു വന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ചിലര് വിചാരിക്കുന്ന പ്രസവം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഈ ഡിപ്രഷൻ ഉണ്ടാവുക, അങ്ങനെയല്ല, എപ്പോ വേണമെങ്കിലും വരാം. ഐ മീൻ ചിലപ്പോ ഈ ഒരു കുട്ടിക്ക് 1 വയസ്സായാലും 4 വയസ്സായാലും ഈ സംഭവം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോ നമുക്ക് നമ്മള് കുട്ടിയുടെ അടുത്ത് എടുക്കുന്നത് ബാക്കിയുള്ളവരോടുള്ള ഒരു ദേഷ്യവും നമ്മൾക്ക് അവരോടുള്ള ഡിസപ്പോയിന്റ്മെന്റും ആയിരിക്കാം. നമുക്ക് കുട്ടിയുടെ അടുത്ത് കാണിക്കണം എന്ന് വേണ്ടിയിട്ടല്ല നമ്മൾ കാണിക്കുന്നത്, എവിടെയെങ്കിലും നമ്മളുടെ ആ ഒരു എന്തിട്ടാ മനോവിഷമം തീർക്കണ്ടേ, പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ ചെയ്ത് തീർക്കുക അല്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ തീർക്കണ്ടേ, അപ്പോ നമുക്കൊരു ഈസി വേ ആന്ന് തോന്നി. കുട്ടികളും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളതാ. എനിക്കും ഞാൻ എന്റെ 2-ാമത്തെ പോള് ജനിച്ചപ്പോ എനിക്ക് ഇതേമാതിരി എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് എല്ലാരോടുള്ള ദേഷ്യം ഞാൻ എന്റെ കുഞ്ഞിനോട്, ജനിച്ച കുഞ്ഞിനോടല്ല മൂത്ത മോളോടാണ് എനിക്ക് കലി വന്നത്, ബിക്കോസ് അവള് ഒരു കുസൃതി കാട്ടുപൊളി. ഓൾറെഡി ഞാൻ ഇത്ര ബോഡി പെയിനിലാണ്, പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ ടയറിങ് ആയിട്ടുള്ള ഈ ബ്രസ്റ്റ് ഫീഡിങ്ങും ഈ ഉറക്കമില്ലായ്മയും എല്ലാം കൂടി, അപ്പൊ അവളും കൂടി എന്തെങ്കിലും കുടുംബ ചെയ്യുമ്പോ നമ്മള് ഞാൻ രണ്ട്

0: അടിയൊക്കെ കൊടുത്തു. രണ്ടു പ്രാവശ്യം ഞാൻ അവളെ അടിച്ചോളും. അപ്പോഴേക്കും അവള് കരഞ്ഞു കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. ഫീഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ദേഷ്യം വരുന്നത്. ഞാൻ അങ്ങ് കടിച്ചു തീർക്കും. ഞാനപ്പോ പറയും എന്റെ മോളോട്, എന്റെ അടുത്തേക്ക് വരല്ലേ ഫീഡ് ചെയ്തോണ്ടിരിക്കുമ്പോ. ബിക്കോസ് ബ്രസ്റ്റില് ആ സമയത്തൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. ആരും എന്റെ അടുത്തേക്ക് വരല്ലേ വരല്ലേ വരല്ലേ എന്ന് പറയും. അതും ഒരു ടൈപ്പ് ഡിപ്രഷനാണ്, ക്ലിനിക്കൽ ഡിപ്രഷൻ ആണെന്നില്ല. എപ്പോഴും എല്ലാവർക്കും സ്റ്റാർട്ടിംഗ് ഫേസ് അങ്ങനെ ആവാം, പല തരത്തിൽ വരാം ഈ ഒരു സംഭവം. നമുക്ക് ആർക്കും അറിയാൻ പാടില്ല എങ്ങനെയാണ് ഇത് വരിക എന്നൊന്നും. കുറച്ചു പേർക്ക് ഇല്ല എന്നേറിയിട്ട് കുറച്ചു പേർക്ക് ഉണ്ടാവണം എന്നില്ല, ഇല്ലാണ്ടിരിക്കണം എന്നില്ല. അത് നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. നമ്മുടെ മാനസിക നില, നമ്മുടെ കടന്നു വന്ന ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ കുറെ കാര്യങ്ങളായിരിക്കാം. എല്ലാം തോട്ട് പ്രോസസ്സാണ്, അതൊരു പ്രോസസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതിപ്പോ എത്ര പേരോട് പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാവത്തില്ല, എസ്പെഷ്യലി ആണുങ്ങൾക്ക് മനസ്സിലാവത്തേയില്ല. ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലൊരു ന്യൂസ് ഉണ്ടാകില്ലേ, ഒരു കുട്ടീനെ അമ്മ കൊന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവളുടെ ഭാഗം കേൾക്കാൻ ആരും ഉണ്ടാവില്ല. മീൻസ് എല്ലാ ലേഡീസിനും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയാണ് ഒരു പെണ്ണ് കടന്നു പോകുന്നത്. ഉറങ്ങണോരെ നമുക്ക് വിളിച്ചുണർത്താം, പക്ഷെ ഉറക്കം നടിക്കണോരെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റില്ല. അതുമാതിരിയാണ് നമ്മുടെ നാട്ടിലെ പല അമ്മമാരുടെയും കാര്യം. അവര് മനസ്സിലാക്കില്ല, അവർക്ക് ആ കുട്ടീനെ മാത്രം മതി. നമ്മളേതാണ്ട് നമുക്കപ്പോ ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മളേതാണ്ട് മെഷീൻസ് ആണ്, ജസ്റ്റ് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാവുന്ന മെഷീൻസ് എന്നായിരുന്നവരെയാണ് നമുക്ക് ചിന്ത ഉണ്ടാവണേ. അതേമാതിരി അവര് ബിഹേവ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡിപ്രഷനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോ പറഞ്ഞായിരുന്നു, ചിലർ ചോദിച്ചായിരുന്നു നിനക്ക് എങ്ങനെ അറിയാം നീ ഡിപ്രസ്ഡ് ആയിരുന്നെന്ന്, നിനക്ക് അതൊക്കെ നല്ല അടി കിട്ടാത്തതിന്റെ കുറവാണ്. ആരടിക്കണം ആരെയടിക്കേണ്ടത്? ചിലർ പറഞ്ഞു പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്തായാലും ഒരു കൗൺസിലിംഗ് വേണമെന്ന്. ശരിക്കും പറഞ്ഞാണെങ്കിൽ പ്രസവം അല്ല, പ്രഗ്നൻസി തൊട്ട് പ്രസവം കഴിയുന്നവരെ പ്രഗ്നൻസിയുടെ ഒരു കൗൺസിലിംഗ് ഫാമിലി മെമ്പേഴ്സിനും കൊടുക്കണം, പെൺകുട്ടികൾക്കും കൊടുക്കണം. അതേപോലെ തന്നെ ഒരു കൗൺസിലിംഗ് ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മമാർക്കല്ല കൊടുക്കേണ്ടത്, വീട്ടുകാർക്കാണ് കൊടുക്കേണ്ടത്. അമ്മ ഇനി വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് അവർക്കൊക്കെ ഇൻക്ലൂഡിംഗ് ഹസ്ബൻഡിന് അടക്കം ഒരു കൗൺസിലിംഗ് കൊടുക്കണം ഗൈനക്കോളജിസ്റ്റ്. ഞാൻ അതായത് സജസ്റ്റ് ചെയ്യുള്ളൂ, ബിക്കോസ് കുട്ടി നന്നായി ഇരുന്നുണ്ടെങ്കിൽ അവർക്ക് അച്ഛന്റെ ജീൻ, പക്ഷെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പ അമ്മയ്ക്ക്. ജനിച്ച് വീഴുന്ന ആ സമയം തൊട്ട് അമ്മമാർക്കുള്ള കുറ്റം തുടങ്ങുകയാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് ആ വീട്ടുകാർക്ക് കൊടുക്കുന്നത്, അല്ലാണ്ട് അമ്മമാർക്കല്ല. അമ്മമാരും ഹാൻഡിൽ ചെയ്യണം ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ പെണ്ണിനെ നന്നായി നോക്കണം. ഹസ്ബൻഡിന്റെ ഒരു ചെറിയ എന്താ മുഖം കറുപ്പിക്കല് പോലും നമുക്ക് ആ സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടാക്കും. നിങ്ങൾക്കൊരു ചെറിയ കാര്യമായിരിക്കാം, ബാക്കിയുള്ളവർക്ക് കാണുമ്പോ അയ്യേ ഇതിനാണ് അവൾക്ക് ഇത്രയും ഫീൽ ആവണേന്ന്. പക്ഷെ ഭാര്യമാർക്ക് അന്നേ സമയത്ത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, ഭയങ്കരമായിട്ട് മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവ ചെറുതായിട്ട് പോലും നെഗ്ലക്ട് ചെയ്യാണ്ട് നോക്കണം.
1: പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഡോക്ടറുടെ സഹായം തേടേണ്ടത് എപ്പോൾ? വിശദമാക്കുന്നു കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സ്മിത പ്രതീഷ്.
2: പ്രസവാന്തര വിഷാദം അഥവാ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നത് പ്രസവത്തിന് ശേഷം ചില അമ്മമാരിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നമുക്ക് മെയിൻലി അതിന്റെ മൈൽഡർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയും. അത് പ്രസവശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന നേരിയതായ മൂഡ് മാറ്റങ്ങൾ, അതുപോലെ കരച്ചിൽ അല്ലെങ്കിൽ ആശങ്ക എന്നിവയാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസിൽ കണ്ടുവരുന്നത്. ഇത് യൂഷ്വലി രണ്ടാഴ്ചക്കുള്ളിൽ തനിയെ മാറണ ഒരു സംഭവമാണ്. പക്ഷേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതിലും കുറച്ചും കൂടി കാഠിന്യം കൂടിയ ഒരു രോഗാവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അത് യൂഷ്വലി രണ്ടാഴ്ചക്ക് കൂടുതൽ നീണ്ടു നിൽക്കുന്ന അവസ്ഥേനെയാണ് ഈ വിഷാദം അല്ലെങ്കിൽ മൂഡും സ്വിങ്സ്, അതുപോലെ ആശങ്ക അല്ലെങ്കിൽ കരച്ചിൽ, ചെറിയ കാര്യത്തിന് വരെ വിഷമം വരിക, അങ്ങനത്തെ കാര്യങ്ങൾ രണ്ടാഴ്ചക്ക് കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. മെയിൻലി പ്രധാന ലക്ഷണങ്ങൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ നമ്മൾ കണ്ടുവരുന്നത് വിട്ടുമാറാത്ത സങ്കടം, അതുപോലെ തന്നെ നിരാശ, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ കഠിനമായ ക്ഷീണം, ഊർജം ഇല്ലായ്മ, അതുപോലെ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ചില ആളുകളിൽ കൂടുതൽ ഉറക്കം കൂടുക, കുറെ നേരം കടന്നുറങ്ങണം, അതുപോലെ കുഞ്ഞിനോടുള്ള താല്പര്യക്കുറവ്, കുഞ്ഞിനെ എനിക്ക് ശരിക്കും നോക്കാൻ കഴിയണ്ടോ, അതെയോ, കുഞ്ഞിനോടുള്ള ഒരു ബോണ്ടിങ് കുറഞ്ഞു വരിക, അതുപോലെ സ്വയം ഉപദ്രവിക്കാനോ അതുപോലെ കുഞ്ഞിനെ ഉപദ്രവിക്കാനോ ഉള്ള പ്രവണതകൾ. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ രണ്ടാഴ്ചത്തേക്ക് കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ്. അതുപോലെ കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും വലിയൊരു പങ്കുണ്ട് ഈ പുതുതായ അമ്മമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുടുംബത്തില് മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാനസികമായി അവരെ പിന്തുണയ്ക്കാം. അവരൊറ്റയ്ക്കല്ല അവരുടെ കാര്യങ്ങൾക്ക്, ഇപ്പൊ കുഞ്ഞിനെ നോക്കാനായാലും ഉള്ള കാര്യങ്ങളിൽ ബാക്കിയുള്ള കുടുംബാംഗങ്ങളും ഹെൽപ്പ് ചെയ്യുക.

അതുപോലെ പങ്കാളിക്കും ഹെൽപ്പ് ചെയ്യാം. അതുപോലെ അച്ഛനായാലും അമ്മയായാലും തുല്യമായി കുഞ്ഞിന്റെ കാര്യം നോക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അമ്മമാർക്കുള്ള വിശ്രമം, അവർക്ക് ഒരു കുഞ്ഞുറങ്ങുമ്പോൾ ഉറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതുപോലെ അവർക്ക് പൂർണ്ണമായും വിശ്രമിക്കാൻ കഴിയണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടുവരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന്

0: അവര് കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്ന രീതികളും വ്യത്യാസമായിരിക്കും. അപ്പോൾ അനാവശ്യമായ ഉപദേശങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒഴിവാക്കുക. അതുപോലെ നമുക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായിരിക്കുന്ന നല്ല കാര്യങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഇതുപോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് ഉള്ള ലക്ഷണങ്ങൾ അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ലക്ഷണങ്ങൾ അമ്മമാരിൽ കാണുകയാണെങ്കിൽ, അത് എത്രയും പെട്ടെന്ന് അവരോട് അടുത്തുള്ളവരെ അറിയിക്കാനോ അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി സഹായിക്കാനോ ശ്രമിക്കുക. അതുപോലെ ഇതിനെക്കുറിച്ച് ഉള്ള ബോധവൽക്കരണം മറ്റുള്ളവരിലും പകർന്നു കൊടുക്കുക. അതാണ് നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
1: പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കുടുംബവും സമൂഹവും കൈകാര്യം ചെയ്യേണ്ട രീതി വ്യക്തമാക്കുന്നു കേരള സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ ചൈൽഡ് ഫാമിലി ആൻഡ് അഡോളസൻസ് കൗൺസിലർ CBA.
2: പ്രസവം എന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതോടൊപ്പം അമ്മയും പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആ കുഞ്ഞിന്റെ പ്രായമാണ് അവളിലെ അമ്മയ്ക്കും. എന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യത്തിനും പരിചരണത്തിനും നൽകുന്ന പ്രാധാന്യം നമ്മൾ അമ്മയുടെ മാനസിക ആരോഗ്യത്തിനും നൽകാറില്ല എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. പ്രസവശേഷം ചില സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാനസിക ആരോഗ്യ പ്രശ്നമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം എന്നുള്ളത്. സാധാരണ പ്രസവശേഷമുള്ള ക്ഷീണമോ മൂഡ് ചേഞ്ചോ മാത്രമല്ല ഇത്. തുടർച്ചയായ വിഷമം, അമിതമായ ഉത്കണ്ഠ, കരച്ചിൽ, താല്പര്യക്കുറവ്, കുഞ്ഞിനെ പരിചരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു അമ്മയുടെ ദൗർബല്യമല്ല എന്നുള്ളതാണ്. ഹോർമോൺ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഉറക്കക്കുറവ് വരുന്നുണ്ട്, പ്രസവത്തിലെ സങ്കീർണതകൾ, കുഞ്ഞിനെ പരിചരിക്കുന്നതിനുള്ള സമ്മർദ്ദം, ദാമ്പത്യ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, സാമൂഹികമായ പിന്തുണയുടെ കുറവ്, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഇതിന് കാരണമായേക്കാം. പലപ്പോഴും കൗൺസിലിംഗിൽ നമ്മൾ കാണാറുള്ളത് പല സ്ത്രീകൾക്കും തങ്ങൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കുഞ്ഞ് ജനിച്ചാൽ അമ്മ സന്തോഷവതിയായിരിക്കണം. എല്ലാ അമ്മമാരും പലതരം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇത്തരം ജനറൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ധാരാളമായി കേൾക്കാറുണ്ട്. അപ്പൊ ഇതൊരു സാമൂഹികമായ ധാരണയാണ്. ഈ ധാരണകൾ കാരണം തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പല പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. മാനസികാരോഗ്യത്തെ കുറിച്ച് അറിവില്ലായ്മ കൂടി ഉണ്ടെങ്കിൽ ഇതെങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. ഇപ്പം ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാം. ഇപ്പോ ഭർത്താവിന്റെ അല്ലെങ്കിൽ പങ്കാളിയുടെ പിന്തുണ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് നീ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം നിനക്ക് എന്താണ് ബുദ്ധിമുട്ട്, നിന്നെ എന്തൊക്കെ രീതിയിൽ നമ്മൾക്ക് ഒരുമിച്ചിതിനെ നേരിടാം എന്നുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു പിന്തുണ പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക, ഒപ്പം തന്നെ വീട്ടുകാര്യങ്ങളിലും കുഞ്ഞിനെ പരിചരിക്കുന്നതിലും ഈ പെൺകുട്ടിയുടെ വിശ്രമത്തിനും സമയം കണ്ടെത്താനുള്ള അവസരം നൽകുക എന്നുള്ളത് പങ്കാളിയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഇതില് കുടുംബത്തിനും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. അമ്മയുടെ വിഷമങ്ങളെ നമ്മൾ ചെറുതായി കേൾക്കുകയല്ല, മറിച്ച് ആവശ്യമെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെയോ മാനസിക ആരോഗ്യ വിദഗ്ധരെയോ സമീപിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. ചികിത്സ തേടുന്നതിനെ ദൗർബല്യമായല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ട് എങ്കിൽ, പ്രത്യേകിച്ചും ബൈപോളാർ ഡിസോർഡേഴ്സ് പോലുള്ള പ്രശ്നങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ ചികിത്സയിൽ അതുകൂടി മാനസിക ആരോഗ്യ വിദഗ്ധരോട് തുറന്നു പറയണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു കുടുംബചരിത്രവും സ്ത്രീയുടെ മുൻകാല മൂഡ് എപ്പിസോഡ്സ് ഒക്കെ വിലയിരുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പുതുതലമുറയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കൂടുതലാണെന്ന് എനിക്ക് നേരിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം മാനസികാരോഗ്യത്തെ കുറിച്ച് ഇന്ന് കൂടുതൽ തുറന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ധാരാളം അവബോധ അവയർനെസ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഒരു പുതുതലമുറയുടെ മാത്രം പ്രശ്നമായി കാണരുത്, മറിച്ച് അമ്മയ്ക്ക് കൊടുക്കേണ്ട പിന്തുണയുടെയും പരിചരണത്തിന്റെയും വിഷയമായി വേണം നമ്മൾ ഇതിനെ കണക്കാക്കാനായിട്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതൊരു കുടുംബത്തിന്റെ സന്തോഷമാണ്. ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ അമ്മയുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയുടെ മാനസികാരോഗ്യം നന്നായിരുന്നാൽ മാത്രമേ ആ കുഞ്ഞിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വളർച്ച പൂർണ്ണമാകുകയുള്ളൂ എന്നുള്ളതാണ്. അമ്മയുടെ മനസ്സിനെ മറന്നുപോകാൻ പാടില്ല. എല്ലാ സന്തോഷങ്ങളുടെ നടുവിലും അമ്മയുടെ സന്തോഷം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഒരു കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ച നല്ല രീതിയിലാകണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സിന് കരുതൽ നൽകണം, അമ്മയെ കേൾക്കണം, അമ്മയെ മനസ്സിലാക്കണം,

0: പിന്തുണയ്ക്കണം. ഇതാണ് ഏറ്റവും വലിയ പരിചരണം എന്ന് പറയുന്നത്. അമ്മയുടെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യമാണ്. അതുകൊണ്ട് അമ്മ മനസ്സിനും ഒരു കരുതൽ ഉണ്ടാകണം.
1: ഗർഭകാലം ഉത്കണ്ഠകളുടെയും അസ്വസ്ഥതകളുടെയും കാലമാണ്. പലതരം മാനസിക ശാരീരിക സംഘർഷങ്ങളിലൂടെയാകും സ്ത്രീ ഓരോ നിമിഷവും മുന്നോട്ടു പോകുന്നത്. അവിടെ കൂടെയുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കാനാകാതെ വന്നാൽ ഭാവിയിൽ പല ദുരന്തങ്ങൾക്കും വഴിവെച്ചേക്കാം. പ്രസവത്തിന് മുമ്പ് കൊടുക്കുന്ന കരുതൽ പ്രസവശേഷം മുഴുവനായി കുഞ്ഞിലേക്ക് മാറാതെ അമ്മയ്ക്ക് കൂടി നൽകുക. ആവശ്യമെങ്കിൽ രോഗത്തെ രോഗമായി തന്നെ കണ്ട് ചികിത്സിക്കുക. മരുന്നുകൾ കൊടുക്കേണ്ടപ്പോൾ അവ നൽകുക. പ്രസവാനന്തരം അമ്മ മനസ്സിനും വേണം കരുതൽ.
2: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം.
3: സമകാലികം.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.

0: സേവന വാർത്ത. കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30 മുൻപായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈവ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് കളമശ്ശേരി നഗരസഭാ സെക്രട്ടറി അറിയിക്കുന്നു. FM ഈവനിംഗ്, ഇനി കഥകളുടെ ലോകത്തിലേക്ക്.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

സമയം ഒച്ച കേട്ട് അപ്പുറത്തെ പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പോസ് ഏട്ടൻ ഓടിയെത്തി. മതിലിൽ ചാരി വെച്ചിരുന്ന ഏണി കിണറ്റിലിറക്കി വെച്ച് എങ്ങനെയൊക്കെയോ മോനൂട്ടനെ കിണറ്റിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. നനഞ്ഞു കുളിച്ച് ചോരയൊലിച്ച് അവനെന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഫിലിപ്പോസ് ഏട്ടൻ അവനെയും വാരിയെടുത്ത് റോഡിലേക്ക് ഓടി. പിറകെ ഞങ്ങളും ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് പോയി. അപ്പോഴും പൂച്ചക്കുട്ടി ഗേറ്റിൽ തന്നെ നിന്ന് കരയുന്നുണ്ട്. സന്ധ്യയോടെ നെറ്റിയിൽ മുറിവൊക്കെ വെച്ച് കെട്ടി മോനൂട്ടനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ പാവം പൂച്ചക്കുട്ടി അവിടെ തന്നെ നിൽപ്പുണ്ട്. ഹോ, പാവം പൂച്ച! അത് കാരണം ഇപ്പൊ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയേ. ഞങ്ങൾ തിരിഞ്ഞു നോക്കി. ഹവൂ, അച്ഛമ്മ! വിശ്വസിക്കാനായില്ല. അങ്ങനെയെങ്കിലും അച്ഛമ്മയ്ക്ക് പൂച്ചക്കുട്ടിയോട് ഇഷ്ടം തോന്നിയല്ലോ. അപ്പോൾ മോനൂട്ടൻ ചോദിച്ചു, എന്നാ അച്ഛമ്മേ, നമുക്കിതിനെ വളർത്താം. ഓ, ആയിക്കോട്ടെ, ഒക്കെ എൻ്റെ മക്കളുടെ ഇഷ്ടം. അല്ലാതെന്താ? സന്തോഷം കൊണ്ട് മോനൂ

0: പൂക്കുട്ടനും മാളും ഓടിച്ചെന്ന് പൂച്ചക്കുട്ടിയെ വാരിയെടുത്തു. എന്നിട്ടതിൻ്റെ കാതിൽ സുന്ദരീ ചുന്ദരീ എന്ന് നീട്ടി വിളിച്ചു മാളൂട്ടി. ഈ കഥയുടെ പേര് കാറ്റ് വന്നു തൊട്ടപ്പോൾ. സ്കൂളിലേക്ക് ഇറങ്ങിയെങ്കിലും പകുതി വഴിയെത്തിയ നന്തൂട്ടി കരഞ്ഞുകൊണ്ട് തിരിച്ചു ഓടി വന്നു. വരാന്തയിലിരുന്ന് പായ നെയ്തുകൊണ്ടിരുന്ന അമ്മ എന്താ മോളെ എന്താ മോളെ എന്ന് ചോദിച്ചു. അമ്മേ, വിമല ടീച്ചർ, അവളേങ്ങി ഏങ്ങി കരഞ്ഞു. അവളുടെ പ്രിയപ്പെട്ട വിമല ടീച്ചർ എല്ലാവരെയും വിട്ടുപോയിരിക്കുന്നു. കുട്ടികളെല്ലാം ടീച്ചറെ ഒരു നോക്ക് കാണാൻ പോവുകയാണ്. നന്തൂട്ടിക്ക് മാത്രം ടീച്ചറുടെ ചേതനയേറ്റ ശരീരം കാണാൻ വയ്യ. സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അവൾക്കത്. തന്നെ അത്രയേറെ മനസ്സിലാക്കിയിട്ടുള്ള, ഏറെ ഇഷ്ടപ്പെടുന്ന ടീച്ചറായിരുന്നു വിമല ടീച്ചർ. ടീച്ചറുടെ പിറന്നാളിന് കുട്ടികളെല്ലാവരും ബർത്ത്ഡേ കാർഡുകൾ, മുത്തുമാലകൾ, കമ്മൽ, റിങ്, ക്ലിപ്പുകൾ, ചോക്ലേറ്റ് കേക്ക് എന്നിങ്ങനെ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തപ്പോൾ തനിക്ക് മാത്രം ഒന്നും വാങ്ങാൻ പൈസയുണ്ടായിരുന്നില്ല. അവസാനം ഒരുപാട് ആലോചിച്ചാണ് നല്ലൊരു സമ്മാനം കണ്ടുപിടിച്ച് കൊണ്ടുചെന്നത്. നല്ല തേൻ മധുരമുള്ള മുത്തിക്കുടിയൻ മാമ്പഴത്തിൻ്റെ ഒരു കുഞ്ഞു തൈ. കുട്ടികൾ കളിയാക്കുമോ, ടീച്ചർക്ക് ഇഷ്ടപ്പെടുമാവോ എന്നൊക്കെ സ്വൽപ്പം പേടിച്ചിട്ടായിരുന്നു ഒരു ചെറിയ പേപ്പർ ബാഗിൽ മണ്ണിട്ട് നല്ലോണം പൊതിഞ്ഞ് ആരും കാണാതെ ക്ലാസിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് വെച്ചത്. എല്ലാവരും സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്തൂട്ടി ചോദിച്ചു, ടീച്ചറേ, ഞാനൊരു ഗിഫ്റ്റ് തന്നാൽ ടീച്ചർക്കത് ഇഷ്ടാവോ? പക്ഷെ ടീച്ചർക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷമാണുണ്ടായത്. ആഹാ, കാണട്ടെ, ഇഷ്ടാവോന്നോ? എന്തൊരു ചോദ്യമാണ് നന്തൂട്ടി ഇത്. അതൊക്കെ ഓർത്ത് നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അന്ന് സ്കൂൾ മുറ്റത്ത് ഗേറ്റ് കടന്നു വരുമ്പോൾ കുട്ടികളും ടീച്ചറും എല്ലാം ചേർന്ന് തടമെടുത്ത് ആ തേന്മാവിൻ ചെടി നട്ടു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ദാ നന്ദുവിൻ്റെ സമ്മാനം. പിറന്നാൾ ദിനത്തിൽ ഊതിക്കെടുത്തുന്ന ഒരു മെഴുകുതിരിനാളത്തേക്കാൾ പുതുപുലരിയ സ്വപ്നം കണ്ട് കൺതുറക്കുന്ന ഒരു ഇളം തളിർ ഇതളിടുന്ന കാഴ്ച എത്ര സുന്ദരമാണ്, അല്ലേ കുട്ടികളെ?
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: സമയം 8 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗർ മേളയിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300 പേർക്ക്. പ്രളയനാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. ശബരിമല തീർത്ഥാടന കാലത്തെ റോഡ് ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികൾക്ക് കേരള റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി ഗതാഗതമന്ത്രി CP ജോൺ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമടുക്കുന്ന റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സംസ്ഥാനത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേരളത്തിലും മാഹിയിലും വിപുലമായ തീര ശുചീകരണ പ്രവർത്തനം നടത്തി. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ

0: തുടക്കം 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആ കേണൽ സാറേ, അല്ല ഇതെന്താ ഈ പഴഞ്ചൻ സ്കൂട്ടറില്?
1: പഴഞ്ചൻ സ്കൂട്ടറോ? ഹൗ ഡേ യു. എടോ, ദിസ് ഈസ് എ വിന്റേജ് പീസ്. വെൻ ഐ വാസ് ഇൻ ദ സർവീസ് പുത്തൻ പുതുതായി മിലിറ്ററി കോട്ടയിൽ വാങ്ങിയതാ. ഞാൻ ഇപ്പോഴും പൊന്നുപോലെയാ ഇത് കൊണ്ടു നടക്കുന്നത്.
0: ആ അപ്പൊ പഴയതല്ലേ? അത് തന്നെയല്ല ഞാനും പറഞ്ഞത്.
1: അല്ല, പഴയത് പഴഞ്ചൻ എന്നുള്ളതിന് ഉപയോഗിക്കാൻ പറ്റില്ലാതെ കേടായിപ്പോയി എന്നൊരു ഫീലുണ്ട്. ചില സാധനങ്ങൾ പഴകുംതോറും മൂല്യം വർദ്ധിക്കും. അതിനാണ് ഇംഗ്ലീഷിൽ വിന്റേജ്, ആന്റിക് എന്നിങ്ങനെയുള്ള പദങ്ങളുള്ളത്.
0: ഓ അങ്ങനെ. അല്ല അപ്പോ സാറി വിന്റേജ് സ്കൂട്ടറായിട്ട് കറങ്ങാനിറങ്ങിയതാ?
1: ഓ അത് ഞാൻ മറന്നു. ഞാൻ ഇവിടെ ട്രഷറിയിലൊന്ന് വന്നതാ, ചില പേപ്പേഴ്സ് ശരിയാക്കണം. യു പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ സ്കൂട്ടർ, ഓക്കെ?
0: അത് ഞാൻ ഏറ്റു.
2: എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ.
0: ഹോ, സാറ് പോട്ട് ഇപ്പോഴാണോ വരുന്നത്?
1: ആ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഓ മൈ ഗോഡ്, വാട്ട് ഹാപ്പൻ ടു മൈ ഫ്രണ്ട് ടയർ? അതാരോ അടിച്ചോണ്ട് പോയല്ലോ. താനത് കണ്ടില്ലേ?
0: അല്ല അയ്യാ, സാർ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. സാറ് ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് പിന്നെ വന്ന് നോക്കിയാ മതി എന്ന് വിചാരിച്ചു.
1: എടോ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് കെയർ ഓഫ് സംതിങ് ഓർ സംവൺ, സംരക്ഷിക്കുക, നോക്കി നടത്തുക എന്നൊക്കെയാണ്. ലൈക്ക് എ മദർ ലുക്കിംഗ് ആഫ്റ്റർ എ ബേബി. അല്ലാതെ പോയിട്ട് വന്നിട്ട് പിന്നെ നോക്കാനല്ല. എന്റെ ദൈവമേ, ഇവനെയാണല്ലോ ഞാൻ എന്റെ സ്കൂട്ടർ ഏൽപ്പിച്ചത്.
3: English matters. സേവന വാർത്ത. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചാലഞ്ച് ക്വിസ്, ഉപന്യാസം പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻ പാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത്. ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ് സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് ഓണ്ടർപ്രണർഷിപ്പ് ചാലഞ്ച്, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് January 10 to 12 ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനായി myBharat.gov.in/vbyld/2027 സന്ദർശിക്കുക. myBharat.gov.in/vbyld-2027. സമയം 8:05:15.
4: രാജഗിരി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.
2: ഇന്ന് ഈ പരിപാടിയിൽ അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് മറവി രോഗങ്ങളെ കുറിച്ചാണ്. സാധാരണ പറയാറുണ്ട്, സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ പ്രണശ്ചതി. ഭഗവത്ഗീത പറയുന്നതാണ്, സ്മൃതിനാശം വന്നാൽ നമുക്ക് ബുദ്ധി തന്നെ ഇല്ലാതെയാകും, അത് നമ്മുടെ മരണത്തിലേക്ക് നയിക്കുന്നതിന് തുല്യമാകുമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഒരർത്ഥത്തിൽ മറവി രോഗം എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്വത്തെ ഇല്ലാതാക്കുന്ന ഒരു അസുഖം തന്നെയാണ്. സാധാരണ നമ്മൾ ഡിമൻഷ്യ എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മറവി രോഗങ്ങളെ കുറിച്ച്. ശരിക്കും ഡിമൻഷ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്മൃതിനാശം എന്ന് തന്നെയാണോ?
4: ഡിമൻഷ്യ എന്നത് ഒരു കൂടുതൽ അർത്ഥ തലങ്ങളുള്ള ഒരു ഡയഗ്നോസ്റ്റിക്

0: ഗ്രൂപ്പാണ്. ഡിമെൻഷ്യ എന്ന രോഗത്തിൽ ഓർമ്മക്കുറവ് മറവി മാത്രമല്ല സംഭവിക്കുക. ഒരു ഓർമ്മക്കുറവാണ് അതിൻ്റെ ഏറ്റവും സാധാരണ ലക്ഷണം. പലതരം ഡിമെൻഷ്യകളിലും ഏറ്റവും ആദ്യം വരുന്ന ലക്ഷണവും ഓർമ്മക്കുറവ് അഥവാ മറവിയാണ്. എന്നാൽ ഒരാളുടെ ചിന്താശേഷി, ഉദാഹരണത്തിന് സംസാരം, നമ്മളിവരോട് ഒരാൾ സംസാരിക്കുന്നു, ആൾ പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൃത്യമായ മറുപടി ബ്രെയിനിൽ നിന്ന് തിരഞ്ഞെടുത്ത് തിരിച്ചു പറയുന്ന നമ്മുടെ സംസാരശേഷി, അതിന് ഡിമെൻഷ്യയിലെ വ്യത്യാസം വരാം. ആ ഒരു ആസ്പെക്റ്റിന് പറയുന്നത് അഫേസിയ എന്നാണ്. മറവിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ പദം അംനീസിയ എന്നാണ്. ഈ സംസാരത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ അഫേസിയ എന്ന് പറയും. അഫേസിയ ഡിമെൻഷ്യയുടെ ഒരു ലക്ഷണമാണ്. രണ്ടാമതൊരു കാര്യം, നമ്മൾ നമ്മുടെ സ്പെഷ്യൽ സെൻസസ് ഉപയോഗിച്ചിട്ട് കണ്ണ്, കാത്, സ്പർശന ശക്തി, അപ്പോൾ ഒരു കാര്യങ്ങൾ കണ്ട് കേട്ട് സ്പർശിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിൽ വ്യത്യാസം വരാം. അതിന് നമ്മൾ പറയുന്നത് അഗ്നോസിയ എന്നാണ്. മറ്റൊരു ഡിമെൻഷ്യയുടെ ലക്ഷണം എന്ന് വെച്ചാൽ അപ്രാക്സിയ എന്നാണ് അതിന് പറയുക. നമുക്ക് ജന്മനാ കിട്ടിയ കഴിവുകളല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്ന രീതി നമ്മൾ ജന്മനാ പഠിച്ചതല്ല, നമ്മുടെ ഒരു ലേൺഡ് മോട്ടർ സ്കില്ലാണ്, നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ആ കാര്യങ്ങൾ ക്രമേണ, ആ കഴിവുകൾ ക്രമേണ നഷ്ടപ്പെടുക. നമ്മുടെ കൈക്ക് ശക്തിയുണ്ട്, ബാലൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ പഠിച്ച ഒരു മോട്ടോർ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്രാക്സിയ. പിന്നീടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലക്ഷണം എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു കത്ത് എഴുതി കവറിലിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുക്കുന്നു, എഴുതുന്നു, അത് കറക്റ്റ് അളവിൽ മടക്കുന്നു, കവറിലിടുന്നു, അഡ്രസ്സ് എഴുതുന്നു, സ്റ്റാമ്പ് ഒട്ടിക്കുന്നു, സെൻഡ് ചെയ്യുന്നു. സോ ഈ ഒരു സീക്വൻസ് ഓഫ് ഇവൻ്റ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ചെയ്യാൻ പറ്റും. എഴുതാൻ പറ്റും, മടക്കാൻ പറ്റും, പക്ഷേ ആ ഒരു സീക്വൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. സോ അംനീസിയ എന്ന മറവിയുടെ കൂടെ അഫേസിയ, സംസാരത്തിലുള്ള ബുദ്ധിമുട്ട്, അപ്രാക്സിയ, മോട്ടോർ ആക്ടിവിറ്റി ചെയ്യാനുള്ള കഴിവ്, അഗ്നോസിയ, കണ്ട് കേട്ട് സ്പർശിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ, ഈ തരം ഏതെങ്കിലും ഒരു ലക്ഷണമായിരിക്കും ആദ്യം വരുന്നത്, ഏറ്റവും സാധാരണമായിട്ട് മറവി. എല്ലാ ബൗദ്ധിക തലങ്ങളിലേക്കും ക്രമേണ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഡിമെൻഷ്യ.
1: ഇതോടൊപ്പം തന്നെ പലരും ഭക്ഷണം കഴിക്കാൻ ചവയ്ക്കാൻ മറന്നു പോകുന്നു, അതല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടാകുന്നു. ഇത്തരം ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളും മറന്നു പോകുന്നൊരവസ്ഥ കൂടി ഉണ്ടാകുന്നില്ലേ?
0: ഈ ഭക്ഷണം കഴിക്കുന്നതും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ദൈനംദിന പ്രവൃത്തികൾ, ഡിമെൻഷ്യയുടെ സെക്കൻഡ് സ്റ്റേജും അഡ്വാൻസ് സ്റ്റേജിലും വരുന്ന ശരിക്കും ഹൃദയഭേദകമായ ഒരവസ്ഥയാണ്. ഏറ്റവും ആക്റ്റീവായിട്ട് ജോലി ചെയ്ത് ഏറ്റവും നന്നായി സ്വന്തം കാര്യങ്ങൾ, ഒരുപക്ഷെ സമൂഹത്തിലും ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരാൾ സ്വയം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുക, അത് ഞാനീ പറഞ്ഞ അപ്രാക്സിയയിൽ പെടും. അയാൾക്ക് ച്യൂയിങ് അപ്രാക്സിയ, ചവയ്ക്കാനുള്ള ശക്തിയുണ്ട്, പക്ഷെ ആ കഴിവ് നഷ്ടപ്പെടുക. കുറച്ച് കഴിയുമ്പോൾ മലമൂത്ര വിസർജനത്തിനും കുളിക്കുന്നതിനും ഡ്രസ്സ് മാറുന്നതിനും എല്ലാം ഒരു സഹായം വേണ്ടി വരുന്ന അവസ്ഥ ഡിമെൻഷ്യയുടെ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജിൽ സംഭവിക്കാറുണ്ട്.
1: ഈ ഡിമെൻഷ്യ സാധാരണ എത്ര തരത്തിൽ നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ്?
0: ഡിമെൻഷ്യ പൊതുവെ നമ്മൾ മൂന്നായി തിരിക്കും. ഒന്ന് നമ്മൾ ഡീജനറേറ്റീവ് ഡിമെൻഷ്യ, രണ്ട് ഡിമെൻഷ്യ മിമിക്സ്, മൂന്ന് സെക്കൻഡറി ഡിമെൻഷ്യ. ഈ ഡീജനറേറ്റീവ് ഡിമെൻഷ്യ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞാൽ തലച്ചോറ് ചുരുങ്ങുന്ന അവസ്ഥകൾ. തലച്ചോറിൻ്റെ ഏത് ഭാഗം ചുരുങ്ങുന്നതിനനുസരിച്ച് ആദ്യ ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും. അതിൻ്റെ ഏറ്റവും സാധാരണ ഉദാഹരണമാണ് അൽസീമേഴ്സ് ഡിമെൻഷ്യ. അൽസീമേഴ്സ് ഡിമെൻഷ്യയാണ് ഡീജനറേറ്റീവ് ഡിമെൻഷ്യയിലെ 70 മുതൽ 75% അൽസീമേഴ്സ് ഡിമെൻഷ്യയാണ്. മറ്റു തരം ഡീജനറേറ്റീവ് ഡിമെൻഷ്യ, ലൂയി ബോഡി ഡിമെൻഷ്യ എന്നൊരു ഡിമെൻഷ്യയുണ്ട്, സെക്കൻഡ് മോസ്റ്റ് കോമൺ ഡീജനറേറ്റീവ് ഡിമെൻഷ്യയാണ്. ഇതിൽ മറവിയുടെ കൂടെ ധാരാളം ചലന വൈകല്യങ്ങൾ വരും, നടക്കാനുള്ള ബുദ്ധിമുട്ട്, വിറ, കുറച്ചൊരു പാർക്കിൻസൺ രോഗമായിട്ടൊരു ഓവർലാപ്പ് വരുന്ന അവസ്ഥയാണ്. ഇവർക്ക് പ്രത്യേകമായിട്ടുള്ളത് വിഷ്വൽ ഹാലൂസിനേഷൻ, വളരെ കളർഫുള്ളായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ കൺമുമ്പിൽ തോന്നും, ഭിത്തിയിലൊരു മൃഗം ഇരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ വിഷ്വൽ ഹാലൂസിനേഷനും ചലന വൈകല്യം കൂടെ ചേർന്ന് വരുന്ന മറവി രോഗമാണ് ലൂയി ബോഡി ഡിസീസ്. മറ്റൊരു കോമൺ അവസ്ഥയാണ് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ. ഇതിനകത്ത് മറവിയേക്കാളും പെരുമാറ്റ വ്യത്യാസമാണ്, ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ആദ്യം വരിക. പലപ്പോഴും ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ പേഷ്യന്റ് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ ആദ്യം എത്തുക, പിന്നെയാണ് ആ ഓർമ്മയുടെ പ്രശ്നങ്ങൾ വരികയും ഒരു ആക്ച്വൽ ന്യൂറോളജി അസുഖമാണെന്ന് തിരിച്ചറിയുക. മൂന്നാമത്, ഏഷ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ ഡയബറ്റീസ് പോലെയുള്ള, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടുതലുള്ള ഏരിയാസിൽ വരുന്ന ഒരു ഡിമെൻഷ്യയാണ് വാസ്കുലർ ഡിമെൻഷ്യ. ഒരു മെയിൻ സ്ട്രോക്ക് വന്ന് ഒരു കൈകാല് തളർന്നു പോകുന്ന പോലെയല്ല, ഓർമ്മയെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ ഏരിയാസിൽ ക്രമേണ കുഞ്ഞു കുഞ്ഞു സ്ട്രോക്കുകൾ വരികയും ഓവർ ടൈം ഒരു മറവി രോഗത്തിലേക്ക് മാറുക, അതിന് വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയും. സോ ഇത്തരം അൽസിമർസ് കൂടാതെ ലൂയി ബോഡി ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, മറ്റു തരം ഡിമെൻഷ്യകളും ഉണ്ട്.
1: ഡോക്ടർ, മറ്റൊരു തരം ഡിമെൻഷ്യയെ കുറിച്ച് പറഞ്ഞു, സെക്കൻഡറി ഡിമെൻഷ്യ, അതെന്താണ് വ്യത്യാസം?
0: സെക്കൻഡറി ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ പൊതുവെ സർജിക്കലി ട്രീറ്റ് ചെയ്യപ്പെടുന്നതാണ് ആ ഗ്രൂപ്പ്. അതിനകത്ത് ഒരു മെമ്പറാണ് നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ്. ബ്രെയിനിലുള്ളില് ബ്രെയിന്, ബ്ലഡ് വെസല്, ബ്രെയിനിന്റെ കവറിങ്, ഇത് കൂടാതെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, തലച്ചോറിനകത്തെ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയുന്നത്, ഇതിന്റെ പ്രഷർ ക്രമേണ കൂടി ഓർമ്മയെ, ചലനത്തെ ഒക്കെ നിയന്ത്രിക്കുന്ന, മൂത്രത്തിന്റെ കൺട്രോളിലൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഒരാൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, യൂറിൻ കൺട്രോൾ നഷ്ടപ്പെടുക, എന്നിട്ട് ഓർമ്മയെ ബാധിക്കുന്ന അവസ്ഥ. ഇതൊരു സാധാരണ CT സ്കാനിലോ MRIയിലോ ഡയഗ്നോസ് ചെയ്യുകയും ഒരു ചെറിയ ട്യൂബ് സർജറി, ഒരു ഷണ്ട്

0: സർജറി ചെയ്താൽ ദീർഘനാള ചലനശേഷിയും ഓർമ്മശേഷിയും നിലനിർത്താവുന്നതാണ്. അതുകൊണ്ടാണ് സെക്കൻഡറി ഡിമെൻഷ്യ മറ്റൊരു അസുഖത്തിന്റെ ഫലമായിട്ട് വരുന്ന മറവി. അതിലും സാധാരണമായിട്ടുള്ളത് ക്രോണിക് സബ്ഡ്യൂറൽ ഡിമെൻഷ്യ. കുഞ്ഞു കുഞ്ഞു പരിക്കുകൾ, പലപ്പോഴും നമ്മൾ മറന്നുപോയ പരിക്കുകളാവാം. ബ്രെയിനിനും ബ്രെയിനിന്റെ കവറിംഗ് ആയ ഡ്യൂറയ്ക്കും ഇടയ്ക്ക് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ, അത് പലപ്പോഴും രോഗിയോ ബന്ധുക്കളോ തിരിച്ചറിയണമെന്നില്ല. ആ ഉണ്ടായ പരിക്കുകൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. അവരും ക്രമേണ ഒരു മറവി രോഗം പോലെയാണ് പ്രസന്റ് ചെയ്യുക ഡോക്ടറുടെ അടുത്ത്. ഒരു സാധാരണ കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സി ടി സ്കാനിൽ പോലും അത് ഡയഗ്നോസ് ആവുകയും വൺസ് ഡയഗ്നോസ് ചെയ്താൽ ഒരു ചെറിയ ബർഹോൾ സർജറിയിലൂടെ പെർമനന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെക്കൻഡറി ഡിമെൻഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് ട്രീറ്റബിൾ കാര്യങ്ങളാൽ, പലപ്പോഴും സർജിക്കലി ട്രീറ്റബിൾ കാര്യങ്ങളാൽ ചികിത്സിക്കാവുന്ന ഡിമെൻഷ്യകൾക്കാണ് ഉദ്ദേശിക്കുന്നത്.
1: സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്, ആചരിക്കാറുണ്ട്. ഡോക്ടർ പറയേണ്ട ഈ ഡിമെൻഷ്യയിൽ 75% ഈ ഇത്തരത്തിലുള്ള രോഗമാണെന്ന്. പലപ്പോഴും ഈ അൽഷിമേഴ്സ് ഡിസീസിനെ ഡിമെൻഷ്യ ആയിട്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. അങ്ങനെ എല്ലാ മറവി രോഗങ്ങളും അൽഷിമേഴ്സ് രോഗമാണ് എന്ന നിലയ്ക്ക് പറയാറുണ്ട്. ഇതൊന്ന് വിശദമാക്കാമോ?
0: ഡിമെൻഷ്യയും അൽഷിമേഴ്സും ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല. നമ്മൾ ഓൾറെഡി സംസാരിച്ചതുപോലെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യയുടെ ഏറ്റവും സാധാരണ വെറൈറ്റിയാണ് അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് എന്ന് വെച്ചാൽ ഒരു അംബ്രല്ല ടേമാണ്, ഒരു ക്ലാസിന്റെ പേരാണ്. ഡിമെൻഷ്യ ഒരു അംബ്രല്ല, ഒരു ക്ലാസ് ടേമാണ്. അതിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും സാധാരണ വെറൈറ്റി അൽഷിമേഴ്സ് ആണ്. മറ്റുതരം ഡിമെൻഷ്യകളെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു. സോ രണ്ടും രണ്ടാണ്. ഡിമെൻഷ്യ എന്ന ബ്രോഡർ പദത്തിന്റെ താഴെ വരുന്ന ഒരു സബ് ഹെഡിംഗ് ആണ് അൽഷിമേഴ്സ്.
1: നമുക്കിപ്പോൾ ഇത് വളരെ നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് അൽഷിമേഴ്സ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? നേരത്തെ കാണുന്ന, ഏറ്റവും ആദ്യം കാണുന്ന ലക്ഷണങ്ങളായിട്ട് പറയുകയാണെങ്കിൽ വളരെ നേരത്തെ അതിനു വേണ്ടി ചികിത്സ തേടാമല്ലോ.
0: അൽഷിമേഴ്സ് പലപ്പോഴും തുടങ്ങുന്നത് വളരെ പതുക്കെയാണ്. ആദ്യഘട്ടത്തിൽ ഇത് എന്തെങ്കിലും ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ, ഇല്ലെങ്കിൽ എക്സസീവ് വർക്ക് കൊണ്ടുള്ള ഫറ്റീഗ്, തളർച്ച കൊണ്ട് സംഭവിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ലാപ്സ് ആണോ, പ്രായം കൊണ്ട് വരുന്ന ഒരു രോഗമല്ലാത്ത ഒരു ഏജ് റിലേറ്റഡ് മൈൽഡ് മറവികളാണോ എന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജോലി സ്ഥലത്തോ വീട്ടിലോ ചെറിയ ചെറിയ മറവികളിലാണ് ഏറ്റവും സാധാരണയായി ഇത് തുടങ്ങുക. നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് ഓഫ് ചെയ്യാൻ മറക്കുക, ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കുക, നമുക്ക് പരിചയമുള്ള ആളുകളുടെ പേര് കണ്ടെത്താൻ ബുദ്ധിമുട്ടുക, നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു ഫോണ്, വാച്ച്, താക്കോലൊക്കെ ഒന്ന് സ്ഥാനം മാറി വെച്ചുപോയാൽ എവിടെയാ വെച്ചതെന്ന് കണ്ടെത്താനാവാതിരിക്കുക. ആദ്യമെല്ലാം ശ്രദ്ധക്കുറവാണ്, അശ്രദ്ധയാണെന്ന് തോന്നിപ്പോകുന്ന, പലപ്പോഴും സ്ട്രെസ്സോ അത്തരം കാര്യങ്ങളാണ് തോന്നിപ്പോകുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളിലാണ് തുടങ്ങുക. റിപ്പീറ്റഡായിട്ട് അസാധാരണമായിട്ട് എല്ലാ ദിവസവും ഇത് തന്നെ സംഭവിക്കുക. അപ്പോൾ ഇതെല്ലാം അതൊരു സാധാരണ മറവിയല്ല, ഒരു രോഗത്തിൻ്റെ ആദ്യ ലക്ഷണമാണെന്നുള്ള സൂചനകളിലേക്ക് നമ്മൾ ചിന്തിപ്പിക്കണം.
1: ശരിക്കും നമുക്ക് ഈ രോഗം ഇത് തന്നെയാണോ? കാരണം മറ്റു തരത്തിലുള്ള മറവി രോഗം കൂടിയാകാമല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, അതല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നം, ഇതുകൊണ്ടൊക്കെയുള്ള മറവി രോഗവും അൽഷൈമേഴ്സിൻ്റെ ഈ മറവി രോഗവും നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ചറിയുക?
0: നമ്മൾ അൽഷിമേഴ്സിൻ്റെ തരങ്ങൾ പറഞ്ഞപ്പോൾ ട്രീറ്റബിൾ ഡിമെൻഷ്യാസ്, ഡിമെൻഷ്യ മിമിക് എന്നുള്ള ഒരു സബ് ടൈപ്പ് കൂടെ നമ്മൾ പരാമർശിക്കേണ്ടതായിരുന്നു. ആ ഗ്രൂപ്പിൽ വരുന്നതാണ് B12 ഡെഫിഷ്യൻസി. സാർ പറഞ്ഞ പോലെ തന്നെ B12 ഡെഫിഷ്യൻസി, ഓർഗൻ ഫെയിലിയർ, തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ്, ലിവറിൻ്റെ പ്രവർത്തനക്കുറവ് കൊണ്ട് വരുന്ന ഹൈപ്പർ അമോണിയം സ്റ്റേറ്റ്, ഇങ്ങനെ ശാരീരിക അസുഖങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ ഓർമ്മക്കുറവായിട്ട് പ്രസന്റ് ചെയ്യാം. പലർക്കും തൈറോയിഡിന് അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അവർ ചെറിയ കോൺസെൻട്രേഷൻ ലാപ്സ്, മെമ്മറി പ്രശ്നങ്ങൾ കാണിക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം സസ്പെക്ട് ചെയ്യുന്ന ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒന്ന് ഒരു മെമ്മറി സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും. ഓരോ തരം ഡിമെൻഷ്യയ്ക്കും ഓരോ പാറ്റേൺ ഓർമ്മക്കുറവുകളാണ് വരുന്നത്. അപ്പോൾ അൽഷിമേഴ്സിന് അൽഷിമേഴ്സ് പാറ്റേൺ എന്നുള്ളത് നമുക്ക് ആദ്യഘട്ടത്തെ ചോദ്യം ചോദിക്കുന്ന ഒരു 30 ചോദ്യങ്ങളുടെ ഒരു MMSE, മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിലൂടെ ഇത് ഏത് പാറ്റേൺ മെമ്മറി ലോസ് ആണെന്ന് അറിയാൻ പറ്റും. രണ്ടാമത്, ഇപ്പം ട്രീറ്റബിൾ കാര്യങ്ങൾ കണ്ടെത്തുക, മാറ്റാവുന്ന കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു തത്വം. അതിനാൽ നമ്മൾ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിസ്റ്റമിക് അസുഖങ്ങളും സെക്കൻഡറി ഡിമെൻഷ്യസും കണ്ടെത്താനായി ഒരു സെറ്റ് ഓഫ് ബ്ലഡ് ടെസ്റ്റുകൾ, അതിനകത്ത് ടാർഗറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഷുഗർ, B12, തൈറോയിഡ്, അത്തരം ശാരീരിക അസുഖങ്ങൾ സ്ക്രീൻ ചെയ്യുകയും ഒരു പ്രാഥമിക സ്കാനിങ് ചെയ്യുകയും ചെയ്യുമ്പോൾ അൽഷിമേഴ്സ് പോലത്തെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യസ് ആണോ, ട്രീറ്റബിൾ ഡിമെൻഷ്യ മിമിക്സോ സെക്കൻഡറി ഡിമെൻഷ്യ ആണോ എന്ന് ആദ്യഘട്ട പരിശോധനയിൽ തന്നെ തിരിച്ചറിയാനാവും.
1: നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന് അൽഷൈമേഴ്സ് അസുഖം എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ജർമ്മൻ സൈക്കാട്രിസ്റ്റും ന്യൂറോപത്തോളജിസ്റ്റുമാണ് അൽഷൈമർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത എമിൽ കപ്പിലി, അദ്ദേഹമാണ് ഈ രോഗത്തെ ഈ പേരിട്ട് വിളിച്ചെന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഒരു പേര് വന്നു?
0: അലോയിസ് അൽഷൈമേഴ്സ് അൽഷിമർ ആണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ പതോളജി ഡിസ്ക്രൈബ് ചെയ്ത ആള്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നമ്മൾ ഈ രോഗത്തെ അൽഷൈമേഴ്സ് ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നത്.
1: ഈ രോഗത്തിന്റെ ചികിത്സ എങ്ങനെയാണ് നമ്മൾ ആരംഭിക്കേണ്ടത്? ഇതിന് പുതിയ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ഒരു അസുഖമായി വരുന്ന വ്യക്തി ചികിത്സ തുടങ്ങുന്നത്?
0: അൽഷിമേഴ്സ് ഡയഗ്നോസ്റ്റിക്സിലും അൽഷിമേഴ്സ് ചികിത്സയിലും കഴിഞ്ഞ 3-4 വർഷത്തിൽ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് അഭൂതപൂർവമായ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സംഭവിച്ചു

0: ചോദിച്ചത് നമുക്ക് ഡെഫിനിറ്റ് ഡയഗ്നോസിസ്. നമ്മളിപ്പോൾ സംസാരിച്ചത് മറവി രോഗം സംശയിക്കുന്ന ഒരാളെ ഒരു പ്രത്യേക ക്വസ്റ്റിനെയറിലൂടെ അൽഷിമേഴ്സ് പാറ്റേൺ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ മാത്രമാണ്. ആൻഡ് സെക്കൻഡറി ആൻഡ് ട്രീറ്റബിൾ ഡിമെൻഷ്യസിനെ മറ്റ് ടെസ്റ്റുകളിലൂടെ എക്സ്ക്ലൂഡ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ സ്പെസിഫിക് ഡയഗ്നോസിസ്, നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് വേറൊരു ടെസ്റ്റിലും പോകേണ്ട ആവശ്യമില്ല, ഒരു ടെസ്റ്റ് ചെയ്ത് അതിന് ബയോ മാർക്കർ ടെസ്റ്റിംഗ് എന്നാണ് പറയുക. ആ ബയോ മാർക്കർ ടെസ്റ്റിങ്ങിലൂടെ 90% ആൻഡ് എബവ് ഉറപ്പിൽ നമുക്കിത് അൽസിമേഴ്സ് ആണെന്ന് പറയാൻ സാധിക്കും. ആ ബയോ മാർക്കർ ടെസ്റ്റിംഗ് ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത് ലംബാർ പഞ്ചർ, നട്ടലിലൂടെ ബ്രെയിൻ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് അമൈലോയിഡ് താവു എന്ന ബയോ മാർക്കേഴ്സ് ടെസ്റ്റ് ചെയ്താണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ബ്ലഡിൽ തന്നെ, നമ്മളൊരു ബ്ലഡ് ഷുഗറോ തൈറോയിഡോ ഒക്കെ ചെക്ക് ചെയ്യുന്ന പോലെ, നമ്മളൊരു പെരിഫറൽ ബ്ലഡ് സാമ്പിളിൽ തന്നെ അൽഷിമേഴ്സിൻ്റെ ബ്ലഡ് ബേസ്ഡ് ബയോ മാർക്കർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വളരെയധികം സ്റ്റഡികളിൽ വാലിഡേറ്റഡ് ആണ്. അഗെയിൻ 90% ആൻഡ് എബവ് സെൻസിറ്റിവിറ്റി ഉണ്ട്. ഏറ്റവും ഗുണം ക്ലിനിക്കൽ ഡയഗ്നോസ് എപ്പോഴും കുറച്ച് ലക്ഷണങ്ങൾ വന്നതിന് ശേഷമായിരിക്കും. ഇത് അൽഷിമേഴ്സിൻ്റെ പ്രീ ക്ലിനിക്കൽ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് കുടുംബത്തിൽ അൽഷിമേഴ്സിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഫ്യൂച്ചർ റിസ്ക് ഓഫ് അൽഷിമേഴ്സ് ഉണ്ടോയെന്ന് ഇയാൾക്കൊരു ഓർമ്മക്കുറവ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബയോമാർക്കർ ടെസ്റ്റിങ്ങിലൂടെ കണ്ടെത്തുകയും ജീവിതശൈലി വ്യത്യാസങ്ങളെയും എയർലി ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് ആളെ നയിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കുതിച്ചേട്ടം ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ സ്കാനിങ്ങിലാണ്. MRI സ്കാനിങ്ങിലൂടെ നമ്മൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽസ് റൂൾ ഔട്ട് ചെയ്തിരുന്നതെന്നും ഇപ്പോൾ പെറ്റ് സ്കാനിങ്ങിലൂടെ ഡയറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. FDG പെറ്റ് എന്നുള്ള സ്കാനിലൂടെ ബ്രെയിനിൻ്റെ ഏത് ഏരിയ ആണ് ഓക്സിജൻ അപ്ടേക്ക് കുറവ്, അപ്പോൾ അത് അൽഷിമേഴ്സിനെ നിയന്ത്രിക്കുന്ന ഏരിയാസിലാണെങ്കിൽ അൽഷിമേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിലും നൂതനമായ അമിലോയിഡ് പെറ്റ് സ്കാൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നു. നേരിട്ട് ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന അമൈലോയിഡ് പ്ലാക്കുകളെ നമുക്ക് അമൈലോയിഡ് സ്കാനിലൂടെ കാണുകയും അതിൻ്റെ തീവ്രത അളക്കുകയും ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്തോന്ന് അറിയാൻ, ഈ അമൈലോയിഡ് ബ്രെയിനിൽ നിന്ന് ക്ലിയർ ചെയ്തോന്ന് നമുക്ക് അമൈലോയിഡ് പെറ്റ് സ്കാനിലൂടെ കാണാൻ പറ്റുകയും ചെയ്യും. ഈ ടെസ്റ്റുകളുടെ അവൈലബിലിറ്റിയോട് കൂടി തന്നെ ട്രീറ്റ്മെന്റ് റിസർച്ചും ഒരു വലിയ ബ്രേക്ക് ത്രൂ കാണിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 2-3 വർഷമായിട്ട് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ 2-3 മാസമായിട്ട് അവൈലബിൾ ആണ്. ഈ നമ്മൾ ഇപ്പം കൺവെൻഷണൽ ചികിത്സ എന്ന് വെച്ചാൽ ബ്രെയിൻ ചുരുങ്ങിയത് ചുരുങ്ങിയ അമൈലോയിഡ് ഡെപ്പോസിറ്റ് ആയ ഏരിയ നമുക്ക് നഷ്ടപ്പെട്ടു, ബാക്കിയുള്ള മെമ്മറി സർക്യൂട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മരുന്നുകളായിരുന്നു നാളെ ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന അമൈലോയിഡ് പ്ലാക്സിനെ റിമൂവ് ചെയ്യാനുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇപ്പം നമുക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ അവൈലബിൾ ആണ്. മാസത്തിൽ 1 അല്ലെങ്കിൽ 2 തവണ ഈ ഇഞ്ചക്ഷൻ എടുത്ത് അത് ഒരു 6 മാസം 1 വർഷം 1.5 വർഷം വരെ അത് എടുക്കാം. നമ്മൾ കാലികമായി പീരിയോഡിക്കലി നമ്മൾ ബ്രെയിനിൻ്റെ സ്കാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കി നല്ല രീതിയിൽ അമൈലോയിഡ് ക്ലിയറിംഗ് ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ നിർത്താം. അങ്ങനെ ഡയറക്റ്റ് ബ്രെയിനിൽ നിന്ന് അമൈലോയിഡ് റിമൂവ് ചെയ്യാനുള്ള ചികിത്സ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇന്ത്യയിലും അവൈലബിൾ ആണ്.
1: ഇപ്പം നമുക്ക് അൽഷൈമേഴ്സ് അസുഖം വന്ന് കുറച്ച് നാളായ ഒരു രോഗിയാണ് അദ്ദേഹത്തിന്. ഇനിയിപ്പോൾ ഈ പുതിയ ചികിത്സാ രീതി ഗുണം ചെയ്യുമോ? കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ഈ രോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പുതിയ ചികിത്സാ രീതി അവർക്ക് അത് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ?
0: മോണോക്ലോണൽ ആൻറ്റിബോഡി ചികിത്സ ഇപ്പോഴത്തെ സയൻറ്റിഫിക് എവിഡൻസിൽ രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ദാറ്റ് ഈസ് കോമൺ സെൻസ്. കാരണം ബ്രെയിനിൻ്റെ ഒത്തിരി ഏരിയയിലേക്ക് അമിലോയിഡ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ എളുപ്പമല്ല. രോഗത്തിൻ്റെ ആദ്യഘട്ടം അതിന് മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന സ്ഥിതിയും ഏർലി ഡിമെൻഷ്യ എന്ന സ്ഥിതിയിലും, അപ്പോൾ ബ്രെയിനിൻ്റെ കുറച്ച് ഏരിയയിൽ മാത്രമേ അമിലോയിഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് റിമൂവ് ചെയ്ത് ഫലം കിട്ടാൻ എളുപ്പമാണ്. ഇപ്പോഴത്തെ അവൈലബിൾ സ്റ്റഡി അനുസരിച്ച് അഡ്വാൻസ് സ്റ്റേജിൽ ബ്രെയിനിൻ്റെ ധാരാളം ഏരിയസിൽ അമിലോയിഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ബ്രെയിനിൽ ബ്ലീഡിങ് വരിക എന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. അതിനാൽ ഇപ്പോഴത്തെ ഡ്രഗ് അതോറിറ്റീസിൻ്റെ അപ്രൂവൽ അനുസരിച്ച് മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, ഏർലി ഡിമെൻഷ്യ, ഇല്ലെങ്കിൽ ജെനറ്റിക്കലി അൽഷിമേഴ്സ് വരാൻ സാധ്യതയുള്ള ആളുകൾ, ഈ 3 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് ഈ ന്യൂവർ മോണോക്ലോണൽ ആൻറ്റിബോഡി ചികിത്സ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ധാരാളം റിസർച്ചുകളുണ്ട് മിഡ് സ്റ്റേജ് അഡ്വാൻസ് സ്റ്റേജ് ആളുകൾക്കൊക്കെ ഏതാനും മാസങ്ങൾക്കുള്ളിലോ വർഷങ്ങൾക്കുള്ളിലോ മോർ സേഫർ ഏജൻറ്സ് വരുമെന്നുള്ളത് ധാരാളം പേപ്പേഴ്സ് ഉണ്ട്. അഡ്വാൻസ് സ്റ്റേജിലുള്ളവർക്ക് ഇപ്പം കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷനിൽ അഗെയിൻ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും അഡ്വാൻസ്ഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷന് ധാരാളം മോഡ്യൂൾസ് ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നമ്മുടെ മെമ്മറി കൂടുതൽ നാൾ നിലനിർത്താൻ, ആ വ്യക്തിയുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവെങ്കിലും കൂടുതൽ നാൾ നിലനിർത്താനുള്ള മരുന്നുകളും റീഹാബിലിറ്റേഷൻ പ്ലാനുകളും നമ്മളിപ്പം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്.
1: ഇത് തന്നെയാണ് ഈ മെമ്മറി ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞ ആശുപത്രികൾ ഉദ്ദേശിക്കുന്നത്.
0: മെമ്മറിയുടെ ചികിത്സ ഒരു ന്യൂറോളജിസ്റ്റിനോ ഒരു ഫിസിഷ്യനോ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അതൊരു ഒരു സോളോ സോങ് അല്ല, അതൊരു
1: ടീം ആക്ടിവിറ്റി,
0: ഓർക്കസ്ട്രേറ്റഡ് സിംഫണിയാണ്. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാനുള്ള ആ ക്വസ്റ്റിനെയർ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള സൈക്കോളജി ട്രെയിനിങ് കിട്ടിയവർ, ക്ലിനിക്കൽ പരിശോധന ചെയ്യാനുള്ള ന്യൂറോളജിസ്റ്റുകൾ, അഡ്വാൻസ് സ്കാൻ ചെയ്യാനുള്ള റേഡിയോളജിസ്റ്റുകൾ, ബയോമാർക്കർ ചെയ്യാൻ സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ള ലാബുകൾ, ഈ മരുന്ന് കൊടുക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് ICU സംവിധാനങ്ങൾ, ബ്ലീഡിംഗ് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അഡ്വാൻസ് സ്റ്റേജിൽ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ എക്സർസൈസ് കൊടുക്കാനുള്ള

0: ഫിസിക്കൽ മെഡിസിൻ സംവിധാനങ്ങൾ, അതിലും അഡ്വാൻസ്ഡ് ആകുമ്പോൾ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോം കെയർ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ ഒരു അതൊരു ടീം വർക്കാണ്. ശരിക്കും നമ്മൾ ഒരു പേഷ്യൻറ്റിന് ഒ പിയിൽ ഒരു മരുന്ന് കൊടുത്ത് വിടുന്ന പോലെയല്ല. ഈ ഡിമെൻഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ മെമ്മറി ക്ലിനിക്ക് നടത്തുന്നവർ ആ പേഷ്യൻ്റെ ബന്ധുക്കളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. വി ആർ ജോയിനിങ് ദ ടീം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിമെൻഷ്യ. സോ അതാണ് മെമ്മറി ക്ലിനിക്കിൻ്റെ കൺസെപ്റ്റ്.
1: ശരിക്കും നമുക്ക് ഈ ബയോമാർക്കർ പരിശോധനകൾ ഒരു പ്രെഡിക്റ്റീവ് പരിശോധനയായിട്ട് ഏത് പ്രായത്തിലുള്ള ഒരാൾ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ കഴിയുമോ?
0: നമ്മുടെ മനസ്സിലൊരു ഭയം തോന്നിയിട്ട് പോയി ചെയ്യേണ്ട ടെസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അത് പ്രൊമോട്ട് ചെയ്യുന്നത് മെമ്മറി ക്ലിനിക്കുകൾ വഴി മാത്രമാണ്. ഒരു ലാബിൽ പോയിട്ട് ബയോമാർക്കർ ടെസ്റ്റ് നമുക്ക് ഒരു ലാബിലും കിട്ടില്ല. അത് മെമ്മറി ക്ലിനിക്കുകളിലൂടെ മാത്രമേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അനാവശ്യ ഉത്കണ്ഠയും ആങ്സൈറ്റിയും ആളുകളിലുണ്ടാവും. ഇത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ആളുകളിലാണ്. നമ്മൾ മെമ്മറി സ്ക്രീനിങ്ങിലൂടെ ഈ ആൾക്ക് ഒരു അൽസിമേഴ്സ് പാറ്റേൺ മറവി അല്ലെങ്കിൽ ഡിമെൻഷ്യ ലക്ഷണം ഉണ്ട്, അതിൻ്റെ ആദ്യഘട്ടം ഉണ്ടെന്ന് ഒരു ക്ലിനിക്കൽ പരിശോധന ചെയ്യണം. അതിനകത്ത് അൽഷിമേഴ്സ് പാറ്റേൺ ആണെങ്കിൽ മാത്രമേ ഈ ടെസ്റ്റിന് വിധേയനാകാവുള്ളൂ. അല്ലാതെ ചെയ്താൽ ഫോൾസ് പോസിറ്റീവുകളുടെ എണ്ണം കൂട്ടുകയും അനാവശ്യ ആങ്സൈറ്റിയും കൂടെ നമ്മുടെ ലൈഫിലേക്ക് വരും. രണ്ടാമതൊരു ഗ്രൂപ്പ്, നല്ല ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, രണ്ടോ അതിൽ കൂടുതൽ മെമ്പേഴ്സിന് നമ്മുടെ ഫാമിലിയിൽ അൽഷിമേഴ്സ് ഡയഗ്നോസ് ആയിട്ടുണ്ടെങ്കിൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പോലും ആ ഫാമിലി സ്ക്രീനിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. സോ ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളും ആദ്യഘട്ട ലക്ഷണങ്ങളുള്ള ആളുകളുമാണ് പ്രാഥമികമായിട്ട് ബയോമാർക്കർ ടെസ്റ്റിങ്ങിന് വിധേയരാകാവുള്ളൂ.
1: സാധാരണ നമുക്ക് ഇത്തരം അസുഖങ്ങൾക്ക് ഒരു പ്രായം പറയാൻ കഴിയുമോ? അങ്ങനെ ശരിക്കും നിർദ്ദേശിക്കാൻ കഴിയില്ലല്ലോ, ഏത് പ്രായത്തിലും ഇത് വരാമല്ലോ.
0: ഏറ്റവും സാധാരണയായിട്ട് അൽസിമേഴ്സ് ഡിമെൻഷ്യ മുതിർന്ന ആളുകളുടെ അസുഖമാണ്. 55 വയസ്സിന് മുകളിലേക്കാണ് അൽസിമേഴ്സിന്റെ ഇൻസിഡൻസ് കൂടുന്നത്. അതിനുശേഷം ഓരോ ഡെക്കേഡ്, ഓരോ 10 വർഷത്തിലും അൽസിമേഴ്സ് വരാനുള്ള സാധ്യത ഡബിൾ ചെയ്ത് പോകും. നമ്മുടെ ലൈഫ് സ്പാൻ വർദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഏജിംഗ് പോപ്പുലേഷൻ നമുക്ക് കൂടുതലാണ്. അതിനാൽ അൽസിമേഴ്സ് ഡയഗ്നോസിസും യഥാർത്ഥത്തിൽ എല്ലാ വർഷവും അതിന്റെ എണ്ണം എക്സ്പോണൻഷ്യൽ ആയിട്ട് കൂടുന്നുണ്ട്.
1: നമുക്ക് സാധാരണ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അങ്ങനെ ഒരു പ്രതിരോധ പ്രവർത്തനം നമുക്ക് ചെറുപ്പത്തിൽ ചെയ്യാൻ കഴിയുമോ? അതല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി എന്തെല്ലാം ശ്രദ്ധിക്കണം?
0: നമ്മൾ മെമ്മറി ക്ലിനിക്കിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് പുഷ് ചെയ്യുന്ന ഒരു ആശയമാണ് സാർ ഇപ്പോൾ ചോദിച്ചത്. നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഇപ്പോഴും അൽസിമേഴ്സ് മുഴുവനായിട്ട് ക്ലിയർ ചെയ്യാനാവില്ല. അതിൻ്റെ അൽസിമേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാനും അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് നീട്ടിവെക്കാനുമാണ് ഇപ്പോഴും നമുക്ക് സാധിക്കുന്നത്. സോ ഇപ്പോഴും പ്രിവെൻഷൻ ഈസ് ദ ബെസ്റ്റ്. അൽസിമേഴ്സിന് ധാരാളം ലൈഫ് സ്റ്റൈൽ എലമെൻറ്റ്സ് ഉണ്ട്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവർ, വാസ്കുലാർ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എക്സർസൈസ് ഇല്ലായ്മ, ഒബീസിറ്റി, ഇത്തരം ലൈഫ് സ്റ്റൈൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരിൽ അൽഷിമേഴ്സിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. സോ എല്ലാവരും, പ്രത്യേകിച്ച് അൽഷിമേഴ്സ് റിസ്ക് ഉള്ളവരും, ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ വാസ്കുലാർ റിസ്ക് ഫാക്ടേഴ്സ് ഫ്രീക്വൻ്റ്ലി മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യാനും ശ്രമിക്കണം. ഭക്ഷണത്തിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഡയറ്റും അൽഷിമേഴ്സ് ഡിമെൻഷ്യയുമായിട്ട് ഡയറക്റ്റ് കോറിലേഷനുള്ള ധാരാളം പഠനങ്ങളുണ്ട്. ഹൈ കൊളസ്ട്രോൾ ഡയറ്റ്, ഹൈ ഫാറ്റ് ഡയറ്റുകൾ പരമാവധി കുറയ്ക്കുകയും ഫൈബർ റിച്ച് ഡയറ്റ്, ഫ്രൂട്ട് റിച്ച് ഡയറ്റ്, ഫിഷ് കൂടുതൽ ഉപയോഗിക്കുന്ന ഡയറ്റ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ, അത്തരം ഡയറ്ററി മോഡിഫിക്കേഷൻസും ആക്റ്റീവ് ലൈഫ് സ്റ്റൈലും വാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ കണ്ടെത്തി കറക്റ്റ് ചെയ്യുന്നതും അൽഷിമേഴ്സ് പ്രിവെൻഷനിൽ വലിയൊരളവ് വരെ നമ്മളെ സഹായിക്കും.
1: ഇന്ന് FM Health 9 വന്ന് മറവി രോഗങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അൽഷിമർ രോഗത്തെക്കുറിച്ചും ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു വെരി മച്ച്.
2: അൽഷിമേഴ്സ് രോഗവും പുതിയ കണ്ടെത്തലുകളും, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റവുമായി ഇതുവരെ സംസാരിച്ചത് MBA ശശികുമാർ.
3: രാജഗിരി ഹോസ്പിറ്റൽ, FM Health Line.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.

സേവന വാർത്തകളുമായി FM ഈവനിംഗ് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ വ്യവഹാരരഹിത ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി മീഡിയേഷൻ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാരുടെ പാനൽ

0: രൂപീകരിക്കുന്നു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ജില്ലാ മീഡിയേഷൻ സെന്ററിന്റെയും നേതൃത്വത്തിൽ പ്രാദേശിക തർക്കങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിക്കാനാണ് പാനൽ സജ്ജമാക്കുന്നത്. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 23 വൈകുന്നേരം 5 മുൻപായി പാലക്കാട് ജില്ലാ മീഡിയേഷൻ സെന്ററിൽ സമർപ്പിക്കണം. അഭിമുഖത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി പ്രത്യേക പരിശീലനം നൽകും.
1: കറണ്ട് ലാഭിക്കാം, കിഡിലിൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
2: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പ്ലസ് ടു VHSC പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2 മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം വിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. വിശദ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 0471-2-73-72-38 0471-2-73-72-38.
7: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400 പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
8: 8500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
7: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
10: എന്നും രാവിലെ 10:30
9: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും January 2025 മുതൽ August 2026 വരെ റദ്ദായതുമായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ October 2024 മുതൽ June 2026 വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കുവാൻ അവസരം. അവസാന തീയതി അടുത്ത മാസം 31. താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ തൊഴിൽ രജിസ്ട്രേഷൻ കാർഡുമായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് 6-8 വഴി ആലപ്പുഴ 688-007 നേരിട്ടോ ദൂതൻ മുഖേനയോ തപാൽ മാർഗമോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477-2245673 0477-2245673. പ്രിയ ശ്രോതാക്കളെ, ഇനി ഈവനിംഗ് മെലഡിക്കുള്ള സമയമാണ്. വിരാസത്ത് എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡി. കുമാർ സാനുവും ചിത്രയും ആലപിച്ചത്. ഗാനശില്പികൾ ജാവേദ് അക്തർ, അനു മാലിക്.

ഈവനിംഗ് മെലഡിയിൽ ശ്രോതാക്കൾ കേട്ടത് വിരാസത്ത് എന്ന ചിത്രത്തിൽ കുമാർ സാനുവും ചിത്രയും ആലപിച്ച ഗാനമാണ്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം അനു മാലിക്.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഇടുക്കി മുൻസിഫ് കോർട്ട് സെന്ററിൽ പ്ലീഡർ ടു ഡു ഗവൺമെന്റ് വർക്ക് തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി അഭിഭാഷകരുടെ പാനൽ തയ്യാറാക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ളവരും ബാർ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത് 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവരും 60 വയസ്സ് കവിയാത്തവരുമായ അഭിഭാഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയോടൊപ്പം ജനനത്തീയതി, എൻറോൾമെന്റ് തീയതി, പ്രവൃത്തി പരിചയം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, പോലീസ് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വിശദമായ ബയോഡേറ്റയും ജനനത്തീയതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും ബിരുദം, എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൈകാര്യം ചെയ്തിട്ടുള്ള 2 കുറയാത്ത കേസുകളുടെ ജഡ്ജ്മെന്റ് പകർപ്പുകളും സഹിതം ഈ മാസം 29 വൈകിട്ട് 5 മുൻപായി ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 04862 232 24 22. മറ്റൊരു നമ്പർ 04862 233 303. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോഴൊരു ഗാനം കേൾക്കാം. മുഹമ്മദ് റാഫി ആലപിച്ചത്, ഹസ്രത് ജയ്പുരിയുടെ വരികൾക്ക് ശങ്കർ ജയ്ഹിഷ് കിഷന്റെ ഈണം, ചിത്രം ജംഗ്ലി.

0: ശ്രോതാക്കൾ കേട്ട ഗാനം മുഹമ്മദ് റഫി ആലപിച്ചത്, ചിത്രം ജംഗ്ലി.
1: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
0: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
1: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.

0: കക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അന്ന് രാത്രി നല്ല നിലാവുണ്ടായിരുന്നു. ആ നിലാവിൽ തക്ഷൻ കുന്നിന്റെ ഇടവഴികളിലൂടെ നടക്കുവാൻ രാമറിന് കൗതുകം തോന്നി. മുമ്പ് പലപ്പോഴും അങ്ങനെ നടന്നിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് അതുപോലെ നടക്കുവാൻ സാധിക്കുകയില്ല. നിരോധനാജ്ഞ നിലവിലുണ്ട്. പോലീസുകാർ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണിൽപ്പെടാതെ വേണം നടക്കുവാൻ. ചിലപ്പോൾ എവിടെയെങ്കിലും ചേക്കുവിനെ കണ്ടുമുട്ടും എന്നൊരു തോന്നലും മനസ്സിലുണ്ടായി. അപ്പോൾ പറയണം പോലീസിന് കീഴടങ്ങുവാൻ. അതല്ലാതെ അയാൾക്ക് മറ്റു മാർഗമൊന്നുമില്ല. കീഴടങ്ങിയാൽ ഈ പ്രദേശത്തെ പ്രശ്നങ്ങളും തീർന്നേക്കും. മൈനർ റോഡൊത്താണ് രാമർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. രാത്രിയിലൂടെയുള്ള നടത്തം കല്യാണിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവളത് തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ടും രാമർ ഇറങ്ങുകയായിരുന്നു. കുഴപ്പമുണ്ടാക്കുന്നവരെ വഴിയിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടാതിരിക്കില്ല. അവരെ പിന്തിരിപ്പിക്കുവാൻ കഴിയുമെങ്കിലോ? അങ്ങനെ നടന്ന് പുഴവക്കത്തെത്തിയപ്പോൾ പുഴയിലേക്ക് നോക്കി മൈനർ പറഞ്ഞു, ഇന്ന് കിഴക്കോട്ടേക്കുള്ള വലിവ് കൂടുതലാണ്. അമർത്തി മൂളി. എന്നിട്ട് ഒന്നും മിണ്ടരുതെന്ന് ആംഗ്യവും കാട്ടി. അപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള പൊന്തക്കാട്ടിൽ നിന്നും എന്തോ അനക്കം കേട്ടത്. കുറുക്കനായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. മൈനർ ഒരു കല്ലെടുത്ത് പൊന്തക്കാട്ടിലേക്ക് എറിഞ്ഞപ്പോൾ അതിനുള്ളിൽ നിന്ന് ആരെല്ലാമോ പുറത്തു ചാടി. നാലു ഭാഗത്തേക്കും ചിതറി ഓടി. മൈനറും അവർക്ക് പിന്നാലെ പാഞ്ഞു.

0: അതിലൊരാളെ പിടിച്ചു നിർത്തി. അത് അമ്പുവായിരുന്നു.
1: എന്തിനാ അമ്പു ഇനി ഇതിനൊരുമ്പെട്ടത്?
0: രാമർ പതുക്കെ ചോദിച്ചു. തൊട്ടടുത്തുള്ള ഒരു വീട് ലക്ഷ്യമാക്കിയാണ് അവർ ഇറങ്ങിയതെന്ന് രാമറിന് തോന്നിയിരുന്നു.
1: ഇമ്മളെ ഒരാളെ വെട്ടിക്കൊന്ന നോക്കി നിൽക്കണോ? ഓനെ ഒരു ഒളിപ്പിച്ചു വച്ചിരിക്കുക,
0: അമ്പു പറഞ്ഞു.
1: ഇമ്മളെ ആള് മറ്റോരുടെ ആള് എന്നൊന്നും

0: കണ്ട് ഇനി എന്റെ ചങ്ങായിമാരെ വിളിച്ച് പുരക്ക് പൊയ്ക്കോ. നാളെ എല്ലാവർക്കും തമ്മാമിൽ കാണണ്ടവരല്ലേ.
1: രാമർ സംസാരിച്ചിട്ടും അതിന് പ്രതികരണമായി അമ്പു ഒന്നും മിണ്ടിയില്ല. അമ്പുവിന്റെ മുഖത്തേക്ക് തറപ്പിച്ചൊന്ന് നോക്കിയതിനു ശേഷം അയാളെ അയാളുടെ വഴിക്ക് വിട്ടുകൊണ്ട് രാമർ കൊവ്വപ്പുറത്തേക്ക് നടന്നു. അമ്പു ഇന്നൊരതിക്രമത്തിന് മുതിരില്ല എന്ന് രാമറിന് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ നൈവരാണി വഴി വീട്ടിലെത്തിയപ്പോൾ രാത്രി വളരെ വൈകിയിരുന്നു. കല്യാണി അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം അന്നാണ് രാമർ സ്വസ്ഥതയോടെ ഉറങ്ങാൻ കിടന്നത്. എന്നിട്ടും ഉറക്കം വന്നില്ല. ചേക്കുവിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലപ്പോഴും പൊളഞ്ഞു കളിക്കുകയായിരുന്നു. ചേക്കു ഇപ്പോൾ എന്തു ചെയ്യുകയാവും? തെല്ലിട കഴിഞ്ഞപ്പോൾ കല്യാണി ചോദിച്ചു, നിങ്ങൾ എന്താ ഉറങ്ങാത്തത്? നീ എന്താ ഉറങ്ങാത്തത്? രാമർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഉറങ്ങാതെ എനിക്കെങ്ങനെയാ ഉറക്കം വരിക? കല്യാണിയുടെ ആർദ്രത പുരണ്ട സ്വരം. രാമർ അന്നേരം വാത്സല്യത്തോടെ തന്റെ വലതുകൈ അവളുടെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു. അന്നേരം എന്തുകൊണ്ടോ കല്യാണിയെ ആദ്യം കണ്ട ഉച്ചനേരത്തിലേക്ക് മനസ്സ് വഴുതി വീണു. അപ്പോൾ വലതുകൈയിൽ നിന്നും ദേഹത്താകെ സ്നേഹത്തിന്റെ ഒരു തരംഗം പടരുന്നതായി രാമർ അറിഞ്ഞു. ഉറക്കം പതുക്കെ കണ്ണുകളിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ആരോ രാമറെ രാമറെ എന്ന് വിളിക്കുന്നതായി തോന്നിയത്. വളരെ അടുത്തുനിന്നാണത്. ആരാണെന്ന് വ്യക്തമല്ല. മയക്കത്തിന്റെ അർദ്ധബോധത്തിൽ രാമർ ആ വിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ രാമർ ഉണർവിലേക്ക് തിരിച്ചെത്തി. വിളി അപ്പോഴും തുടരുന്നു. രാമറെ, രാമറെ, അമർത്തിപ്പിടിച്ച ശബ്ദം. പെട്ടെന്ന് രാമർ ശബ്ദം തിരിച്ചറിഞ്ഞു. അത് ചേക്കുവാണ്, കോലായിൽ നിന്നാണ് വിളിക്കുന്നത്. രാമർ എഴുന്നേറ്റ് വാതിൽ തുറന്നു. പിന്നിൽ കല്യാണിയും ഉണ്ടായിരുന്നു. ചേക്കുവെ കണ്ടപ്പോൾ രാമറിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എന്താ എന്റെ ചേക്കുത്, നിനക്കെന്താ പറ്റിയത്? അത് നിന്നോട് പറയാനാ ഞാൻ പിടികൊടുക്കാതെ നടന്നത്. നിന്നോട് പറയാതെ പോയാൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവൂല. എനിക്കൊരു തെറ്റു പറ്റിയതാ. എന്റെ കഥകേടെന്നല്ലാതെ എന്താ പറയുക? എന്റെ എടുത്തുചാട്ട ഇതിനൊക്കെ കാരണോ? അന്ന് കൊടുവാളും വാങ്ങി വരുന്ന വഴി ആരോ എന്നോട് വന്ന് പറഞ്ഞു ചെണ്ടനമ്പ്യാരുടെ ആൾക്കാർ എന്റെ വീട് കത്തിക്കാൻ പോയിട്ടുണ്ടെന്ന്. ഓടി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്പ്യാർ കോടതിയിലോട്ട് പോകുന്നത് കണ്ടത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല രാമറേ. എല്ലാം എന്റെ തെറ്റാ. നീ എന്നോട് പൊറുക്കണം. അയാൾ ഒരു കുട്ടിയെപ്പോലെ തേങ്ങിത്തേങ്ങി കരഞ്ഞു. ചേക്കു ഇത്രയും ദിവസം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് രാമറിന് ഉറപ്പായിരുന്നു. അയാൾ ചേക്കുവിന്റെ തോളിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി അകത്ത് കാര്യയിരുന്ന് കുറച്ചെന്തെങ്കിലും കഴിക്കി. എന്നാൽ ചേക്കു അതിനൊന്നും നിന്നില്ല. പോവുമ്പോൾ പറഞ്ഞു, ഞാൻ പോലീസിന് പിടികൊടുക്കാൻ പോവുകയാ. കോടതി എന്നെ തൂക്കിക്കൊല്ലു, അതുറപ്പാ. അതായിരിക്കും എന്റെ വിധി. ചേക്കു വിറയ്ക്കുന്ന കാലുകളോടെയാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴേക്കും നിലാവസ്തമിച്ചിരുന്നു. ചേക്കു ഇരുളിൽ മറഞ്ഞു. ചേക്കു അപ്രത്യക്ഷനായപ്പോൾ കല്യാണി പൊട്ടിപ്പൊട്ടി കരഞ്ഞു. എനിക്കൊരു കൂടപ്പറപ്പിനെ പോലെയായിരുന്നു ചേക്കു.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
5: ഡോക്ടർ സി ജെ ജോർജ് എഴുതിയ ചെറിയ പുസ്തകമാണ് ഇംഗ്ലീഷ് ആവിഷ്ടമായ മലയാളം. സമകാലിക മലയാളത്തിന്റെ വിവിധ അടരികളിൽ ഇംഗ്ലീഷ് എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നും അതിന്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെ എന്നും ഈ സാഹചര്യത്തെ ഭാഷാസൂത്രണത്തിൽ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. മലയാളം ഒരു സാഹിത്യ ഭാഷയായി വളർന്നത് സംസ്കൃതത്തിന്റെ കൈപിടിച്ചാണ്. സമകാലിക മലയാളം ഇംഗ്ലീഷിന്റെ സ്വാധീനത്തിനാണ് വലിയൊരളവ് വിധേയമായിരിക്കുന്നത്. വിശേഷ വ്യവഹാരങ്ങളിലും മറ്റും ശ്രദ്ധാപൂർവം നിത്യവ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങളെ നാം അകറ്റി നിർത്താറുണ്ട്. എന്നാൽ സാധാരണ സംഭാഷണ സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ സ്വാഭാവികവും അതിനു പകരം വിശേഷ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന മലയാള പദങ്ങൾ അസ്വാഭാവികമായും അനുഭവപ്പെട്ടു എന്ന് വരാം. എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നതിനു പകരം അച്ഛനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമല്ലെന്ന് തോന്നും. മകന് കോളേജിൽ അഡ്മിഷനായി,

0: ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഫോൺ ഒന്ന് ഹോൾഡ് ചെയ്യണേ, അവന് ബർത്ത്ഡേ വിഷ് ചെയ്തില്ലേ, ഫുഡ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു, അവന് ഒരു ക്രഷ് ഉണ്ടായിരുന്നു, അഡ്മിഷൻ ക്ലോസ് ആയി, ഓപ്പൺ കോട്ടയിലാണ് സെലക്ഷൻ കിട്ടിയത് എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾക്ക് പകരം മലയാള പ്രയോഗങ്ങൾ ആകാമെങ്കിലും അത്തരം പ്രയോഗങ്ങൾക്ക് സംഭാഷണ മധ്യേ സ്വാഭാവികത കുറഞ്ഞ് കാണുന്നു. നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ അത്രമേൽ ഇംഗ്ലീഷ് പ്രഭാവം ചെലുത്തുന്നു എന്നതാണ് കാരണം. പകരം വെക്കാനില്ലാത്ത നാമരൂപങ്ങൾ എല്ലാ ഭാഷകളും മറ്റു ഭാഷകളിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്. എന്നാൽ സാർ, ടീച്ചർ, മാഡം, അങ്കിൾ, ആന്റി എന്നിങ്ങനെയുള്ള സംബോധനാരൂപങ്ങളും നാമവിശേഷണങ്ങളും ക്രിയാരൂപങ്ങളും നാം കടം കൊള്ളുന്നു എന്നതാണ് വസ്തുത. ക്രിയാരൂപങ്ങളോട് മലയാള പദങ്ങൾ അനുപ്രയോഗിച്ച് നാം മലയാളവൽക്കരിക്കുന്നു. ഉദാഹരണം, അഡ്മിറ്റായി, ഹോൾഡ് ചെയ്തു, വിഷ് ചെയ്തു, ക്ലോസ് ചെയ്തു. മലയാളത്തെ വിജ്ഞാന മാധ്യമമാക്കാനും ആ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കാനും മലയാള സമൂഹത്തിന് കഴിയാതിരിക്കുന്നിടത്തോളം മറ്റു ഭാഷകളുടെ അധിനിവേശം നമ്മുടെ ഭാഷയിൽ തുടരുക തന്നെ ചെയ്യും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് FM ഡയറിയിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ആത്മീയതയിലൂന്നിയ സഞ്ചാര സാഹിത്യ കൃതിയാണ് ഹിമഗിരി വിഹാരം. ആരാണ് ഇതെഴുതിയത്? ഉത്തരം, തപോവന സ്വാമികൾ. ആത്മീയതയിലൂന്നിയ സഞ്ചാര സാഹിത്യ കൃതിയാണ് ഹിമഗിരി വിഹാരം. ഇതെഴുതിയത് തപോവന സ്വാമികൾ. ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അനിതാ കർത്ത. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ സ്വന്തം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ആരോഗ്യക്കുറിപ്പുകൾ ദീപസ്തംഭ മഹാശ്ചര്യം. ഏഴ് 7:35 FM ഡയറിയുടെ തുടർ ഭാഗത്തിൽ സമകാലികം, UPI ഇടപാടിന് ചാർജ്. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ എന്തു പഠിക്കണം എന്താകണം. 8:05 വിടരുന്ന മുട്ടുകളിൽ കൊല്ലംകുടിമുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് സ്മൃതിരാഗം. നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. ജീവിതശൈലീ രോഗ പ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു. 3 മണിക്ക് ആകാശവാണി എഫം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. അഞ്ച് മണിക്ക് ആകാശവാണി എഫം വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി, ഉളിയന്നൂർ ആദ്യ ഭാഗം. 6:50 കാർഷിക ജീവനത്തിൽ മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണുരാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. എട്ട് മണിക്ക് ആകാശവാണി എഫം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി.

കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പി എം പ്രഭു പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ സമാപിക്കുന്നു. FM ഈവനിംഗ് ഇനി നാളെ ഇതേ സമയത്ത്. ഏവർക്കും ശുഭാശംസകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 59:35. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹിയിലേക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. മുടിയനായ പുത്രൻ എന്ന നാടകത്തിൽ KPAC സുലോചന ആലപിച്ചത്, രചന ONV, സംഗീതം G. ദേവരാജൻ.

നാടകം മാർത്താണ്ഡവർമ്മ റാണി ജോസും സംഘവും ആലപിച്ചത്, സോളമൻ ജോസഫിന്റെ വരികൾ ഈണമിട്ടത് എം കെ അർജുനൻ.

ഒ എൻ വി രചിച്ച് ജി ദേവരാജന് ഇണമിട്ട് കെ പി സി സുലോചന പാടിയ മറ്റൊരു നാടകഗാനം, നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി.

ഒരു ഗാനം കൂടി. വിശറിക്ക് കാറ്റ് വേണ്ട, ഈ നാടകത്തിൽ എൽ പി ആർ വർമ്മ ആലപിച്ചത്. ഗാനശില്പികൾ വയലാർ, ജി ദേവരാജൻ.

നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:30 കഴിഞ്ഞ് 30 മിനിറ്റും 24 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

കുസൃതിക്കുറുപ്പ് ഈ ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗായിക ചിത്ര, ഗാനരചന ഗിരീഷ് പുത്തുചേരി, സംഗീതം ജോൺസൺ. ഒ എൻ വി രചിച്ച് ഉത്തം സിംഗ് ഈണമിട്ട ഗാനമാണ് അടുത്തത്. യേശുദാസ് പാടിയത്. ചിത്രം പ്രേം പൂജാരി.

മഞ്ചരി വെള്ളത്തൂവൽ എന്ന ചിത്രത്തിനായി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസൺ. ഇനി യേശുദാസും സുജാതയും പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾ, സംഗീതം പകർന്നത് വിദ്യാസാഗർ. ചിത്രം ദോസ്ത്.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മാറ്റിയെടുക്കാം മാലിന്യങ്ങളെ, ലോക ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുമി ചെറിയാൻ, ചോറ്റാനിക്കര കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ്, കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ വേണു രാഘവൻ എന്നിവർ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്, നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 കഴിഞ്ഞ 59:39. പ്രിയ ശ്രോതാക്കളെ, ഇനി 10 ദേശീയ സംഗീത പരിപാടിയിൽ എസ് ഹരികുമാർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. ഡൽഹിറിലേക്ക്